റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 17, ക്രിസ്തുവർഷം 2026, ജൂലൈ 1, ബുധനാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണം.

പ്രാചീന ഗ്രീസിൽ ഈസോപ്പ് എന്ന പേരുള്ള ഒരു അടിമയുണ്ടായിരുന്നു. ഈസോപ്പിന്റെ കഥകളിലൂടെയാണ് ഇന്ന് ഈസോപ്പ് അറിയപ്പെടുന്നത്. ഈസോപ്പ് കഥകളിലെ ഒരു പ്രശസ്തമായ കഥയാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കാറ്റും വെയിലും തമ്മിൽ ഒരു വാഗ്വാദമുണ്ടായി. അതിതായിരുന്നു, ആരാണ് കൂടുതൽ ശക്തൻ? കാറ്റിനാണോ വെയിലിനാണോ കൂടുതൽ ശക്തിയുള്ളത്? അവർ തമ്മിൽ ഒരു മത്സരം നടത്തുവാൻ അവർ തീരുമാനിച്ചു. മത്സരമിതായിരുന്നു, നാട്ടിലൂടെ തണുപ്പത്ത് ഒരു പുറങ്കൊപ്പായവും ധരിച്ച് നടന്നു പോകുന്ന ഒരു മനുഷ്യനെ ചൂണ്ടിക്കാട്ടിയിട്ട് വെയിൽ പറഞ്ഞു, ആർക്കാണോ ആ മനുഷ്യൻ്റെ പുറങ്കൊപ്പായം എടുത്തു മാറ്റിക്കുവാൻ കഴിയുന്നത് അയാളാണ് വിജയിക്കുന്നത്. കാറ്റും വെയിലും ഈ മത്സരത്തിന് സമ്മതിച്ചു. ആദ്യം കാറ്റിൻ്റെ ഊഴമായിരുന്നു. കാറ്റ് അതിശക്തമായി വീശി തുടങ്ങി. കാറ്റ് എത്രത്തോളം ശക്തിയായി വീശിയോ അത്രത്തോളം ശക്തിയായി ആ മനുഷ്യൻ തൻ്റെ പുറങ്കൊപ്പായം ഒതുക്കി പിടിക്കാൻ തുടങ്ങി. തണുപ്പിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ വേണ്ടി ആ മനുഷ്യൻ തൻ്റെ പുറങ്കൊപ്പായം തൻ്റെ ശരീരത്തോട് ചേർത്ത് ഒതുക്കി പിടിച്ചു. കാറ്റ് എത്ര വീശിയിട്ടും അയാളുടെ ഉടുപ്പ് ഉരിക്കുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ കാറ്റ് തോറ്റ് പിന്മാറി. പിന്നെ വെയിലിൻ്റെ ഊഴമായി. വെയിൽ നല്ല പ്രകാശത്തോടുകൂടി ഉദിച്ചു നിൽക്കുവാൻ തുടങ്ങി. ആ വെയിലിൻ്റെ പ്രകാശത്തിൽ ചൂടും ഉണ്ടായി. ചൂടുണ്ടായപ്പോൾ ആ മനുഷ്യന് വിയർക്കാൻ തുടങ്ങി. ചൂട് കിട്ടിയപ്പോൾ അയാൾക്ക് പുറങ്കൊപ്പായത്തിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയതുകൊണ്ട് പുറങ്കൊപ്പായം ഊരി മാറ്റി. ഇതാണ് കഥ. കാറ്റ് നിർബന്ധത്താൽ, സമ്മർദ്ദത്താൽ, ബലപ്രയോഗത്താൽ ആ മനുഷ്യനെ പരിവർത്തനപ്പെടുത്തുവാൻ ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. ചിലപ്പോൾ ബലപ്രയോഗവും സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിജയിച്ചെന്നിരിക്കാം, പക്ഷെ അത് താൽക്കാലികമായിരിക്കും. എന്നാൽ വെയിലാകട്ടെ, അങ്ങനെയുള്ള ഒരു ബലപ്രയോഗം കൂടാതെ തന്നെ മായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അയാളെ പരിവർത്തനപ്പെടുത്തുവാൻ കഴിഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു വലിയ സത്യമാണ്. നമ്മളെല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ പരിശ്രമിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ, അധ്യാപകർ, നേതൃത്വ നിരയിലുള്ളവർ ഒക്കെ. ഇവർക്കൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെട്ട് പരിവർത്തനമുണ്ടാക്കണം, അവരെ സ്വാധീനിക്കണം എന്ന് നിർബന്ധമുള്ളവരാണ്. അതിന് ചിലപ്പോഴൊക്കെ നമ്മൾ അവലംബിക്കുന്ന മാർഗം നിർബന്ധങ്ങളാണ്, അല്ലെങ്കിൽ സമ്മർദ്ദം, ബലപ്രയോഗം. നമ്മൾ ചരിത്രം നോക്കിയാൽ എത്രയോ സ്വേച്ഛാധിപതികളാണ് അവരുടെ ആക്രമണ സ്വഭാവം കൊണ്ട്, അവരുടെ ബലപ്രയോഗം കൊണ്ട് അവരുടെ പരിധിക്ക് വരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അവരൊക്കെ താൽക്കാലികമായിട്ട് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. എത്രത്തോളം ബലപ്രയോഗങ്ങളും ഒക്കെ ഉണ്ടായാലും ആ വിജയം ഒരിക്കലും ശാശ്വതമായിരുന്നിട്ടില്ല. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത്, ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കണമെങ്കിൽ, പരിവർത്തനമുണ്ടാക്കണമെങ്കിൽ സൗമ്യമായ ഒരു ഇടപെടലാണ് നമുക്കാവശ്യം. അയാളുടെ ഉള്ളിൽ ഒരു ബോധ്യം സൃഷ്ടിക്കാൻ, ഒരു പ്രേരണ ഉണ്ടാക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. അത് സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന സഹാനുഭൂതിയോടുകൂടിയുള്ള ഇടപെടലുകൾ കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്രകാരമുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാം നടത്തുന്ന നിസ്വാർത്ഥമായ, സ്നേഹനിർഭരമായ, സഹാനുഭൂതിയുള്ള ഇടപെടലുകൾ വഴിയാണ് നമുക്ക് അവരെ സ്വാധീനിക്കാനും അവരുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്നത്.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിന് 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് അജീവിക മിഷൻ വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം പുതിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി സംവദിച്ചു. സംയോജിത ആസൂത്രണത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ സെക്രട്ടറിമാർ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. എല്ലാ പ്രശ്നങ്ങളും സംഭാഷണത്തിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി സംഭാഷണത്തിൽ ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും കപ്പലുകളുടെ സുഗമ സഞ്ചാരവും വാണിജ്യ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായി നിശ്ചയിച്ചതായി ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഡീസലിന്റെ ലെവി 14 രൂപയിൽ നിന്ന് 8.50 രൂപയായി. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ കയറ്റുമതി പ്രത്യേക അധിക എക്സൈസ് തീരുവ 12.50 രൂപയിൽ നിന്ന് 7.50 രൂപയായി കുറക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഉപഭോഗത്തിന് അനുവദിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലെ എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമില്ല. രാജ്യത്ത് പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന E20 പദ്ധതി ഇപ്പോഴും പരീക്ഷണമാണെന്നും അടുത്ത വർഷത്തോടെയേ നയത്തിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാകൂ എന്ന പ്രചാരണം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. വ്യോമസേന ഉപമേധാവിയായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ഇന്ന് ചുമതലയേൽക്കും. നിലവിലെ ഉപമേധാവി എയർ മാർഷൽ നാഗേഷ് കപൂർ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 16th നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് അവസാനിക്കും. കേന്ദ്രത്തിന്റെ FCRA ചട്ട ഭേദഗതിക്കെതിരെ സഭയിൽ ഗവൺമെന്റ് ഇന്ന് പ്രമേയം കൊണ്ടുവരും. മുഖ്യമന്ത്രി VD സതീശനാണ് പ്രമേയം അവതരിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി CP ജോൺ അധ്യക്ഷനാകും. പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർകോട് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട്ടിലെ ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി എൻ ഷംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർമാരെയും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും ആദരിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മുഖം മൂടിക്ക് പിന്നിൽ ആരാണ് രോഗശാന്തിക്കാരെ സുഖപ്പെടുത്തുന്നത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ടെന്നും MP പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഫ്രാൻസ് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെയും നോർവെ 1-2 ഐവറി കോസ്റ്റിനെയും പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: എതിരാളികൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രകടനശേഷി തങ്ങൾക്കുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് സ്വീഡനെ നിലം പരിശിയാക്കിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. സ്റ്റാർ സ്ട്രൈക്കർ എംബാപ്പയുടെ ഇരട്ടഗോൾ മികവിൽ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രഞ്ച് പടയോട്ടം ലക്ഷ്യം കണ്ടത്. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലും ചെറുത്തുനിൽപ്പിനോ തിരിച്ചടിക്കോ സാധ്യമാകാത്ത വിധം സ്വീഡനുമേൽ വ്യക്തമായ ആധിപത്യം ഫ്രാൻസിനുണ്ടായിരുന്നു. 45-74 മിനിറ്റുകളിലായിരുന്നു കിലിയൻ എംബാപ്പയുടെ ഗോളുകൾ. ഇതോടെ ഈ ലോകകപ്പിൽ മെസ്സിക്കൊപ്പം 6 ഗോൾ നേടി എംബാപ്പയും മുന്നിലെത്തി. 53 മിനിറ്റിൽ ബ്രാഡ്ലി ബാർക്കാളയും ഫ്രാൻസിന് വേണ്ടി സ്വീഡിഷ് വലകുലുക്കി പട്ടിക പൂർത്തിയാക്കി. മറ്റൊരു മത്സരത്തിൽ പന്തടക്കത്തിലും കളിയിലും ഒരു പടി മുന്നിൽ നിന്നിട്ടും ഐവറി കോസ്റ്റിനെ നോർവേയെ മറികടക്കാനായില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, നോർവീജിയൻ നിരയിലെ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് തന്നെ. 1 ഗോൾ നേടുകയും 1 ഗോൾ ലൈൻ സേവ് നടത്തുകയും ചെയ്ത് പകരക്കാരനിറങ്ങിയ അമാദ് ഡിയാലോ ഐവറി കോസ്റ്റിനെ നോർവേക്ക് ഒപ്പമെത്തിക്കാൻ പരമാവധി പ്രവർത്തിച്ചെങ്കിലും 86 മിനിറ്റിൽ സമനില പൊട്ടിച്ച് ഐവറിയുടെ വലയിൽ എർലിൻ ഹാലണ്ട് പന്തെത്തിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ നോർവേയുടെ വൈക്കിംഗ് റോസ് സെലിബ്രേഷൻ ആർത്തിരമ്പി. പ്രീ ക്വാർട്ടറിൽ ഈ ലോകകപ്പിലെ ഏറ്റവും കരുത്തരെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രസീലാണ് നോർവേയുടെ എതിരാളികൾ.
0: മെക്സിക്കോ ഇക്വഡോർ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. രാത്രി 9:30 മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 20 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. രണ്ടാം സെമി ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 ചെസ്റ്റർലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൌണ്ടിലാണ് ഉദ്ഘാടന മത്സരം. രണ്ടാം മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിലും 3 ഈ മാസം 7 നോട്ടിംഗ്ഹാമിലും 4 9 ബ്രിസ്റ്റലിലുമാണ്. ഈ മാസം 11 സതാംപ്ടണിലാണ് അവസാന മത്സരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 5210 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 5579 അറസ്റ്റിലായി. കോഴിക്കോട്ട് നിപ ഭീതി ഒഴിഞ്ഞു. സമ്പർക്ക പട്ടികയിലെ എല്ലാവരും ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ 1 രണ്ട് സ്രവ സാമ്പിളുകളും നെഗറ്റീവാണ്. തുടർ ചികിത്സാ നടപടികൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് 8 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ 2 തൃശൂരും മലപ്പുറത്തും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 205 രോഗബാധയും 6 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 281 ഷിഗല്ല സ്ഥിരീകരിച്ചു. മഴക്കാലത്ത് വ്യാപകമാകുന്ന ഡെങ്കിപ്പനി, വൈറൽ പനി, ചിക്കുൻഗുനിയ തുടങ്ങിയ വിവിധതരം പനികൾക്ക് സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കാൻ കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക OP പ്രവർത്തനം ആരംഭിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന OPയിൽ രോഗലക്ഷണങ്ങൾ വിലയിരുത്തി ആവശ്യമായ ചികിത്സ നൽകുന്നതിനൊപ്പം രോഗനിർണയത്തിന് ലബോറട്ടറി പരിശോധനാ സൌകര്യങ്ങളും ലഭ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ 3 185171 കുട്ടികൾക്ക് പോളിയോ രോഗ പ്രതിരോധ തുള്ളിമരുന്ന് നൽകി. 3 ദിനമായ ഇന്നലെ 8830 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 137 കുട്ടികളും ഉൾപ്പെടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ക്ഷമിക്കണം, പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം BBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ +1 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ വെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 വിരൽത്തുമ്പിലെ വിസ്മയം, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:45 സുഗ്നോഭവന്തു, 10:00 വാട്സ്ആപ്പ് മെലഡി, 11:00 തീരധ്വനി, 11:30 സാഹിത്യത്തിന്റെ നിറവ്, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നിയമം ലളിതമായി, 3:30 മ്യൂസിക്കൽ ചെയർ, 4:30 ഗാന കൗതുകം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: പ്രായം വർദ്ധിക്കുന്നതോടെ ശാരീരിക അവശതകൾ വന്നു ചേരുകയാണ്. ഇത് ഏതെങ്കിലും രോഗാവസ്ഥ കൊണ്ട് ഉണ്ടാകുന്നതാണോ? അതേക്കുറിച്ചൊന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ കാൻകരിക്കോൾ. പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മിൽ ശാരീരികവും മാനസികവുമായ ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കാം. പ്രായമേറുമ്പോൾ അനുഭവപ്പെടുന്ന വല്ലായ്മകൾ രോഗം കൊണ്ട് ഉണ്ടാകുന്നതല്ല, അത് ശരീരം വയസ്സാകുന്നതിന്റെ സ്വാഭാവിക സൂചനകളാണ്. പലരും പരാതിപ്പെടുന്നത് ഓർമ്മശക്തി കുറയുന്നു എന്നതാണ്. അത് അൾഷിമേഴ്സോ ഡിമെൻഷ്യോ അല്ല. അതിൽ ഭയപ്പെടുകയും വേണ്ട. മസ്തിഷ്കം നമ്മെ രക്ഷിക്കുകയാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് മസ്തിഷ്കത്തിനും പഴക്കമുണ്ടാകുമല്ലോ. നിങ്ങൾ താക്കോൾ എവിടെയെങ്കിലും വെച്ച് മറന്നു. ചിലപ്പോൾ അതെവിടെയെന്ന് അറിയാനും കഴിയില്ല. അല്പം കഴിഞ്ഞത് നിങ്ങൾ തന്നെ കണ്ടെത്തി എങ്കിൽ അത് ഡിമെൻഷ്യൊന്നും ആയിരിക്കില്ല. അടുത്തത് പഴയതുപോലെ സ്പീഡിൽ നടക്കാൻ കഴിയുന്നില്ല എന്ന പരാതിയാണ് മിക്കവർക്കും. ഇത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ പേശികൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതിനാലാണ്. ഇത് മരുന്ന് കഴിച്ച് മാറ്റിയെടുക്കാനും പറ്റില്ല. ആവശ്യത്തിന് നടക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും വലിയ ചികിത്സ. ഉറക്കം കുറയുന്നു എന്നാണ് മിക്കവരുടെയും പരാതി. ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഒരു രോഗമേ അല്ല, മസ്തിഷ്കം അതിന്റെ താളം ക്രമീകരിക്കുന്നതിൽ വന്നു പോകുന്ന ഒരു പ്രശ്നമാണ്. അത് മാറ്റിയെടുക്കാൻ മരുന്ന് കഴിക്കരുത്. അങ്ങനെ മരുന്ന് കഴിച്ചാൽ അതിൽ ആശ്രിതത്വം വന്നുപോകും. അത് ഓർമ്മക്കുറവിലേക്ക് നയിച്ചേക്കാം. മുതിർന്നവർ പകൽ വെളിച്ചത്തിൽ കുറച്ചു സമയം ചെലവഴിക്കുകയും കാപ്പി ചായ എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുകയും ശരിയായ ദിനചര്യകൾ പാലിക്കുകയും ചെയ്യുന്ന വഴി ഉറക്കക്കുറവിനെയും മാറ്റി നിർത്താം. നാലാമതായി, പലർക്കും ശരീരവേദന ഉണ്ടാകുന്നു എന്ന പരാതിയാണ്. അത് വാദമോ റുമാറ്റിസമോ ഒന്നും ആകാനിടയില്ല. പ്രായം കൂടുതലായാൽ നാഡികൾ ദുർബലമായി പോകുന്നതിനാൽ സ്വാഭാവികമായി അനുഭവപ്പെടുന്ന ഒരു പ്രതികരണമാണെന്നറിയുക. അതാണ് ഈ വേദനയായി തോന്നുന്നത്. ആറാമതായി, പലർക്കും വേദന അനുഭവപ്പെടുന്നത് കയ്യിലോ കാലിലോ അല്ലെങ്കിൽ രണ്ടിൽ കൂടിയോ ആകാം. മിക്ക മുറുന്നവരുടെയും പരാതി അങ്ങനെയൊക്കെയാണ്. നേരത്തെ പറഞ്ഞപോലെ ശരീരവേദന ഒരു രോഗമല്ല. നാഡീപ്രവാഹം മന്ദഗതിയിലായതിനാൽ വേദന തോന്നുന്നു എന്ന് മാത്രം. ഇത് സെൻട്രൽ സെൻസിറ്റൈസേഷൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രായമായവർക്കുണ്ടാകുന്ന അവസ്ഥയാണ്. വേദന കുറയുന്ന അല്ലെങ്കിൽ കുറയ്ക്കുന്ന ലേപനങ്ങൾ മിക്കവരും ഈ സമയം ഉപയോഗിക്കുന്നു. അത് ശാശ്വത പരിഹാരം നൽകിയെന്നും വരില്ല. വ്യായാമം, ഫിസിയോതെറാപ്പി, ലളിതമായ മസാജുകൾ, ചൂടുവെള്ളത്തിലെ കുളി എന്നിവയാണ് മരുന്നിനേക്കാൾ ഫലപ്രദമായിട്ടുള്ളത്. ആറാമതായി, ലാബ് പരിശോധന റിപ്പോർട്ടിൽ കാണുന്ന പേടിപ്പെടുത്തുന്ന അസാധാരണമായ ചില കണക്കുകളാണ്. അത് കണ്ട് നിങ്ങൾ പേടിക്കാതെ ഇരിക്കണം. അത് രോഗം കൊണ്ടായിരിക്കില്ല, പഴയ മാനദണ്ഡം വെച്ചുള്ള റിപ്പോർട്ടായേക്കാം. പ്രായമായവരിൽ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് എന്നും അറിയണം. ഏഴാമതായി, ഇത്തരം റിപ്പോർട്ടിൽ ബി പി കൂടുതലാണ്, കൊളസ്ട്രോൾ കൂടുതലാണ് എന്നൊക്കെ കണ്ടേക്കാം. ഉദാഹരണമായി 90-140 ആണ് ബ്ലഡ് പ്രഷർ എങ്കിൽ മുതിർന്നവർക്ക് അത് 90-150 വരെ ആയിപ്പോയേക്കാം. പ്രായാധിക്യത്തെ ഒരു രോഗമായി കാണണ്ട. റിപ്പോർട്ടിലെ വിവരങ്ങൾ കണ്ട് പേടിക്കാതെ ഇരിക്കുക. പേടിയാണ് വാർദ്ധക്യത്തെ വഷളാക്കുന്നത്. അവസാനമായി ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, പ്രായം കൂടുന്നത് ഒരു രോഗമല്ല, അത് സ്വാഭാവികമായ ഒരു വഴിയാത്രയാണെന്ന് കണ്ട് സന്തോഷിക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.

0: കേൾക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് പാസാക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവെയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഇതോടെ വർദ്ധിപ്പിക്കും. ഒരു റിപ്പോർട്ട്.
1: രാജ്യത്തുടനീളം BBG റാംജി നടപ്പിലാക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് BBG റാംജി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് BBG റാംജി നിയമം കൊണ്ടുവന്നത്. സമയബന്ധിതവും സുതാര്യവുമായ വേതനം ഉറപ്പാക്കാൻ ഈ നിയമം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും യോജിച്ച് നിയമം സുഗമമായി നടപ്പിലാക്കാൻ സാമ്പത്തികവും സാങ്കേതികവുമായ തയ്യാറെടുപ്പുകൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ ധാരണയിലെത്തിയതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോകെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശ സംഭാവന നിയന്ത്രണ നിയമവുമായി ബന്ധപ്പെട്ട FCRA 2.0 പോർട്ടലും EOCI കാർഡും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. FCRA പോർട്ടൽ വഴി സംഭാവനകൾ സ്വീകരിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതിലൂടെ പരിഹാരമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തുടങ്ങി നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ ആശയവിനിമയം നടത്തി. ബിസിനസ് സുഗമമാക്കുന്നതിനും ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിനുമായി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ, ആത്മനിർഭർ ഭാരതിന്റെ ശാക്തീകരണം തുടങ്ങിയവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങൾ. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും ഏകോപിതമായി പ്രവർത്തിക്കുന്ന സമീപനം സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തൈകാച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയായ ശേഷമുള്ള തൈകാച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. നാളെ നടക്കുന്ന 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും. 2000 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ 48.17 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവുമായി ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന ഏറ്റവും വലിയ 5th രാജ്യമാണ് ജപ്പാൻ. ധനകാര്യ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിച്ച് ഇന്ത്യ ഗ്രീസ് സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഗ്രീക്ക് ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അടിസ്ഥാന സൌകര്യ വികസനം, ഗതാഗത കണക്ടിവിറ്റി, സമുദ്രമേഖല, വ്യോമയാനം തുടങ്ങിയവയിൽ ഇന്ത്യ ഗ്രീസ് സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗ്രീക്ക് ഗതാഗത മന്ത്രിയുമായും ശ്രീ ഗോയൽ ചർച്ച നടത്തി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് സഭ പാസാക്കും. വി.ഡി. സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയായിരുന്നു ഈ സമ്മേളനത്തിലെ സുപ്രധാന കാര്യപരിപാടികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകൾ തോറുമുള്ള വിവരശേഖരണത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സെൻസസിന്റെ ഭാഗമായുള്ള ഫീൽഡ് വെരിഫിക്കേഷനാണ് ഇന്ന് മുതൽ കേരളത്തിൽ തുടക്കമാകുന്നത്. സെൽഫ് എന്യൂമറേഷൻ ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചിരുന്നു. സെൻസസ് പോർട്ടലിലൂടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന പ്രക്രിയയായിരുന്നു ഇത്. ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച SC ID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ചു പോകുന്നതാണോ എന്ന് എന്യൂമറേറ്റർ പരിശോധിക്കുകയും അല്ലെങ്കിൽ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വീഡനെതിരെ ഫ്രാൻസിന് ഉജ്ജ്വല ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെ പരാജയപ്പെടുത്തി ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇരട്ട ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 18 ഉയർത്തി. ഇതോടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മറികടന്ന എംബാപ്പെ ലയണൽ മെസ്സിക്ക് പിന്നിലെത്തി. മെക്സിക്കോ ഇക്വഡോർ മത്സരം പുരോഗമിക്കുകയാണ്. നേരത്തെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട്, കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. ന്യൂഡൽഹിയിൽ നടന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ 198th യോഗത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിച്ചു. ഇൻഷുർ ചെയ്യപ്പെട്ട വ്യക്തികൾക്കായുള്ള തൊഴിലില്ലായ്മ വേതന പദ്ധതിയായ അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന 1 കൂടി നീട്ടിയിട്ടുണ്ട്. ESIC യുടെ ആരോഗ്യ പരിപാലന സംവിധാനത്തിനുള്ളിൽ ആയുഷ് സേവനങ്ങളുടെ സംയോജനം, പ്രചാരണം, ശേഷി വികസനം എന്നിവയ്ക്കായി സംയുക്ത ചട്ടക്കൂട് രൂപീകരിക്കുന്നതിന് ESIC യും ആയുഷ് മന്ത്രാലയവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ 8 ഷിഗലയും 155 ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം സൌത്ത് നേമം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ പുതിയ റോഡ് ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനായി നിലവിലുള്ള റോഡ് ഓവർബ്രിഡ്ജ് July 6 പൂർണ്ണമായി അടച്ചിടുമെന്ന് റെയിൽവേ അറിയിച്ചു. പാപ്പനംകോട് മലയങ്കീഴ് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നേമം സ്റ്റുഡിയോ റോഡ് വഴി തിരിച്ചുവിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ സഭ പാസാക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവെയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: ഹരമിളകും മൃഗമദലയമായി
1: റേഡിയോ ബെൻസേറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസൽ.
2: ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്ന് ഇന്ത്യ. ഏകദേശം 130 കോടിയോളം ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നു. ഇത്രയും ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന നമ്മുടെ രാജ്യത്തിന് ആരോഗ്യരംഗത്ത് മുൻപന്തിയിലെത്തുക വളരെ ദുഷ്കരമാണ്. എങ്കിലും അതിനുള്ള പരിശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടന്നു വരുന്നു. രാജ്യം സ്വാതന്ത്ര്യമാവുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് നാം ഏറെ മുന്നേറിയിട്ടുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആരോഗ്യരംഗം ഇന്ത്യയിൽ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് സർ ജോസഫ് വില്യം ബോറിൻ്റെ നേതൃത്വത്തിൽ 1943 നടത്തിയ ആരോഗ്യ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യരംഗത്ത് ആദ്യത്തെ ആസൂത്രിതമായ പദ്ധതികൾ നാം മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. ഈ കമ്മിറ്റി 2 വർഷത്തോളം നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1946 സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതിലെ പ്രധാന നിർദ്ദേശങ്ങളായ പ്രതിരോധ ചികിത്സാ പ്രവർത്തനങ്ങളുടെ ഏകോപനം, പ്രാഥമിക ആരോഗ്യ ചികിത്സയുടെ ശാക്തീകരണം, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ വൈദ്യശാസ്ത്രം ഉൾപ്പെടുത്തൽ എന്നിവയായിരുന്നു. തുടർന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 1959 രൂപവത്കൃതമായ ഡോക്ടർ മുതലിയാർ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ജില്ലാ ആശുപത്രികളുടെ ശാക്തീകരണവും മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് UGC സഹായവും മലേറിയ, വസൂരി, കോളറ, കുഷ്ഠം, ക്ഷയം എന്നീ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ദേശീയ പരിപാടികളും നടപ്പിലാക്കപ്പെട്ടത്. 1975 രൂപവത്കൃതമായ ശ്രീവാസ്തവ കമ്മിറ്റിയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും ആധുനിക വൈദ്യശാസ്ത്ര ചികിത്സാ രംഗത്തും കാലികമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ട നടപടികൾ മുന്നോട്ട് വച്ചതും ചികിത്സാ സംവിധാനങ്ങളിലെ ഗ്രാമനഗര അന്തരം ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെട്ടതും. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം 45 വയസ്സായിരുന്നുവെങ്കിൽ ഇപ്പോഴത് 70 കഴിഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഇന്ത്യ ഒന്നാകെ ശരാശരി ആയുർദൈർഘ്യത്തിൽ വലിയ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 5% തുക ആരോഗ്യരംഗത്ത് നീക്കിവെക്കണമെന്ന് വിവിധ ആരോഗ്യ കമ്മീഷനുകൾ പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണെങ്കിലും 1.5% താഴെ മാത്രമേ ഇപ്പോഴും മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളൂ എന്നത് അത്ഭുതമായി തുടരുകയാണ്. ചികിത്സാ സേവന രംഗത്തെ പ്രാപ്തി സൂചികകളിൽ ഇന്ത്യ 145 സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ചില മേഖലകളിൽ വൻ കുതിപ്പ് തന്നെ നാം നടത്തിയിട്ടുമുണ്ട്.

0: ഗർഭാഹാരക്കുറവ് മൂലം ഒരു കാലത്ത് കുട്ടികൾ മരണത്തിന് കീഴടങ്ങുമായിരുന്നു ഇന്ത്യയിൽ. പിന്നീട് ശക്തമായ മുന്നേറ്റങ്ങളിലൂടെ ഈ പ്രശ്നം ഒരു പരിധിവരെ നാം തുടച്ചു നീക്കി. എന്നാലും ഇപ്പോഴും ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ജനന വൈകല്യം, വിവിധ ശ്വാസകോശ രോഗങ്ങൾ, ക്ഷയം, അതിസാരം എന്നിവയെ വലിയ തോതിൽ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാംക്രമിക രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിൽ ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഘടകം. കുടുംബാരോഗ്യ കേന്ദ്രം എന്ന പേരിലാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത്. രോഗചികിത്സയ്ക്കും രോഗപ്രതിരോധത്തിനും മുൻതൂക്കം നൽകിയിട്ടുള്ള ചികിത്സയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വഴി നടത്തുന്നത്. കുടുംബാസൂത്രണം, ശുദ്ധജല വിതരണം, ആരോഗ്യ ബോധവൽക്കരണം, പകർച്ചവ്യാധികളെ പ്രതിരോധിക്കൽ, ഗർഭകാല പരിചരണം എന്നിവയും ലക്ഷ്യങ്ങളാണ്. ഒരു മെഡിക്കൽ ഓഫീസർ, ഒരു ഫാർമസിസ്റ്റ്, ഒരു നേഴ്സ്, ക്ലർക്കുമാർ, ലബോറട്ടറി വിദഗ്ധൻ, ഡ്രൈവർ എന്നിവയാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ പ്രവർത്തകർ. രാജ്യത്താകെ 300,000+ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉള്ളതായി കണക്കാക്കുന്നു. നഗരദേശങ്ങളിൽ അർബൺ പ്രാഥമിക കേന്ദ്രങ്ങളുമുണ്ട്. ആളോഹരി വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉള്ളത് കേരളത്തിലാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുകളിൽ കൂടുതൽ ചികിത്സയ്ക്കായി താലൂക്ക് ആശുപത്രിയും അതിന് മുകളിലായി ജില്ലാ ആശുപത്രികളും ഉണ്ട്. ഏറ്റവും മുകളിലായി മെഡിക്കൽ കോളേജുകളും ഉണ്ട്. വിദഗ്ധ ചികിത്സയാണ് മെഡിക്കൽ കോളേജുകളിൽ ലഭ്യമാകുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ച കാലത്ത് കാര്യമായ മരുന്ന് നിർമ്മാണ കമ്പനികളൊന്നും ഇന്ത്യയിൽ ഇല്ലായിരുന്നു. 1901 തുടങ്ങിയ ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് മരുന്ന് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. മുമ്പ് പ്രധാന മരുന്നുകളെല്ലാം ബ്രിട്ടനിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു നമ്മൾ. സ്വാതന്ത്ര്യാനന്തരം ലോകാരോഗ്യ സംഘടനയുടെയും യുനിസെഫിന്റെയും സഹായത്തോടെ 1954 ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക് ലിമിറ്റഡ് നിലവിൽ വന്നു. 1971 അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ രണ്ടിടങ്ങളിലായി ഇന്ത്യൻ ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് തുടങ്ങി. 1972 പേറ്റന്റ് നിയമത്തോടെ മരുന്ന് നിർമ്മാണത്തിൽ വൻ കുതിപ്പ് തന്നെ ഇന്ത്യയിലുണ്ടായി. പേറ്റന്റ് ഉള്ളവ 7 ശേഷം ആർക്കും നിർമ്മിക്കാമെന്ന വ്യവസ്ഥ അക്കാലത്ത് ഉണ്ടായിരുന്നതിനാൽ മിക്ക മരുന്നുകളുടെയും ഇന്ത്യൻ പതിപ്പുകളും ഇറങ്ങുകയുണ്ടായി. രാജകുമാരി അമൃത് കൗറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു അവർ. ഇംഗ്ലണ്ടിൽ പഠനം നടത്തി ഇന്ത്യയിൽ തിരിച്ചെത്തി സാമൂഹ്യ സേവനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അവർ മഹാത്മാഗാന്ധിയുടെ സെക്രട്ടറിയായി 16 സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ജയിൽവാസം അനുഭവിച്ചു. 1947 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ആരോഗ്യ വകുപ്പ് മന്ത്രിയായി അവർ നിയമിതയായി. 10 ആ സ്ഥാനത്ത് അവർ തുടർന്നു. ഇന്ത്യയുടെ ആരോഗ്യരംഗം പുഷ്ടിപ്പെടുത്തുന്നതിന് നിരവധി സംഭാവനകൾ മന്ത്രി എന്ന നിലയിൽ അവർ നൽകിയിട്ടുണ്ട്. 1950 ലോകാരോഗ്യ സംഘടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി കൂടിയാണ് നമ്മുടെ ആദ്യത്തെ ആരോഗ്യ മന്ത്രിയായ രാജകുമാരി അമൃത് കൗർ. 1964 ഫെബ്രുവരി 6 അവർ അന്തരിക്കുന്നത്. മരണം വരെയും രാജ്യസഭാ അംഗവുമായിരുന്നു ഈ മഹത് വ്യക്തി. അതുപോലെ തന്നെ ഇന്ത്യയുടെ മരുന്ന് നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്. പണ്ഡിതൻ, രസതന്ത്രജ്ഞൻ, വ്യവസായ സംരംഭകൻ എന്നീ നിലകളിൽ അറിയപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം, പ്രഫുല്ല ചന്ദ്ര റോയ്. അതോടൊപ്പം ഇന്ത്യൻ രസതന്ത്രത്തിന്റെയും ഇന്ത്യൻ മരുന്ന് നിർമ്മാണത്തിന്റെയും പിതാവായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ മരുന്ന് നിർമ്മാണ കമ്പനിയായ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപിച്ചത് റായിയാണ്. ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം എന്ന ഇദ്ദേഹത്തിന്റെ പുസ്തകം ഏറെ പ്രശസ്തമാണ്. 1895 മെർക്യൂറസ് ഹൈ നൈട്രേറ്റിന്റെ കണ്ടെത്തൽ നടത്തിയത് റായിയെ ലോക പ്രസിദ്ധനാക്കി. 1919 ബ്രിട്ടീഷ് സർക്കാർ സർ പദവി നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. 1924 ഇന്ത്യൻ കെമിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റായി റായ് തിരഞ്ഞെടുക്കപ്പെട്ടു. 1944 മരണം. ഇന്ത്യയുടെ ആരോഗ്യ രംഗത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത വ്യക്തിയാണ് പ്രഫുല്ല ചന്ദ്ര റായ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് നമ്മുടെ ആരോഗ്യരംഗത്ത് ഒരിക്കലും മറക്കാനാവാത്ത മറ്റൊരു പ്രധാന വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് പോഷകാഹാര പദ്ധതിയുടെ സൂത്രധാരകൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്, കൊളുത്തൂർ ഗോപാലൻ. സ്വതന്ത്ര ഇന്ത്യയിൽ പോഷകാഹാര ഗവേഷണം ആരംഭിച്ചത് ഈ കൊളുത്തൂർ ഗോപാലനാണ്. തമിഴ്നാട്ടിൽ സേലത്താണ് ഇദ്ദേഹം ജനിച്ചത്. മദ്രാസ് സർവകലാശാലയിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടി. കൊളത്തൂർ ഗോപാലന്റെ ഗവേഷണം സ്കൂൾ കുട്ടികൾക്കായി ഉച്ചഭക്ഷണ പദ്ധതിക്കും ഗോയിറ്റർ പ്രതിരോധത്തിനും കാരണമായി. ICMR ഡയറക്ടറായിരുന്ന ഗോപാലൻ ഇന്ത്യയിൽ സാംക്രമിക രോഗങ്ങളെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടത്തുകയും കൗൺസിലിന്റെ പ്രവർത്തനം ആധുനികവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. മലേറിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെക്ടർ കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലെപ്രസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ ഇന്ത്യയിൽ സ്ഥാപിച്ചത് കൊളുത്തൂർ ഗോപാലനാണ്. ഇന്ത്യൻ ഭക്ഷണങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കൃതികളും വളരെ ശ്രദ്ധേയമാണ്. കൊളുത്തൂർ ഗോപാലൻ്റെ മഹത്വം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും വ്യാപിച്ച് കിടക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ രാജ്യം 1970 പത്മശ്രീയും 2002 പത്മഭൂഷണും നൽകി കൊളുത്തൂർ ഗോപാലനെ ആദരിക്കുകയുണ്ടായി. അത്രയധികം നമ്മുടെ ആരോഗ്യരംഗത്ത് സംഭാവന ചെയ്ത വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് 2005 April 5 ഇന്ത്യയിൽ നിലവിൽ വന്ന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം അഥവാ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. ഗ്രാമീണ ആരോഗ്യരംഗത്ത് നിലവിലുണ്ടായിരുന്ന കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഏകോപിപ്പിച്ചാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. ദേശീയ നഗര ആരോഗ്യ ദൗത്യം കൂടി നിലവിൽ വന്നു. രണ്ടിനെയും ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തു. മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുക, സ്ത്രീകളുടെയും ശിശുക്കളുടെയും ആരോഗ്യ സംരക്ഷണം, ജനസംഖ്യ നിയന്ത്രണം, പാരമ്പര്യ ആരോഗ്യ സംരക്ഷണം, വനിതാ ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്താൽ കുടുംബതലം മുതൽ ആരോഗ്യ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, ഇവയൊക്കെയാണ് പ്രധാനമായ ഇവയുടെ ലക്ഷ്യങ്ങൾ. ഈ മിഷന്റെ കീഴിൽ വീട് വീടാന്തരം ആരോഗ്യ സേവനങ്ങൾ പ്രത്യേകിച്ച് അമ്മമാർക്കും കുട്ടികൾക്കും എത്തിക്കുന്നവരാണ് ആശാ വർക്കർമാർ എന്നറിയപ്പെടുന്നത്. ഇനി എടുത്തു പറയേണ്ട ഒരു വസ്തുത, ഇന്ത്യയിലെ ആരോഗ്യരംഗത്ത് കേരളം ഒരു മാതൃകാ സംസ്ഥാനമാണ് എന്നുള്ളതാണ്. അതിൽ മലയാളികൾ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം. കൂടിയ ആയുർദൈർഘ്യം, കുറഞ്ഞ ശിശുമരണ നിരക്ക് എന്നിവ സമ്പന്ന രാജ്യങ്ങളായ അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് തുല്യമാണ് നമ്മൾ. എന്നാൽ ശിശുമരണ നിരക്കിൽ അമേരിക്കയേക്കാൾ മുന്നിൽ കൂടിയാണ് കേരളം എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം കുറഞ്ഞ ജനന നിരക്കും എടുത്തു പറയേണ്ടതാണ്. ഇന്ന് ഇന്ത്യയിൽ ആകെ രോഗികളുടെ എണ്ണത്തിൽ 15% പോഷകാഹാര കുറവ് നേരിടുന്നവരാണ്. എന്നാൽ കേരളത്തിൽ ഇത് 1% താഴെയാണ്. ആരോഗ്യരംഗത്തെ മികവിന് കേരളത്തിന് നിരവധി തവണ ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും പലവിധ പോരായ്മകളും നമ്മുടെ കൊച്ചു കേരളത്തിലും നിലനിൽക്കുന്നുണ്ട്. പ്രമേഹം, പക്ഷാഘാതം, വൃക്കസംബന്ധമായ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, അർബുദം എന്നിവയിൽ കേരളത്തിൽ വലിയ വർധനമാണ് നിലവിലുള്ളത്. പ്രമേഹത്താൽ മാത്രം 40-69 ഇടയിലുള്ള 9.5% ആളുകൾക്ക് ജീവൻ പൊലിയുന്നുണ്ട്. 70 മുകളിൽ 11.5% മരണപ്പെടുന്നത്. വായു മലിനീകരണം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ക്രമാതീതമായാണ് കേരളത്തിൽ വർദ്ധിക്കുന്നത് എന്നതും നമ്മുടെ ആരോഗ്യരംഗത്തെ ഒരു ദൗർലഭ്യമാണ്. ഇന്ത്യയുടെ ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു, അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം. റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

വിസ്മയ കാഴ്ചകൾ, ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യ വിസ്മയ കാഴ്ചകളെക്കുറിച്ച് അറിയുവാൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8:20 പുനഃപ്രക്ഷേപണം രാത്രി 7:00. വിസ്മയ കാഴ്ചകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം.

0: ഫസ്റ്റ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
6: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോ. വേരുറപ്പിച്ച് വളരുന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. മിക്കവർക്കും പെട്ടെന്ന് വളരണം, ഉന്നത നിലകളിൽ എത്തണം, അവർ അങ്ങനെ അങ്ങ് ആഗ്രഹിക്കുകയാണ്. പക്ഷെ എത്ര കാലം കഴിഞ്ഞാലും ചിലർ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്, അവർ ലക്ഷ്യത്തിലേക്ക് എത്തുന്നുമില്ല. കാരണം എന്താകാം? ഒരു ചെടി പുഷ്പിക്കണമെങ്കിൽ അതിൻ്റെ വേരുകൾ നിലത്തുറക്കണ്ടേ? നിൽക്കാനിടമില്ലാത്തവർ എന്തു ചെയ്യും? അവർ അലഞ്ഞു നടക്കും. അവസാനം എന്തെന്ന് പറയാൻ കഴിയാത്ത നിലയിലായി പോകും. നാം വീടിനായാലും മറ്റെന്തിനായാലും അലങ്കാരപ്പണികൾ ചെയ്യണമെങ്കിൽ അതിനൊരു അടിത്തറ വേണമല്ലോ. സ്വന്തമായ നിലനിൽപ്പുള്ളവരുടെ സത്കർമ്മങ്ങൾ മാത്രമാണ് സ്ഥിരമായിട്ടുണ്ടാകുക. അല്ലാത്തവരുടെ സത്കർമ്മങ്ങൾ ഒരു പ്രാവശ്യം കൊണ്ട് നിന്നെന്നും വരാം. സ്വയം പട്ടിണി കിടന്നുകൊണ്ട് അന്യന്റെ വിശപ്പ് മാറ്റാൻ ഒരാൾക്ക് എത്ര നാൾ കഴിയും? അങ്ങനെയായാൽ കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഇല്ലാതായിപ്പോയില്ലേ? ഇവിടെ നാം ഏവരും ഒരു കാര്യം മറക്കരുത്, ഇല്ലാത്തതിൽ നിന്ന് ആർക്കും ഒന്നും നൽകാനാവില്ല. അവനവന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കാനാകും വിധം സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടിയിരിക്കുന്നത്. നീ ഒരു മരത്തിന്റെ കാര്യം എടുത്താലോ? ചില്ലകളില്ലെങ്കിൽ അതിന് തണൽമരമാകാൻ കഴിയുമോ? കഴിയില്ല. മരത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ശാഖകൾ വർദ്ധിപ്പിക്കണം. അതുപോലെ സ്വന്തം വളർച്ചയ്ക്ക് ആവശ്യമായ വെള്ളവും വളവും വലിച്ചെടുക്കാൻ ശീലിക്കുകയും വേണം. നാം ഒരു പരോപകാരം ചെയ്യുമ്പോൾ ചില നഷ്ടങ്ങൾ വരും. അത് വച്ച് തന്നിലെ നഷ്ടത്തിന്റെ കണക്കെടുക്കുകയും വരുത്. ജീവിതത്തിന് വലിയ വില കാണുകയും വരുത്. ഇങ്ങനെയൊക്കെ ഉള്ള പ്രവൃത്തികൾ ചിലത് അവശേഷിപ്പിക്കും. അത് കൂടുതലും മനസന്തോഷമായിരിക്കാം. ആ സന്തോഷത്തിലൂടെ ദാനം ചെയ്യാം. അത് ആ വ്യക്തിയുടെ ജീവിതം മനോഹരമാക്കും. അതല്ലേ വേണ്ടിയിരിക്കുന്നത്? ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. കൊല്ലം രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള സെന്റ് അലോഷ്യസ് HSS, ക്രിസ്തുരാജ് HSS, വിമല ഹൃദയ HSS ഫോർ ഗേൾസ് എന്നിവിടങ്ങളിലേക്കുള്ള പ്ലസ് വൺ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ നാളെ രാവിലെ 9:30 സെന്റ് അലോഷ്യസ് HSSൽ നടക്കും. അഡ്മിഷന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ഓരോ സ്കൂളിലെയും കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച ശേഷം കൃത്യസമയത്ത് സെന്റ് അലോഷ്യസ് സ്കൂളിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും സഹിതം ഹാജരാകണം. കോസ്റ്റൽ അർബൻ സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ ഇക്കഴിഞ്ഞ SSLC, +2, +2, CBSE, ICSE, ISSE 90% മാർക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് മെറിറ്റ് അവാർഡിന് അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും വിദ്യാർത്ഥിയുടെ ഫോട്ടോ, അംഗത്വ നമ്പർ, ഫോൺ നമ്പർ എന്നിവ സഹിതം 6-ാം തീയതി വൈകിട്ട് 5-ന് മുൻപായി ബാങ്ക് ഹെഡ് ഓഫീസിലോ ശാഖകളിലോ അപേക്ഷ നൽകണം. കൊട്ടാരക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ, സദാനന്ദപുരം ഗവൺമെന്റ് ഹൈസ്കൂൾ, കിഴക്കേക്കര സെന്റ് മേരീസ് HS, വാളകം RVHS, കൊട്ടാരക്കര MDHS ഫോർ ഗേൾസ് എന്നിവിടങ്ങളിൽ കേഡറ്റ് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധന 3-7 തീയതികളിൽ രാവിലെ 10:30 to 4 കൊട്ടാരക്കര ഡയറ്റ് ഹാളിൽ നടത്തും. ഹാൾ ടിക്കറ്റിന്റെയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും ഹാജരാക്കണം. പരിശോധനാ തീയതി 3-ന് കാറ്റഗറി 1, 4-ന് കാറ്റഗറി 2, 6-ന് കാറ്റഗറി 3, 7-ന് കാറ്റഗറി 4. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474245763. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിൽ നിന്നുള്ളവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധന 1 മുതൽ 4 തീയതികളിൽ രാവിലെ 10:30 to 4 കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിൽ നടത്തും. കുണ്ടറ IHRD അപ്ലൈഡ് സയൻസ് കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, BCOM ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം, BCOM കോർപ്പറേഷൻ, BCOM ടാക്സേഷൻ കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. ഇന്ത്യൻ നേവിയുടെ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസറാകാം. 275 ഒഴിവുണ്ട്. അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ 27-ാം തീയതി വരെ. വ്യോമസേനയുടെ ഗ്രൂപ്പ് Y മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡിൽ എയർമാൻ ആകാൻ പുരുഷന്മാർക്ക് അവസരം. ഓൺലൈൻ അപേക്ഷ 6 മുതൽ 26 വരെ. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിലെ മറൈൻ ഡിപ്പാർട്ട്മെന്റിൽ വിവിധ തസ്തികളിൽ 25 കരാർ ഒഴിവുണ്ട്. 15 July ഓൺലൈനായി അപേക്ഷിക്കാം. ISROയ്ക്ക് കീഴിലെ ബാംഗ്ലൂരിലെ URRAVU സാറ്റലൈറ്റ് സെന്ററിൽ ജൂനിയർ റിസർച്ച് ഫെലോയുടെ 17 ഒഴിവുണ്ട്. കാലാവധി 2 വർഷം നീട്ടിക്കിട്ടാം. 11 July ഓൺലൈനായി അപേക്ഷിക്കാം. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ 550 അപ്രന്റീസ് ഒഴിവുണ്ട്. കേരളത്തിൽ 30 ഒഴിവുണ്ട്. 1 വർഷമാണ് പരിശീലനം. 6 July ഓൺലൈനായി അപേക്ഷിക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് കീഴിൽ ബാംഗ്ലൂരുവിലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിൽ 1 വർഷ പരിശീലനം. 2024-25-26 യോഗ്യത നേടിയവർക്കാണ് അവസരം. ലക്നൌവിലും ശ്രീവിജയപുരത്തും പരിശീലനമുണ്ട്. 31 July അപേക്ഷിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ വിഭാഗത്തിൽ 84 ഒഴിവുണ്ട്. റെഗുലർ നിയമനമാണ്. 14 July ഓൺലൈനായി അപേക്ഷിക്കാം. 7 July മുൻഗണനേതര വിഭാഗത്തിലെ NPS നീല റേഷൻ കാർഡുകൾക്ക് 3 kg ഗോതമ്പ് കൂടുതൽ അനുവദിച്ചു. കിലോഗ്രാമിന് 8.70 രൂപ നിരക്കിലാണ് ലഭ്യമാക്കുക. ഇന്ന് റേഷൻ കടകൾക്ക് അവധി. 7 July വിതരണം നാളെ ആരംഭിക്കും. ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇമെയിലിൽ 1 മുതൽ പുതിയ ആധാർ ആപ്പിലൂടെ സൌജന്യമായി അപ്ഡേറ്റ് ചെയ്യാം. M-Aadhaar ആപ്പ് പ്രവർത്തനം അവസാനിപ്പിച്ചു. 1 മുതൽ പുതിയ ആധാർ ആപ്പ് മാത്രമായിരിക്കും ലഭ്യമാകുക. ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരിൽ ഈടാക്കുന്ന കുറഞ്ഞ പിഴ 250 രൂപയായിരുന്നത് 1 മുതൽ 500 രൂപയാക്കി. പരമാവധി ശിക്ഷ 6 മാസം തടവോ 1000 രൂപ പിഴയോ ആണ്. ഇതിൽ മാറ്റമില്ല. 11-12 തീയതികളിൽ നിശ്ചയിച്ചിരുന്ന സ്പെഷ്യൽ കേഡറ്റ് പരീക്ഷ 8-9 August തീയതികളിലേക്ക് മാറ്റി. സംസ്ഥാനത്തെ ഫാർമസി കോളേജുകളിലെ MPharm കോഴ്സിൽ സർക്കാർ മെറിറ്റ് സീറ്റുകളിലെ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. ഗ്രാജുവേറ്റ് ഫാർമസി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ യോഗ്യരായവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 8 July. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലിനും മണിക്കൂറിൽ 50 km വരെ വേഗത്തിലും കാറ്റുമുണ്ടാകും. കടൽക്ഷോഭത്തിനും 60 km വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് 4 July വരെയും മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മളിപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ?
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 3 1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: தமிழ்நாட்டு மண்ணப்பா.
1: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
1: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
3: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
1: സ്ഥലം കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാൾ.
3: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 110 ഭാഗം. ഇന്ന് നാം ഒരു ഉപ്പ് തടാകത്തിലേക്കാണ് പോകുന്നത്. ചൂട് കാലത്ത് സൂര്യരശ്മികൾ ഉണങ്ങിയ പ്രതലത്തിൽ കിടക്കുന്ന ഉപ്പ് പരലുകളിൽ തട്ടി പ്രതിഫലിക്കുകയും ഒരു മരീചിക സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു ഉപ്പ് തടാകം. ചോട്ട് ജെറിഡ് എന്ന ഉപ്പ് തടാകത്തിന്റെ വിശേഷങ്ങളാണ് നാം ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. ചോട്ട് ജെറിഡ് എന്നാൽ അറബിക് ഭാഷയിൽ ലഗൂൺ ഓഫ് ദ ലാൻഡ് ഓഫ് പാംസ്, അതായത് പനയുടെ നാട്ടിലെ തടാകം എന്നാണ്. ഈ തടാകം കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് 100 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഒരു വലിയ വന്ധ്യമായ ഉപ്പു തടാകമാണ്. ചൂടുകാലത്ത് ഈ തടാകത്തിന്റെ അടിത്തട്ട് കണ്ണം ചിപ്പിക്കുന്ന തരത്തിൽ വെളുത്തു കിടക്കുകയാണ്. സൂര്യരശ്മികൾ ഉണങ്ങിയ പ്രതലത്തിൽ കിടക്കുന്ന ഉപ്പ് പരലുകളിൽ തട്ടി പ്രതിഫലിക്കുന്ന രീതിയിൽ ചൂട് തരംഗം അടിത്തട്ടിൽ മിന്നിത്തിളങ്ങുന്നു. ഒരു മരീചിക സൃഷ്ടിച്ചുകൊണ്ട് ട്യൂണീഷ്യയിലും അൾജീരിയയിലും ധാരാളം തടാകങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ തടാകമാണ് ജെറിഡ്. ഭൂമിയുടെ പുറം ചട്ടയുള്ള തൊട്ടിൽ പോലെയുള്ളതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ തടാക തടം. ഭൂമിയുടെ പുറം ചട്ടയുള്ള ഈ തൊട്ടിൽ ആറ്റ്ലസ് പർവ്വതത്തിന് സഹാറ മരുഭൂമിക്കും ഇടയിൽ കിടക്കുന്നു. ആറ്റ്ലസ് പർവ്വതത്തിൽ നിന്നും ആഞ്ഞടിക്കുന്ന കാറ്റ് കഴിഞ്ഞ 200,000 വർഷങ്ങൾ കൊണ്ടാണ് ഈ തടാകം നിർമ്മിച്ചിരിക്കുന്നത്. ഈ തടാകത്തിലെ വെള്ളം ബാഷ്പീകരണം നടക്കുന്നതനുസരിച്ച് തടാകത്തിൽ ഉപ്പുരസം കൂടുകയും ഉപ്പ് പരലുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഉപ്പ് പരലുകളെയും മറ്റ് അവശിഷ്ടങ്ങളെയും ശക്തിയായി കാറ്റടിച്ചുകൊണ്ട് മണൽ ആരുണ്യത്തിലെ കുറുകെ വളരെ ദൂരെ കൊണ്ടു എത്തിക്കുന്നു. ഇത് തുടർച്ചയായി സംഭവിക്കുന്നതിനാൽ തടാകത്തിന്റെ തടം കൂടുതൽ ആഴത്തിലാക്കുന്നു. എന്നാൽ ശുദ്ധജലത്തടാകത്തിലെ വെള്ളം ബാഷ്പീകരിക്കപ്പെടുമ്പോൾ കളിമണ്ണും മറ്റു ചെറിയ വസ്തുക്കളും താഴെ അടിയുകയും അത് കട്ടിയുള്ള ഒരു പ്രതലമായി അടിയിലുള്ള ഭൂഭാഗത്തെ സംരക്ഷിക്കുകയും ചെയ്യും. ചോട്ട് ജെറിഡ് പോലെ വളരെ കൂടുതൽ ഉപ്പുരസമുള്ള വെള്ളത്തിൽ ബാഷ്പീകരണത്തിന്റെ ഫലമായി കളിമണ്ണും മറ്റു ചെറിയ വസ്തുക്കളും തമ്മിൽ ഒന്നിച്ചു ചേരുകയും ചെറിയ മണൽത്തരികൾക്ക് സമാനമായ വസ്തുക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇവയ്ക്ക് ഭാരം കുറവായതുകൊണ്ട് ശക്തമായ കാറ്റടിച്ച് ദൂരത്തേക്ക് കൊണ്ടുപോകുന്നു. ഇവിടുത്തെ തടാകത്തടത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകത്തക്ക വിധത്തിൽ മഴ വീഴാറില്ല. മഴക്കാലത്ത് പോലും വേനൽക്കാലത്ത് ബാഷ്പീകരണത്തിൽ വെള്ളം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തടാകത്തിന്റെ അടിയിലുള്ള ജലത്തിൽ ഉപ്പിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഭൂഗർഭജലം പമ്പ് ചെയ്യാതെ ഉപരിതലത്തിലേക്ക് സ്വാഭാവികമായി കൊണ്ടുവരുന്ന സമ്പ്രദായത്തിലാണ് ഈ തടാകം ഉണ്ടായിരിക്കുന്നത്. കട്ടി കുറഞ്ഞ ചെറുദ്വാരങ്ങൾ ഉള്ള പാറകളിൽ കൂടി വളരെ ദൂരെയുള്ള ജലസ്രോതസ്സുകളിൽ നിന്നും പതുക്കെ അലിച്ചിറങ്ങി തടാകത്തിന് മുകളിൽ വന്നു ചേരുകയും അങ്ങനെ തടാകത്തിലെ ജലവിധാനം ഉയരുകയും ചെയ്യുന്നു. വളരെ വരണ്ട വേനൽക്കാലത്തും ഡോട്ട് ജെറിഡ് തടാകത്തിന്റെ ഉപ്പ് പരൽ നിറഞ്ഞ അടിഭാഗത്ത് ചെറു അരുവികൾ ധാരാളമായി കാണുവാൻ സാധിക്കും. ഉപ്പുവെള്ളം നിറഞ്ഞ ചതുപ്പ് നിലങ്ങൾ ഈ തടാകത്തിൽ വേനൽക്കാലത്ത് കാണുവാൻ സാധിക്കും. ഈ ഉപ്പിന്റെ സാന്ദ്രത കുറഞ്ഞ ചതുപ്പ് നിലങ്ങളെ മുട്ട ചതുപ്പ് നിലങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കാരണം പിങ്ക് നിറമുള്ള ഫ്ലമിംഗോ പക്ഷികൾ കൂടുകെട്ടി മുട്ടയിടുവാൻ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ഇവിടെയാണ്. ഫ്ലമിംഗോ പക്ഷികളും ഒരു പരദേശിയാണ് ഇവിടം. അടുത്ത ദിവസം നമുക്ക് സഹാറ മരുഭൂമിയുടെ തെക്കറ്റത്ത് കിടക്കുന്ന 60,000 കിലോമീറ്റർ വിസ്തീർണത്തിൽ 1,430 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എനഡി പീഠഭൂമിയിലേക്ക് പോകാം. അവിടുത്തെ വിശേഷങ്ങൾ കേൾക്കാം.
0: റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇളമ്പളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
2: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
1: സ്ഥലം ഇളമ്പളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
4: ഗുഡ് മോർണിംഗ്, ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയം തുടങ്ങുകയാണ്. ഇനി 9 മണി വരെ ആശംസകളൊക്കെ പറയുവാനായി വിളിക്കേണ്ട നമ്പർ 0474293111. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809001333111. ഓക്കെ, അപ്പൊ ഇന്ന് ഒരു പുതിയ മാസം തുടങ്ങുന്ന അല്ലേ, ജൂലൈ 1 ശരിക്കും നമ്മുടെ 2026 തുടങ്ങി 7 മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു പുതിയ മാസം ആശംസിച്ചുകൊണ്ട് ആദ്യത്തെ കോളിലേക്ക് പോകുന്നു. അപ്പോൾ ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
5: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ, ഇന്ന് ആർക്കാണ് ആശംസ?
5: എന്റെ മോളുടെ
4: ബർത്ത്ഡേ ആണ്. മോളുടെ പേരെന്താ?
5: സൂര്യ.
4: സൂര്യക്ക് ഇന്ന് എത്ര വയസ്സായി?
5: 26 വയസ്സാണ്.
4: ഓക്കെ, ശരി അമ്മ, ആശംസ പറഞ്ഞോളൂ സൂര്യക്ക് കേട്ടോ.
5: ഞാൻ
4: പറയണം. ഓക്കെ, അപ്പോ സൂര്യക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും 1000 ജന്മദിന ആശംസകൾ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. അടുത്തൊരു കോളിലേക്ക് പോകുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഹലോ
6: ഹലോ,
4: ഗുഡ് മോർണിംഗ്.
6: ആ ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, ഞാൻ സോഫിയ മേനാട്.
4: ആ സോഫി ചേച്ചി പറയൂ.
6: നമ്മളൊന്ന് ഡോക്ടേഴ്സ് ഡേ അല്ലേ?
4: അതെ അതെ അതെ.
6: അപ്പൊ റേഡിയോ ബെൻസീർ വഴി നമ്മളൊന്ന് വിഷയണ്ടേ?
4: ഓക്കെ ഓക്കെ.
6: അപ്പം അഫ്രാമം കഷായ ആശുപത്രിയിലെ ആയുർവേദ ആശുപത്രിയിലെ ഷിറാസ് ഡോക്ടറിന് എന്റെ 1000 ആശംസകൾ. കൊട്ടാരക്കര ES ആയുർവേദ ആശുപത്രിയിലെ ഷിറാസ് ഡോക്ടർ പാലേറ്റീവ്. അപ്പൊ ആശംസകൾ. പക്ഷെ കൊട്ടാരക്കര ES പറഞ്ഞ അറിയത്തില്ല, 4 ഡോക്ടേഴ്സ് ഉണ്ട്, അവർക്കും ആശംസകൾ.
4: ഓക്കെ ചേച്ചി, സന്തോഷം അപ്പോ വിളിച്ചതിൽ. അപ്പോ ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്, ഡോക്ടേഴ്സിനാണ് ആശംസ അറിയിച്ചിരിക്കുന്നത് ചേച്ചി. സന്തോഷം. അടുത്ത കോളുണ്ട്. ഹലോ
7: ഹലോ മോളെ, ഞാൻ ചന്ദ്രിക.
4: ചന്ദ്രിക അമ്മ,
7: എന്റെ മോള വിവാഹവാസികളാണ് ഇന്ന്, 14 വർഷമായി.
4: ഓക്കെ, എന്താ രണ്ടുപേരുടെ പേര്?
7: ശരണ്യയും സന്തോഷ് കുമാറും.
4: ശരണ്യ സന്തോഷ് കുമാർ. ഓക്കെ.
7: അവർക്ക് രണ്ടുപേർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ 1000 വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. നമ്മൾക്ക് നല്ലൊരു ദിവസവും നേരുന്നു.
4: ഓക്കെ അമ്മ, അപ്പോ ശരണ്യ സന്തോഷ് കുമാർ അല്ലേ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ വിവാഹ വാർഷിക ആശംസകൾ. സന്തോഷം വിളിച്ചതിൽ. അടുത്ത കൗളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
8: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
4: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
8: മോളെ, എന്റെ 2 കൊച്ചുമക്കളും
4: ഡോക്ടർമാരാണ്.
8: അവർക്കും പിന്നെ എല്ലാ ഡോക്ടേഴ്സിനും വലിയൊരു ആശംസ അറിയിക്കാനാ. ജിസാന അസീഫ്.
4: ജിസാന അസീഫ് അല്ലേ?
8: അസീഫ് രണ്ടുപേരും ഡോക്ടറാണ്.
4: ഓക്കെ ഓക്കെ, രണ്ടുപേർക്കും ആശംസകൾ കേട്ടോ. അമ്മ വിളിച്ചതിൽ സന്തോഷം. അടുത്ത ഒരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
9: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്,
4: ഇതാരാണ്?
9: ഞാൻ കാവനാട് സീനത്താണ്.
4: പറഞ്ഞു.
9: ഇന്ന് എന്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആണ്.
4: എന്താ കൊച്ചുമോളുടെ പേര്?
9: ഫഹീമ.
4: എന്താണ്?
9: ഫഹീമ. ഫഹീമ
4: ഫഹീമ. ഓക്കെ, ഇപ്പൊ ഫഹീമയ്ക്ക് ആശംസ പറഞ്ഞോ കേട്ടോ.
9: ഹാപ്പി ബർത്ത്ഡേ ഫഹീമോളെ.
4: ഓക്കെ, ഫഹീമയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും 1000 ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ. ഓക്കെ, മറ്റൊരു കോൾ ഉണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
10: ഹലോ ഗുഡ് മോർണിംഗ്.
4: ആ ഗുഡ് മോർണിംഗ്, ഇത് ആരാണ്?
10: പറയൂ അനീഷ, ഇന്ന് ആർക്കാണ് ആശംസ?
11: ഇന്ന് ഡോക്ടേഴ്സ് ഡേ അല്ലേ?
10: അതെ,
11: എല്ലാ മക്കൾക്കും എന്റെ ആശംസ.
4: ഓക്കേ, സന്തോഷം വിളിച്ചതിൽ. അടുത്തൊരു കോൾ ഉണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ.
12: ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി കുട്ടി.
4: ആ ഗുഡ് മോർണിംഗ്,
12: ഞാൻ എഴുതുന്ന വസന്ത വിളിക്കുന്നത്.
4: ഓക്കേ, പറഞ്ഞോളൂ.
12: ഞാനൊരു ഹെൽത്ത് സെന്ററിൽ വർക്ക് ചെയ്യാ.
4: ശരി.
12: ഞങ്ങളുടെ ഡോക്ടർ അശ്വതി ഡോക്ടർക്ക് ഒരാളെ ആശംസകൾ പറയാൻ വിളിച്ചത് നമ്മളെ.
4: ശരി ശരി. ഓക്കേ, അപ്പോ അശ്വിനി അല്ലേ? അശ്വൽ ഡോക്ടറിനാണ് ആശംസ അറിയിച്ചിരിക്കുന്നത്. അടുത്ത ഒരു കോൾ ഉണ്ട്, നോക്കാം ആരാണെന്ന്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഹലോ.
13: ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ്
4: ത്യാഗരാജൻ ചേട്ടൻ.
13: പുളിമൂട്ടിൽ നിന്ന് ത്യാഗരാജൻ ചേട്ടൻ. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. നമ്മുടെ ആശ്രാമത്ത് ഇന്ന് നമ്മുടെ തോമസ് വില്യ സാറ്, ജിന്നായ സാറ്, നമ്മുടെ ബെൻസിയുള്ള വിനോദ് സാറിന്റെ നേതൃത്വത്തിൽ ശ്രീകുമാര താമ്പി സാറിനെ കൊണ്ടുവന്ന വിപുലമായ പരിപാടികളാണ്. അപ്പൊ ഇന്ന് ഗാനഗന്ധർവ എല്ലാം ഉണ്ട്. അപ്പം ആശ്രമം പിന്നെ അയ്യമ്മയിലെ എല്ലാ ഡോക്ടേഴ്സിനെയും കുടുംബത്തിനെയും അവിടെ ക്ഷണിച്ചുകൊണ്ട് അവർക്കെല്ലാം ആശംസകൾ നേരുന്നു.
4: ഓക്കേ ഓക്കേ, ത്യാഗരാജൻ ചേട്ടാ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ.
14: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
14: ശ്രീലക്ഷ്മി മോളെ,
4: ഇത് ആരാ? ഇത്
14: മേരിയമ്മ.
4: സുഖല്ലേ?
14: സുഖമില്ല മോളെ, ഒരാഴ്ചയായി ശ്വാസം മുട്ട്.
4: ആണോ? ഡോക്ടറെ ഒക്കെ കാണണം കേട്ടോ.
14: ഇന്ന് ഡോക്ടറുടെ അല്ലേ?
4: ഓക്കേ.
14: എന്റെ ചെറുമോക്ക് പത്തനംതിട്ട മെഡിക്കൽ കോളേജിൽ കയറിയായിരുന്നു.
4: ഓ ശരി ശരി.
14: എന്റെ മോക്ക് ഒരു താങ്ക്സ് പറയാം,
4: ആശംസ പറയാം കേട്ടോ. ഓക്കേ, ചെറുമോളുടെ പേരെന്താ?
14: ബീന ജോയി.
4: ബീന ജോയിക്കും കമ്മ്യൂൺ റേഡിയോ പെൻസിന്റെ ആശംസകൾ കേട്ടോ. ഓക്കേ അമ്മ, വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിരിക്കുകയാണ്. അടുത്ത കോൾ ഉണ്ട്. ഹലോ.
15: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്.
15: ഗുഡ് മോർണിംഗ് മോളെ, ഇത് വിളിക്കുന്നത്
4: ചിന്നക്കടയിൽ നിന്നാണോ? ആ, ചിന്നക്കടയിൽ നിന്നും. ലത ചേച്ചി പറയൂ.
15: എന്റെ മകൾ കുഞ്ഞുവാവ് എന്ന് വിളിക്കുന്ന ജീതുവിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. 26 വയസ്സായി. ഒരു ബർത്ത്ഡേ വിഷസ് പറയണം.
4: പറഞ്ഞോ ചേച്ചി.
15: അവരിവിടെ ഇല്ല, തേവലക്കര നിൽക്കുവാ.
4: ശരി. ആ തേവലക്കരയിലൊക്കെ റേഡിയോ കേക്കും കേട്ടോ.
15: ആ അവര് ഓൺ ചെയ്തില്ലെന്ന് തോന്നുന്നു മോളെ. ഞാൻ ഇന്ന്
4: അച്ചോടാ, നേരത്തെ പറയണ്ടായിരുന്നോ ഇന്ന് ഞാൻ വിളിക്കുമെന്ന്?
15: അയ്യോ
4: കുഴപ്പമില്ല, ഇനിയിപ്പോ അതൊന്നും ഓർത്തിരിക്കണ്ട. എന്തായാലും ഇനിയിപ്പോ വിളിക്കുമ്പോ പറ.

0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. എന്റെ മോളെ
0: ജല ചേച്ചി.
1: എന്തോ
0: പറഞ്ഞോ ചേച്ചി, ആർക്കാ ആശംസ?
1: എന്നെ നോക്കുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ ഡോക്ടറും എന്റെ ചേട്ടനെ നോക്കുന്ന ജയശ്രീ ഡോക്ടർക്കും എനിക്ക് നൂറ് നൂറ് ഡോക്ടറിന്റെ ആശംസകൾ. പിന്നെ എന്റെ അനിയത്തിയുടെ മോള് ഡോക്ടർ അനിതയ്ക്കും ആശംസകൾ.
2: ഓക്കെ, സന്തോഷം. അടുത്ത ഒരു കോൾ ഉണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ
3: ഹലോ
0: ഹലോ
3: ഹലോ, ഞാൻ കൊച്ചുകുരമ്പായി ക്ലാസ്സിൽ നിന്ന് അനിതകുമാരി.
0: പറഞ്ഞോ, ഇന്ന് ആർക്കാ ആശംസ? റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കുവോ.
3: എന്റെ മൂന്ന് മക്കൾക്കും വേണ്ടിയാ.
0: എന്താ പേര്?
3: അജിത്, അരുൺ, അനീഷ്.
0: അജിത്, അരുൺ, അനീഷ്, മൂന്ന് പേരുടെ ബർത്ത്ഡേ ആണോ?
3: ബർത്ത്ഡേ അല്ല, ഇന്ന് ഡോക്ടേഴ്സ് ഡേ അല്ലേ.
0: ഓക്കെ, ശരി ശരി. ഡോക്ടേഴ്സ് ആണോ ഇവര്?
3: അല്ല
0: അല്ല. പഠിക്കുവാണോ? ആ ശരി. എന്തിലാണ്? ഹലോ,
2: എനിക്ക് കോള് പലതും പറഞ്ഞതൊന്നും തന്നെ വ്യക്തമാവാത്തോണ്ടാണ് എടുത്ത് ചോദിക്കേണ്ടി വന്നത്. ഓക്കെ ശരി, എന്തായാലും നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
0: ഹലോ
4: ഹലോ
0: ഹലോ,
4: നമസ്കാരം.
0: ശോഭനേച്ചി, ഇന്ന് ആർക്കാ ആശംസ?
4: എന്റെ മോന്റെ ബർത്ത്ഡേ ഒക്ടോബർ 27 ഒരാഴ്ചത്തെ ആശംസ വേണമായിരുന്നു.
0: ഒക്ടോബറോ ചേച്ചി?
4: ആ ഒക്ടോബർ. ഇനി സമയമുണ്ടെന്നായിരിക്കും, എനിക്ക് വിളിക്കാൻ പറ്റിയില്ലെങ്കിലും. അതുകാരണം ഞാൻ മുൻകൂട്ടി അങ്ങ് വിളിച്ചിരുന്നു.
2: ഓക്കെ ചേച്ചി, സന്തോഷം. അടുത്ത ഒരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ
0: ഹലോ ഹലോ,
2: കോൾ കട്ടായിരിക്കുന്നു. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111.
0: ഹലോ
5: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
0: ഇതാരാണ്?
5: ഞാൻ ജനോവ, പട്ടത്താനത്ത് നിന്ന് വിളിക്കുന്നത്.
0: ശരി.
5: കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരായ ഡോക്ടർ ഫിൽസൺ അൽഫോൺസ്, ഡോക്ടർ ജാക്ലിൻ, ഡോക്ടർ സ്വാതി, ഡോക്ടർ ഹിറ്റേഷ്, ഡോക്ടർ ഗൗരി കൃഷ്ണ, പിന്നെ ശങ്കേഴ്സിലെ ഡോക്ടറായ ഡോക്ടർ നിറ്റേഷ്, മറ്റെല്ലാ ഡോക്ടർമാർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഡോക്ടർ ദിനാശംസകൾ തന്നെയായിരുന്നു.
2: അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ നല്ലൊരു ഗാനത്തിലേക്ക് പോവാണ്. അപ്പോ ഗാനം വരുന്ന സമയത്ത് പ്രിയ ശ്രോതാക്കൾക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809301311. കേട്ടുകൊണ്ടിരിക്കുക കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പെട്രോൾ വില ഓർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444774868, 9846976084.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ
6: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
5: സ്ഥലം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഓഫീസ്.
6: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
7: കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 8:50. അതായത് നമ്മുടെ മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മെസ്സേജൊക്കെ വായിക്കാനുള്ള സമയമാണ്. മെസ്സേജ് വായിക്കാം, അതിന് മുൻപ് നമ്മൾ ഒരു കോളിലേക്ക് പോവാണ്. നോക്കട്ടെ ആരാണെന്ന്. ഹലോ.
8: ഹലോ,
7: ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ് മാ. ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
8: ഞാൻ ഇഷ്യാ മോന്ന്, നമ്മുടെ നായസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ശശിധര പണിക്കർ സാറിന്. ഡോക്ടർ എല്ലാ വിശ്വസിക്കും, മോർ ആൻഡ് മോർ ബ്ലെസ്സിംഗ്സ് ഓഫ് ഗോഡ്.
7: ഓക്കേ,
8: ഒന്നുകൂടെ മാം. എന്റെ മകൻ കാർത്തിക് ഡോക്ടറിന് മെഡിസിൻ സീറ്റ് കിട്ടി, ചെന്നൈയിൽ പഠിച്ചോണ്ടിരിക്കുകയാണ്.
7: ഓക്കേ കാർത്തിക്, ഡോക്ടറിനോ അപ്പോ ആശംസകൾ കേട്ടോ.
8: ഓക്കേ ഓക്കേ.
7: എന്തായാലും വിളിച്ചതിൽ സന്തോഷം. അടുത്ത ഒരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
9: ഹലോ
7: ഹലോ
9: ഹലോ,
7: ഗുഡ് മോർണിംഗ്.
9: കേൾക്കാൻ പറ്റുന്നില്ല മോളെ, ചേച്ചി പറയുവാണേ. നമസ്കാരം. മുളങ്കാടത്തുനിന്ന് ശീല ചേച്ചിയാ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രിയ ചേച്ചിയുടെ മക്കൾക്ക്, മോള് ശരണ്യക്കും ഹസ്ബൻഡ് സന്തോഷിനും എന്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒപ്പം എന്റെ മോള് അഞ്ജലിക്ക് ഹാപ്പി ഡോക്ടേഴ്സ് ഡേ.
7: ആ ശരിയാണല്ലോ, ഡോക്ടർ ആയിരുന്നല്ലോ. ആശംസകൾ കേട്ടോ അഞ്ജലിക്ക്.
9: ഓക്കെ
7: ഓക്കെ, സന്തോഷം ചേച്ചി വിളിച്ചതിൽ. അപ്പോൾ അടുത്തത് ഞാൻ ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോവാണ്. ഹായ് ശ്രീലക്ഷ്മി, ഇന്ന് നാഷണൽ CA ഡേ ആണ്. എല്ലാ CA സ്റ്റുഡൻസിനും CAക്കാർക്കും ആശംസകൾ നേർന്നുകൊള്ളുന്നു. പട്ടത്താനത്ത് നിന്നും ശിവയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ശിവ ചേച്ചി, സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ കേട്ടോ. ഓക്കെ, അടുത്ത ഒരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗുഡ് മോർണിംഗ്, ഇന്ന് ഡോക്ടേഴ്സ് ഡേ. പ്രിയപ്പെട്ട ഡോക്ടർ യൂറോളജിസ്റ്റായ ബേബി മാത്യു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ രമണി ഡോക്ടർ, മക്കളും ഡോക്ടറാണ്. അവർക്കെല്ലാം പിന്നെ ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരും, ദൈവം കഴിഞ്ഞാൽ പിന്നീടുള്ള ദൈവം അവരാണ്. എല്ലാ ഡോക്ടേഴ്സിനും നല്ലൊരു ആശംസ നേർന്നിരിക്കുന്നത് പഴയാറ്റിൻകുഴിയിൽ നിന്നും സുൽബത്തേച്ചിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു കോളിലേക്ക് പോവാം. അതിനുശേഷം അടുത്ത മെസ്സേജ് വായിക്കാം. ഹലോ
10: ഹലോ
7: ഹലോ, നമസ്കാരം.
10: നമസ്കാരം.
7: ഇത് ആരാ? ഇത്
10: തങ്കച്ചേച്ചിയാ.
7: തങ്കച്ചേച്ചി പറയൂ ചേച്ചി.
10: എന്റെ ഒരു എന്റെ മോള്, കൊച്ചുമോള് ജന്മനാളാണ്.
7: ഓക്കെ.
10: പേര് വേദാത്മിക.
7: വേദാത്മിക.
10: ജന്മദിനം 10th, ഈ മാസം 10th.
7: ഓക്കെ ശരി, ജൂലൈ 10.
10: ജൂലൈ 10 എന്റെ കൊച്ചുമോക്ക് 1000 പിറന്നാൾ ആശംസകളെ അമ്മാമ്മയുടെ വകയായിട്ട്.
7: ഓക്കെ.
10: വേദാത്മിക. എന്റെ പൊടിമോക്കും സ്ത്രീ കുട്ടിക്കും എന്റെ മൂക്കും മോനും നല്ലൊരാശംസ. എന്റെ കുഞ്ഞു മൂക്ക് മോള് തന്നെ പറയണം, നല്ലൊരാശംസ.
7: എല്ലാവർക്കും ആശംസകളൊപ്പം വേദാത്മികയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കറിന്റെ പിറന്നാൾ ആശംസകൾ കേട്ടോ. സന്തോഷം വിളിച്ചതിൽ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സംഗീത, മെസ്സേജ് അയച്ചിരിക്കുന്നത് ചേച്ചി, അമ്മ, അപ്പ, ഇത്രയും സാറ. സാറ മീൻസ് ഓക്കെ. നമ്മൾ ഈ പേരുകൾ മാത്രം വെച്ചാൽ മതി, നിങ്ങളുടെ അഡ്രസ്സ് ഒന്നും വെക്കരുത് കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും സംഗീതയ്ക്കാണ് ആശംസ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ സംഗീതയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികണ്ടി ജന്മദിന ആശംസകൾ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു മെസ്സേജിലേക്ക് കൂടെ പോകാം. മെസ്സേജുകളുണ്ട്, അപ്പോൾ എന്തായാലും അടുത്തൊരു മെസ്സേജ് കൂടെ വായിച്ചതിന് ശേഷം അടുത്ത കോൾ എടുക്കാം. ഇന്ന് ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ബബീഷ് പുളിയത്തുമുക്കിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ.
2: ഹലോ, ആ ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
7: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
2: ഞാൻ ജയ വട്ടത്താനം.
7: ചേച്ചി പറയൂ.
2: ഇന്ന് ഡോക്ടേഴ്സ് ഡേ അല്ലേ? അപ്പൊ എന്റെ മോളെ നോക്കുന്ന ആയുർവേദ ഹോസ്പിറ്റലിലെ ജിതാസ് ഡോക്ടർക്കും എന്റെ മോളെ തെറാപ്പി ചെയ്യുന്ന ആൽഫ പരീക്ഷകളിലെ സരാജ് ഡോക്ടർക്കും ഒരു നല്ല ആശംസകൾ. അത് എനിക്ക് ചന്ദ്രികമ്മയുടെ മോളെ ശരണ്യയ്ക്കും സന്തോഷ് കുമാറിനും വിവാഹ വാർഷിക ആശംസകളും.
7: ഓക്കെ ചേച്ചി, സന്തോഷം കേട്ടോ വിളിച്ചതില്. അപ്പോൾ അടുത്തൊരു മെസ്സേജ്. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, ഞാൻ ഷമീറയാണേ. ഇന്ന് എൻ്റെ മകൾ ഡോക്ടർ ജിസാന ജലാലിനും മരുമകൻ ഡോക്ടർ അഫീഫിനും നല്ലൊരു ഡോക്ടേഴ്സ് ഡേ ആശംസകൾ അറിയിക്കുന്നു. കൂടെ എല്ലാ ഡോക്ടേഴ്സിനും ആശംസകൾ അറിയിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷമീറ ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ മകൾക്കും മരുമകനും ഒക്കെ കമ്മിറ്റ് റേഡിയോ ബൻസിൻ്റെയും ആശംസകൾ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു മെസ്സേജ് ഉണ്ട്. ഹായ് ശ്രീകുട്ടി, ഗുഡ് മോർണിംഗ്. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ചന്ദ്രികാമ്മയുടെ മകൾക്കും ഹസ്ബൻഡിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. പിന്നെ എല്ലാ ഡോക്ടർമാർക്കും ഞങ്ങളുടെ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ല ഒരു തണുത്ത പുലരി ആശംസിക്കുന്നു. ശ്രീക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പറഞ്ഞിരിക്കുന്നത് പരൂരിൽ നിന്നും നമ്മുടെ രജന ചേച്ചിയാണ്. സന്തോഷം ചേച്ചി. ഓക്കെ, അടുത്ത ഒരു കോളിലേക്ക് പോവാണ്. ഹലോ.
11: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ. പേരും നിന്നും കൃഷ്ണ ചേച്ചിയാണ്.
7: കൃഷ്ണ ചേച്ചി,
11: ഇന്ന് ഡോക്ടർ ഡേ അല്ലേ? എല്ലാ ഡോക്ടേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. അഞ്ജലി മോക്കും ചിന്നു മോക്കും, ചിന്നു പരൂരാണ്, നമ്മളെ റിലേറ്റീവ്സ് ആണ്. ആ മോക്കും ചിൽഡ്രൻസിന്റെ ഡോക്ടറാണ് മോള്. അപ്പോൾ മോക്കും പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും ചേച്ചിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. പിന്നെ ചന്ദ്രിക ചേച്ചിയുടെ മക്കൾക്ക് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആശംസകൾ നേരുന്നു.
7: ഓക്കെ, സന്തോഷം കേട്ടോ. അപ്പോൾ അടുത്തതൊരു മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാ നോക്കാം. ഡിയർ ശ്രീ, ഹാവ് എ ഹാപ്പി ഡേ. രോഗശാന്തിയുടെയും പ്രത്യാശയുടെയും വെളിച്ചമേകുന്ന എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർമാർക്കും സ്നേഹം നിറഞ്ഞ 1000 ഡോക്ടേഴ്സ് ദിനാശംസകൾ. മയ്യനാട് ഡിസ്പെൻസറിയിലെ എൻ്റെ ഹോമിയോ ഡോക്ടർക്കും ഷെയ്യ ഡോക്ടർക്കും ഒരുപാട് ആശംസകളും ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നൂർജഹാൻ ചേച്ചി മയ്യനാട് നിന്നും. ഒപ്പം കൂടാതെ ഡിയറസ്റ്റ് ചന്ദ്രികാമ്മയുടെ മകൾ ശരണീക്കും ഹസനും സ്നേഹം നിറച്ച 1000 വിവാഹ വാർഷിക ആശംസകളും കൂടി നമ്മുടെ നൂർജഹാൻ ചേച്ചി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. സന്തോഷം ചേച്ചി. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കോൾ കൂടി എടുക്കുകയാണ് കേട്ടോ. നോക്കട്ടെ ആരാണെന്ന്. ഹലോ.
12: ഹലോ.
7: ഹലോ, ഗുഡ് മോർണിംഗ്.
12: ഹലോ ശ്രീലക്ഷ്മി പൊന്നുമോളെ.
7: എന്തോ
12: മറ്റേ മനസ്സിലായോ?
7: ശ്യാമളയമ്മയാണോ?
12: ആന്ന് മക്കളെ.
7: ശരി, ശ്യാമളയമ്മ ആശംസ പറഞ്ഞോ കേട്ടോ.
12: എന്റെ ചന്ദ്രിക കൂട്ടുകാരിയുടെ മോളെ കല്യാണ വാർഷികല്ലേ?
7: ഓക്കെ.
12: അവർക്ക് രണ്ടുപേർക്കും കൊന്നു മക്കളെ ശ്യാമളയമ്മാമ്മയുടെ ചെറുത്തിരി ആശംസകൾ. സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾ ജീവിക്കണം. ഓക്കെ
7: ഓക്കെ ഓക്കെ. ശരി, റേഡിയോയുടെ ശബ്ദവും വളരെ കൂടുതലായിരുന്നു. എന്തായാലും അമ്മ ആശംസ അറിയിച്ചിട്ടുണ്ട് രണ്ടുപേർക്കും. അപ്പോൾ അടുത്തൊരു കോളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മെസ്സേജ് വായിക്കാം. ഉഷയമ്മയുടെ മെസ്സേജാണ്. ഉഷ ശിവൻ, ഗുഡ് മോർണിംഗ് ലക്ഷ്മി മോളെ. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആശംസകൾ. പ്രത്യേകിച്ച് നമ്മുടെ റേഡിയോയിൽ വിളിക്കുന്ന ഡോക്ടർ അശോകൻ സാർ, എന്നെ നോക്കുന്ന ഡോക്ടർ ബിജി എസ് ആനന്ദ്, പിന്നെ നമ്മുടെ റേഡിയോയിലെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ബെൻസിഗർ ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാർക്കും കാൻസറിന് ഒരു വലിയ ആശംസ. പിന്നെ ശരണ്യ മോൾക്ക് സന്തോഷ് മോനും ഹൃദയം നിറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ആശംസ പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷീജയുടെ മകൾ അഞ്ജലി മോൾക്കും ഒരു വലിയ ഒരു ആശംസ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉഷയമ്മയാണ്, ഉഷാശിവൻ കേട്ടോ. ഓക്കെ, അങ്ങനെ മെസ്സേജുകളെല്ലാം വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്തൊരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ,
13: ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
13: മോളെ പള്ളിമുക്കിൻ സുബത്ത് ചേച്ചിയാ. ഞാൻ കിംസിലെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ രാജേഷ് ഡോക്ടർ റിമറ്റോളജി ആ ഡോക്ടറെ കണ്ടോണ്ടിരിക്കുക. ആ ഡോക്ടർക്ക് ഒരു ആശംസ പറയണം.
7: ഓക്കെ ഓക്കെ, സന്തോഷം. ഓക്കെ അമ്മ വിളിച്ചിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ.
14: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
7: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
14: രമയമ്മയാണ് മോളെ.
7: രമയമ്മ പറയൂ അമ്മ.
14: ഡോക്ടേഴ്സ് ഡേ അല്ലേ? അവരില്ലെങ്കിൽ ലോകം ഇല്ലല്ലോ. എല്ലാ ഡോക്ടർമാർക്കും എന്റെ എന്റെ കുടുംബത്തിന്റെ ആശംസ. പിന്നെ ചന്ദ്രിക അമ്മയുടെ മോനും മോക്കും മരുമോനും അടിപൊളി ഒരു വെഡിങ് ആനിവേഴ്സറി ആശംസ.
15: ശീജയുടെ മോക്കും അഞ്ജലി മോക്കും ഒരു ആശംസ.
7: ഓക്കെ, അടുത്ത കോളിലേക്ക് പോവാണ്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ,
16: ഹലോ,
17: ഗുഡ് മോർണിംഗ്.
16: ഗുഡ് മോർണിംഗ്.
17: ഇതാരാ ഇത്?
16: ഇത് ഇവിടെ സ്ഥിരം വിളിക്കുന്ന ഒരു ഒരാളുണ്ട്, ആരിഫ എന്ന് പറയുന്ന, ആരിഫയുടെ മോളാ.
17: ശരി, ഓക്കെ.
16: അപ്പൊ എന്നെ ബെൻസീറില് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട്. ഇതില് ഒരു ഡോക്ടേഴ്സ് എന്റെ ജീവൻ രക്ഷിച്ച ഒരു ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റ് മിനുപ്രിയ.
17: ഓക്കെ.
16: ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു 2 വർഷം മുമ്പ്. അപ്പൊ ആ ഡോക്ടേഴ്സും ജി മോഹൻ ഡോക്ടർക്കും പിന്നെ എല്ലാ ഡോക്ടർമാർക്കും, ബെൻസീർ ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാർക്കും ഡോക്ടർ ദിനാശംസകൾ.
17: ഓക്കെ ഓക്കെ. അപ്പം പേരെന്തായിരുന്നു? ആശംസ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും സന്തോഷം റസീന വിളിച്ചതിൽ. ഒരുപാട് പേര് അവരെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന് ആശംസ പറഞ്ഞു. തീർച്ചയായിട്ടും അത് ആവശ്യമാണല്ലേ. നമ്മൾ പല ഘട്ടങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന പല ഘട്ടങ്ങളിൽ നിന്നും നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന നമ്മൾ കാണുന്ന ദൈവം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ദൈവം കഴിഞ്ഞ അടുത്ത സ്ഥാനം എന്ന് തന്നെ പറയും, കാരണം നമ്മുടെ ജീവൻ തിരിച്ചു നൽകുന്നവരാണ് അവർ. അവർക്ക് കമന്റ് റേഡിയോ ബെൻസികണ്ടിയും ആശംസകൾ നേരുകയാണ്. ഒപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികണ്ടി ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ് സ്റ്റൈം നിന്നും സ്നേഹത്തോടെ ചാറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

0: ഇപ്പോൾ സമയം 9 മണി.
1: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
7: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
6: സ്ഥലം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓഫീസ്.
7: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
8: അച്ചാണിയിൽ വിരിഞ്ഞ അക്ഷരലോകം, അതാണ് കൊല്ലം പബ്ലിക് ലൈബ്രറി. 5 പതിറ്റാണ്ടിന്റെ തിളക്കമുണ്ട് കൊല്ലം പബ്ലിക് ലൈബ്രറിക്ക് എന്ന് പറയാം. പ്രമുഖ വ്യവസായിയും കലാസാഹിത്യ പ്രേമിയുമായ കെ രവീന്ദ്രനാഥൻ നായർ നിർമ്മിച്ച അച്ചാണി സിനിമയാണ് ഈ ലൈബ്രറിയുടെ പിറവിയിലേക്ക് വഴിയൊരുക്കിയത്. അച്ചാണി എന്ന സിനിമ വിജയിച്ചാൽ ലാഭം മുഴുവൻ കൊല്ലത്ത് ഒരു പൊതു ഗ്രന്ഥശാല നിർമ്മിക്കാൻ സംഭാവന ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. 1973 റിലീസായ അച്ചാണി എന്ന സിനിമ രവീന്ദ്രനാഥൻ നായരുടെ വാക്കുപോലെ സൂപ്പർ ഹിറ്റായി മാറി. മികച്ച സാമ്പത്തിക വിജയം കൂടി നേടിയതോടെ രവി മുതലാളി അച്ചാണി രവി എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. ഇതോടെ ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപ ഗ്രന്ഥശാല നിർമ്മാണത്തിനായി അദ്ദേഹം സംഭാവന ചെയ്യുകയും ചെയ്തു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുത മേനോനെയും പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ടി കെ ദിവാകരനെയും റവന്യൂ മന്ത്രിയായിരുന്ന ബേബി ജോണിനെയും നേരിൽ കണ്ട് രവി മുതലാളി ഗ്രന്ഥശാലയുടെ ഈ ആവശ്യം അറിയിച്ചു. ഇതോടെ കൊല്ലത്തെ എക്സൈസ് ഓഫീസ് പരിസരത്ത് ലൈബ്രറിക്കായി സ്ഥലം അനുവദിക്കുകയായിരുന്നു. 1973 ഓല ഷെഡിൽ തുടങ്ങിയ ഈ ലൈബ്രറി 1979 കെട്ടിടം ഉൾപ്പെടെ നിർമ്മിച്ച് പൂർണ്ണസജ്ജമായി. രാമസ്വാമി എന്ന സർക്കാർ കോൺട്രാക്ടറാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. ജനുവരി 2 അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ഈ അക്ഷരകേന്ദ്രം നാടിന് സമർപ്പിച്ചു. 67,000 പുസ്തകങ്ങളും 25,000 അംഗങ്ങളുമുള്ള കൊല്ലം പബ്ലിക് ലൈബ്രറി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ലൈബ്രറികളിൽ ഒന്നാണ്. UGC സാക്ഷ്യപ്പെടുത്തിയ ഗവേഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസുകറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: കീപ്. Keep.
1: Keep is spelled as K E E P.
2: This as verb means 1. Have or retain possession of. 2. Cause to continue in a specified condition, position or course, etc. 3. Provide for the sustenance of. 4. Honor or fulfill. As noun, 1. Food, clothes and other essentials for living. 2. Charge, control. മലയാളത്തിൽ സൂക്ഷിക്കുക, സംരക്ഷിക്കുക, നിലനിർത്തുക, ഉപജീവനം നൽകുക, പരിപാലിക്കുക എന്നൊക്കെ അർത്ഥം.
1: താങ്ക് യു ഓൾ.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: നമസ്കാരം, സുഗുണഭവന്തുവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രേഷ്മ. ഇന്നത്തെ സുഗുണഭവന്തുവിൽ നമ്മോടൊപ്പം ചേരുന്നത് യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. പ്രിയ ആന്റണിയെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം.
2: നമസ്കാരം.
1: അപ്പൊ ഇന്നത്തെ സുഗുണഭവന്തുവിൽ നമ്മൾ സംസാരിക്കുന്നത്, ഇതിന് തൊട്ടു മുന്നേ നമ്മൾ ഇതിനെ കുറിച്ചൊരു ലൈവ് ഒക്കെ ചെയ്തായിരുന്നു. യോഗ ഡേയുടെ പ്രാധാന്യത്തെ കുറിച്ചും തീമിനെ ഒക്കെ കുറിച്ചും നമ്മൾ ഒരു ലൈവ് ചെയ്തായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ നമ്മുടെ സുഗുണഭവന്തുവിന്റെ എപ്പിസോഡും. 2026 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം നമുക്ക് എല്ലാവർക്കും അറിയാം, ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്നതാണ് നമ്മുടെ ഈ 2026 പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്ന പ്രമേയം സൂചിപ്പിക്കുന്നത്?
2: ഈ ഏജിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഡൈനമിക് ആയിട്ടുള്ളൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. നമ്മൾ ശരിക്കും പറഞ്ഞ ആ ഒരു പ്രക്രിയയിൽ കൂടെ എല്ലാ മനുഷ്യരും സ്വാഭാവിക തലത്തിൽ കടന്നു പോകേണ്ടതാണ്. അതിനെ ഒരിക്കലും മാറ്റിവെക്കാനോ ഒഴിച്ചുകൂടാനോ ഒന്നും പറ്റില്ല. അപ്പം ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന അതിനകത്ത് ശാരീരിക തലത്തിലുള്ള മാറ്റങ്ങളിൽ കൂടെ കടന്നു പോകുന്നു, മാനസിക തലങ്ങളിൽ പല പല മാറ്റങ്ങളിൽ കൂടെ കടന്നു പോകുന്നു, വൈകാരിക തലത്തിലുള്ള പലതരം മാറ്റങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ, സോഷ്യൽ കണക്ഷൻസിൽ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ ഇതെല്ലാം പരമാവധി ആരോഗ്യകരമായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ആത്യന്തികമായ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന 2021 തൊട്ട് 2030 വരെ ഈ ഒരു ഹെൽത്തി ഏജിങ് ഡെക്കേഡ് എന്ന് പറഞ്ഞിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു 4 മേഖലകളിലായിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തതായിട്ട് വാർദ്ധക്യത്തിലോട്ട് കടക്കുന്ന അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരോട് നമ്മൾ എടുക്കുന്ന ഒരു സമീപനം. അത് മാത്രമല്ല, അവരായിരിക്കുന്ന ആ ഒരു അന്തരീക്ഷം, അത് എന്താ പറയുക, കുടുംബമായിക്കോട്ടെ അല്ലെങ്കിൽ അവരായിരിക്കുന്ന അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളായിക്കോട്ടെ, അതിനകത്തൊക്കെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, മനസ്സിലായില്ലേ, അവർക്ക് എന്താ പറയുക, സന്തോഷപ്രദമായിട്ടും സമാധാനപരമായിട്ടും ജീവിക്കാൻ പറ്റുന്ന ഒരു ആവാസ വ്യവസ്ഥ. മൂന്നാമതായിട്ട്, ഈ ഒരു പ്രായത്തിൽ പലപ്പോഴും പലരുടെയും സഹായം സ്വാഭാവിക തലത്തിലുമൊക്കെ വേണ്ടി വരും. എല്ലാം ഒക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അതിനപ്പുറമുള്ള പല കാര്യങ്ങളും ആരുടെയെങ്കിലും ഒക്കെ സഹായങ്ങൾ വേണ്ടി വരും. അപ്പം ആ കാര്യത്തിലൊക്കെ അവർക്കൊരു കെയറും സപ്പോർട്ടും കൊടുക്കുക. പിന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ മരണം വരെ ഈ ഒരു കെയറും സപ്പോർട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആ ഒരു ആവാസ വ്യവസ്ഥയൊക്കെ അവർക്ക് കിട്ടും എന്ന് ഉറപ്പ് വരുത്തുക, ഇത്രയും കാര്യങ്ങളിൽ ലോകാരോഗ്യ സംഘടന ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്, അല്ലെങ്കിൽ അയ്യോ എനിക്ക് വയസ്സാവണ്ട, ചിലർ പറയും അധികം കിടക്കാതെ അങ്ങ് പോയാൽ മതി, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയും. പക്ഷേ അത്തരം ചിന്താഗതികളിലൊന്നും കഴമ്പില്ല. കാരണം യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്ന് പറഞ്ഞ ഈ ഒരു വർഷം ഇങ്ങനൊരു പ്രമേയം അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിക്കാൻ സർക്കാർ തലത്തിൽ തന്നെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ആശങ്കപ്പെടേണ്ടതില്ല. കാരണം ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ ചിന്തകളെല്ലാം നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ്. അയ്യോ ഇനി വയസ്സാകുമ്പോൾ ആരും നോക്കാനുണ്ടാവില്ലല്ലോ, ഞാനൊരു ബാധ്യതയാവുമല്ലോ, അല്ലെങ്കിൽ മക്കൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടായി മാറുമോ, എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷനൊക്കെ വന്നു കഴിഞ്ഞാലും അവർക്ക് ചിലവ് വരും, അവർക്ക് ബുദ്ധിമുട്ട് വരും, ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യോഗ ആരംഭിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ യോഗ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരം നെഗറ്റീവ് തോട്ടുകളിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ അവർക്കൊരു മുക്തി നേടാൻ സാധിക്കും. കുറേ കൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അവർക്ക് സാധിക്കും. അത് മാത്രമല്ല, സ്ഥിരമായിട്ടുള്ള യോഗ പരിശീലനം അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തി അവർക്ക് ലഭിക്കും. അത് എല്ലാ സ്വന്തം കാര്യങ്ങൾ മാത്രമല്ല, ഈവൻ കുടുംബത്തിലെ കാര്യങ്ങൾ പോലും ഇപ്പോഴും എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. സ്വന്തം കാര്യം ഇപ്പോൾ 70 80 85 ഒക്കെ അവരുടെ കാര്യം മാത്രമല്ല, അവരുടെ കുടുംബത്തിലെ കാര്യം പോലും നന്നായിട്ട് തന്നെ നോക്കി നടത്തുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ദൈനംദിന ജീവിതത്തിൽ യോഗയും കൂടെ അവർ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു പ്രായത്തിൽ യോഗ നമുക്കൊരു ഹോളിസ്റ്റിക് എഫക്റ്റാണ് തരുന്നത്. ഹോളിസ്റ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നടക്കാൻ സാധിക്കുക, സ്റ്റെപ്പ് കയറാൻ സാധിക്കുക, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, ജോലികൾ, മറ്റെന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ അതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുക. അതുമാത്രമല്ല, അതിനോടൊപ്പം തന്നെ പലതരം ജീവിത സാഹചര്യങ്ങളിൽ കൂടെ, ചിലപ്പം മാറ്റങ്ങളിൽ കൂടെയൊക്കെ ഒരുപാട് കടന്നു പോകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ കുറേ കൂടെ മനസാന്നിധ്യത്തോടുകൂടി അതൊക്കെ ഉൾക്കൊള്ളാനുള്ളൊരു മനഃശക്തിയും ഒക്കെ കിട്ടും. സാധാരണ ഈ പ്രായമായവർക്ക് ചേഞ്ച് റെസിസ്റ്റൻ്റ് ആവും, നമ്മൾ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടും. പക്ഷെ ഇത്തരം യോഗ പരിശീലനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ഇത്തരം മാറ്റങ്ങളൊക്കെ കുറേ കൂടെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാനും ആ മാറ്റങ്ങളുമായിട്ട് പെട്ടെന്ന് അധികം താമസമില്ലാതെ തന്നെ പൊരുത്തപ്പെടാനും പിന്നെ അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് ജീവിക്കാനും ഒക്കെ ഉള്ളൊരു മാനസിക കരുത്ത് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഓരോ വ്യക്തികളും അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പറയുന്നൊരു കാര്യം തന്നെയാണ്. യോഗ ചെയ്യുമ്പോൾ ഉള്ള ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫങ്ഷണൽ എബിലിറ്റി വളരെയധികം വർദ്ധിക്കും. ഫങ്ഷണൽ എബിലിറ്റി വർദ്ധിക്കുമെന്ന് മാത്രമല്ല, ഒരു എയ്ജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതായത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ആർത്രൈറ്റിസ്, വീസിങ് ആസ്മ, ശ്വാസംമുട്ടൽ പോലെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ വേദന, പല ശരീരത്തിലെ പല ഭാഗത്തും വേദനകൾ, കഴുത്തിൻ്റെ വേദന, തോൾഭാഗത്തെ വേദന, പിന്നെ പൊതുവേ നമ്മുടെ ശരീരത്തിനൊരു വഴക്കം കുറയുന്ന ഒരു സിറ്റുവേഷൻ, ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു വിമോചനം നമുക്ക് കിട്ടും. അതുമാത്രമല്ല, യോഗ പരിശീലിക്കുന്നത് ഒരു പെയിൻ മാനേജ്മെൻറ്റിൻ്റെയും കൂടെ ഭാഗമാണ്. പെയിൻ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ വേദനകളെല്ലാം കുറയും എന്നുള്ളതല്ല. വേദന സംഹാരികളെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതായത് അസഹനീയമായ ഒരു വേദനയൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാതെ, അല്ലെങ്കിൽ ആ വേദന വരുന്നത് കഴിവതും വേദന സംഹാരികൾ ഉപയോഗിക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥിതി നമുക്ക് ശാരീരിക തലത്തിൽ നമുക്ക് കിട്ടും.
1: നമ്മളിപ്പോ തീമിനെ കുറിച്ച് പറഞ്ഞു 2026, അപ്പോ അത് ഈ പ്രായമായവർക്ക് ഈ യോഗ എത്രത്തോളം പ്രായോഗികമാണ്?
2: ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവെന്ന് പറയുന്നത് ഏതൊരു പ്രായത്തിലുള്ളവർക്കും യോഗ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളെ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, എല്ലാ എക്സസൈസുകളും നല്ലത് തന്നെയാണ്, ഒന്നും മോശമല്ല. പക്ഷെ യോഗ മാത്രമാണ് നിങ്ങൾ ഏതൊരു പ്രായത്തിലും സേഫായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അത് കൊച്ചുകുട്ടികൾ തുടങ്ങി ഇപ്പോൾ 90 വയസ്സിലുള്ള ആൾക്കാർ വരെ യോഗ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സേഫായിട്ടുള്ളൊരു ഓപ്ഷനാണ് യോഗ എന്ന് പറയുന്നത്. മറ്റ് പരിക്കുകളൊന്നും സംഭവിക്കാതെ തന്നെ അവരുടെ ശാരീരിക സ്ഥിതി അനുസരിച്ചുകൊണ്ട്, അവരുടെ ശരീരത്തിൻ്റെ ഇപ്പോഴത്തെ രോഗാവസ്ഥകളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പരിശീലന രീതി സാധ്യമാകും എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, യോഗ ചെയ്യുമ്പോൾ ഒരുപാട് കട്ടിയായിട്ടുള്ള യോഗാസനങ്ങളോ അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സോ ഒന്നും വാർദ്ധക്യത്തിലുള്ള ആൾക്കാർ ചെയ്യേണ്ടതായിട്ടില്ല. അത് ചെറുപ്പക്കാർക്ക് വേണമെങ്കിൽ ആവാം, പക്ഷെ വാർദ്ധക്യ സമയത്ത് നമുക്ക് ആ സമയത്തുള്ള പ്രശ്നങ്ങളെ ഒന്ന് ഊന്നൽ നൽകിക്കൊണ്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്വാസംമുട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ കൂടുതലും ബ്രീതിങ് എക്സസൈസുകളൊക്കെ ചെയ്ത് ആ ശ്വാസംമുട്ടലൊക്കെ ഒന്ന് കുറഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അടുത്ത ലെവലിലോട്ടുള്ള ബ്രീതിങ് എക്സസൈസുകളിലേക്ക് നമുക്ക് പോകാം. കാരണം ശ്വാസകോശത്തെ മെച്ചപ്പെടുത്തുന്നതനുസരിച്ച് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ആർത്രൈറ്റിസ് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആർത്രൈറ്റിസ്, പ്രത്യേകിച്ച് ഓസ്റ്റിയോ, പിന്നെ മുട്ടിൻ്റെ വേദന, നടക്കുമ്പോൾ വേദന വരുന്നു, അധികം സമയം നിൽക്കാൻ സാധിക്കുന്നില്ല, നടുവിൽ നിന്ന് താഴോട്ടിറങ്ങുന്ന വേദന, സയാറ്റിക് പെയിൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള യോഗ പരിശീലന മാർഗങ്ങളുണ്ട്. അതിനുവേണ്ടിയൊക്കെ സെപ്പറേറ്റായിട്ട് യോഗാസനങ്ങളുണ്ട്, മുട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ ഉള്ള യോഗാസനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നോ എന്ന് ചിന്തിച്ച ആൾക്കാരായിരിക്കും ഒരു പക്ഷെ ചെറുപ്പക്കാരെക്കാളും നന്നായിട്ട് ഇതൊക്കെ ചെയ്തു വരുന്നത്. എനിക്ക് 80 വയസ്സിന് മുകളിലൊക്കെ ഉള്ള ആൾക്കാർ എനിക്ക് സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കുറേയേറെ നാളുകളായിട്ട് സ്ഥിരമായിട്ടൊക്കെ യോഗ ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വന്ന സമയത്ത് ഇതൊക്കെ പറ്റുമോ എന്നുള്ള വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. അവർ വന്നതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ ഈ വാർത്തയ്ക്ക് മുന്നോട്ട് പോകുന്നതനുസരിച്ച് പല പല പ്രശ്നങ്ങൾ പിടിമുറുക്കി തുടങ്ങി, പിന്നെ മനസ്സിലും വല്ലാത്തൊരു ഒറ്റപ്പെടലും വല്ലാത്ത ഈ വാർദ്ധക്യത്തിനെ കുറിച്ചുള്ള ആശങ്കാപരമായ ചിന്തകളുണ്ടല്ലോ, അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ, ഇപ്പം എന്നോട് ഒരു 80 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തി പറഞ്ഞതാണ്, ഒരു അമ്മയാണ്. അമ്മ പറഞ്ഞത് പണ്ട് ബാഡ്മിന്റൺ കളിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ആ സ്വപ്നമൊന്നും നടന്നില്ല. പിന്നെ പിന്നെ വയസ്സായപ്പോൾ ഇനിയിപ്പോൾ അത് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഞാനത് മനസ്സിൽ നിന്ന് കളഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ബാഡ്മിന്റൺ കളിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള വ്യക്തി അത്തരം സ്വപ്നങ്ങൾ വീണ്ടും ചിറക് വെപ്പിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും യോഗയുടെ ഒരു പവറാണ്. ഇപ്പോൾ യോഗയുടെ ഒരു പവർ എന്ന് മാത്രമല്ല, സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കിട്ടിയ ഒരു ആർജവമാണത്. അതുകൊണ്ട് ഈ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല, പ്രത്യേകിച്ച് യോഗ ചെയ്യാനായിട്ട് പ്രായം ഒരു തടസ്സമേ അല്ല.
1: ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റിയ തീർച്ചയായിട്ടും.
2: അതെ അതെ അതെ.
1: ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏത് പ്രായത്തിലുള്ളവർക്കും യോഗ ചെയ്യാം, കുട്ടികളായാലും മുതിർന്നവരായാലും വാർദ്ധക്യത്തിലുള്ളവർക്ക് ആയാലും യോഗ ചെയ്യാൻ സാധിക്കുമെന്ന്. വാർദ്ധക്യത്തിൽ നമ്മൾ യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്?
2: പ്രധാനമായിട്ടും ശാരീരിക തലത്തിലുള്ള ഗുണമെന്ന് പറയുന്നത് അവരുടെ പേശികളെ, എല്ലുകളെയും ഓരോ കോശങ്ങളെയും ആരോഗ്യപരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ജോയിന്റ് പെയിൻ വരിക, പേശികൾ കുറയുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടല്ലോ സാർക്കോപ്പീനിയ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വാർദ്ധക്യ സംബന്ധമായ കുറേയേറെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് മുക്തി നേടാൻ സാധിക്കും. എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ന്യൂറോളജിക്കൽ ഇഷ്യൂസ്, അൽഷിമേഴ്സ് പോലെയുള്ള പ്രശ്നങ്ങൾ, അത് മാത്രമല്ല ദഹന സംബന്ധമായ പല പ്രശ്നങ്ങളും വാർദ്ധക്യത്തിൽ കുറേയേറെ ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ശോധനയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ, അത് മാത്രമല്ല ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ല ഒരു സൊല്യൂഷനാണ് യോഗ എന്ന് പറയുന്നത്. അത് കുറച്ച് കാലം തൊട്ടുള്ള യോഗ തന്നെ അവർക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കും. പിന്നെ രണ്ടാമതായിട്ട് അവർ ഈ വാർദ്ധക്യകാലത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങളിൽ കൂടെ കടന്നു പോകും. മാറ്റങ്ങൾ എന്ന് പറയുന്ന ചില മാറ്റങ്ങൾ എന്ന് പറയുന്ന വേദനാജനകമായ മാറ്റങ്ങൾ ഉൾപ്പെടെ, അതായത് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ മരണപ്പെട്ടു പോവുക, ഒരു റിട്ടയർമെന്റ് എന്നൊക്കെ പറയുന്നത് 30-40 വർഷമൊക്കെ ജോലി ചെയ്തിട്ട് പെട്ടെന്നൊരു ദിവസം പടിയിറങ്ങുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന വല്ലാത്തൊരു വിഷമം, ബുദ്ധിമുട്ട്. പിന്നെ മറ്റെന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ക്യാൻസറോ അങ്ങനെ പോലെയുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ പിടിപെട്ടാലുള്ള സിറ്റുവേഷൻ, അങ്ങനെ പല മാറ്റങ്ങളിൽ കൂടെയും മാനസികാവസ്ഥകളിൽ കൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ട്. പിന്നെ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ്, ഇതിനെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് അവരുടെ മാനസികാരോഗ്യം തീർച്ചയായിട്ടും വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ വൈകാരിക തരത്തിലുള്ള ആരോഗ്യം തീർച്ചയായിട്ടും അത് ഈ യോഗ പരിശീലനത്തിലൂടെ അല്ലെങ്കിൽ പ്രാണായാമ പരിശീലനത്തിൽ കൂടെയും ധ്യാന മുറകളിൽ കൂടെയും ഒക്കെ ഈ മാറ്റങ്ങളെ, ഈ പ്രതികൂലമായ മാറ്റങ്ങളെ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ പറയുന്ന യോഗ പരിശീലിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം സാഹചര്യങ്ങൾ വന്നാൽ പോലും ഒരു റിക്കവറി ടൈം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരെ പോലെ ആയിരിക്കത്തില്ല. കുറേ കൂടെ നേരത്തെ അവർ പഴയ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പലപ്പോഴും ആൾക്കാർ വിഷാദ രോഗത്തിലേക്കൊക്കെ പോകുമ്പോൾ ആ ഒരു അവസ്ഥയിലൊന്നും എത്താതെ തന്നെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കര പിടിച്ച് കയറ്റാനായിട്ട് സഹായിക്കും. വേറെ ആരുടെയും ആശ്രയമില്ലാതെ തന്നെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സേവ് ചെയ്യാൻ സാധിക്കും ഇത്തരം സിറ്റുവേഷനിൽ. അത് യോഗയുടെ ഒരു വലിയൊരു ഗുണമാണ്. മറ്റൊരു വലിയ ഗുണമെന്ന് പറയുന്നത് സെൽഫ് കെയർ കുറെ കൂടെ നല്ല രീതിയിൽ നടക്കും. അതായത് നമ്മളെ തന്നെ സ്നേഹിക്കുക അല്ലെങ്കിൽ നമ്മളെ തന്നെ ശുശ്രൂഷിക്കുക, പരിപാലിക്കുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ഈ ഒരു പ്രായത്തിലുള്ള അവബോധം അവർക്ക് കിട്ടും. അപ്പോൾ കുറേ കൂടെ അവരുടെ ശരീരത്തിനെയും മനസ്സിനെയും കെയർ ചെയ്യാനായിട്ട് യോഗ ചെയ്യുന്നവർ കുറച്ചും കൂടെ ശ്രദ്ധിക്കും. അപ്പോൾ ആ ശ്രദ്ധ തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യത്തിൻ്റെ ഒരു വലിയ ചവിട്ടുപടിയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു.
1: ഇപ്പൊ ഇത്തരം ആളുകൾ പരിശീലനം ചെയ്യുമ്പോൾ, ഓരോ യോഗ മുറകൾ ചെയ്യുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഒരു ജനറൽ യോഗ ക്ലാസ്സിലേക്കാണ് പോകുന്നതെങ്കിൽ മറ്റു പലരും, ഒരുപക്ഷെ ചെറുപ്പക്കാരായിരിക്കും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിൽക്കുന്നത്, അവരെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും യോഗ പരിശീലിക്കരുത്. കാരണം അവരുടെ ശാരീരിക അവസ്ഥയും നമ്മളെ ശരീരത്തിൻ്റെ അവസ്ഥയും വ്യത്യസ്തമാണ്. അപ്പം അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇത്രയും പറ്റിയല്ലോ, ഇത്രയും വഴക്കമുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് കുറെ കൂടെ ഞാനൊന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കിയാലോ, അങ്ങനൊന്നും ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും സുരക്ഷിതമായിട്ടുള്ളൊരു പരിശീലനം തന്നെ നമ്മൾ എടുക്കണം. ഒരുപാട് യോഗാസനങ്ങൾ ഒരു ദിവസം ചെയ്ത് മറിക്കുന്നതിലൊന്നും കാര്യമില്ല. ഒരു 5-6 യോഗാസനങ്ങൾ സമയമെടുത്ത് ശരിയായ ശ്വസന രീതിയോടുകൂടി മനസ്സ് പൂർണ്ണമായിട്ടും അതിൽ ഉൾപ്പെടുത്തി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഒരു 100 യോഗാസനം ചെയ്യുന്നതിനേക്കാളും വ്യത്യാസം ഈ 5-6 യോഗാസനം കൃത്യതയിൽ, വ്യക്തതയിൽ, അവബോധത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് ഒന്നാമത്തെ കാര്യം. രണ്ട്, എന്തെങ്കിലും ചെയ്യുമ്പോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേദനയോ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് ഇൻസ്ട്രക്ടറിനോട് പറയുക. കഴിവതും ഒരു ട്രെയിനറിൻ്റെ കീഴിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അവരുടെ അടുത്ത് എന്തൊക്കെയാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി പഠിച്ചതിന് ശേഷം അത് വീട്ടിൽ പരിശീലിക്കാൻ, കുഴപ്പമില്ല. പിന്നെ ദിവസേന പ്രാണായാമം ഒരു ശീലമാക്കണം. കാരണം വളരെ അത്യാവശ്യമാണ്. ഈ സമയത്ത് നമുക്ക് പ്രാണായാമം എല്ലാ പ്രായത്തിലും ആവശ്യം തന്നെയാണ്. ഈ സമയത്ത് കൂടുതൽ ആവശ്യമാണ്. കാരണം ഈ സമയത്ത് കൂടുതലായിട്ട് ഈ കാരണം മഴയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പലതരം സീസണൽ ചേഞ്ചസ് വരുമ്പോൾ ഈ വാർദ്ധക്യത്തിലുള്ള ആൾക്കാരുടെ രോഗപ്രതിരോധ ശേഷി വല്ലാതെ മോശമാവും. അപ്പോൾ ഈ ഒരു രോഗപ്രതിരോധ ശേഷി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസകോശം ആരോഗ്യത്തോടെ തന്നെ ഇരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ദിവസേന പ്രാണായാമ പരിശീലനം നിർബന്ധമാക്കണം. ഒരല്പസമയം മെഡിറ്റേഷന് വേണ്ടി ചിലവഴിക്കാം. അതായത് ഈ മെഡിറ്റേഷൻ്റെ സമയത്താണ് കൂടുതലും നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ ചുറ്റിനുമുള്ളവരെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും അവരെ ഉൾക്കൊള്ളാനും എത്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിനെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സാന്നിധ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരല്പസമയം കണ്ണടച്ച് നമ്മളിലേക്ക് തന്നെ നോക്കാനും ഒരു സെൽഫ് റിയലൈസേഷൻ എടുക്കാനും ഒക്കെയുള്ളൊരു സമയം കണ്ടെത്തണം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിനെ ശാന്തമാക്കാനും ഈ വാർദ്ധക്യകാലം വളരെയധികം സന്തോഷപ്രദമാക്കാനും വാർദ്ധക്യത്തിൻ്റെ ആ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ചുറ്റിനുമുള്ളവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കാലഘട്ടം സമാധാനമായിട്ട് കൊണ്ടുപോകാം.
1: അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ പ്രായമായ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അവർക്ക് യോഗകൾ ചെയ്യാനും യോഗമുറകൾ ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ 2026 അന്താരാഷ്ട്ര യോഗാദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ സുഗുണഭവന്തുവിൽ യോഗാഗുരു പ്രിയാഞ്ജണിയോടൊപ്പം പരിപാടിയിൽ നിന്ന് വിട പറയുന്നു രേഷ്മ.
3: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
3: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
3: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
3: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
3: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര PO, കൊല്ലം.
3: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8. അപ്പൊ ഇനി വാട്സ്ആപ്പ് മെലഡിയുടെ സമയമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കുന്ന നമ്പർ 9809 0 1 3 3 1 1. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്.

ഒളി ഒരു ഗാനമായിരുന്നു. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാശ്മീരം എന്ന ചിത്രത്തിലെ വളരെ മനോഹരമായ ഗാനത്തിന്റെ ഒരു റീമിക്സ് ആണ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒപ്പമുള്ള ശ്രീലക്ഷ്മി എം എസ് കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ ബാൻഡ് 107.8. ഇനി വാട്സ്ആപ്പ് മെലഡി 11 മണി വരെ നമുക്ക് സമയമുണ്ട് മെസ്സേജ് അയക്കാനായിട്ട്. ആദ്യത്തെ മെസ്സേജിലേക്ക് പോകുന്നു. ഹായ്, ഗുഡ് മോർണിംഗ് ഡിയർ, ഞാൻ ഉഷ പെരുമ്പള്ളിത്തൊടി. ഓക്കെ, ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം മുല്ലപ്പൂ പല്ലിലോ മുക്കുറ്റി കവിളിലോ എന്ന് തുടങ്ങുന്ന അടിപൊളി ഗാനമാണ് കേട്ടോ. അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന ചിത്രത്തിൽ 1974 പുറത്തിറങ്ങിയ അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഇതിൻ്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം ദക്ഷിണാമൂർത്തി. ഓക്കെ, ഭാസ്കരൻ മാഷിൻ്റെയും ദക്ഷിണാമൂർത്തി സ്വാമികളുടെയും ഒക്കെ ഒരു കൂട്ടുകെട്ടിൽ പെടുന്ന ഒരു മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുന്നത് ദാസേട്ടനും ജാനകിയമ്മയും ചേർന്നിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി ഗാനം ഒന്ന് കേട്ടാലോ. 1974 പുറത്തിറങ്ങിയ ഒരു മനോഹര ഗാനം.

അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന വാട്സ്ആപ്പ് മെൽഡിയാണ്. നമ്മൾ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഞാൻ നിരവിപുരത്ത് നിന്നും കുഞ്ഞാണ്. എനിക്ക് ചെക്കനിലെ സോങ് വെച്ച് തരുമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഉറപ്പാട്ട്. അടിപൊളി ഗാനമാണ്. ഒരു കാറ്റ് മൂളണ് എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് വാട്സ്ആപ്പ് മെലഡിയിൽ.

0: ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809301311. ഓക്കെ, അടുത്ത മെസ്സേജ്. ഹായ് ശ്രീ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഫോർ ദ പീപ്പിൾ മൂവിയിലെ അന്നക്കിളി നീ എന്നിലെ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ? അഞ്ജു പട്ടതാനമാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ഉറപ്പായിട്ടും. നല്ല അടിപൊളി ഗാനമല്ലേ, ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റിയ നല്ല കിടിലം പാട്ടാണ് കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു അടിപൊളി ഗാനം കേട്ടാലോ, അന്നക്കിളി നീ എന്നിലെ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം കേൾക്കാം.

അപ്പോ ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തില് കൈതപ്രത്തിന്റെ വരികൾക്ക് ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി ജാസി ഗിഫ്റ്റ് ആലപിച്ച ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അപ്പോ ഇനി അടുത്ത ഒരു മെസ്സേജിലേക്കാണ് നമ്മൾ പോകുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സ്ആപ്പ് മെലഡി. ഓക്കെ, ഹലോ, ഞാൻ സന്ധ്യ പ്രതാപ്. കിളിപ്പാടുമേതോ മലമേടു കാണുവാൻ എന്ന പാട്ട് വെച്ച് തരുമോ? എന്റെ മക്കൾ സിദ്ധാർത്ഥ്, സൗപർണിക ഇവർക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്ധ്യ പ്രതാപാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, പി കെ ഗോപിയുടെ വരികൾക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഗീതം, അതോടൊപ്പം തന്നെ ചിത്രശിശി ആലപിച്ചിരിക്കുന്ന നീലഗിരി എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനമാണ്. 1991 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയ മമ്മൂക്ക ചിത്രമാണ്. അപ്പം എനിക്കും വളരെ ഇഷ്ടമുള്ള ഗാനമാണ് കേട്ടോ. നമുക്ക് ഈ ഗാനം കേൾക്കാം.

അപ്പോ വീണ്ടും നമ്മൾ അടുത്ത ഒരു മനോഹരമായ ഗാനമാണ് കേട്ടോ കേൾക്കാൻ പോകുന്നത്. സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. അപ്പോ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രദീപ് ഗോപിയാണ്. ഡോക്ടർ അനീഷ് മാധവന്റെ ഹോസ്പിറ്റലിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലെ കാറ്റേ കാറ്റേ തുടങ്ങുന്ന ഗാനം നമ്മൾ കേൾക്കാൻ പോകുവാണ്. റഫീഖ് അഹമ്മദാണ് എൻ്റെ വരികൾ, സംഗീതം എം ജയചന്ദ്രനാണ്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രീറാമും വൈക്കം വിജയലക്ഷ്മിയും ചേർന്നിട്ടാണ്. ഗാനം കേൾക്കാം.

ടെസ്റ്റ് റൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012. ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡി. സമയം 10 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം അല്ലേ, അരമണിക്കൂറുണ്ട് നമുക്ക് വാട്സപ്പ് മെലഡി മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു മെസ്സേജ്, ഹലോ, ഞാൻ അഭിലാഷ്. ഇന്ന് എൻ്റെ അമ്മൂമ്മയുടെ ഓർമ്മ ദിവസമാണ്. എനിക്ക് 3-ാം പക്കം സിനിമയിലെ ഉണരുമി ഗാനം എന്ന പാട്ട് വെച്ചിരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, അടിപൊളി ഗാനം അല്ലേ, ഇളയരാജ സംഗീതമാണ്. ജി വേണുഗോപാലാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. അപ്പോൾ 3-ാം പക്കം എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം കേൾക്കാം.

ഓക്കേ, കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡി, ഒപ്പമുള്ളത് ശ്രീലക്ഷ്മി അമ്മാസ്. വാട്സപ്പ് മെസ്സേജിലേക്ക് പോണ. ഹായ് ശ്രീലക്ഷ്മി, ഞാൻ ഉമ പട്ടത്താനം. എനിക്ക് എൻ മനസ്സാം ഇന്നും നിന്റെ ആലയം എന്ന് വെച്ച് തരുമോ? ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇതുവരെ വായിച്ചിട്ടില്ല. ഈ മെസ്സേജ് വായിക്കണേ പ്ലീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും ആ മെസ്സേജ് ഞാൻ വായിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഉമ പട്ടത്താനമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ മനസ്സാം എന്നും എന്ന് തുടങ്ങുന്ന ഒരു ഗാനം, ജീവിതം എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനമാണ്. കെ ജി യേശുദാസ്, വാണിജ്യറാമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നതും മധുവും കെ ആർ വിജയുമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം.

ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. അടുത്ത മെസ്സേജിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രതാപ് ചന്ദ്രനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സമ്മാനം എന്ന സിനിമയിലെ ദേവി എന്നു നീ എൻ സ്വന്തം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൈതപ്രത്തിൻ്റെ വരികളാണ്, ജോൺസൺ മാഷിൻ്റെ സംഗീതമാണ്. സമ്മാനം എന്ന ചിത്രം, ഈ ചിത്രത്തെ ശരിക്കും കൈതപ്രം അഭിനയിച്ചിട്ടും ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ ഗാനം ആലോചിച്ചിരിക്കുന്നത് ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്നിട്ടാണ്. നല്ലൊരു ഗാനമാണ്, ഗാനം കേൾക്കാം.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
2: കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കെട്ടിട നിർമ്മാണം എങ്ങും എത്താതെ. ജില്ലാ ആശുപത്രി സൗകര്യങ്ങളെക്കുറിച്ച് ഒരവലോകനം.
1: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
3: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സാപ്പ് മെലഡിയാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311. സമയം 10:00 കഴിഞ്ഞ് 47:38 ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളത് ശ്രീലക്ഷ്മി എം എസ്. അടുത്ത മെസ്സേജ്: ഹായ് ശ്രീ, ഐ ആം സൂര്യ. ഹലോ സൂര്യ. അപ്പോൾ സൂര്യ ചെങ്ങന്നൂർ നിന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം കണ്ണാടിപ്പുഴയുടെ കടവത്ത് നിൽക്കണ കണിക്കൊന്ന പൂവണിഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഭാര്യ എന്ന ചിത്രത്തിലെ ഗാനമാണ്. 1994 പുറത്തിറങ്ങിയ ചിത്രമാണ് ഇത്. ജഗദീഷ്, ഉർവശി, സുകുമാരി, ഫിലോമിന, അങ്ങനെ ഒരുപാട് പേർ, ഒരുപാട് നല്ല അഭിനേതാക്കളുള്ള ഒരു ചിത്രം, വളരെ മനോഹരമായ ഒരു ചിത്രമായിരുന്നു. അപ്പോൾ ഈ ഗാനത്തിൻ്റെ സംഗീതം എസ് പി വെങ്കടേഷാണ്, ഷിബു ചക്രവർത്തിയാണ് ഇതിൻ്റെ വരികൾ. ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്. ഗാനം കേൾക്കാം.

കേബോൾ വാട്സപ്പ് മെൽഡിൽ നമ്മൾ അടുത്തൊരു മെസ്സേജിലേക്കാണ് പോകുന്നത്. ഹായ് ശ്രീലക്ഷ്മി, മഹേശ്വരിയാണ്. ഡാർലിംഗ് ഡാർലിംഗ് ഡാർലിംഗ് എന്ന സിനിമയിൽ നിന്നും ഓ നെഞ്ചേ എന്ന പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് മഹേശ്വരി ചേച്ചി. ഓക്കെ, ഡാർലിംഗ് ഡാർലിംഗ് ഡാർലിംഗ് എന്ന് പറയുന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണിത്. ഭാഗ്യരാജും പൂർണിമയും അഭിനയിച്ച തമിഴ് ചിത്രമാണ്. ഓക്കെ, അതിലെ ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശങ്കർ ഗണേഷാണ് ഇതിൻ്റെ സംഗീതം. അപ്പം നമുക്ക് ഈ ഗാനം കേൾക്കാം.

ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ വാട്സപ്പ് മെലഡിയിലെ ലാസ്റ്റ് മെസ്സേജിലേക്കാണ് കേട്ടോ പോകുന്നേ. ഹായ് ശ്രീ, എനിക്ക് വേണ്ടുന്ന സോങ് ചക്കരയുമ്മ എന്ന സിനിമയിലെ കോടതി വേണം, കേസുകൾ വേണം, വക്കീലല്ലേ ഓക്കെ എന്ന് തുടങ്ങുന്ന കോമഡി സോങ് ആണ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്ന സുൽബത്തേജിയാണ് കേട്ടോ ഈശ്വര. അപ്പൊ എന്തായാലും ആ ഒരു കോമഡി സോങ് അപ്പൊ നമുക്ക് കിട്ടുകയല്ലേ അല്ലേ. അപ്പൊ ആ ഗാനത്തോടൊപ്പം ഇന്നത്തെ വാട്സപ്പ് മെലഡിയിൽ നിന്നും സ്നേഹത്തോടെ ഏറ്ററ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവ മത്സരത്തിൽ എറണാകുളം ലോ കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന സംഗീത സദസ്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012. കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിഗറിൽ ഇപ്പോൾ തീരധ്വനി അവതരണം റിനീഷ് ആന്റണി, ശബ്ദമിശ്രണം ശിവപ്രിയൻ. അനന്തമായ കടൽപ്പരപ്പിലേക്ക് കണ്ണെറിഞ്ഞ് തിരമാലകളുടെ താളത്തിനൊത്ത് ജീവിതം തുഴയുന്നവർ, കൊല്ലത്തിന്റെ തീരങ്ങളിൽ ഉപ്പും കരുത്തും ചേർത്ത് ചരിത്രമെഴുതിയവർ, അഷ്ടമുടിക്കായലും അറബിക്കടലും സംഗമിക്കുന്ന ഈ മണ്ണിൽ കടലിനെ ദൈവമായും ജീവിതമായും കാണുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്കായി സമർപ്പിക്കുന്ന തീരധ്വനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നീലക്കടലിന്റെ ആഴങ്ങളിൽ നിന്നും അവർ കൊണ്ടുവരുന്ന ഓരോ വിഭവത്തിനും പിന്നിൽ അതിജീവനത്തിന്റെ വലിയൊരു പോരാട്ടമുണ്ട്. കാറ്റും കോളുമായാലും കടലമ്മ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസമാണ് അവരുടെ കരുത്ത്. ആ കരുത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥകളാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത്. നമ്മുടെ തീരദേശത്തിന്റെ ഹൃദയമിടുപ്പുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് സെന്റ് ജോസഫ് ചർച്ച് കൊച്ചുതുരുത്തിലാണ്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ കായൽ മത്സ്യത്തൊഴിലാളി തന്നെയാണ്.
3: എന്റെ പേര് സുമേഷ് ബോറി. ഞാൻ ഈ കൊച്ചുതുരുത്തില് ജനിച്ചു വളർന്നതാണ്. ഞാൻ 1973 ജനിച്ചതാണ്. അതിനുശേഷം ഉള്ള ഈ കൊച്ചുതുരുത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ, എന്റെ അറിവിൽ ഉള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നാൽ ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് നല്ല വെള്ളമായിരുന്നു നമ്മുടെ ഈ കായല് വന്നുകൊണ്ടിരുന്നത് ചവറ തോട് വഴി. ഈ കാലവർഷ സമയത്ത് ആ തോടിന്റെ രണ്ട് വശങ്ങളിൽ ആൾക്കാർ കുളിക്കുകയും പിന്നെ തുണി അലക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഈ ടൈറ്റാനിയം വന്നതിന് ശേഷം അന്ന് മുതൽ വിഷവാതകമാണ് കായലിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. കൊഞ്ചായാലും മീനായാലും മറ്റുൽപ്പന്നങ്ങളെല്ലാം ചത്തുപോവുകയാണ്. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ അന്ന് മുതൽ പട്ടിണിയിലാണ് ജീവിച്ചു വരുന്നത്. എന്ന് വെച്ചാൽ ആ ഈ മഴക്കാലത്ത് അവിടെ കിടക്കുന്ന ഈ ആസിഡ് വെള്ളവും മറ്റ് കെമിക്കലും എല്ലാം അവിടെ കെട്ടിയിട്ടില്ല. അവര് ഈ ഓട വഴി കായലിലേക്ക് നീങ്ങിയ കായലിലേക്കും കടലിലേക്കും. കടലിലെ നമ്മൾ ആരും അറിയുന്നില്ല അതെങ്ങനെ പോകുന്നു എന്നുള്ളത്. പക്ഷെ കായലിൽ ഈ തോട് തിങ്ങി വരുന്നതിന്റെ പേരിൽ ആദ്യമൊക്കെ മീനൊക്കെ ഇങ്ങനെ മയങ്ങി വരുമ്പോൾ ആൾക്കാരെല്ലാം പിടിച്ച് കറിവെച്ച് കഴിക്കുവരുത്. അത് കറിവെച്ച് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാവും ആ മീനും കഴിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇവ അതിന്റെ പേര് ഞങ്ങളാരും ഇപ്പൊ ആ മീൻ എടുക്കാറില്ല. അതിന് ശേഷം പിന്നെ പലരും അത് പിടിച്ചു കൊണ്ടുപോയി മറ്റ് മാർക്കറ്റിലൊക്കെ കൊടുത്ത് കാശ് മേടിക്കുന്നവരുണ്ട്. പക്ഷെ എന്തായാലും അത് ഈ കെമിക്കൽ കഴിക്കുന്നതിന്റെ പേര് നമ്മുടെ ശരീരത്തിലേക്ക് അത് ദോഷം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അറിയാതെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. ആ വെള്ളം വന്ന് ഞങ്ങളുടെ ഈ ചവറ കായലിലേക്ക് വീഴുന്നതനുസരിച്ച് കൊഞ്ചും മീനും എല്ലാം പാടെ നശിച്ച് പോവുകയാണ്. ഒരിക്കലും ആ ഉത്പാദനം പിന്നെ ഉണ്ടായി വരുന്നില്ല. ഏറ്റവും വെള്ളം കയറി വരുമ്പോൾ തന്നെയും ഇത് വന്നിവിടെ തമ്പടിപ്പിക്കുന്ന തന്നെ ആ വെള്ളം തുറന്നു വരികയാണ്. അതിന് അധികാരികൾ അതിന്റെ ഒരു കാര്യങ്ങൾ ഇതുവരെ ചെയ്തു തന്നിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഞങ്ങൾ സമരവും കാര്യങ്ങളും പലരെയും കാണുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഭീഷണിയാണ്. രണ്ടാമത്തെ ഭീഷണി പറഞ്ഞാൽ ആ ചവറ തോടിൽ നിന്ന് ഇറങ്ങിയിരുന്ന ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൊത്തം ഞങ്ങളുടെ ഈ കൊച്ചൂരത്തിന്റെ നാലാവിധത്തിലും വന്ന് അടിയുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യം, ബിയർ കുപ്പി, പിന്നെ മദ്യക്കുപ്പി ഇപ്പൊ പ്ലാസ്റ്റിക്കിലായതിന്റെ പേരിൽ അതൊഴുകി പോകുന്നു. ബാക്കിയെല്ലാം പൊട്ടി കായലുകൾ കിടക്കും. ഞങ്ങൾക്ക് കായലിൽ ഇറങ്ങാനോ മീൻ പിടിക്കുന്നതിനോ മറ്റേ എല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ എത്ര പറഞ്ഞാലും ആൾക്കാരത് കേൾക്കുന്നില്ല. മറ്റേ കവർ കിറ്റ് കണക്കിനാണ് കൊണ്ട് കളയാതെ നിങ്ങൾ ഞങ്ങളുടെ ഈ ഭാഗങ്ങളിലെല്ലാം വന്ന് നോക്കിയാൽ അറിയാം. ഒരു 8 വർഷത്തിന് മുമ്പ് കുറച്ച് കോളേജ് പിള്ളേർ വന്ന് ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്തു തന്നെ പറഞ്ഞാൽ ഈ കവറെല്ലാം വാരി അവർ കരവെച്ച് പിന്നെ കഴുകി ഉണക്കി ഇവിടെ വെച്ച് മറ്റേ സംഘടന കൊടുത്ത് പിന്നെ കുപ്പി വളക്കി ഇവിടെ വെച്ചായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു തന്നായിരുന്നു. ഇപ്പൊ വീണ്ടും പണ്ടത്തേന് പിന്നത്തായിട്ടാണ് ഈ നാനാവിനത്തും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞു കിടക്കുന്നത്. അതിന് നമ്മളെ ഒരു നടപടികളും അതിന് സ്വീകരിക്കുന്നുമില്ല, സ്വീകരിച്ചിട്ടിട്ട് പ്രാബല്യത്തിൽ വരുന്നതുമില്ല. അതിന് അങ്ങ് കുഞ്ഞും ക്യാമറ വെച്ചിട്ടുണ്ട്. അങ്ങ് കുഞ്ഞും ക്യാമറ വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളാൽ അത് ബോധവൽപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടത്തുള്ളൂ. എന്നാ ചോദിക്കുക അത് ഇതുമായിട്ട് എന്താ വരുന്നത്? അതല്ല, കായൽ വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മേളിലാണ്, കവറിന്റെ മേളിലാണ് ഈ കുഞ്ഞുമുട്ട വരുന്നത്. കരിമീൻ മുട്ട ഇടുക. അതെല്ലാം ഈ കവർ ചെയ്യും, ഓണത്തെ ഇളകുമ്പോൾ അതങ്ങ് പോവാ മുട്ട നശിച്ചു പോവുകയാണ്. അതിന്റെ പേര് കരിമീനാ മറ്റ് മത്സ്യങ്ങളൊന്നും ഈ കായലിപ്പോ വളരെ കുറവാണ്. അങ്ങനെ ഈ പ്ലാസ്റ്റിക്കിന്റെ മാലിന്യത്തിലുള്ള ഒരു പ്രശ്നം. പിന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞാൽ ചിങ്ങൻകണ്ണിയിലാണ് ഈ കായലിൽ ഈ കുഞ്ഞിന്റെ സീസൺ. ചിങ്ങൻകണ്ണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് മാസം എടുക്കണം, ഇംഗ്ലീഷ് മാസം കണക്ക് കൂട്ടണം. മലയാള മാസത്തിലാണ് ചിങ്ങൻകണ്ണി നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ കാലഘട്ടത്തിൽ പണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങള് കായലിൽ പണിക്ക് പോകുമ്പോൾ നിങ്ങൾ വിശ്വസിക്കോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. ആ കാലഘട്ടത്തിൽ കൊഞ്ച് കളഞ്ഞിട്ടാ പോയത്. അതായത് ആ രീതിയിലാണ് ഞങ്ങൾക്ക് വല നിറയെ പിന്നെ കൊഞ്ചും മീനും കയറുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ആവശ്യത്തിനായി. അന്ന് ഞങ്ങള് മതി, ഇത്രയും മതി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഉണക്കാനും മറ്റൊരു സൗകര്യം കുറവുണ്ട്. ഞങ്ങള് വേടിച്ചിട്ട് ബാക്കി പിന്നെ പിറ്റേന്ന് പിടിക്കാന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇന്നിപ്പോ അതിന് തിരക്ക് കിടക്കുക. ഇന്ന് ഉപജീവനത്തിന് മാർഗം വേണ്ടി ഒരു കിലോ കൊഞ്ച് പിടിക്കാൻ പോലും കിട്ടാനില്ല. ആ രീതിയിലായിരിക്കുക ഇന്നത്തെ കായലിന്റെ ആസ്തി. നമുക്കത് പിന്നെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാറ്റിയെങ്കിൽ മാത്രമേ ഒന്നത്. രണ്ടെന്ന് പറഞ്ഞാൽ ടൈറ്റാനിയത്തിലെ വിഷബാധകൾ ഏതെങ്കിലും രീതിയിൽ അത് മറ്റ് കായലിലേക്ക് വിടാനുള്ള കാര്യങ്ങൾ ചെയ്തു തന്നെങ്കിൽ മാത്രമേ വരുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മഴക്കാലത്ത് ഇറങ്ങി കുളിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്ന് ആ കാലഘട്ടങ്ങളിൽ പൈപ്പ് ലൈൻ ഇല്ലായിരുന്നു. ഞങ്ങൾ മണ്ണാത്ര പോയായിരുന്നു വെള്ളം കോരിക്കൊണ്ടിരുന്നത്. പിന്നെ ദേവ് സാറാണ് പൈപ്പ് തന്ന് വെള്ളം തന്നത്. അന്ന് അന്വേഷിച്ചാൽ പിന്നെ കുഴപ്പമില്ല. അന്നൊക്കെ ഞങ്ങൾ പാത്രം കഴുകുന്നത് വരെ ടൂറ് കഴിക്കുന്നതിന് മുമ്പ് കായലിൽ പോയി കഴിവിട്ട് വന്നിട്ട് പിന്നെ വീട്ടിൽ ഇച്ചിരി വെള്ളം നല്ല വെള്ളം ഒഴിച്ചാ നമ്മൾ പാത്രം വൃത്തിയാക്കി എടുക്കുന്നത്. ഇന്നിപ്പോ കായലിൽ ഇറങ്ങാൻ വയ്യ, ദേഹം മൊത്തം ചൊറിച്ചില്ല. എന്നുവെച്ചാൽ ടൈറ്റാനിയത്തിലെ കെമിക്കൽ വെള്ളം ഏറ്റവും കൂടുതൽ വന്ന് കിടക്കുന്നു. അത് പല അധികാരികളെടുത്തും പറഞ്ഞിട്ടുണ്ട്. ആരും അതിനൊരു ശാശ്വത പരിഹാരം കണ്ടിട്ടില്ല. അതിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ കായലിലെ കൊഞ്ചും മീനും അത് നശീകരണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വട്ടക്കായലിൽ ഇത് കൊളവാഴ ഇതങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ കൊളവാഴ ഇറങ്ങി വരും. കൊളവാഴ ഇറങ്ങി കഴിഞ്ഞ് കായൽ മൊത്തം നിറഞ്ഞിറങ്ങുക. അതിന്റെ കൂടെ പാമ്പും മറ്റു മുളവനും മറ്റു സാധനങ്ങളും എല്ലാം വരും. അന്നേരവും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കും വരുന്നത്. എന്നുവെച്ചാൽ പിന്നെ ശരിക്കും ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടി. അപ്പൊ ഈ പാഴപ്പോളക്കകത്ത് പാമ്പ് വല്ലതെന്ന് നമ്മൾ അറിയത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കായലിൽ. അഞ്ച് അവിടെ തോട് വഴി വന്നാൽ അതിന് അവിടെ ഒരു നിയന്ത്രണം വരാനെങ്കിൽ അവിടെ തടയുകയാണെങ്കിൽ ഈ ചവറക്കായൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാം. അതും ആരും ചെയ്യത്തില്ല. അത് മൊത്തം ഇറക്കി പിടിക്കാം. നിങ്ങൾ ആ ചവറ തോട്ടിലെ ആ സീസൺ സമയത്ത് ഒന്ന് നോക്കി നിന്നാൽ കാണാം, പാലത്തിനടി കൂടെ നിരനിരയായി വരുന്നത്. ഒരു വള്ളം പോലും അങ്ങോട്ട് കയറിപ്പാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് തോട് നീങ്ങി വരുന്നത്. അതും ആര് ഒരു അധികാരികളും അതിനും ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്ത് ഞങ്ങൾക്ക് തരുന്നില്ല. പിന്നെ ഈ ചൈറ്റാനത്തിലെ വെള്ളം കൊണ്ടും കായൽ നശിക്കുകയാണ്. ഈ പിന്നെ മൂന്നാമത്തത് ഈ പ്ലാസ്റ്റിക് മാലിന്യം. ഇത് മൂന്നും കൊണ്ട് ഞങ്ങളെ നല്ല പണ്ട് മുതലേ കായലിന്റെ പണിക്കാരാ. കായലിൽ നല്ല ഉപജീവനമാർഗം കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നത്. നീ ഞങ്ങളുടെ മക്കളെങ്കിൽ നീ പഠിച്ച നീ ഒരു ഏതെങ്കിലും ജോലി വാങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അല്ല ഇന്നത്തെ കാലത്ത് തൊഴിൽ സാധ്യത മോശം കൊണ്ടല്ല പറഞ്ഞത്. ഞാൻ കായലിൽ നിന്ന് 500 വരുമാനം കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ജീവിക്കും. എല്ലാ കാര്യങ്ങളും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോൾ ആയാലും ഡീസൽ ആയാലും ഗ്യാസ് ആയാലും ഒക്കെ അറിയാമല്ലോ. ഒരു ഡ്രസ്സ് തന്നെ വേണമെങ്കിൽ ഒരു മാത്രം കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് മത്സ്യം പിടിച്ച് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. എന്റെ ഒരു അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും പെട്ട കാര്യം.
2: അപ്പം നമ്മളോടൊപ്പം ഇന്ന് ഇതിനെ കുറിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞാൽ യുവാക്കളുടെ ഇടയിൽ നിന്ന് ഫാൻസിയാണ് നമ്മളോടൊപ്പം വന്നത്. ഫാൻസി എന്താണ്, തുരുത്ത് ഇവിടുത്തെ ആൾക്കാരെ രീതിയിൽ എങ്ങനെയാണ്, മത്സ്യബന്ധനം എങ്ങനെയാണ്, അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണെന്ന് പറഞ്ഞു, എന്തൊക്കെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, സ്കൂളിൽ എങ്ങനെയാണ് പോയി പഠിച്ചത്, അതുപോലെ ഡിഗ്രിക്ക് ഏത് കോളേജിലാണ്.

0: ഞങ്ങളുടെ ഞങ്ങൾക്കൊരു പള്ളി, ഞങ്ങൾക്ക് ആരാധനാലയം ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് വേറൊരു സ്കൂളോ പ്രഥമ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റലോ ഒന്നും ഇവിടെ ഇല്ല. പിന്നെന്ന് വെച്ചാൽ ഞങ്ങളുടെ പഠന മേഖലയൊക്കെ ഞങ്ങൾക്ക് പുറത്തു പോയിട്ടാണ് പഠിക്കേണ്ടത്. ഞാൻ പഠിച്ചതൊക്കെ നീണ്ടകര സ്കൂളിലാണ്, സെന്റ് ആഗ്നസ്. പിന്നെ അതിനുശേഷം പ്ലസ് ടു ഒക്കെ കൊറ്റങ്ങളങ്കരയാണ്, ഡിഗ്രി ചെയ്തത് അവിടെ തന്നെയാണ്. ഞങ്ങൾക്ക് ഇവിടെ യാത്രയ്ക്ക് വേണ്ടി ഇവിടെ വള്ളം മാത്രമേ ഉള്ളൂ. എവിടെ പോകണമെങ്കിലും വള്ളത്തിൽ വേണം യാത്ര ചെയ്യാൻ. 4 വർഷം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ സമൂഹമാണിത്. പുറമേ നോക്കുമ്പോൾ വളരെ മനോഹരമാണെങ്കിലും ഞങ്ങൾക്ക് യാത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു പാലം അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. പാലം ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാകും. പിന്നെ ഞങ്ങൾക്ക് ട്യൂഷനൊക്കെ പോകണമെങ്കിൽ തന്നെയും വള്ളം കയറി പോകണം. ഞങ്ങൾക്കിപ്പം ട്യൂഷനൊക്കെ കഴിഞ്ഞ് 5 മണിക്ക് ട്യൂഷൻ ക്ലാസ് കഴിയുകയാണെങ്കിലും വീട്ടിലെത്തുമ്പോൾ 7 മണിയാകും. കാരണം എന്ന് വെച്ചാൽ വള്ളത്തിന് വേണ്ടി ഞങ്ങൾ അക്കരെ വെയിറ്റ് ചെയ്യണം. എല്ലാ വീട്ടിലും വള്ളം ഉണ്ടെങ്കിൽ തന്നെയും, ഞങ്ങളുടെ പപ്പ ചീനവലയിലാണ് പോകുന്നത്, മത്സ്യബന്ധന ജോലിയാണ്. അപ്പം ഈ ചീനവലയിൽ പോകുന്നത് ഈ 6 മണിക്ക് ശേഷമാണ്. അപ്പം ഞങ്ങളെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. വള്ളം അക്കരെ കൊണ്ടുവരണം, ഞങ്ങൾ വെയിറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ മഴയൊക്കെ വരുവാണെങ്കിൽ, കാറ്റും മഴയൊക്കെ വരുവാണെങ്കിൽ വള്ളം കിട്ടാനും, വള്ളം വീട്ടിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വരണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വള്ളത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഓളം അടിക്കും. പിന്നെ അത് അപകടകരമായ ഒരു അന്തരീക്ഷമാണ് ആ സമയത്ത് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് ആ ദിവസം സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. രാവിലെ മഴ പെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് എത്താനും പറ്റത്തില്ല, ലേറ്റ് ആവും. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ടീച്ചർമാരെ നിന്നൊക്കെ വഴക്കൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പണ്ടൊക്കെ തന്നെയും. ഇപ്പോൾ ഉള്ള ഈ തലമുറയും അത് തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു പരിപാടി, കല്യാണോ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടത്തുവാണെങ്കിൽ തന്നെയും ഇവിടെ ഒരു ഓഡിറ്റോറിയം പണ്ട് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇപ്പൊ അത് യൂസ് ചെയ്യുന്നില്ല. എല്ലാവരും പുറത്ത് ഒരു ഓഡിറ്റോറിയം ഒക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് വേണം നമുക്കൊരു പ്രോഗ്രാം നടത്താൻ. ഇവിടെ വലിയൊരു പള്ളിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് വരുന്നവർക്ക് ഫുഡ് കൊടുക്കാനോ യാത്രാ സൗകര്യം കാരണം ഇവിടെ ആരും അങ്ങനെ വരാറില്ല. അതുകൊണ്ട് ഞങ്ങൾ അക്കരെയാണ് ഇതിനൊക്കെ ഒരു സ്ഥലം സെറ്റ് ചെയ്യുന്നത്. പിന്നെ വെച്ചാൽ ഇവിടെ എല്ലാ വീടുകളിലും താറാവും മത്സ്യബന്ധനവും എല്ലാം ഉണ്ട്. ഞങ്ങൾക്കിതെല്ലാം വിൽക്കണമെങ്കിൽ തന്നെ അക്കരെ വള്ളം കയറി പോകണം. പിന്നെ വെച്ചാൽ വീട്ടിലേക്കുള്ള അരിയും പഞ്ചസാര നമുക്ക് അതുപോലുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും. മറ്റുള്ള റോഡ് സൈഡിലുള്ള വീടുകളിലെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് നേരത്തെ തന്നെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കണം. ഇവിടെ ഉള്ള എല്ലാവരും നല്ല സൗഹാർദ്ദമാണ്, എല്ലാവരും നല്ല ഫാമിലി പോലെ ആണെങ്കിൽ തന്നെയും നമുക്ക് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും നേരത്തെ ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഇപ്പം ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ സ്പോട്ടിൽ ഇപ്പൊ വയ്യാതെ എന്തെങ്കിലും വന്നാൽ തന്നെ വേഗം വണ്ടി വിളിച്ച് അക്കരെ ഇടണം. ആ സമയത്ത് തന്നെ വള്ളത്തിൽ കയറി വണ്ടി അവിടെ എത്തുമ്പോഴത്തെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വയ്യാതെ കൂടി എന്തെങ്കിലും ചെയ്യും. പിന്നെ അങ്ങനെ ഓട്ടോ വിളിച്ചൊക്കെയാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അന്തരീക്ഷം. ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് ഈ പാലം. അത് ഞങ്ങൾക്ക് സർക്കാരും ഞങ്ങളുടെ രൂപതയും ഞങ്ങൾക്ക് നേടി തന്നേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ഒരു ആവശ്യമാണ്.
1: അതുപോലെ തന്നെ അച്ഛൻ ഈ കടലിൽ കൊണ്ടുവരുന്ന മത്സ്യങ്ങളൊക്കെ വിപണനത്തിന് കൊണ്ടുപോകുമ്പോൾ നല്ല വില കിട്ടാറുണ്ട്.
0: വില കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ അത് വെളുപ്പിന് നേരത്തെ കൊണ്ടുകൊടുക്കണം. അപ്പൊ ചിലപ്പോ അന്തരീക്ഷം മോശമാണെങ്കിൽ നമുക്ക് വളരെ പാടാണ്.
1: എത്ര മണിക്കാണ് അത്ര രാവിലെ മത്സ്യബന്ധനം?
0: എത്ര വെളുപ്പിനെ പോയാൽ അത്രയും നല്ലത്. നീണ്ടാരയിലൊക്കെയാണ് കൊണ്ടുകൊടുക്കുന്നത്.
1: അപ്പം ഇവിടെ വിൽപ്പനശാലകളൊന്നും ഇല്ല?
0: ഇവിടെ ചവറയിലുണ്ട് ഒരു കടത്ത്.
1: അല്ല, നിങ്ങളുടെ തുരുത്തിൽ അങ്ങനെ കടത്തോ?
0: ഇല്ല, തുരുത്തിൽ വിൽക്കത്തില്ല, നമ്മളെല്ലാം പുറത്തു കൊണ്ടാണ് വിൽക്കുന്നത്.
1: വെള്ളം അടുപ്പിക്കാനുള്ള സ്ഥലമോ പരിമിതി അങ്ങനെ?
0: ഇവിടെ കടത്ത് വെള്ളം അടുപ്പിക്കുന്ന കടവില്ല. ഇവിടെ
1: കടവില്ല. അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ? നോക്കി, കടത്തില്ല.
0: പിന്നെ നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് എല്ലാവർക്കും വണ്ടിയും കാറും എല്ലാം ഉണ്ട്, പക്ഷെ നമ്മുടെ വീട്ടിലോട്ട് നമുക്കത് കൊണ്ടുവരാൻ പറ്റത്തില്ല. വളരെ ബുദ്ധിമുട്ട് കാരണം പലവരും വീട്ടിലാണ് നമ്മൾ ഇടുന്നത്.
1: പുറത്ത്
0: പാർക്ക് ചെയ്തിട്ട് പലവരും വീടിന്റെ സൈഡിൽ ാണ് നമ്മൾ വെക്കുന്നത്. നമുക്ക് സുരക്ഷിതമായിട്ട് വെക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെയാണ് നമ്മൾ ബുദ്ധിമുട്ട്.
1: അപ്പം ഈ ഡിഗ്രി കാലഘട്ടങ്ങളിലൊക്കെ സ്കൂളിലൊക്കെ പോകും, കോളേജിലൊക്കെ പോയപ്പോ ഈ കടത്തിന് സമയമുണ്ടോ? ഇതിന്റെ സമയത്താണ്
0: കടത്തിന് ഇപ്പം 7:30 മുതല് വൈകുന്നേരം വരെ ഉണ്ട് എങ്കിൽ ആ സ്കൂൾ സമയത്ത് മാത്രമേ ഉള്ളൂ ഈ കടത്ത്. അല്ല, വെക്കേഷൻ സമയത്തൊന്നും നമുക്കില്ല.
1: അപ്പൊ എന്തെങ്കിലും കോളേജിൽ നിന്ന് വയ്യായ്മ വന്നതിന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് വീട്ടിലോട്ട് വരണമെങ്കിൽ എന്താ ചെയ്യുന്നത്?
0: അപ്പൊ നമ്മള് വീട്ടിലോട്ട് വിളിക്കണം, വീട്ടിലുള്ളവര് വെള്ളം കൊണ്ടുവരും,
1: വന്നു അവിടെ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിൽ കണ്ട് പിന്നെ കൊണ്ടുവരും. അപ്പം ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്തുവാന്നുള്ളതാണ്?
0: നമുക്ക് ഒരു പാലം അത്യാവശ്യമാണ്, ഒരു പാലം വന്നേ പറ്റുള്ളൂ.
1: അപ്പൊ ഇന്ന് നമ്മള് ഇൻഫ്ലുവൻസറിനെ പരിചയപ്പെടാം. ലിഫ്ന എന്നാണ് പേര്. ലിഫ്ന കുറെ കാലമായി ഇവിടെ ഉണ്ട്, ഡിഗ്രി വിദ്യാർത്ഥിയാണ്, അതുപോലെ അത്യാവശ്യം സാമൂഹിക പ്രവർത്തനമൊക്കെ ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇവർക്ക് പറയാനുള്ളത് ലിഫ്ന പറയുന്നതായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. പറഞ്ഞോളൂ ലിഫ്ന, എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ?
2: ആദ്യമായിട്ട് പറയുവാണെങ്കിൽ, പിന്നെ ഞാൻ ജനിച്ചു വളർന്ന എല്ലാം ഇവിടെ തന്നെയാണ്. പുറത്തു നിന്ന് നോക്കുവാണെങ്കിൽ തുരുത്ത് കാണാൻ ഭയങ്കര ഭംഗിയാണ്, എല്ലാവർക്കും എന്താണ് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണ്. അങ്ങനെയൊക്കെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നുമെങ്കിലും ഇവിടെ ജീവിക്കുന്നത് അത്യാവശ്യം റിസ്ക് എടുത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാര്യം എന്താണെന്ന് പറയുമ്പോൾ എവിടെ പോകണമെങ്കിലും വള്ളത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ഈ സ്ഥലത്തിനെ അധികം ആരും

0: അപ്പൊ അങ്ങനെ കേട്ടിട്ടില്ല. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ വെള്ളമോ അല്ലെങ്കിൽ വൈദ്യുതി അങ്ങനെയൊന്നും കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ സമരം ചെയ്തൊക്കെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടാൻ തുടങ്ങിയത്. ഇപ്പൊ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല, എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ പോലും സുനാമി CRZ നിയമം വന്നതിന് ശേഷം ഞങ്ങളുടെ ഇവിടെ ഒരു വീട് വെക്കണമെങ്കിൽ തന്നെ വളരെ വലിയ രീതിയിൽ തന്നെ ഞങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അതായത് കരയ്ക്ക് നമ്മളിപ്പോ വീട് വെക്കണമെങ്കിൽ ഒരു 20 ലക്ഷം രൂപ ആവുമെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ നേരെ 50-60 ആവും. കാര്യം എന്താണെന്ന് വെച്ചാൽ അക്കരെ സാധനം കൊണ്ടുവരണം, അവിടുന്ന് വള്ളത്തിൽ കയറ്റി ഇവിടെ കൊണ്ടുവരണം, പിന്നെ വീട് പണിയണം. ഇതൊക്കെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഞാനൊരു വിദ്യാർത്ഥിനിയാണ്, ഞാൻ പഠിക്കാനൊക്കെ പുറത്താ പോകുന്നത്. നമുക്ക് കറക്റ്റ് സമയത്ത് ക്ലാസ്സിനൊന്നും എത്താൻ പറ്റത്തില്ല. കാര്യം വീട്ടിൽ നിന്ന് എത്ര നേരത്തെ ഇറങ്ങിയാലും ഈ അന്തരീക്ഷം നമുക്ക് അനുകൂലമല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അപ്പുറത്തെ കടവിലോട്ട് എത്താൻ പറ്റത്തില്ല. ചില സമയത്ത് നമ്മൾ വള്ളത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവൻ പണയപ്പെടുത്തി റിസ്ക് എടുത്താണ് ഇരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, തൊട്ടനുബന്ധമായിട്ടുള്ള കുറെ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ അറവ് മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്, ഡയപ്പർ, സാനിറ്ററി പാഡ്, പിന്നെ ഫുഡ് വേസ്റ്റ്, ഇതെല്ലാം ഡംപ് ചെയ്യുന്നത് നമ്മുടെ ഈ കായലിലോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഈ കായലിൽ അടിഞ്ഞുകൂടി വളരെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ വരെ ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, വേലിയേറ്റ സമയത്തും മഴ സമയത്തും ഒക്കെ നമ്മുടെ കുളവാഴ പോലുള്ള ഈ സംഭവം ഇവിടെ വരികയും അടിഞ്ഞുകൂടി കിടക്കുകയും പിന്നെ മത്സ്യസമ്പത്ത് ഇത് നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ അട്ട് വെള്ളത്തിൽ പോകും, ചിലത് മുകളിലോട്ട് നിൽക്കുമ്പോൾ അത് കൊതുക് മുട്ടയിട്ട് പെരുകും. പിന്നെ അത് മാത്രമല്ല, ഇതൊരു സ്ഥലത്ത് കൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇഴജന്തുക്കൾ അത് കയറി വരും. വന്ന് നമുക്കിപ്പോൾ വള്ളത്തിൽ പോകുമ്പോൾ ചില സമയത്ത് ഇത് ഫ്രണ്ടിൽ വന്ന് കിടന്നാൽ വള്ളം നീങ്ങത്തില്ല, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും വീട്ടിലും വണ്ടിയും സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ വീട്ടിലോട്ട് കൊണ്ടുവരാനോ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എത്തിപ്പെടണമെങ്കിൽ ഇവിടുന്ന് ഏകദേശം 2-3 മണിക്കൂർ മുമ്പെങ്കിലും ഇറങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് അക്കരെ എത്താൻ പറ്റത്തുള്ളൂ. പിന്നെ ഓരോരുത്തർക്കും ചെറു വള്ളങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പ്രോപ്പറായിട്ട് കെട്ടിയിടാൻ വേണ്ടി നമുക്ക് കടവുകളൊന്നുമില്ല, കുരിശുമൂട് കടവും. പിന്നെ നമുക്കിപ്പൊ പാലം വരുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാടാൻ മൂല നടുവത്തി ഏരിയ അവിടെ ഒരു കടവുണ്ട്, പാലം വരുന്നതുകൊണ്ടാണ്. പക്ഷേ 2-3 വള്ളങ്ങൾ മാത്രമേ അവിടെ നമുക്ക് എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ട് അക്കരയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ നമുക്കൊരു കടവ് പോലും ഇല്ല പ്രോപ്പറായിട്ട് കെട്ടിയിട്ടിട്ട് വള്ളം കൊണ്ടുപോകാൻ. പിന്നെ ഞാനൊക്കെ പഠിക്കാൻ പോയിട്ട് എത്ര നേരത്തെ വന്നെന്ന് പറഞ്ഞാലും വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആവും. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ മത്സ്യത്തൊഴിലാളിയാണ്, ചീനവല പിടുത്തമാണ്. ചില സമയത്തൊന്നും പണിക്ക് പോയിട്ടൊന്നും കിട്ടത്തില്ല. അപ്പം നമുക്ക് കറക്റ്റ് ഫിനാൻഷ്യലി നമ്മുടെ ഓരോ കാര്യങ്ങൾ പോലും നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, കണ്ടൽക്കാടുകളാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് നല്ല രീതിക്കൊന്നും ഇവിടെ പരിപാലിക്കാനൊന്നും പറ്റത്തില്ല. കാര്യം എന്താന്ന് പറയുമ്പോൾ വേര് താഴോട്ട് ഊന്നാൻ പോലും പറ്റത്തില്ല. പിന്നെ മഴയായി കഴിഞ്ഞാൽ വീടും അല്ലെങ്കിൽ പരിസരം മൊത്തവും വെള്ളമാണ്, കൊതുക് മുട്ടയിട്ട് വളരെയേറെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കണക്ക് തുരുത്താണെങ്കിൽ അവർ കടലിനെ ഭിത്തിയാണെങ്കിൽ ഇവിടെ കായലിനെ ഓരോ അതിർത്തികൾ നിർമ്മിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ അങ്ങനത്തെ ഉള്ള വേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ചിലത് പരിഹരിക്കപ്പെടും, ചിലത് പരിഹരിക്കാതെ പോയിട്ട് ഉള്ളവ ഒരുപാടാണ്. ഞങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പാലമാണ്. അത് നമ്മുടെ സർക്കാരും പിന്നെ കൊല്ലം രൂപത നമ്മുടെ രൂപതയും ചേർന്ന് അത് പെട്ടെന്ന് സഫലമാക്കി തരണമെന്നാണ് ഞങ്ങളുടെ ഒരു ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യം.
1: പ്രഷര് നമ്മളിപ്പോ നിൽക്കുന്നത് കാക്കാത്തി കുരിശ്, അതായത് ഈ തുരുത്തിനോട് ചേർന്നുള്ള കാക്കാത്തി കുരിശാണ്. ഇതിന്റെ ചരിത്രം എന്തുവാ ഗാലിച്ചേട്ടാ?
2: ഇതിന്റെ ചരിത്രം പൂർവ്വേരി പറയുന്നത് ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് എന്നാണ്. പക്ഷെ അന്ന് ഈ കുരിശ് ഏകദേശം അത് കായലിന്റെ മധ്യത്തിലായിരുന്നു. പിന്നെ ഈ കരയിൽ നിന്ന് കയ്യേറി ഈ കുരിശ് ഭാഗത്തോട്ടായി, ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കയ്യേറി വന്നതാണ്.
1: ഈ നെറ്റ് കെട്ടിയിട്ടിരിക്കുന്ന എന്തിനാണ്?
2: ഇത് കായലിൽ ഈ മഴ സമയത്ത് നമ്മുടെ ഈ കരുനാഗപ്പള്ളി ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പോള ഈ പോളയും മറ്റു കാര്യങ്ങളൊക്കെ ഇറങ്ങി കായലിൽ ഇവിടെ നിറയും. നിറയെ ഇത് അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് ഒരു ഇതിനു വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്
1: ചെറിയ
2: മത്സ്യകൃഷിയാണ്, കരിമീൻ കൂടുതലാണ്, കരിമീൻ വളർത്തുന്നതിന് വേണ്ടിട്ട് കെട്ടിയിട്ടിരിക്കുന്നതാണ്. അത് ഫിഷറീസിന്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് അതിന് സഹായം കാര്യങ്ങളൊക്കെ ഉണ്ട്,
1: പ്രോജക്റ്റായിട്ട്
2: ചെയ്യുന്ന. അപ്പൊ അതിന്റെ ഭാഗങ്ങളാണ്,
1: ഇതൊക്കെ സ്ഥലമാണ്, ഓരോരുത്തരുടെ പ്രോപ്പർട്ടിയാണ്,
2: ഓരോരുത്തരുടെ പ്രോപ്പർട്ടികളാണ്. ഒരു ധാരാളം ആൾക്കാർ വൈകുന്നേരം വന്ന് വിളക്ക് കത്തിക്കുകയും പിന്നെ ഇതിനകത്ത് ചെറിയ മെയിൻ്റെനൻസ് ഒക്കെ ആ താഴെയൊക്കെ ചെയ്ത് നിർത്തിയിരിക്കും, നിലനിർത്തിയിരിക്കും.
1: എത്രയൊക്കെ മണിക്കാണ് ഇത് കടത്തുള്ളത്? അല്ലെ, നമുക്ക് സ്വന്തമായിട്ട് തന്നെയാണോ ചെയ്യുന്നത്? കടത്തല്ല, കോമൺ ആയിട്ടുള്ള കടത്തുമല്ലോ
2: ഉണ്ട്, കടത്തുണ്ട് തെക്കും ഭാഗം പഞ്ചായത്തിന്റെ ആയിട്ട്. കൊച്ചുതീർ ചവറ കുരിശുമൂട്ടി, കുരിശുമൂട്ടിൽ നിന്ന് കൊച്ചുതീരത്തിലേക്ക് കടത്ത് പഞ്ചായത്തിന്റെ കടത്തും.
1: എത്ര മണിക്കാണ്
2: അത്? രാവിലെ 6 മണി വരെ, വൈകിട്ട് 6 മണി വരെ.
1: ഫുൾ ടൈം ഇങ്ങനെ വന്ന്
2: പോയിക്കൊണ്ടിരിക്കും. ആ യാത്രക്കാരന് വരുന്നതനുസരിച്ച് വെള്ളം എപ്പോഴും ഉണ്ടാവും.
1: ഇവിടെ ഈ പറയുന്ന ലേലച്ചെടിയിലാണ് ഈ മീൻ മത്സ്യമൊക്കെ നിങ്ങളുടെ വിൽക്കുന്ന
2: സ്ഥലമാണ് ഇത്? കുരിശുമൂട് ലേലക്കടവ്. ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നും ഇല്ല, ഞായറാഴ്ച അവധി ദിവസമാണ്.
1: തിങ്കൾ ടു ശനി.
2: അതെ അതെ.
1: ശനിയാഴ്ച രാവിലെ ഉണ്ട്. എല്ലാ ദിവസവും എത്ര മണിക്ക് വന്നാൽ നമുക്ക് നല്ല മത്സ്യം?
2: നമുക്ക് ഇവിടെ ഒരു 7 മണി മുതൽ ഇവിടെ മത്സ്യം ലഭ്യമാണ്. അപ്പൊ ലേലം ആരംഭിക്കുക 8 മണി, അതിന് മുന്നേ വന്നുമ്പോൾ ആൾക്കാർ തന്നെ വള്ളക്കാരെ നമ്മൾ നേരിട്ട് ഇടനിലക്കാരില്ലാതെ നമുക്ക് വാങ്ങാൻ കഴിയും. അതിനുശേഷം 8 മണി 8:30 ആകുമ്പോൾ ഇവിടെ ലേലം തുടങ്ങും.
1: ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി.
2: കായലിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, കടവും പരിസരം വൃത്തിയാസം സൂക്ഷിക്കുക, അഷ്ടമുടി കായൽ സംരക്ഷിക്കുക.
1: അതെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. വേസ്റ്റ് ഇടാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യാമറ ഉണ്ട്, അപ്പുറത്ത് തന്നെ സെൻസർ ചെയ്യും, നമ്മളോട് പറയും മാലിന്യം വലിച്ചെറിയരുതെന്ന് 3-4 പ്രാവശ്യം നമ്മളോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് ഇടാനായിട്ട് വേറെ
2: അത് പഞ്ചായത്തിന്റെ
1: അപ്പുറത്ത് ലേലശിഡാണ്, ഇവിടെ നിന്നാണ് നമ്മൾ ലേലമൊക്കെ വിളിച്ച്
2: അതെ
1: എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ അവധിയാണ്,
2: ഇന്ന് ഞായറാഴ്ച അവധിയാണ്. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30 മുതൽ ഇവിടെ മത്സ്യം ലഭിക്കും. 9 മണിക്ക് മുന്നേ ലേലം തീരും.
1: ഇപ്പൊ ചേട്ടൻ ഇവിടെ കൊണ്ടാണ്
2: ചെയ്യുന്നത്, കൊടുക്കുന്നത്.
1: അത്യാവശ്യം കൂലിയൊക്കെ കിട്ടുന്നുണ്ട്,
2: അത്യാവശ്യം കുഴപ്പമില്ലാത്ത വില കിട്ടുന്നുണ്ട്, മാർക്കറ്റ് വരെ കിട്ടുന്നുണ്ട്.
1: കായൽ മത്സ്യത്തിന് വില കൂടുതലാണ്,
2: ഡിമാൻഡുണ്ട്. ഒരുപാട് പേരൊക്കെ അറിഞ്ഞിങ്ങനെ വരുന്നുണ്ട്, ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ കണ്ട്
1: റേഡിയോ
2: ബൻസേറിന്റെ പ്രേക്ഷകരോട് പ്രത്യേകമായിട്ട് പറയുന്നത്, നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ എല്ലാവരും ജീവിക്കുന്നവരുടെ ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം കൊച്ചുതിരുത്തിലുണ്ട് എന്നുള്ളതാണ് റേഡിയോ ബൻസീർ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ ജീവിതങ്ങൾ അതായത് എന്ന് ചുരുക്കൂട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുദിനം തള്ളി നീക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഒരുപാട് കണ്ടേ ഇപ്പൊ യാത്രക്കായിട്ട് ഞങ്ങൾ കൊണ്ടിട്ടിരുന്ന വള്ളങ്ങളാണ്, ഓരോരുത്തർ വരിക വള്ളങ്ങൾ ഇടുക പോകുക. കാര്യം ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടുന്നത് ഈ ആശുപത്രി സംബന്ധമായ വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ്, നമുക്ക് എമർജൻസി ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. കൃത്യസമയത്ത് നമുക്ക് ആ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അല്ലാത്തപ്പോൾ നമ്മൾ യാത്ര അറിയുന്നില്ല എങ്കിൽ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ കാറ്റും മഴയൊക്കെ ഉള്ളപ്പോൾ ആ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ അതിജീവിച്ച് വേണം നമുക്ക് അതിനുമായിട്ട് നമുക്ക് പോകാനൊക്കെ. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കഴിയുന്ന സമൂഹത്തമാണ് ഞങ്ങൾ കൊച്ചുതിരുത്ത്. ഇതിന് ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരം ഉടനെ ഉണ്ടാകും എന്നുള്ളൊരു ശുഭാപ്തി വിശേഷത്തിലാണ് ഞങ്ങൾ തിരുത്തിവാസികൾ എല്ലാവരും. ഞങ്ങളെ ഈ കഷ്ടപ്പാട് ദുരിതങ്ങളൊക്കെ നേരിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് റേഡിയോ ഇത് എത്തിക്കും. പ്രേക്ഷകരല്ലാതെ കണ്ട് അതിന് ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാം.

0: നമ്മുടെ പള്ളിയിൽ ഒരു കല്യാണം വന്നാലും ഇംഗ്ലീഷ് നടത്താൻ വേണ്ടി പുറത്ത് കൊണ്ടുപോയാണ് നടത്തുന്നത്. എല്ലാവരും വരുന്ന സൗകര്യത്തിന് പുറത്ത് കൊണ്ടുപോയാണ് കല്യാണമൊക്കെ നടത്തുന്നത്. നല്ല ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം ഒരു കാലം വേണം. ഞാൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഹോസ്പിറ്റലിൽ എത്താറ്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് അപ്ഗ്രേഡ് പോവാൻ. പിന്നെ പല പ്രോഗ്രാമും ഏറ്റിട്ട് മഴയൊക്കെ ആണെങ്കിൽ അതിന് പോവാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ മഴയും കാറ്റൊക്കെ ആണെങ്കിൽ വെള്ളം അങ്ങോട്ടൊക്കെ വേറെ സൈഡിലോട്ടൊക്കെ ആയിരിക്കും തോന്നുന്നത്. പിന്നെ നനഞ്ഞ് എവിടെയും പോകാനായിട്ട് പോകുമ്പോൾ നനഞ്ഞ് വല്ലാത്ത രീതിയിലാണ് പോകേണ്ടിയിട്ട് വരുന്നത്. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങളങ്ങനെ പുറത്ത് പോകാറില്ല, അത്യാവശ്യം മാത്രം പോകും. പിന്നെ വള്ളത്തിലൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരിടം പറഞ്ഞ് ഇങ്ങനെ ഇത്തിരി കംപ്ലയിന്റ് തരാൻ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് പാലം കിട്ടിയാൽ നല്ലതായി.
1: പരിപാടിയുടെ തുടർഭാഗം ഇനി അടുത്തയാഴ്ച കേൾക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് തീരധ്വനി. അവതരിപ്പിച്ചത് റിനീഷ് ആന്റണി. ശബ്ദമിശ്രണം ശിവപ്രിയൻ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
3: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: റേഡിയോ ബെൻസിഗർ 107.8.

ഭാവാത്മക കവിതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ ആറാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിന്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. സങ്കീർണവും സംഘർഷാത്മകവുമായ മനുഷ്യഭാവങ്ങളെ ആർദ്രമായി ആവിഷ്കരിക്കാൻ ഭാവഗീതത്തോളം സമർത്ഥമായ മറ്റൊരു കവിതാരൂപവും ഇല്ല. രൂപഭാവങ്ങളിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ ഏറ്റുവാങ്ങിയതുകൊണ്ടാണ് നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നിട്ടും ഭാവാത്മക കവിത ഇന്നും സമ്പൂർണ്ണ ഭാവാവിഷ്കാരമാർഗമായി അസ്തിത്വം ഉറപ്പാക്കുന്നത്. ഭാവാവിഷ്കരണത്തിലും വികാര സംക്രമണത്തിലും അത് ഇതര കാവ്യരൂപങ്ങളെ അതിശയിക്കുന്നു.

ഭാവാത്മക കവിത ഇതര കാവ്യരൂപങ്ങളെ അപേക്ഷിച്ച് ഹ്രസ്വമായിരിക്കുന്നു എന്ന് പറയുന്നത് സംഗീതാത്മകമായിരിക്കുന്നു എന്ന് പറയുന്നതിന് സമമാണ്. സംഗീതം ധന്യാത്മകമാണ്. മികച്ച കവിതകളെല്ലാം ധന്യാത്മകവുമാണ്. ഭാവഗീതത്തിൽ ഇതിൻ്റെ പ്രസക്തി കൂടുമെന്ന് മാത്രം. കൂടുതൽ പറയാതെ കുറച്ച് പറയുക എന്നത് തന്നെ ഹ്രസ്വത. അപ്പോൾ രൂപതലത്തിലുള്ള ഹ്രസ്വത കവിതയുടെ വികാരാവിഷ്കരണത്തെ ശക്തിപ്പെടുത്തലാണ്. രൂപഭദ്രത വളരെയധികം ആവശ്യപ്പെടുന്ന കവിതാരൂപമാണ് ഭാവാത്മക കവിത. ആസ്ഥാനത്ത് പ്രയോഗിക്കപ്പെടുന്ന ഒരു പദം പോലും ഭാവാവിഷ്കാര സാധ്യതയെ ഇല്ലാതാക്കും. ഒരു നിമിഷത്തിൻ്റെ, ഒരു ഭാവത്തിൻ്റെ, ഒരു വികാരത്തിൻ്റെ ശക്തമായ ആവിഷ്കാരമാണ് ഭാവഗീതത്തിലൂടെ സാധിക്കുന്നത്. അതിന് അധിക സമയമെടുത്താൽ ഭാവസംക്രമണത്തെ പ്രതികൂലമായി ബാധിക്കും.

കവിതയിലെ സംഘർഷം കുറച്ച് സമയത്തേക്ക് മാത്രമേ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് സത്യം. ഹ്രസ്വത ഭാവഗീതത്തിൻ്റെ ഒതുക്കത്തിന് കാരണമാകുന്നു. ഭാവഗീതത്തിൻ്റെ ദൈർഘ്യം സ്വാധിഷ്ഠാനമായ വികാരത്തെ ആശ്രയിച്ചിരിക്കും. ഒരു വികാരവും അത്ര ദീർഘമായിരിക്കുകയില്ല എന്ന പരമാർത്ഥം പ്രകൃതിയിൽ നിന്ന് തന്നെ തെളിയുന്നുണ്ട്. രൂപപരമായ ചെറുപ്പം ഒരിക്കലും കവിതയുടെ ബാഹ്യാകാരം എന്ന നിലയിൽ മാത്രം കാണാൻ പാടില്ല. ഭാവഗീതത്തിൻ്റെ ഹ്രസ്വതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സമഗ്രഭാവത്തിന് അനുസരിച്ചുള്ള രൂപം എന്നൊരു സങ്കല്പം കൂടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ബാഹ്യമായി ദീർഘമെന്ന് തോന്നുന്ന പലതും ഭാവസൃഷ്ടിയുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ ഹ്രസ്വമാണെന്ന് കാണാം. അതുപോലെ തന്നെ തിരിച്ചും.

വിരിച്ചു പല്ലവ കുടങ്ങളിൽ വച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി

കുമാരനാശാന്റെ വീണപൂവ് എന്ന കാവ്യം ദീർഘമാണെങ്കിലും ഭാവജനകമായ ഹ്രസ്വത ഉൾക്കൊണ്ടിരിക്കുന്നതായി കാണാം. ഒരു ചിത്തവൃത്തിയുടെ രൂപത്തിന് ആധാരമായി തീരുന്ന ഘടകങ്ങളുടെ ഉൾക്കൊള്ളൽ, വികിരണം, സംയമനം എന്നിവയനുസരിച്ച് അവയുടെ ക്രിയാതലം വ്യത്യസ്തമാകും. രണ്ടുപേരെ കവിതയും മേഘസന്ദേശവും ഒരുപോലെ ഭാവാത്മക കവിതയുടെ വകുപ്പിൽ പെടുന്നത് രണ്ടും ഇച്ഛയുടെ സജീവത്വം രൂപാത്മകമാകുന്നതിനുള്ള പൂർണ്ണതലമാണെന്നതുകൊണ്ടാണ്. അത്രമാത്രം ചിന്തിച്ചാൽ മതി, ആ ഓർമ്മയുണ്ടെങ്കിൽ കവി കണ്ടെത്തുന്ന രൂപം അതിദീർഘമാവുകയില്ല എന്നുറപ്പിക്കാം. കവിയെ സംബന്ധിച്ചിടത്തോളം സംഗീതവും ആത്മനിഷ്ഠതയും ഹ്രസ്വതയും വൈകാരികതയും എല്ലാം സമർത്ഥമായ ഭാവസംക്രമണത്തിനുള്ള ഉപാധികൾ മാത്രമാണ്. ഇവയിൽ ചിലത് ഏറിയെന്നും കുറഞ്ഞെന്നും വരാം. തങ്ങളുടെ ഹൃദയത്തിൽ തീവ്രമായി നിറഞ്ഞിരിക്കുന്ന വികാരം അതേ തീവ്രതയോടെ അനുവാചകരിലെത്തി

ഭാവാത്മക കവിതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ 6-ാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിൻ്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ പെൻസിയർ ശ്രോതാക്കൾക്കും നന്ദിയോടെ ആശംസകളോടെ RS രാജീവ്.

ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രദാ. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശാ പ്രതാപ്. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് റവ കേക്കാണ്. ഇതിനാവശ്യം വേണ്ടുന്ന ചേരുവകളെ കുറിച്ചൊന്ന് പറയാം. റവ 1 കപ്പ്, കടലമാവ് 1 കപ്പ്, പഞ്ചസാര 4 കപ്പ്, മൈദ 1 കപ്പ്, തേങ്ങ തിരുമിയത് 1 കപ്പ്, ഏലക്ക പൊടി 1 ടീസ്പൂൺ, ജാതിക്ക പൊടി 1 ടീസ്പൂൺ, നെയ്യ് 1/2 കപ്പ്, എസൻസ് 1 ടീസ്പൂൺ. ഇനി റവ കേക്ക് തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി മൈദ, റവ, കടലമാവ് ഇവ പ്രത്യേകം പ്രത്യേകം നെയ്യിൽ വറുക്കുക. പിന്നീട് റവയും തേങ്ങയും ചേർത്ത് അരച്ചെടുക്കുക. അതിനുശേഷം പഞ്ചസാര കുറച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് പാവാക്കുക. അതിൽ മൈദ, റവ, കടലമാവ്, തേങ്ങ അരച്ചത് ഇവ ചേർത്ത് ഇളക്കുക. വശങ്ങളിൽ നിന്ന് മിശ്രിതം വിട്ടുവരുമ്പോൾ ഏലക്കപ്പൊടി, ജാതിക്കപ്പൊടി, എസൻസ് ഇവ ചേർത്ത് ഇളക്കി നെയ് പുരട്ടി ഒരു പാത്രത്തിൽ പകരുക. ഇത് ആറിയതിന് ശേഷം മുറിച്ചെടുക്കുക. അങ്ങനെ റവ കേക്ക് തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി റവ കേക്ക് തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി മൈദ, റവ, കടലമാവ് ഇവ പ്രത്യേകം പ്രത്യേകം നെയ്യിൽ വറുക്കുക. പിന്നീട് റവയും തേങ്ങയും ചേർത്ത് അരച്ചെടുക്കുക. പഞ്ചസാര കുറച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് പാവാക്കുക. അതിൽ മൈദ, റവ, കടലമാവ്, തേങ്ങ അരച്ചത് ഇവ ചേർത്ത് ഇളക്കുക. വശങ്ങളിൽ നിന്ന് മിശ്രിതം വിട്ടുവരുമ്പോൾ ഏലക്കപ്പൊടി, ജാതിക്കപ്പൊടി, എസൻസ് ഇവ ചേർത്ത് ഇളക്കി നെയ് പുരട്ടിയ ഒരു പാത്രത്തിൽ പകരുക. ഇത് ആറിയതിന് ശേഷം മുറിച്ചെടുക്കുക. അങ്ങനെ റവ കേക്ക് തയ്യാറായി കഴിഞ്ഞു. എവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. കൊല്ലം രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള സെന്റ് അലോഷ്യസ് HSS, ക്രിസ്തുരാജ് HSS, വിമല ഹൃദയ HSS ഫോർ ഗേൾസ് എന്നിവിടങ്ങളിലേക്കുള്ള പ്ലസ് വൺ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ നാളെ രാവിലെ 9:30 സെന്റ് അലോഷ്യസ് HSSൽ നടക്കും. അഡ്മിഷന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ഓരോ സ്കൂളിലെയും കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച ശേഷം കൃത്യസമയത്ത് സെന്റ് അലോഷ്യസ് സ്കൂളിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും സഹിതം ഹാജരാകണം. കോസ്റ്റൽ അർബൻ സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ ഇക്കഴിഞ്ഞ SSLC, +2, +2, CBSE, ICSE, ISSE 90% മാർക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് മെറിറ്റ് അവാർഡിന് അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും വിദ്യാർത്ഥിയുടെ ഫോട്ടോ, അംഗത്വ നമ്പർ, ഫോൺ നമ്പർ എന്നിവ സഹിതം 6-ാം തീയതി വൈകിട്ട് 5-ന് മുൻപായി ബാങ്ക് ഹെഡ് ഓഫീസിലോ ശാഖകളിലോ അപേക്ഷ നൽകണം. കൊട്ടാരക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ, സദാനന്ദപുരം ഗവൺമെന്റ് ഹൈസ്കൂൾ, കിഴക്കേക്കര സെന്റ് മേരീസ് HS, വാളകം RVHS, കൊട്ടാരക്കര MDHS ഫോർ ഗേൾസ് എന്നിവിടങ്ങളിൽ കേഡറ്റ് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധന 3-7 തീയതികളിൽ രാവിലെ 10:30 to 4 കൊട്ടാരക്കര ഡയറ്റ് ഹാളിൽ നടത്തും. ഹാൾ ടിക്കറ്റിന്റെയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും ഹാജരാക്കണം. പരിശോധനാ തീയതി 3-ന് കാറ്റഗറി 1, 4-ന് കാറ്റഗറി 2, 6-ന് കാറ്റഗറി 3, 7-ന് കാറ്റഗറി 4. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474245473. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിൽ നിന്നുള്ളവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധന 4 തീയതികളിൽ രാവിലെ 10:30 to 4 കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിൽ നടത്തും. കുണ്ടറ IHRD അപ്ലൈഡ് സയൻസ് കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, BCOM ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം, BCOM കോർപ്പറേഷൻ, BCOM ടാക്സേഷൻ കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. ഇന്ത്യൻ നേവിയുടെ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസറാകാം. 275 ഒഴിവുണ്ട്. അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ ഈ മാസം 27-ാം തീയതി വരെ. വ്യോമസേനയുടെ ഗ്രൂപ്പ് Y മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡിൽ എയർമാൻ ആകാൻ പുരുഷന്മാർക്ക് അവസരം. ഓൺലൈൻ അപേക്ഷ July 6 to 26. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിലെ മറൈൻ ഡിപ്പാർട്ട്മെന്റിൽ വിവിധ തസ്തികളിൽ 25 ഒഴിവുണ്ട്. July 15 ഓൺലൈനായി അപേക്ഷിക്കാം. ISROയ്ക്ക് കീഴിലെ ബാംഗ്ലൂരിലെ URRAVU സാറ്റലൈറ്റ് സെന്ററിൽ ജൂനിയർ റിസർച്ച് ഫെലോയുടെ 17 ഒഴിവുണ്ട്. കാലാവധി 2 നീട്ടിക്കിട്ടാം. July 11 ഓൺലൈനായി അപേക്ഷിക്കാം. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ 550 അപ്രന്റീസ് ഒഴിവുണ്ട്. കേരളത്തിൽ 30 ഒഴിവുണ്ട്. 1 പരിശീലനം. July 6 ഓൺലൈനായി അപേക്ഷിക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് കീഴിൽ ബാംഗ്ലൂരുവിലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിൽ 1 പരിശീലനം. 2024-25-26 യോഗ്യത നേടിയവർക്കാണ് അവസരം. ലക്നൌവിലും ശ്രീവിജയപുരത്തും പരിശീലനമുണ്ട്. July 31 അപേക്ഷിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ വിഭാഗത്തിൽ 84 ഒഴിവുണ്ട്. റെഗുലർ നിയമനമാണ്. July 14 ഓൺലൈനായി അപേക്ഷിക്കാം. ജൂലൈ മുൻഗണനേതര വിഭാഗത്തിലെ NPS നീല റേഷൻ കാർഡുകൾക്ക് 3 kg ഗോതമ്പ് കൂടുതൽ അനുവദിച്ചു. കിലോഗ്രാമിന് 8.70 നിരക്കിലാണ് ലഭ്യമാക്കുക. ജൂലൈ മാസത്തെ വിതരണം നാളെ ആരംഭിക്കും. ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇമെയിലിൽ ഇന്നു മുതൽ പുതിയ ആധാർ ആപ്പിലൂടെ സൌജന്യമായി അപ്ഡേറ്റ് ചെയ്യാം. എം ആധാർ ആപ്പ് പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇന്നു മുതൽ പുതിയ ആധാർ ആപ്പ് മാത്രമായിരിക്കും ലഭ്യമാക്കുക. ടിക്കറ്റ് ഈടാതെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരിൽ ഈടാക്കുന്ന കുറഞ്ഞ പിഴ 250 ഇന്നു മുതൽ 500 പരമാവധി ശിക്ഷ 6 തടവോ 1,000 പിഴയോ ആണ്. ഇതിൽ മാറ്റമില്ല. 11-12 തീയതികളിൽ നിശ്ചയിച്ചിരുന്ന സ്പെഷ്യൽ കേഡറ്റ് പരീക്ഷ August 8-9 തീയതികളിലേക്ക് മാറ്റി. സംസ്ഥാനത്തെ ഫാർമസി കോളേജുകളിലെ MPharm കോഴ്സിൽ സർക്കാർ മെറിറ്റ് സീറ്റുകളിലെ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. ഗ്രാജുവേറ്റ് ഫാർമസി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ യോഗ്യരായവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി July 8. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലിനും മണിക്കൂറിൽ 50 km വരെ വേഗത്തിലും കാറ്റുമുണ്ടാകും. കടൽക്ഷോഭത്തിനും 60 km വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് July 4 വരെയും മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: എടാ, എന്താ രാവിലെ പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസൽത്തെ ഡി ബി എം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ, പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
4: എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗ 107.8. നിങ്ങളുടെ ഫേവറേറ്റ് ഷോ ആയ കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രോതാക്കൾ എല്ലാവരും നല്ല ഗാനങ്ങളും ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വിളിച്ചോളൂ. നിങ്ങളോടൊപ്പം ഇന്ന് 2.5 മണിക്കൂർ നേരം ആർ ജെ നിമ്മിയാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 04-24-293-1111. ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ. ഹലോ.
5: ഹലോ, നമസ്തേ മാഡം.
4: നമസ്കാരം. പേരെന്താ?
5: എന്റെ പേര് സനൽ എന്നാ മാഡം.
4: സനൽ.
5: ചന്തു.
4: ചന്തു.
5: എവിടുന്നാണ്?
4: എൻഎസ് ഹോസ്പിറ്റൽ ആണല്ലേ വർക്ക്
5: ചെയ്യുന്നത്?
4: അപ്പൊ ഇപ്പൊ
5: ജോലിയിലാണോ?
4: വണ്ടി ഓടിക്കുകയാണ്. ഓ, അതിന്റെ ഇടയിലാണ് വിളിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖം. എന്തൊക്കെയുണ്ട് വിശേഷം?
5: മാറി,
4: ചെറിയ ചൂടൊക്കെ വരുന്നല്ലേ.
5: പനിയാണ്.
4: അതെ അതെ. ട്രിവാൻഡ്രത്ത് എന്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു, അവളുടെ ഓഫീസിലെ ഒരു
5: ആശുപത്രി.
4: ആ അതെ, കട്ടില് കിട്ടാനില്ല, ബെഡ്സ് കിട്ടാനില്ലെന്നാണ് പറയുന്നത് ഹോസ്പിറ്റൽസിൽ. അത്രയും വൈറൽ ഫീവർ ആണ് അത്ര എല്ലാവർക്കും. അപ്പൊ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ചേട്ടാ,
5: പറഞ്ഞോളൂ.
4: ഫസ്റ്റ് കോളർ ആണ്, എന്റെ ഫസ്റ്റ് കോളർ. ഏത് പാട്ടാ ചോദിച്ചത്?
5: ഈ പാട്ട് നമ്മുടെ എൻഎസ് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും വേണ്ടിട്ട്, എല്ലാ സ്റ്റാഫിനും വേണ്ടിട്ടും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
4: എന്നാ നമുക്ക് ഗാനം കേട്ടിട്ട് തിരികെ വരാം കേട്ടോ.
5: ഓക്കെ.

0: തിരികെ വരാം കഥയുടെ കാതോരത്തിലേക്ക്. അപ്പൊ ഇന്ന് ഒരു പുതിയ മാസം അങ്ങനെ സ്റ്റാർട്ടായ അല്ലേ, ജൂലൈ ഫസ്റ്റ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അറിയാവുന്ന അറിയത്തില്ല. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആയിട്ടാണ് നമ്മുടെ ഭാരതത്തിൽ, ഇന്ത്യയിൽ ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ദിവസം ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നതെന്ന് അറിയാമോ? അതറിയാമോ ശ്രോതാക്കൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, ആരെങ്കിലും അറിയെങ്കിൽ ചോദിച്ച് വിളിച്ച് പറയുക എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പൊ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ,
0: ഹലോ,
1: ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ്. പേരെന്താ?
1: പിന്നെ അമ്മ കല്ലുന്താഴ്ന്ന് ജലജയാണേ.
0: ഒന്നൊരു
1: പാട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും മോളെ. ഒരു കുടുംബം ഇത് കേൾക്കുന്ന എല്ലാവരും അറിയാൻ വേണ്ടി, പരിസരത്ത് ഒരു കുടുംബം പോലും പട്ടിണി കിടന്ന് ഒരു ആത്മഹത്യയിൽ പോകരുത്. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങള് കേൾക്കുന്നവർ ഒപ്പിച്ചു കൊടുക്കണം. നമ്മള് കോഴിക്കോട്ട് ഒരു കുടുംബത്തെ കുറിച്ച് കണ്ടില്ലേ, കുഞ്ഞ് അമ്പലത്തിൽ വരെ പൈസ ഇട്ടിട്ടാ പോയി. അതറിഞ്ഞോ അത് എങ്ങനെ സംഭവിക്കാൻ പോവാണെന്ന്? അപ്പൊ നമ്മള് അതുകൊണ്ട് ഈ കേൾക്കുന്നവര് അതിനുള്ള ഒരു കൊടുക്കണം. നമ്മുടെ ഏരിയയിൽ നിന്നും ഒരു ഒരിക്കലും ആരും പട്ടിണിയായിട്ടോ വീടില്ലാതോ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോകരുത്, അതെന്റെ ഒരു അപേക്ഷയാണ്. അത് അതിനുവേണ്ടി ഒരു പാട്ടാ നമ്മളെ ചോദിച്ച.
0: അതിനു വേണ്ടിട്ടുള്ള പാട്ടാണ് അല്ലേ? ഏത് പാട്ടാ ചോദിച്ചേ? ഏത് ഗാനമായിരുന്നു ചോദിച്ചേ?
1: ഞാൻ ചിരിയോ ചിരിക്കാത്ത, ചിരിയോ ചിരിയാണോന്ന് അറിഞ്ഞൂടാ. ഒരിച്ചാൻ ബൈക്കിന് പോലും ഗതിയില്ലെങ്കിലും കുറ്റവാളികളെന്നും പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു.
0: സിനിമയുടെ
1: പേരൊന്നും അറിയത്തില്ല മോള.
0: ആദ്യം ചോദിച്ച പാട്ട് തന്നെ വെച്ചുതരാം കേട്ടോ.
1: ഓക്കെ,
0: വന്ന പാട്ട് കേട്ടിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പോ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്ന എന്താന്നായിരുന്നു ചോദ്യം. അറിയാവുന്ന കോളേഴ്സ് ഒക്കെ വിളിച്ച് ഉത്തരം പറയാ, അറിയാമെങ്കിൽ പറഞ്ഞു നോക്ക്, ടെസ്റ്റ് ചെയ്യട്ടെ എന്താണ് ഇത്, ഇതിനെ പറ്റി അറിയാമോന്ന്. അപ്പൊ നമ്മള് സാധാരണയായിട്ട് വലിയ വലിയ അസുഖങ്ങളൊക്കെ വന്ന് ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോ നമുക്ക് പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് അസുഖമാവാം, അല്ലെങ്കിൽ നമുക്ക് അസുഖമാവാം, അല്ലെങ്കിൽ ഐ സിയുടെ വാതിൽക്കൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഓരോ ചില ഇൻസ്റ്റൻസസ് കാണും അല്ലേ. അപ്പം ആ സമയത്ത് ദൈവത്തെ പോലെ നോക്കി നിൽക്കുന്ന ഫേസസ് എന്ന് പറയാറുണ്ട് അല്ലേ, അതാണ് ഡോക്ടേഴ്സ് അല്ലേ. അപ്പം ആ ഒരു തോട്ടോടെ നമുക്ക് കോളിലേക്ക് പോവാം.

0: തിരികെ വരാം കഥയുടെ കാതോരത്തിലേക്ക്. നമ്മളിവിടെ ആ ഡോക്ടേഴ്സിൻ്റെ മുഖം ചില സമയത്ത് ആൾക്കാർ പറയുന്നത് ദൈവങ്ങളുടെ ഫേസ് ആണെന്നല്ലേ. അപ്പോൾ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഒരൊറ്റ ഫോൺ കോളിൽ വിളിക്കാൻ പറ്റുന്ന ഒരു ഡോക്ടർ, ലൈക്ക് ഇപ്പം ഡോക്ടർ എന്നതിലുപരി പുള്ളിക്കാരൻ അല്ലെങ്കിൽ ഒരു ലൈഫിന് നമ്മുടെ ഒരു ഫാമിലിയുടെ പാർട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് പോലത്തെ ഏതെങ്കിലും ഡോക്ടേഴ്സ് നിങ്ങളുടെ ലൈഫിലുണ്ടോ? എനിക്കങ്ങനെ ഒന്നോ രണ്ടോ പേരുണ്ട്. പെട്ടെന്ന് എടുത്ത് പറയുവാണെങ്കിൽ എൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫുണ്ട്. ഏത് സമയത്ത് വിളിച്ചാലും പുള്ളിക്കാരി ഭയങ്കര കാം ആൻഡ് റിലാക്സ്ഡ്, സമാധാനമായിട്ട് അഡ്വൈസ് തന്ന് ഡീറ്റെയിൽസൊക്കെ എടുത്തു തരുന്ന ഒരു ചേച്ചിയാണ്. ഇങ്ങനെ അവരുടെ ആ ഒരു ഭയങ്കര കാം ആൻഡ് സമാധാനപരമായിട്ടുള്ള ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ പെരുമാറ്റത്തിൽ തന്നെ ഇപ്പം നമുക്ക് കേൾക്കുമ്പോൾ പകുതിയുള്ള അസുഖം മാറും എന്നൊരു പറച്ചിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പം നിങ്ങളുടെ ലൈഫിലും അങ്ങനത്തെ ഒരാളുണ്ടോ? അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ.
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: ഞാൻ മുഖത്തലയിൽ നിന്ന് ഗിരിജയാ.
0: ഗിരിജമ്മ പറഞ്ഞോളൂ, സുഖമാണോ?
1: സുഖമാണോ?
0: എനിക്ക് സുഖം. അമ്മയ്ക്ക് സുഖമാണോ?
1: സുഖമാണ്.
0: ഇപ്പൊ വീട്ടിലാണോ?
1: ഇന്ന് ജോലി ഇല്ലായിരുന്നു, വീട്ടിലുണ്ട്.
0: വീട്ടിലുണ്ട്. ആഹാ, പിന്നെ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: ശേഷം മഴ മാറി, ഇന്ന് ഇച്ചിരി വെയിലുണ്ട്.
0: വെയിലുണ്ട്. അപ്പൊ പിന്നെ ഏത് ഗാനമാണ് ചോദിച്ചത്?
1: അച്ഛൻ്റെ അമ്മയുടെ പാട്ട്.
0: അച്ഛൻ്റെ അമ്മയുടെ പാട്ടാണ്. ഉർവശി ഫാനാണോ? ഉർവശി ഫാനാണ്. ഓക്കെ. ആർക്കെല്ലാം ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എനിക്ക്
0: സ്വന്തമായിട്ട് തന്നെയാണ്.
1: സ്വന്തമായിട്ട്.
0: ഓക്കെ, അപ്പൊ അന്ന് നമുക്ക് ഗാനം കേൾക്കാം.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണിവരെ.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
1: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
0: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
1: സ്ഥലം കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാൾ.
0: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: തിരികെ വരാം. അപ്പൊ നമ്മൾ കേട്ടത് അച്ചുവിന്റെ അമ്മ എന്ന മൂയില ഗാനമാണല്ലേ. ഇളയരാജയുടെ സംഗീതത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ കേസ് ചിത്രയാണ് ഗാനം രചിച്ചത്. ഭയങ്കര എൻ്റർടൈനിങ് ഒരു മൂവിയാണ്. എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, കോമഡി ഉണ്ട്, എന്നാൽ ഇമോഷണലാണ്. ഉർവശി ഭയങ്കര തകർത്ത് അഭിനയിച്ച എന്താണ് കട്ട് കട്ട് കട്ട് കട്ട് വെജിറ്റബിൾസ് കടുവറ കടുവറ കടുവറ, ഭയങ്കര ഒരു എൻ്റർടൈനിങ്. ഇന്നാളും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അതിൻ്റെ ഒരു റീല് വന്നതേ ഉള്ളൂ. ആ ഒരു സീൻ ഇപ്പോഴും വിദ്യാബാലൻ അത് റീഇനാക്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു റീല്, ഭയങ്കര കോമഡി ഒരു സീനാണത്. അപ്പം ഇങ്ങനത്തെ കുറേ ടച്ചിങ് മൂവീസ് ഉണ്ട്. ഉർവശി ഭയങ്കര നമുക്ക് എക്സ്പ്ലെയിൻ ഇൻഎക്സ്പ്ലിക്കബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അഭിനയിച്ച് തകർത്ത് വച്ചേക്കുന്ന ഒരു സ്ത്രീയാണല്ലേ. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
4: ഹലോ ഹലോ,
3: കോള് ഡ്രോപ്പായിരിക്കുകയാണ്. അപ്പം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയ ഡോക്ടേഴ്സ് ഡേ അല്ലേ. അപ്പം മനുഷ്യർക്ക് മനസ്സിലാകാനാകാത്ത ചില രഹസ്യ കോഡുകളൊക്കെ ലോകത്തുണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ നമ്പർ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ കൈയക്ഷരത്തിന് തന്നെ കൊടുക്കാം. ആലോചിച്ചിട്ടുണ്ട്, ജസ്റ്റ് എനിക്ക് നോക്കുമ്പോൾ ആ ഒരു പ്രിസ്ക്രിപ്ഷനിൽ ഒരു വരുപോലെ മനസ്സിലാവുള്ളൂ. എന്നാലും അത് കണ്ട് കറക്റ്റ് മരുന്നൊക്കെ തപ്പിയെടുത്തുകൊണ്ട് വരുന്ന ഫാർമസി ചേട്ടന്മാർ. പിന്നെ ഒരു ഫണ്ണി തിങ് ഉണ്ട്, കൊച്ചു നാളിലൊക്കെ നമുക്ക് കൈയക്ഷരം വളരെ, എൻ്റെ കൈയക്ഷരം വളരെ മോശമാണ്, എനിക്ക് തന്നെ വായിക്കാൻ ചില സമയത്ത് ഒക്കത്തില്ല, കൈയക്ഷരം വളരെ മോശമാണ് വീട്ടുകാരിങ്ങനെ പറയും. ഓ, ഇവനല്ലേ ഇവള് വളർന്നു വരുമ്പോൾ ഒരു ഡോക്ടർ ആയിരിക്കും അല്ലേ. എന്തായാലും ഇങ്ങനെയൊക്കെ ക്രാക്ക് ചെയ്യാനൊക്കാത്ത കുറിപ്പടികളൊക്കെ എഴുതി നമ്മുടെ ഹെൽത്തും ജീവനും ഒക്കെ കാക്കുന്ന ഡോക്ടേഴ്സിന് ഒരു വലിയ സല്യൂട്ട് ഉണ്ട്. അപ്പം നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
5: ഹലോ
3: ഹലോ, പേര് പറഞ്ഞോളൂ.
5: എന്റെ പേര് നിത്യ, ഞാൻ ചിന്നക്കളേന്ന് വിളിക്കുന്നു.
3: നിത്യ, ഓക്കെ. നിത്യ എന്ത് ചെയ്യുന്നു, എവിടെയാണ് ഇപ്പോ?
5: ഞാൻ വീട്ടിൽ തന്നെയാണ്.
3: വീട്ടിലാണ്, ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
5: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മോളുണ്ട്,
3: മോള് എത്രയല്ല?
5: മോള് യു കെ ജി.
3: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ
5: സുഖമാണോ?
3: സുഖം സുഖം.
5: ഇത് പേരെന്തായിരുന്നു?
3: എന്റെ പേര് നിമ്മി എന്നാണേ. ആറുപേരുണ്ട്. എത്ര ഗേൾസ്? എത്ര? ഈക്വലി ഈക്വലി സ്പ്ലിറ്റ് ആണ്. നിത്യ എത്രാമത്തെ? എത്രാമത്തെ കുഞ്ഞാ?
5: ഞാൻ മൂന്നാമത്തെ.
3: മൂന്നാമത്തെ ആളാണ്. എല്ലാം നീ ആണ്. ഓക്കെ ഓക്കെ. ഓ, അമ്മയപ്പനും കഷ്ടപ്പെട്ട് പേരെ കണ്ടുപിടിച്ചു, എന്നെ വെച്ചുള്ള പേര് തന്നെയാണ്. അവര് വെറൈറ്റി ആയിരുന്നു. പിന്നെ ഏത് പാട്ടാ ചോദിച്ചേ?
5: ഞാൻ ആദ്യമായി കണ്ടെന്നാണ് സോങ്. ഡോക്ടറിന്റെ ഒരു കാര്യം പറഞ്ഞു,
3: പറഞ്ഞോളൂ.
5: പെട്ടെന്ന് ഒരു ഡോക്ടറിനെ കാണുന്നതിന് അസുഖം മാറുക എന്ന്
3: പറയുന്നത്.
5: എനിക്ക് എന്റെ മോന് എജിസി ചേച്ചി ഹോമിലായിരുന്നെ ഡെലിവറിയൊക്കെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഒരു ഫസ്റ്റ് ആയപ്പോഴത്തേനും കുറെ ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരുമായിരുന്നു. അപ്പത്തേനും ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ആ പടി കയറുമ്പോഴത്തേനും അവന്റെ അസുഖം പോകും.
3: എനിക്കും അങ്ങനെയാന്ന് തോന്നുന്നു. ഡോക്ടറിനെ കാണുമ്പോ പകുതി അസുഖം പോകും.
5: ഇവിടെ പനിച്ച് കറക്റ്റ് ആയിരിക്കും പോകുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ നടന്നു പോകാനുള്ളൂ. ബെസ്റ്റ് ഹോസ്പിറ്റലിൽ നേരെ ബാക്ക് തന്നെയാണ് ഞങ്ങൾ. അപ്പൊ നടന്നു പോയാൽ മതി നമുക്ക്.
3: നടന്നു പോകുമ്പോഴത്തേക്ക് അസുഖം അങ്ങ് പോകും.
5: നടന്ന് അവിടുത്തെ ആ പടിയിലേക്ക് കേറുന്നതിനും ഡോക്ടറെ കണ്ടു കഴിയുമ്പോഴത്തേക്ക്
3: അസുഖം അങ്ങ് പോകും. അതൊരു മാജിക് ആണല്ലേ. അതെ അതെ.
5: ഡെഡിക്കേഷൻ ഉണ്ട്.
3: ആ ഓക്കെ പറഞ്ഞോളൂ.
5: AGC നേഴ്സിംഗ് ഹോമിലെ ദീപ മാഡം എന്ന് പറഞ്ഞ നേരമുണ്ട്.
3: ഡോക്ടർ ദീപ. ഓക്കെ
5: ദീപ മാഡത്തിന് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും.
3: ഓക്കെ ഡോക്ടർ ദീപയ്ക്കായിട്ട് നെക്സ്റ്റ് സോങ് കേട്ടിട്ട് തിരികെ വരാം. ഓക്കെ എന്നാ താങ്ക് യു.

0: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
1: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
0: സ്ഥലം ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:30. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
3: കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കെട്ടിട നിർമ്മാണം എങ്ങും എത്താതെ. ജില്ലാ ആശുപത്രി സൗകര്യങ്ങളെക്കുറിച്ച് ഒരവലോകനം.
2: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ് തത്സമയ ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:30.

0: ഉച്ചവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനബിൽ പാസാക്കി 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമല അടിസ്ഥാന സൌകര്യ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9-ന് യോഗം ചേരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന ബി ബി ജി റാംജി നിയമം പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183 രൂപ 50 പൈസ കുറച്ച് എണ്ണക്കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026-27 ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഈ വിഷയമുന്നയിച്ച് പ്രതിപക്ഷത്തിൽ നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ജി ആർ അനിൽ പറഞ്ഞു. യു ഡി എഫ് സർക്കാരിന്റെ ബജറ്റ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഉള്ളതാണെന്നും എന്നാൽ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ധനബിൽ സഭ പാസാക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാരിടൈം മ്യൂസിയം അതിനുള്ള സാധ്യതകൾ തുറന്നിടുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പദ്ധതി വഴി ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ 1/3 ഭാഗം പ്രദേശവാസികൾക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: സംസ്ഥാന സർക്കാരിന് ഈ സംസ്ഥാനത്തിന് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകാൻ, കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാകാൻ, സംസ്ഥാനത്തിന്റെ ജി എസ് ടി വരുമാനം വർദ്ധിപ്പിക്കാൻ, സംസ്ഥാനത്തിന് കൂടുതൽ ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള നല്ല അവസരമാണ് ഈ പോർട്ടുള്ളത്. ഈ 1 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പഠനം നടത്തിയിട്ടുണ്ട്. കണ്ടെയ്നർ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളോട് അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
0: ശബരിമലയിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി ഈ മാസം 9-ാം തീയതി ദേവസ്വം ബോർഡ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം സുഗമമാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പമ്പയിൽ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തും. ശബരിമല മാസ്റ്റർ പ്ലാനിൽ നിലയ്ക്കൽ മുതലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം നിയമസഭയെ അറിയിച്ചു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഉന്നമനത്തിനായി തൊഴിൽ സാധ്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പോലുള്ള പദ്ധതികൾ സർക്കാർ വിഭാവനം ചെയ്യുന്നതായും മന്ത്രി അറിയിച്ചു. പി എസ് സി മൂല്യനിർണയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തകൾ അതീവ ഗൌരവതരമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. 3.5 ലക്ഷം രൂപ മാസശമ്പളം ലഭിക്കുന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷയിൽ 10 ചോദ്യങ്ങൾ മൂല്യനിർണയത്തിൽ വിട്ടുപോയത് അംഗീകരിക്കാൻ കഴിയില്ല. കെ എ എസ്, പി ആർ ഡി ഇൻഫർമേഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പരീക്ഷകളിലും ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ ഇന്ന് കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമാകും. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച എസ് സി ഐ ഡി സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ച് പോകുന്നതാണോ എന്ന് പരിശോധിക്കുകയും അല്ലെങ്കിൽ എന്യൂമറേറ്റർ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. പാലക്കാട് ജില്ലയിലെ ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് ജൈവ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഹരിത ഇടനാഴി പദ്ധതി നടപ്പാക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പദ്ധതിയുടെ ഭാഗമായി 5 വർഷത്തിനുള്ളിൽ ജില്ലയിൽ 5 ലക്ഷം കരിമ്പന തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാളയാർ മുതൽ ചുള്ളിയാർ ഡാം വരെയുള്ള പ്രദേശങ്ങളിലാണ് കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുക. കരിമ്പന വേരുകളിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കിവിടാനും തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റിനെ തടയാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള നദീതീരങ്ങളും ഹരിത ഇടനാഴി പദ്ധതിയുടെ ഭാഗമാകും.
0: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുറഞ്ഞു. 19 കിലോഗ്രാമുള്ള വാണിജ്യ LPG സിലിണ്ടർ വിലയിൽ 183.50 രൂപയാണ് എണ്ണക്കമ്പനികൾ കുറച്ചത്. പുതുക്കിയ വില ഇന്ന് പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഡോക്ടർമാർക്ക് ആശംസകൾ നേർന്നു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഗ്രാമവികസന മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനമനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വേതന നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
4: BBG റാംജി പ്രാബല്യത്തിൽ വരുന്നതോടെ അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്നും 125 ദിവസമായി വർദ്ധിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് BBG റാംജി നിയമം കൊണ്ടുവന്നത്. MGNREGA ദേശീയ ശരാശരി വേതനം 298.8 രൂപ എന്നത് BBG റാംജിയിൽ 327.4 രൂപയായി ഉയർന്നു. മുൻപ് 300 രൂപയിൽ താഴെ വേതനം ഉണ്ടായിരുന്ന 21 സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പുതിയ മാനദണ്ഡത്തിലേക്ക് കൊണ്ടുവന്നു. അരുണാചൽപ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വർധനയുണ്ടായതെന്ന് മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ 401 രൂപയാണ് വേതനം. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മണലൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവൻ അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഭൌതികദേഹം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ ഉച്ചയ്ക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിക്കും. PA മാധവന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇക്വഡോറിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോ പരാജയപ്പെടുത്തിയത്. രാവിലെ നടന്ന മറ്റൊരു മത്സരത്തിൽ സ്വീഡനെതിരെ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളിനാണ് ജയിച്ചത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട് കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 600 പോയിന്റ് ഉയർന്ന 77,094 നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,037 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോകെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വോക്കൌട്ട്. ധനബിൽ പാസാക്കി. 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോഗോവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശബരിമല അടിസ്ഥാന സൌകര്യ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9 യോഗം ചേരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183.50 രൂപ കുറച്ച് എണ്ണക്കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: പെരുമണ് എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ
1: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
0: സ്ഥലം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഓഫീസ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡിഡിജി റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സാങ്കേതികവിദ്യ എല്ലാ മേഖലയെയും മാറ്റിമറിക്കുന്നതായും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ സജ്ജരായിരിക്കണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ യുവാക്കളുടെ ഊർജ്ജം, കഴിവ്, പ്രതിബദ്ധത എന്നിവയിലൂടെ മാത്രമേ വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: To building a more inclusive and prosperous India. Dear students, you are going to begin your careers at a transformative juncture when India is moving confidently towards becoming a developed nation by 2047. This vision of Viksit Bharat can be realized only through the energy, talent and commitment of our youth.
0: ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുള്ള മെഡലുകളും രാഷ്ട്രപതി ചടങ്ങിൽ വിതരണം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന വിബിജി റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഇതോടെ ഉയരും. പദ്ധതിക്കായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വിബിജി റാംജി നിയമം കൊണ്ടുവന്നത്. വിബിജി റാംജി നിയമം പ്രകാരം തൊഴിലാളികളുടെ പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം വിബിജി റാംജി പ്രകാരം 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നു. 2026-27 സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് GR അനിൽ ആരോപിച്ചു. ഫണ്ടിൽ ആനുപാതികമായ കുറവുണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 3ാം ഗഡു കൊടുക്കാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ഡിസംബറിൽ കൊടുക്കേണ്ടിയിരുന്ന 3ാം ഗഡു തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കൊടുക്കാതിരുന്നത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച തുകയേക്കാൾ കൂടുതൽ UDF സർക്കാർ ഇപ്പോൾ നൽകി ണ്ടെന്നും കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ 57% കുറവ് ഉണ്ടാകുമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവാണ് വന്നത്. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതുക്കിയ വില. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് വിലക്കുറവ് ആശ്വാസമേകും. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പുതുക്കിയ ഫീസ് ഘടന പ്രകാരം 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിനായുള്ള അപേക്ഷാ ഫീസ് 2,500 രൂപയായി ഉയർത്തി. 36 പേജ് തത്കാൽ പാസ്പോർട്ടിന് 5,000 രൂപയാണ് അപേക്ഷാ ഫീസ്. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 3,500 രൂപയും തത്കാൽ പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ 36 പേജ് പാസ്പോർട്ട് പുതുക്കുന്നതിന് 5,000 രൂപയും 60 പേജ് പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് പുതുക്കിയ അപേക്ഷാ ഫീസ്.
3: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയവർ ഇതുപ്രകാരം ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറേണ്ടതാണ്. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുഗമമായ ഡിജിറ്റൽ പേയ്മെന്റുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയ പ്രമുഖർ മനുഷ്യരാശിയെ സേവിക്കുന്നതിൽ ഡോക്ടർമാർ പുലർത്തുന്ന സമർപ്പണ മനോഭാവത്തെയും പ്രതിബദ്ധതയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. രാജ്യത്തെ ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമായ ഡോക്ടർമാർ രോഗി പരിചരണത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കുന്നതായി ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ്. വിവിധ മേഖലകളിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ ശേഷിയുള്ള സേനയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനറൽ സേഠ് വ്യക്തമാക്കി.
5: फ्यूचर रेडी आर्मी का निर्माण करना है जो हर तरीके से सशक्त हो और मल्टी डोमेन में ऑपरेट करने के लिए सक्षम हो. इन सभी उद्देश्यों को मद्देनजर रखते हुए और माननीय रक्षा मंत्री द्वारा डेकेड ऑफ ट्रांसफॉर्मेशन के अंतर्गत दिए गए मार्गदर्शन से प्रेरणा लेते हुए मैंने अपने फोकस एरियाज निर्धारित किए हैं.
3: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ആതിഥേയരായ മെക്സിക്കോയുടെ വിജയം. സ്വീഡനെതിരായ നോക്കൌട്ടിൽ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ജയം നേടി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോ മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കും. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. UPI സംവിധാനത്തിലൂടെയുള്ള പണമിടപാടുകളുടെ എണ്ണം 23% ഉയർന്നു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാർഷിക കണക്കുകൾ പ്രകാരം 22 ബില്യൺ അധികമാണ് ഇന്ത്യയിലെ UPI ഇടപാടുകൾ. ജൂൺ മാസത്തിൽ UPI വഴി പ്രതിദിനം ശരാശരി 75.7 കോടി ഇടപാടുകളാണ് നടന്നത്. 8-ലേറെ രാജ്യങ്ങളിലും UPI സംവിധാനം പ്രാബല്യത്തിലുണ്ട്. മറാത്തി ചലച്ചിത്ര നാടക പ്രവർത്തക വിജയ മേത്ത മുംബൈയിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംഗീത നാടക അക്കാദമി അവാർഡും മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. വിജയ മേത്തയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സമാധാന ധാരണയെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്ര മാർഗത്തിലൂടെ പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും വ്യക്തമാക്കി. വാണിജ്യ ഗതാഗതം സുഗമമാക്കുന്നതിൽ മേഖലയിലെ സുസ്ഥിര സമാധാനം പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. നാളെ നടക്കുന്ന 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. BBG റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് പെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ റിപ്പോർട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
6: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
7: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
6: സ്ഥലം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓഫീസ്.
7: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ചെറിയ വരാം കാതോട് കാതോരത്തിലേക്ക്. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഗാനങ്ങൾ വിളിക്കും, ഗാനങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാനും കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ എല്ലാവരും ശ്രോതാക്കളെല്ലാം വിളിച്ചോളൂ. 3 മണി വരെ സമയമുണ്ട്. 0474-293-111 0474-293-111 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം. പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ ചേട്ടാ. ഹലോ
1: ഹലോ
0: ഹലോ,
1: വി പാർക്കിന്ന് വിളിക്കുവാണേ.
0: പേര് പറഞ്ഞോളൂ.
1: പേര്
0: എന്തോ?
1: കൃഷ്ണപിള്ള.
0: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം, പറയൂ.
1: ഹലോ
0: ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാവോ?
1: കേൾക്കുന്നുണ്ട്.
0: എന്തൊക്കെയുണ്ട് വിശേഷം? നിമ്യ. ഇന്നിപ്പോ കറക്റ്റായിട്ട് കിട്ടി. ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു ചേട്ടനെ ചേട്ടനോട് സംസാരിക്കുന്നത്. എനിക്ക് സ്വരം അങ്ങനെ കണക്ട് ചെയ്യാൻ
1: പറ്റുന്നില്ല.
0: ഇന്നലെ കിട്ടിയായിരുന്നല്ലേ. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ചേട്ടാ, പറയൂ.
1: വിശേഷം
0: മഴയാണോ വിശേഷം? അതാണോ മഴയാണോ വിശേഷം? മഴ പെയ്യുന്നില്ല, ചൂടാണ്
1: ഇപ്പോഴത്തെ.
0: ഞങ്ങളിവിടെ മഴ വരുന്നു, 2 മണിക്കൂർ കഴിയുമ്പോ ഭയങ്കരമായ ചൂട്. മഴ ഫുള്ള് കളയും, വെതർ കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നു. ചൂടും മഴയും മാറി മാറി വന്നോണ്ടിരിക്കാണ്. അപ്പൊ ഏത് പാട്ട് ചോദിച്ചേ?
1: കലാഭവമണിയുടെ
0: എല്ലാവർക്കും വേണ്ടിട്ടാണ്. എന്നാ പാട്ട് കേട്ടാലോ ചേട്ടാ. ഓക്കെ ചേട്ടാ.

0: തിരികെ വരാം. അപ്പൊ നമ്മുടെ ഡോക്ടേഴ്സ് ഡേ അല്ലേ. നമ്മൾ സാധാരണ നേരത്തെ നിത്യ വിളിച്ചപ്പോൾ ഡോക്ടർ ദീപിക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ആ ഹോസ്പിറ്റലല്ലേ ഡോക്ടറിനെ കാണുമ്പോൾ തന്നെ പകുതി അസുഖം. ശരിയാണ്, നമ്മൾ നല്ലൊരു ഡോക്ടറിന്റെ പകുതി ചികിത്സ എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്, അവരുടെ പെരുമാറ്റമാണെന്ന് പറയാറുണ്ട്. ഭയങ്കര കടുത്ത പനി തലവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് പേടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി ഡോക്ടർ ഇങ്ങനെ ചെറിയ ഒരു സ്മൈലൊക്കെ ആയിട്ട്, ഏ ഇതൊന്നും പേടിക്കാനില്ല, രണ്ട് ദിവസം കൊണ്ട് മാറിപ്പോകാനുള്ളതേ ഉള്ളൂ എന്ന് കോൺഫിഡൻസോടെ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പേടിയും ആ ടെൻഷനൊക്കെ അങ്ങ് ഓടി ഓടടാ ഓട്ടം വയ്ക്കുമെന്ന് തോന്നുന്നത്. അപ്പം ഇന്നീ ഡോക്ടേഴ്സ് ഡേയിൽ സ്നേഹത്തോടെ പെരുമാറ്റം കൊണ്ട് നമുക്ക് ഈ സൗഖ്യം സുഖപ്പെടുത്തുന്ന ഡോക്ടേഴ്സിനെല്ലാം അടുത്ത സോങ്ങിൻ്റെ ഡെഡിക്കേഷൻ ഇരിക്കട്ടെ. അപ്പോൾ അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ,
1: ഹായ്. ഹലോ
0: ഹലോ,
1: ഞാൻ
0: രാജു ചേട്ടൻ. പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് ചേട്ടൻ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ജോലിയിലാണ്? ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ?
1: ഹലോ
0: ഹലോ, ഇപ്പം ജോലി തിരക്കിലാണോ? ജോലിയിലാണോ?
1: അല്ലല്ല, കുഞ്ഞിനെ പൊടി കുഞ്ഞുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുക.
0: ഓഹോ, പൊടി കുഞ്ഞുണ്ട്. ഓക്കെ ഓക്കെ. പേരിട്ടോ?
1: മാസം കഴിഞ്ഞാണ്.
0: പേരെന്താ?
1: അടുത്തുണ്ട്. അങ്ങനെ
0: ഒരു
1: തമിഴ് പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ഏത് പാട്ട്?
1: ആ പാട്ട് നമ്മുടെ ഇരേവിരൻ ചന്ദ്രേട്ടത്തിയുടെ. എനിക്ക് ഇങ്ങോട്ട് കേൾക്കാൻ പാടാങ്കിൽ ഞാൻ പറയാം. ഇരേവിരൻ ചന്ദ്രേട്ടത്തിയുടെ മകൾ കരണ്യയ്ക്കും സന്തോഷിനും പിന്നെ ശ്രീജയുടെ മകൾ
0: ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവർക്ക് വേണ്ടി ഒരു തമിഴ് പാട്ടാണ് അല്ലേ? ഓക്കെ ചേട്ടാ, എന്നാ പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
2: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
3: कभी कभी मेरे
4: गान कौतुकम
3: ख्याल आता है
4: പാട്ടുകളുടെ പിറകിലുള്ള കൗതുകകരവും രസകരവുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരിപാടി
3: ख्याल आता है
4: എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 4:30.

0: അപ്പം നമ്മളിങ്ങനെ ഒരു ഹെക്ടിക് ഡേ അല്ലെങ്കിൽ ജോലി സ്ട്രെസ്സൊക്കെ കഴിഞ്ഞ് വന്ന് സമാധാനമായിട്ട് റിലാക്സ് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തും നമ്മുടെ ഹോസ്പിറ്റൽസിലെ എമർജൻസി റൂമുകളിലെ കാഷ്വാലിറ്റി ലൈറ്റ്സ് എപ്പോഴും ഓണായിട്ട് കിടക്കുമല്ലേ. അവിടെ ഹൗസ് സർജൻസി മുതൽ സീനിയർ ഡോക്ടേഴ്സ് വരെ പ്രസൻസ് അറിയിക്കാറുണ്ട്. നമ്മുടെ സ്വന്തം വിശപ്പ് അവരുടെ സ്വന്തം വിശപ്പും ക്ഷീണമൊക്കെ മറന്ന് പേഷ്യൻസിൻ്റെ ഹെൽത്തിനായിട്ടുള്ള ഈ പോരാട്ടം അതൊരു ചെറിയ സ്ട്രഗിൾ അല്ല എന്ന് നമുക്ക് ഇന്ന് ഓർക്കാം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഹലോ,
1: ഹലോ,
0: പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് റീന.
0: റീന, എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ ഒരു റെഡിമെയ്ഡ് കമ്പനിയിൽ നിന്ന് വിളിക്കുകയാണ്.
0: ഓക്കെ, ജോലിയിലാണ്? ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്.
1: ജോലിയിലാണ്,
0: അതിന്റെ ഇടയ്ക്ക് വിളിച്ചതാണ്. ഓക്കെ,
1: അതെ.
0: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: ജോലി ചെയ്യുന്ന ഇവിടെ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ.
0: എല്ലാവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസകന്റെ ഒരു വലിയ ഹായ് പറഞ്ഞോളൂ. പിന്നെ എന്തൊക്കെയുണ്ട് ചേച്ചി?
1: വേറെ വിശേഷമൊന്നുമില്ല, നല്ല വിശേഷങ്ങളാണ്.
0: നല്ല വിശേഷങ്ങളാണ്. ഏത് പാട്ടാ ചോദിച്ചേ?
1: ഞാൻ സന്തോഷം സിനിമയിലെ
0: ഡോക്ടർമാർക്കും എല്ലാ ഡോക്ടേഴ്സിലേക്കും കമ്പനിയിലെ എല്ലാവർക്കും വേണ്ടിട്ട് ഡോക്ടേഴ്സിന് വേണ്ടിട്ട് ഗാനം കേൾക്കാട്ടോ. ഓക്കെ ചേച്ചി.

0: തിരികെ വരാം. നമ്മളിങ്ങനെ റിയൽ ഡോക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നല്ലേ, എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ട റിയൽ ഡോക്ടേഴ്സും കാണുമല്ലോ. അതായത് നമുക്ക് സിനിമകളിൽ എത്രയോ മനോഹരമായ കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലേ. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മണിച്ചിത്തുത്താഴിലെ ഡോക്ടർ സണ്ണി, കുറച്ച് വട്ടൊക്കെ ഉള്ള തമിഴ് പാട്ടൊക്കെ പാടി നടന്ന് കുറച്ച് എക്സെൻട്രിക് ആയുള്ള ഡോക്ടർ സണ്ണി മോഹൻലാൽ അവതരിപ്പിച്ച, ബ്യൂട്ടിഫുള്ളി അവതരിപ്പിച്ചൊരു ക്യാരക്ടറാണ്. എന്നാൽ മറ്റൊരു ഭാഗത്ത് കുറച്ച് ഉടായിപ്പും ഫിനാൻഷ്യൽ ബാധ്യതകളും സ്ട്രെസ്സൊക്കെ ആയിട്ട് നടക്കുന്ന ഡയമണ്ട് നെക്ലസിലെ ഡോക്ടറായിരുന്നു. പുള്ളി കാർഡിയോളജിസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. പിന്നെ കോമഡി കാണിച്ച് ചിരിപ്പിച്ച് മറിച്ച് ഡോക്ടർ പശുപതിയിലെ ഇന്നസെൻറ്റിനെ ഡോക്ടറാണോ എന്ന് ചോദിച്ചാല്ല, പക്ഷെ എന്നാലും ഡോക്ടർ പശുപതി. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വേറൊരു മൂവിയുണ്ട്, അയാളും ഞാനും തമ്മിൽ നിന്ന്, ഒരു ദേശക്കാരനായിട്ട് കാണിക്കുന്ന ഇച്ചിരി പ്രായമുള്ള ഡോക്ടർ പ്രതാപൻ. പിന്നെ അതോടൊപ്പം പൃഥ്വിരാജ് അഭിനയിച്ച റോളും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇമോഷണൽ ആക്കുന്ന വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുള്ള റിയൽ ഡോക്ടേഴ്സ് ഉണ്ടോ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടർ കഥാപാത്രങ്ങളുണ്ടോ, എന്നാൽ അതൊക്കെ ആരാണെന്ന് വിളിച്ച് പറയുക. അപ്പം അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് അസീസ്.
0: അസീസ്, ഓക്കെ. എവിടുന്നാ വിളിക്കുന്നേ?
1: അതായത് കൊല്ലം കുറ്റിച്ചിറ.
0: കുറ്റിച്ചിറ, ഓക്കെ. വീട്ടിലാണോ ഇപ്പോ? വീട്ടിലാണോ. ഫുഡ് ഒക്കെ കഴിച്ചോ?
1: ഓ ഇല്ല സാറേ, ഇനിയും സമയമുണ്ട്. 3 മണിയാവും.
0: 3 മണിയാവും, ലേറ്റ് ആണ് കഴിപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ
1: എന്തൊക്കെയാ?
0: എന്റെ പേര് നിമ്മി എന്നാണേ.
1: പിന്നെ ഞാനൊരു പാട്ട് പറഞ്ഞു, പൂവല്ല പൂന്തളരല്ല.
0: ആർക്കെല്ലാം ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ?
1: അത് ഈ പാട്ട് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും
0: എല്ലാവർക്കും വേണ്ടിയാണ്. ക്ലബ് ഡെഡിക്കേഷൻ. ഓക്കെ ചേട്ടാ, എന്നാൽ പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: തിരികെ വരാം. അപ്പൊ ഞാൻ നേരത്തെ നമ്മുടെ കോളേഴ്സിനോട് കോളേഴ്സിലെ ലിസ്ണേഴ്സിനോട് ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ വിളിച്ച് പറയാൻ, പക്ഷെ ആരും വിളിച്ചില്ല എന്നല്ല പറഞ്ഞില്ല. ഇന്ന് ഈ ജൂലൈ 1 നമ്മൾ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ കുറച്ച് വലിയ ചരിത്രമുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാനായ ഒരു ഡോക്ടറിൻ്റെ ഓർമ്മയ്ക്കായാണ് നമ്മൾ ഈ ദിനം സെലക്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ബിദാൻ ചന്ദ്ര റോയ് എന്നായിരുന്നു. ഡോക്ടർ ബി സി റോയ് 1882 ജൂലൈ 1 ജനിച്ച് ഇദ്ദേഹം തൻ്റെ 80th ജന്മദിനമായ 1962 ജൂലൈ 1 ഈ ലോകത്തോട് വിട പറയുന്നത്. അങ്ങനെ 1991 ഭാരത സർക്കാർ ഒരു ഔദ്യോഗിക തീരുമാനം ഡോക്ടർ ഇത് നാഷണൽ ഡേ ആയിട്ട് ആചരിക്കാനെടുത്തു. ഇന്ത്യയിലെ മെഡിക്കൽ രംഗത്തിന് ഇത്രയും വലിയ വിപ്ലവകരമായ സംഭാവനകളൊക്കെ നൽകിയ ഡോക്ടർ ബി സി റോയ് ജന്മദിനവും ചരമദിനവും ഒത്തുവന്ന ഈ തീയതി തന്നെ ഡോക്ടേഴ്സിനായി സമർപ്പിക്കാവുന്ന സർക്കാർ അങ്ങനെയാണ് തീരുമാനമെടുക്കുക. അങ്ങനെയാണ് ഇത് ദേശീയ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ പറഞ്ഞോ അമ്മ, പേര് പറയും.
1: ഞാൻ മോളെ നാട്ടുകാരിയാണ്,
0: അറിയാം. നമ്മളെല്ലാം അയച്ചു മുട്ടുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് നമ്മൾ തന്നെ സംസാരിക്കുന്നുണ്ട്. എന്നെ വിളിക്കുന്ന ആകെ ഉള്ള ട്രിവാൻഡ്രക്കരിയാണ്. പറഞ്ഞോളൂ അമ്മ, സുഖമായിട്ടിരിക്കുന്ന? പെട്ടെന്ന് കിട്ടിയല്ലേ സുഖം? ഫുഡൊക്കെ പനിയാണോ? ആ ഇപ്പൊ എല്ലായിടും വൈറൽ ഫീവറാണ്. അവിടെ നിന്നും ഇപ്പൊ ഞാൻ പറഞ്ഞു കണക്ക് ബെഡൊന്നും കിട്ടാനില്ല. അമ്മാതിരി ഹോസ്പിറ്റലിൽ എല്ലാരും അഡ്മിറ്റ് ആണെന്നാ പറയുന്നത്. അപ്പൊ എല്ലാരും സൂക്ഷിച്ചൊക്കെ, ഐ മീൻ എനിക്കിത് കോൾഡും ചുമയും പനിയും, ഐ മീൻ ചുമയും തുമ്മലും വേറെ വൈറൽ ഫീവർ എല്ലാവരും എല്ലാം ഉണ്ട്. പകരാതിരിക്കാൻ ശ്രമിക്കുക. എനിക്കൊന്നും സ്കൂൾസൊക്കെ തുടങ്ങിയതുകൊണ്ട് ഇനി എൻ്റെ സ്പ്രെഡും കുറച്ച് കൂടുമായിരിക്കും. അപ്പം എല്ലാവരും സൂക്ഷിക്കുക, അമ്മയും സൂക്ഷിക്കുക. ഫുഡൊക്കെ കഴിച്ചോ?
1: ഞാൻ കഴിച്ചു.
0: ഞാൻ കറക്റ്റ്. സുഖം, എല്ലാവരും അമ്മയും അപ്പയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ വീട്ടിലെല്ലാവരും സുഖമാണോ? വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഏത് പാട്ടാ എന്ന് ചോദിച്ചേ?
1: പിന്നെ പരീക്ഷ പഴയ ഒരു സിനിമയുണ്ട്, നസീർ അഭിനയിച്ച പാവാടപ്രായത്തിൽ
0: നിന്നെ ഞാൻ കണ്ടപ്പോൾ. പാവാടപ്രായത്തിലാണ് ഇപ്പോഴും. ഓക്കെ, ആർക്കെല്ലാം ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ? പാട്ടെല്ലാവർക്കും
1: വേണ്ടിയിട്ട്.
0: താങ്ക് യു. അപ്പൊ അമ്മയ്ക്ക് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ അമ്മ, അപ്പൊ നമുക്കൊരു ബ്രേക്ക് കഴിഞ്ഞ് പാട്ട് കേട്ട് തിരികെ വരാം.
2: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
3: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
2: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
3: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
2: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
3: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
2: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402, മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.

0: തിരിഞ്ഞിവര. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഓർക്കുന്ന നേരത്തെ പറഞ്ഞ ഡോക്ടർ ബി സി റോയ്, വിധാൻചന്ദ്ര റോയിനെ കുറിച്ച് ഉള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പശ്ചിമ ബംഗാളിന്റെ, വെസ്റ്റ് ബംഗാളിന്റെ മുഖ്യമന്ത്രി കൂടിയായിരുന്നു. പക്ഷെ സി എം ആയിരുന്ന സമയത്ത് കൂടി അദ്ദേഹം തന്റെ ഡോക്ടേഴ്സ് കുപ്പായം എന്നാൽ അഴിച്ചു വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുൻപ് അദ്ദേഹം പാവപ്പെട്ട നിർധനായ രോഗികളെ സൗജന്യമായി വന്ന് ചികിത്സിക്കുമായിരുന്നു, കാണുമായിരുന്നു, അറ്റൻഡ് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു മെഡിക്കൽ ഡെഡിക്കേഷൻ ആണല്ലേ അപ്പം നമ്മൾ ഓർക്കുന്നത്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കാവോ?
1: ആ
0: പേര് പറഞ്ഞോളൂ. വോയിസ് ഇങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കുവാണേ.
1: ഹലോ
0: ഹലോ ഹലോ, കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പൊ വിളിക്കുന്നവരെല്ലാം പ്രത്യേകം റേഡിയോയുടെ ശബ്ദം കുറച്ച് വെച്ചിട്ട് വിളിക്കാൻ ശ്രമിക്കുക, അപ്പൊ ഇന്റർഫിയറൻസ് കുറയ്ക്കാൻ പറ്റും. വിളിച്ചു കഴിഞ്ഞിട്ട് കട്ടാവുന്ന ഒരു സങ്കടകരമായ കാര്യമല്ലേ. അപ്പൊ നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ ഹലോ
2: ഹലോ ഹലോ,
0: നമസ്കാരം ചേട്ടാ, പേര് പറഞ്ഞോളൂ.
2: ജിജോ.
0: ജിജോ, ഓക്കെ. എവിടുന്നാ വിളിക്കുന്നേ? ശക്തികുളങ്ങര. എന്തൊക്കെയുണ്ട്
2: വിശേഷം? മഴ വെയില്
0: ഫുള്ള് കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ മഴയാണോ വെയിലാണോ
2: ചോദിക്കുന്നത്?
0: എന്തോ, എന്റെ പേര് നിമ്മിന്നാണേ.
2: നമ്മള്
0: എനിക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. സ്ഥലം പെട്ടെന്നാണെങ്കിൽ, പക്ഷെ സ്വരവും പേരും നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഫുഡൊക്കെ, അതെ അതെ അതെ, ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ആഹാരമൊക്കെ കഴിച്ചായിരുന്നോ? ബിരിയാണിയാണ്, ഇന്ന് സ്പെഷ്യൽ ആണല്ലോ. ഓ, ബർത്ത്ഡേ ആയിരുന്നു.
2: ഇന്ന്
0: ഫുള്ള് പാർട്ടിയാണ്, പായസം, കേക്ക്, ബിരിയാണി, ഓ എല്ലാം സെലിബ്രേഷൻ.
2: മദ്യമല്ല, ആഹാരം കഴിക്കാം. ഞാൻ ആഹാരം കഴിക്കാൻ വരാം. മദ്യം, ബീറും, ചായയും എനിക്ക്
0: വേണ്ട.
2: കഴിക്കത്തില്ല ഞാൻ പറഞ്ഞു, അതൊക്കെ നമുക്ക് വേണ്ട.
0: ഏത് പാട്ടാ ചേട്ടാ ചോദിച്ചേ?
2: ഞാൻ നസീർ സാറിന്റെ ഒരു പാട്ടാ
0: പറഞ്ഞേക്കുന്നത്.
2: സന്ധ്യാപുഷ്പമായി വന്നു.
0: ഓക്കെ, ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ?
2: കേൾക്കുന്ന എല്ലാവർക്കും. പിന്നെ പ്രത്യേകിച്ച് നിമി, എന്റെ പേര് പേര്
0: നിമ്മി.
2: ആ, നിമ്മിക്ക് വേണ്ടി.
0: ഓക്കെ ചേട്ടാ, എന്നാ നമുക്ക് ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: തിരിഞ്ഞു വരാം കാതോട് കാതോരത്തിലേക്ക്. പണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെ വലിയ വലിയ സ്കാനിങ്ങും മോഡേൺ ലാബ് ടെക്നോളജി ലാബുകൾ ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം അന്നത്തെ കാലത്ത് ഈ ഡോക്ടർ ബി സി റോയ്ക്ക് ഒരു സ്പെഷ്യൽ പവർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, പ്രത്യേക ഒരു കഴിവ്. എന്താണെന്നറിയാവോ? രോഗിയുടെ പൾസ് നോക്കി അല്ലെങ്കിൽ അവരുടെ ശ്വാസമെടുപ്പ് ശ്രദ്ധിച്ച് മാത്രം കൃത്യമായി അദ്ദേഹം രോഗിയുടെ കണ്ടീഷൻ എന്താണെന്ന് പ്രവചിക്കുമായിരുന്നു എന്നാണ് റെക്കോർഡ്സ്. അപ്പോൾ അങ്ങനൊരു പുള്ളിയുടെ ഒരു ഹീലിംഗ് ടച്ച് ഭയങ്കര ഫേമസ് ആയിരുന്നു. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ.
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് ഉമ.
0: ഉമ, എവിടുന്നാ വിളിക്കുന്നത്? അയത്തിൽ. ഓക്കെ, വീട്ടിലാണോ ഇപ്പോ? കടയിലിരിക്കാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം, പറയൂ. പാട്ട് കേട്ട് എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ടിരിക്കാണ്.
1: കേക്കും.
0: വിളിക്കാറുണ്ടോ എല്ലാ ഷോസിലും? വിളിക്കാറുണ്ടോ?
1: ഞാനിപ്പം എന്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷമാണ് വിളിക്കാൻ തുടങ്ങിയത്.
0: ഓക്കെ ഓക്കെ. പിന്നെ ഏത് സോങ് ചോദിച്ചേ?
1: എന്ത് പറഞ്ഞു?
0: ഏത് പാട്ടാ ചോദിച്ചേ?
1: എന്റെ ജന്മം എടുത്തു, നിന്റെ ജന്മം ഞാൻ എടുത്തു.
0: പട്ടേരിയാണ്. ഓക്കെ ഓക്കെ. ആർക്കാട് ഡെഡിക്കേഷൻ?
1: എന്റെ ഒരു കൂട്ടുകാരി ഇവിടെ അടുത്തുണ്ട്, ജുബേരി എന്ന് പറയാം. ആ കൊച്ചു എപ്പോഴും പറയും ഈ പാട്ടൊന്ന് പറയണേന്ന്.
0: ജുബേരി അല്ലേ?
1: ആ കൊച്ചിന് വേണ്ടി,
0: ജുബേരിക്ക് വേണ്ടിട്ട് നമുക്ക് ഗാനം കേട്ട് ബ്രേക്ക് കഴിഞ്ഞ് ഗാനം കേട്ട് തിരികെ വരാം.
2: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
3: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
2: രജിസ്റ്റർ ചെയ്യാനോ? എന്താ കാര്യം?
3: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ്, അവേക്ക്, അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
2: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
3: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
2: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
5: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
6: അപ്പൊ അതറിഞ്ഞില്ലേ, 4th രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
5: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
6: അതെ, 4th ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്. മനസ്സിലൂടെ ഒരു യാത്ര, കുട്ടികളും മനസ്സ് തുറക്കട്ടെ. ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന നിഷ്കളങ്കമായ കുഞ്ഞു മനസ്സും വലിയ ചിന്താഗതികളും. കേൾക്കൂ, ആസ്വദിക്കൂ, നമുക്കുമറിയാം അവരിലെ കുഞ്ഞു മനസ്സിലെ ആഗ്രഹങ്ങൾ. മനസ്സിലൂടെ ഒരു യാത്ര എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 9:15, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 4:30. കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, നിർവഹണം സുരേഷ് പെരിനാട്.

0: തിരികെ വരാം. അപ്പൊ നമ്മൾ ഡോക്ടർ ബി സി റോയിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓർക്കേണ്ടത് അദ്ദേഹം നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ വളരെ അടുത്ത സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഡോക്ടറുമായിരുന്നു ഡോക്ടർ ബി സി റോയ്. ഒരിക്കൽ ഗാന്ധിജിക്ക് ഒരു അസുഖം വന്നപ്പോൾ അദ്ദേഹം ഒരു വാശി കാണിച്ചു, മെയ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിർമ്മിച്ച മരുന്നുകൾ മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചപ്പോൾ അന്ന് ഈ ഡോക്ടർ ഒരു ചെറു പുഞ്ചിരിയോടെ ഗാന്ധിജിയോട് പറഞ്ഞു, എൻ്റെ രാജ്യത്ത് ഞാൻ ചികിത്സിക്കുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയല്ല, എൻ്റെ രാജ്യത്തെ 40 കോടി ജനങ്ങളുടെ ഒരു പ്രതിനിധിയാണ്. ആ ഒരു ആത്മാർത്ഥത കാരണമാവണം പുള്ളി നമ്മുടെ ഒരു മെഡിക്കൽ റെവല്യൂഷൻ്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ അമരൻ എന്നൊക്കെ വിളിക്കുന്ന പൊസിഷനിൽ എത്തിയതെന്ന് തോന്നുന്നു. അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: ഞാൻ അഷ്റഫ് എന്നാണ് പേര്. പഴയാറ്റുപുഴിന്ന് വിളിക്കുകയാണ്.
0: സുഖാണോ ചേട്ടാ?
1: അസുഖമായിട്ടിരിക്കുന്നു. നേരത്തെ സ്ഥിരമായിട്ട് വിളിച്ചോണ്ടിരുന്നാണ്, കുറച്ച് നാളായിട്ട് വിളിക്കുന്നില്ല. നമ്മൾ ആദ്യമായിട്ടാണ്
0: തോന്നുന്നു.
1: നേരത്തെ സ്ഥിരമായിട്ട് എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും
0: വിളിക്കുമായിരുന്നു. അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്താണ്. ഞങ്ങളുടെ
1: ഈ പള്ളിമുക്ക്, ഈ നിങ്ങളെ തിരുവനന്തപുരം വരുന്ന റൂട്ട് ആദ്യ കൊല്ലത്ത് പള്ളിമുക്കിനടുത്താണ് പഴയാറ്റുപുഴ എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഈ ഏരിയയില് ഇരവൂരം പറഞ്ഞ വഴിയില് എസ് ടി ഫാർമസി എന്ന് പറഞ്ഞ ഗംഗാധരം വൈദ്യര ഒരു വൈദ്യശാല ഇപ്പോഴും ഉണ്ട്, പണ്ടും ഉണ്ട്. ആ അവിടുത്തെ യഥാർത്ഥ ഗംഗാധരം വൈദ്യര എന്ന് പറയുന്ന വൈദ്യര് അന്നത്തെ കാലത്ത് അവിടുന്ന് സൈക്കിളില് ഈ ബാഗ് ഉണ്ടല്ലോ, മറ്റേ ഫോൾഡിംഗ് ടൈപ്പ് ബാഗില് മരുന്നുകളെല്ലാം വെച്ചോണ്ട് അവിടുന്ന് സൈക്കിളിൽ വന്ന് ഞങ്ങളെ ഇവരെ വന്ന് മുള്ളുവിട വഴി അയച്ചിലോട്ടുള്ള ആ ഭാഗത്ത് ഇങ്ങനെ സൈക്കിളിൽ വന്ന് വീട് വീടാന്തരം എന്തൊക്കെ ആവശ്യമുണ്ടോ
0: അതൊക്കെ
1: എല്ലാ ആൾക്കാരെ അഴിമിക്കുന്നുണ്ട് പുള്ളി. പിന്നെ താമസിക്കുന്ന ഓരോ വീട്ടുകളിൽ വന്ന് ക്ഷേമം അന്വേഷിച്ച് അവർക്ക് ആവശ്യമുള്ള മരുന്ന് കത്തിയിടുക, അത് ഗുളിക കഷായം അതുകൊണ്ടുള്ള സാധനങ്ങൾ എല്ലാം തന്ന് അത് ഒരു സേവനമായിരുന്നു.
0: അതെ അതെ, നമ്മൾ പെട്ടെന്ന് നമ്മൾ മോഡേൺ ഡോക്ടേഴ്സിനെ പറ്റി പറയുമ്പോ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ മറക്കാൻ പാടില്ല. ശരിയാണ്.
1: ആ വൈദ്യരുടെ മകൻ മധുഡാക്ടർ പുള്ളി ആയുർവേദ
0: ഡോക്ടറായിരുന്നു.
1: മധുഡാക്ടർ മരണപ്പെട്ടു പോയി, വൈദ്യർ മരണപ്പെട്ടു പോയി. അത് കഴിഞ്ഞപ്പോ ലാലു ഡോക്ടർ ഉണ്ട്, ലാലു ഡോക്ടർ ഇപ്പൊ അവിടെ ട്രീറ്റ്മെന്റ്
0: അവിടെ
1: അറിയപ്പെടുന്ന ഒരു
0: വൈദ്യശാലയായി
1: ഞങ്ങളെ ഈ ഏരിയയില്. ഇപ്പോഴും ആ വൈദ്യശാല അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ആശാകേട്ടമാണ്. ചെങ്ങാരം വൈദ്യരും മധു സാറും ഒക്കെ എന്ന് പറഞ്ഞാൽ മരുന്നെടുത്ത് കയ്യിൽ ഈ കട്ടൊക്കെ അയച്ചു നന്നോട്ട് ആ മരുന്ന് കയ്യിൽ കൊടുത്ത് വണ്ടിക്കൂലിക്ക് കാശില്ലാത്തവർക്ക് വണ്ടിക്കൂലി കൊടുത്ത്
0: വ്യക്തിയായിരുന്നു.
1: പുള്ളിയുടെ മകനും ഇപ്പൊ ആയുർവേദ ഡോക്ടറാണ്, മെഡിക്കൽ കോളേജിന്റെ
0: വ്യക്തിയായിരുന്നു. ഇങ്ങനൊരു മെമ്മറി വിളിച്ച് ഷെയർ ചെയ്തതിന് താങ്ക് യു.
1: പുതിയ തലമുറയ്ക്ക്, പുതിയ തലമുറ അവിടെയൊക്കെ ഉള്ളവർക്ക്, ഞങ്ങളുടെ ഈ ഏരിയയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സന്തോഷ രവീരത്തിനൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാം. അവരുടെ വീട്ടിന്
0: അടുത്തായിട്ടാണ്
1: അങ്ങനെയൊക്കെയുള്ള ഡോക്ടർമാരും
0: വൈദ്യന്മാരും.
1: അതെ അതെ, അവരെയൊക്കെ ഇപ്പോഴും
0: അമ്മയും പറയും ഇങ്ങനെയുള്ള ചില അതാ പുള്ളിയെടുത്ത് പോയാലേ മാറത്തുള്ളൂ എന്ന് പറയുന്ന ചില കണ്ടീഷൻസ് കാണും.
1: അവിടെ ഈ ഒടിവ് ഒടിവ് ഈ കുഴ തട്ടൽ മുമ്പത്തെ നമ്മൾ മരത്തിലേക്ക് കയറി മറിഞ്ഞു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ കുഴ വെട്ടി ഒടി വെട്ടാതിരിക്കും. കൊണ്ടുചേരുന്ന അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളെ കയ്യിൽ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ പിടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ആ ഒരു ക്ലൈമാക്സിൽ കൊണ്ടുവന്നിട്ട് ടിക്കെന്ന് പിടിച്ചിട്ട് പ്രധാനമായിട്ട് ഞാനിക്കൊരു ഒരു സംഭവം ഓർമ്മ ഉണ്ട്. അജ്ഞന്റെ കൈ പോലെ കുഴ തെറ്റി അവിടെ കൊണ്ടിരുന്നപ്പോ കൈ ഇങ്ങനെ എണ്ണ ഇട്ട് തടവി തടവി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താ കുളമ്പാകുള്ള ഉത്സവം എന്നാണ് അവിടെ ഇത്ര ആന ഉണ്ടായിരുന്നൊക്കെ ചോദിച്ച് കാക്കി ഉത്സവത്തിന് നല്ല ആഘോഷമായിരുന്നു എന്നൊക്കെ ചോദിച്ച് ആന എത്ര ഉണ്ടായിരുന്നു ചോദിക്കുന്ന രംഗത്താ കൈ
0: കിട്ടിയത്.
1: അത് കഴിഞ്ഞ് എണ്ണ ഇട്ട് കെട്ടി കൈ കെട്ടി വിടും. അത് കഴിഞ്ഞൊരു രണ്ടാഴ്ച കഴിയുമ്പോ സംഗതി ഞാൻ ക്ലിയർ ആവും. അങ്ങനെയൊക്കെ അവിടുത്തെ
0: ചികിത്സാ രീതികളായിരുന്നു. ഓക്കെ ചേട്ടാ, അപ്പൊ ഏത് പാട്ട് ചോദിച്ചേ?
1: ഞാനൊരു പാട്ട് പറഞ്ഞു.
0: ഓക്കെ ഓക്കെ, എന്നാ ഗാനം കേട്ടാലോ? ഓക്കെ ചേട്ടാ.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: ടൈം പാസ്, രസകരവും വിജ്ഞാനപ്രദവും. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 10:15, പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക്. ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ടൈം പാസ്.
5: തിരികെ വരാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ദേശീയ ഡോക്ടേഴ്സ് ഡേ ആഘോഷിക്കുമ്പോൾ ഈ വർഷം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും മനോഹരവും നമ്മളെ ചിന്തിപ്പിക്കുന്നതുമായ ഒരു തീം, പ്രമേയമുണ്ട്. ബിഹൈൻഡ് ദ മാസ്ക്, ഹൂ ഹീൽസ് ദ ഹീലേഴ്സ്. അതായത് ഈ മാസ്കുകളുടെ പിന്നിൽ ഡോക്ടേഴ്സിനെ സുഖപ്പെടുത്തുന്നത് ആരാണ് എന്നൊരു മനോഹരമായ ചോദ്യമാണ്. നമ്മളെപ്പോഴും കാണുന്ന ഒരു നമ്മളുടെ ഒരു മസിൽ മെമ്മറി എപ്പോഴും ചിരിച്ച് തളർച്ചയൊന്നും ഇല്ലാതെ ഒരു ചെറു പുഞ്ചിരിയോടെ പേഷ്യൻസിനെ നോക്കുന്ന പൂര വൈറ്റ് കോട്ടൊക്കെ ഇട്ട്, പണ്ടത്തെ ഇമേജൊക്കെ വെച്ച് വൈറ്റ് കോട്ടൊക്കെ ഇട്ടുള്ള ഒരു പോരാളികളായിട്ടാണല്ലേ. പക്ഷേ ഈ വെള്ളക്കുപ്പായത്തിൻ്റെ ഉള്ളിൽ അടിയിൽ അവർ വെറും നമ്മളെ പോലെ ചോരയും നീരും ഒക്കെ ഉള്ള മനുഷ്യരാണ്. അവർക്ക് ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ വരും. അപ്പോൾ അതും നമ്മുടെ മനസ്സിൽ കീപ്പ് ചെയ്യണം എന്നുള്ളൊരു തോട്ടാണ്. നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ.
6: ഹലോ,
5: പേര് പറഞ്ഞോളൂ. ഒന്നുകൂടി പറയാമോ? റീറ്റ. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ?
6: കൊല്ലത്തുനിന്ന്
5: തന്നെയാണ്. ഓക്കെ, വീട്ടിലാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. കേക്കാവോ? ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം ചേച്ചി, പറഞ്ഞോളൂ.
6: നല്ല വെയിലാണ്.
5: എല്ലാവർക്കും പ്രത്യേകിച്ചൊന്നുമില്ല. ഫുഡ് കഴിച്ചോ?
6: ഇല്ല, ഇത് കിട്ടിയിട്ടേ കഴിക്കുന്നുള്ളത്.
5: അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നോ?
6: കുറെ ദിവസം കൊണ്ട് വിളിക്കുന്നു, കിട്ടുന്നില്ല.
5: ഇന്നാണ് കിട്ടിയത്.
6: രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞ് ഓരോരുത്തരെ വിളിക്കുന്നു, അവർക്ക് എവിടെ കിട്ടുന്നു, അങ്ങോട്ട്
5: കിട്ടുന്നില്ല. അതെ അതെ, അതൊരു ലക്കാണല്ലേ. എല്ലാവർക്കും പെട്ടെന്ന് നമുക്ക് മാത്രം കിട്ടാതിരിക്കുമ്പോ അതൊരു സങ്കടം. ഓക്കെ,
6: ഇത് കിട്ടിയിട്ട് ചോറുണ്ടെന്നുള്ള.
5: പക്ഷെ അങ്ങനൊന്നും വിചാരിക്കരുത്, കിട്ടിയില്ലല്ലോ. ഫുഡൊക്കെ കഴിക്കണം കൃത്യസമയത്ത്. പിന്നെ ഏത് ഗാനമാ ചോദിച്ചേ? ചന്ദ്രിക. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ?
6: ഇല്ല, കേൾക്കുന്ന എല്ലാവർക്കും
5: വേണ്ടി. എന്നാ നമുക്ക് ഗാനം കേൾക്കാം ചേച്ചി.

0: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരര മണിക്കൂർ ക്യൂവിലേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരുമല്ലേ. പക്ഷെ നാലോച്ച് നോക്കുക, രാവിലെ മുതൽ 100 കണക്കിന് പേഷ്യൻസിനെ കണ്ട് അവരുടെ സങ്കടങ്ങളും അസുഖങ്ങളും കണ്ടീഷൻസും ഒക്കെ കേട്ട് വൈകുന്നേരം ആകുമ്പോൾ മാനസികമായും ശാരീരികമായും ഒക്കെ തളർച്ചയിൽ കൂടെ ആയിരിക്കും അല്ലേ ഡോക്ടേഴ്സ് കടന്നു പോകുന്നത്. നമ്മൾ കാണുന്ന ഈ വെള്ളക്കോട്ടിട്ട സൂപ്പർ ഹീറോസ്, ഇവർക്ക് അസുഖം വരാറില്ലേ, സങ്കടങ്ങളും വരാറുണ്ടായിരിക്കും അല്ലേ. അവർ മനുഷ്യരാണ്, നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ബ്രേക്ക് വേണം, അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്ക് പറയാൻ ആളുകൾ വേണം. അപ്പോൾ ഈ ഹൂ ഹീൽസ് ദ ഹീലേഴ്സ് എന്ന ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചാലോ, അവർ പുള്ളി കാണുമ്പോൾ ഓക്കെ സുഖമാണല്ലോ, ഒരു ചെറിയ സ്മൈലൊക്കെ ആവാം, സുഖമാണോ, ഒരു താങ്ക്സ് അല്ലെങ്കിൽ നന്ദി വാക്കൊക്കെ പറയുമ്പോൾ അവർ നമ്മൾക്ക് തരുന്ന ഒരു മരുന്നിന് വരും, നമ്മൾ തിരിച്ചൊരു മരുന്ന് കൊടുക്കുന്നത് പോലെയാണത്. അപ്പം ഈ ഒരു തോട്ടോടെ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: സുജിത.
0: സുജിത, എവിടുന്ന വിളിക്കുന്നേ? കൊട്ടിയ. ഓക്കെ, വീട്ടിലാണോ?
1: വീട്ടിലാണ്.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് എല്ലാരും ഉണ്ട്.
0: എല്ലാരും ഉണ്ട്. ഓക്കെ, പിന്നെ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: 2 വർഷമായിട്ട് മഴയൊക്കെ മാറി, ഒരു വെയിലൊക്കെ വന്ന്.
0: മഴ ഇഷ്ടല്ല?
1: മഴ
0: ഇഷ്ടമാണ്. ഇഷ്ടമുള്ള
1: മഴ ഇഷ്ടമാണ്. പിന്നെ കണ്ടിന്യൂസ് അങ്ങ് പെയ്യുമ്പോ ചെറിയ ബുദ്ധിമുട്ട്, എന്നാലും മഴ ഇഷ്ടമാണ്.
0: കണ്ടിന്യൂസ് മഴ പെയ്താൽ ഭയങ്കര പ്രശ്നമാണ് വീട്ടില്, തുണി ഉടക്കാനും കഴുകിയിടാനും എല്ലാം ഭയങ്കര പ്രശ്നമാണ്.
1: പാടാണ്.
0: ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോണെങ്കിലാണെങ്കിലും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. പക്ഷെ എന്നാ, മഴ ഇല്ലെങ്കിലും നമ്മള് കുറ്റം പറയുകയും ചെയ്യും, അയ്യോ എന്ത് ചൂടാണ്.
1: പിന്നെ മഴയെ പൊതുവെ ഇഷ്ടമാണ്. പിന്നെ ചില നേരത്ത് നമ്മള് മഴയെ ഒരുപാട് ഇഷ്ടമാണ് പറയുന്നതിലും മഴ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്
0: ഒത്തിരി ആൾക്കാരുണ്ട്. അതെ, പണി റോഡിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഏത് ഗാനമാ ചോദിച്ചത്?
1: ഞാനേ ഒരു പഴയ പാട്ടാ ചോദിച്ചത്, ആശേട്ടൻ പാടിയ പതരേനോ തേടി അലഞ്ഞോ എന്നും പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, തലിൻ
0: ചോദരി. ഓൾഡ് സോങ്സിന്റെ ലവറാണ്. ഓക്കെ,
1: പുതിയ കഥ ഇഷ്ടമാണെങ്കിലും കൂടുതലും കേക്കാ കഴിയുമ്പം പഴയ സോങ്ങുകളല്ലേ.
0: അതെ അതെ അതെ. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ?
1: അവിടെ റേഡിയോ
0: വേണ്ടിട്ടാണ്. ഓക്കെ ദീദി, എന്നാ വിളിച്ചതിന്റെ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
2: തിരികെ വരാം കഥയുടെ കാതോരത്തിലേക്ക്. ഇന്ന് മുന്നിലെ കലണ്ടർ, നിങ്ങളുടെ മുന്നിൽ കലണ്ടർ ഉണ്ട് അല്ലെ, ഫോണിൽ നോക്കിയാൽ വേറൊരു ഫൺ ഫാക്ട് ഉണ്ട്. ഇന്ന് July 1, 2026 എന്നീ ഈ ദിവസം വർഷത്തിൻ്റെ കറക്റ്റ് പകുതിയാണ്. പകുതി ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ January 1 മുതൽ കൃത്യം 182 ദിവസം ജീവിച്ചു തീർത്തു. എത്ര പെട്ടെന്നാണ്, എനിക്ക് ജാനുവരി ന്യൂഇയർ ഇപ്പം എന്താ കഴിഞ്ഞു പോയത് പോലെയാണ്, പെട്ടെന്നാണ് വർഷങ്ങളൊക്കെ ഓടിപ്പോകുന്നത്. മാസങ്ങൾ 6 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു പകുതി വഴിയിലെ ഈ ഒരു ഡേ നമുക്കൊരു റീസെറ്റ് ആയിട്ട് കണ്ടാലോ. നമ്മൾ ജാനുവരിയിൽ പുതുവർഷം ന്യൂ ഇയർ റെസൊല്യൂഷൻസ് പ്രതിജ്ഞകളൊക്കെ എടുത്തത് ഒന്നും അനലൈസ് ചെയ്യാനുള്ള സമയമാണ്. അതൊക്കെ ചെയ്തോ, അത് പകുതി വഴിക്ക് പൊടി തട്ടി കളഞ്ഞോ എന്നൊക്കെ. അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ ഹലോ
3: ഹലോ
2: ഹലോ, പേര് പറഞ്ഞോളൂ.
3: എന്റെ പേര് ലത എന്നാ.
2: ലത, എവിടുന്നാ വിളിക്കുന്നേ?
3: ഞാൻ കൊല്ല അതിഥി ഹോട്ടലിൽ നിന്ന് വിളിക്കുവാ.
2: ആഹാ, അവിടെയാണ് ഇപ്പോ. ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ടോ?
3: കേൾക്കാം,
2: കേൾക്കുന്നു. ഫുഡൊക്കെ കഴിച്ചോ? ഏത് ഗാനമാ ചോദിച്ചേ? ഏത് പാട്ടാ ചോദിച്ചേ?
3: ആർക്കെങ്കിലും
2: ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ?
3: എല്ലാ
2: എംപ്ലോയീസിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരി, ഞാൻ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ വരാം.
3: ഹലോ ഹലോ ഹലോ

0: തിരികെ വരാം. ഇപ്പൊ നമ്മൾ റീസെറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ, ഈ മിഡ് ഇയർ റീസെറ്റ്, പകുതി വർഷം കഴിഞ്ഞ ആറുമാസം നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നല്ല നമ്മൾ ഓർക്കേണ്ടത്, ഇനി വരുന്ന ആറുമാസം നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രതിജ്ഞ അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യം, അത് ചിലപ്പോൾ ഒരു പുസ്തകം വായിക്കുന്നതാവാം, അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ നീക്കി വെച്ച് എന്നെ പോലെ ആൾക്കാരാണ് ഡയറ്റ് വണ്ണം കുറയ്ക്കുന്നതാവാം, അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യം നമുക്കൊന്നുകൂടെ വീണ്ടും പൊടി തട്ടിയെടുത്ത് ട്രൈ ചെയ്ത് നോക്കിയാലോ. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: പേര് ബാബു പട്ടത്താനം.
0: ബാബു ചേട്ടൻ,
1: അതായത് തവണാർത്ത് സുപ്രീമിൽ നിൽക്കുന്ന ട്രാഫിക് വാർഡൻ ബാബു ആണ്.
0: ഓക്കെ ചേട്ടൻ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഞാൻ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി. രണ്ടുപേരും പാടിക്കോട്ടെ.
0: പാടിക്കോളൂ.
1: എന്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീല താമര മേഘത്തു

0: ഹലോ.
1: അപ്പൊ ബാബുചേട്ടൻ ഒരു കലാകാരൻ കൂടെയാണ്, ഒരു സിംഗർ കൂടെയാണല്ലേ. ചെറുതായിട്ടൊക്കെ പാടും, കൊള്ളാം. ചെറുതായിട്ടല്ല, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ സോങ്?
0: ഇത് എന്റെ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും കൂടി ഡെഡിക്കേറ്റ്
1: ചെയ്യുന്നു. ഓക്കെ ചേട്ടാ, നമുക്ക് ഗാനം കേട്ടിട്ട്.

0: തിരികെ വരാം കഥയുടെ കഥോരത്തിലേക്ക്. അപ്പോൾ ഇന്ന് ജൂലൈ 1 നമ്മൾ നന്ദിയോടെ ഓർക്കേണ്ട മറ്റൊരു കൂട്ടറുണ്ട് കേട്ടോ. ഇന്ന് നാഷണൽ പോസ്റ്റൽ വർക്കേഴ്സ് ഡേ ആണ്, ദേശീയ പോസ്റ്റൽ വർക്കർ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. പണ്ട് ഇപ്പം ഇപ്പോഴല്ല, പണ്ട് മുറ്റത്ത് സൈക്കിളിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ കയ്യിലൊരു ലെറ്ററായിട്ട് വന്ന് ഈ ബെല്ലൊക്കെ അടിച്ച് ഒരു പുഞ്ചിരിയോടെ തരുന്ന നമ്മൾ പ്രതീക്ഷയോടെ ആ കത്തിനായി കാത്തിരിക്കുന്നു. അവർ ഒരു പുഞ്ചിരിയോടെ നമ്മുടെ ഒരു സ്പൗസിൻ്റെ അല്ലെ ഭാര്യയുടെ ഭർത്താവിൻ്റെ കത്താവാം, അല്ലെങ്കിൽ മക്കളുടെ കത്താവാം, അല്ലെങ്കിൽ അന്നൊക്കെ ജോലിയുടെ അപ്പോയിൻമെൻ്റ് ഓർഡർ പോലും കത്തിലാണല്ലോ വരുന്നത്. പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു സമയമൊക്കെ ഇപ്പം മാറി മറിഞ്ഞല്ലേ. സൈക്കിള് സ്കൂട്ടറായി, ഡിജിറ്റൽ വേൾഡിൽ ആ കത്തുകളൊക്കെ ഇപ്പം മെയിലും മെസ്സേജും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ കാത്തിരിപ്പിൻ്റെ ഭംഗിയും ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണേല്. അപ്പം നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ.
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: ആ, ഞാൻ ശിവപ്രസാദ് എന്നാണ് പേര്.
0: എവിടെയാണ്, എവിടുന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ അവിടുന്ന് ചെമ്മക്കാട്.
0: ചെമ്മക്കാടുന്നാണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ.
1: ഞാനിപ്പോ ജോലി ജോലിയിലത്തൊക്കെ നിൽക്കുകയായിരുന്നു. ചെറിയൊരു നല്ല പെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. പിന്നെ എന്റെ അമ്മ അവിടെ രാവിലെ മുതൽ റേഡിയോ അവിടെ വെച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് രാവിലെ വിട്ട് വൈകുന്നേരം വരെ ഞാൻ ചെല്ലുന്നിടം വരെയും നീട്ടി ഇരുന്ന് റേഡിയോ പാട്ട് കേട്ടാണ് എന്റെ അമ്മ ഇരിക്കുന്നത്. 86 വയസ്സുണ്ട് എന്റെ
0: അമ്മയ്ക്ക്. മനസ്സിലായി.
1: ഹലോ.
0: ആ, കേൾക്കുന്നുണ്ട് ചേട്ടാ, പറഞ്ഞോളൂ.
1: അമ്മയുടെ പേര് രുക്മിണി എന്നാണ്.
0: രുക്മിണി അമ്മ.
1: എന്റെ പനയത്തെ പനയം കുതിരത്ര മുക്കിലുള്ളതും പനയത്ത് അമ്പലത്തിന്റെ അടുത്തുള്ളതും എല്ലാവർക്കും എന്റെ ഈ പാട്ട്,
0: ഈ
1: ഉത്തമ സിനിമയ്ക്കകത്തുള്ള ഈ പാട്ട് പാലാരി തീരം എന്നുള്ള ഒരു പാട്ടുണ്ട്, അത് എല്ലാവർക്കും കൂടെ വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യണം. മാഡത്തിന്റെ പേരെന്താണ്?
0: എന്റെ പേര് നിമ്മി എന്നാണേ.
1: എന്തോ
0: നിമ്മി? നിമ്മി.
1: ആ, ഞാൻ ആദ്യമായിട്ടാ
0: മാഡത്തിന്.
1: ഒത്തിരി തവണ കേൾക്കുന്നുണ്ട് മാഡത്തിന്റെ നല്ല സംഭാഷണമാണ്, നല്ല സംസാരവും നല്ല ക്ലിയർ ആണ്. ഒത്തിരി വിളിക്കുമ്പോഴൊന്നും കിട്ടുന്നില്ല, റിക്കി ചെയ്ത് വെള്ളം കിട്ടത്തില്ല.
0: എല്ലാരും
1: വിളിക്കും പക്ഷെ കിട്ടത്തില്ല.
0: എല്ലാരും അതാ പരാതി പറയുന്നത്.
1: മാഡത്തിന്റെ മാഡത്തിന്റെ വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെ?
0: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത്
1: എം എസ് ശ്രീലക്ഷ്മി സാറിനെയും അഡ്വക്കേറ്റ് സന്തോഷ് സാറിനെയും ഗോവന്ന ഇതാവി സാറും ഇവരെല്ലാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാരെയും എടുത്ത് എന്റെ സ്നേഹം അന്വേഷണം അറിയിച്ചാലേ.
0: അറിയിച്ചിട്ടുണ്ട്. ഓക്കെ ചേട്ടാ.
1: ഓക്കെ, താങ്ക് യു.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:30. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
3: കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കെട്ടിട നിർമ്മാണം എങ്ങും എത്താതെ. ജില്ലാ ആശുപത്രി സൗകര്യങ്ങളെക്കുറിച്ച് ഒരവലോകനം.
2: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ് തത്സമയ ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:30.
4: നമ്മുടെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോസ്റ്റൽ വർക്കേഴ്സിനെയൊക്കെ അങ്ങ് മറന്നുപോയല്ലേ. എന്നാൽ നിങ്ങൾ ഒന്ന് ഓർത്താൽ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളും ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ്, അതായത് പാസ്പോർട്ട് അല്ലെങ്കിൽ ആധാർ ആയിക്കോട്ടെ, നിങ്ങളുടെ ബാങ്ക് ഡോക്യുമെൻറ്റ്സ്, ഇതെല്ലാം കൃത്യമായിട്ട് സേഫായിട്ട് വീട്ടിലെത്തിക്കുന്നത് ഈ പോസ്റ്റൽ ജീവനക്കാരല്ലേ. കടുത്ത മഴയായിക്കോട്ടെ അല്ലെങ്കിൽ കത്തുന്ന വെയിലായാലും നമ്മുടെ മടിയില്ലാതെ നമ്മുടെ പാഴ്സലും കത്തുകളും ഒക്കെ സേഫായിട്ട് വീട്ടിലെത്തിക്കുന്ന ഇവരെ നമുക്കിന്നൊന്ന് ഓർക്കാം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ ചേട്ടാ. അറിയാം, പറഞ്ഞോളൂ. സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലാണോ? വീട്ടിലാണ്. ഫുഡ് കഴിച്ചായിരുന്നോ? കഴിച്ചു. ഏത് ഗാനമാ ചോദിച്ചേ? ആർക്കെങ്കിലും ഇതിന്റെ ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നോ? എല്ലാവർക്കും. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഇനി
5: ഇല്ല.
4: അപ്പൊ നമുക്ക് ഗാനം കേട്ടിട്ട് തിരികെ വരാം കേട്ടോ.

0: തിരികെ വരാം. സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 39 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുക 107.8 കഥോട് കഥോരം തത്സമയ ഫോണിൻ പ്രോഗ്രാമാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: ഒരു പുഷ്പം മാത്രം. പേര് സാവിത്രി.
0: സാവിത്രി, വേറൊരു പാട്ട് പറയാമോ ചേച്ചി? വേറൊരു പാട്ട് പറയാമോ? വേറൊരു പാട്ട്.
1: പഴയ പാട്ട് മതി.
0: ആ, ഏതെങ്കിലും ഒരു പഴയ പാട്ട് വെക്കട്ടെ. ഏതെങ്കിലും ഒരു പഴയ പാട്ട് വെച്ചാ മതിയോ?
1: പാട്ട് വെച്ചാ മതി. എന്റെ മകനും മരുമകൾക്കും എന്റെ മരുമകനും കൊച്ചുമോനും കൊച്ചുമോക്കും വേണ്ടി, എല്ലാവർക്കും
0: വേണ്ടിയിട്ടാണ്. ചേച്ചിയുടെ പേര് പറഞ്ഞില്ലല്ലോ. പേര് പറഞ്ഞേ. ചേച്ചിയുടെ പേര് പറഞ്ഞില്ലല്ലോ. പേര് പറയാമോ?
1: എന്റെ പേരാ സാവിത്രി.
0: സാവിത്രി, എവിടുന്ന വിളിക്കുന്നേ?
1: എന്റെ മോന്റെ പേര് ബിജു. എന്റെ മരുമകളുടെ പേര് ആശ. എന്റെ മരുമകന്റെ പേര് സെൽവൻ. എന്റെ കൊച്ചുമോളെ പേര് വിശ്വമായ. കൊച്ചുമോന്റെ പേര് ഉണ്ണി വെച്ചാൽ.
0: ഇത്രയും പേർക്ക് വേണ്ടിട്ടാണ് ഗാനം. ഓക്കെ, പറഞ്ഞു പറഞ്ഞു പറഞ്ഞോളൂ.
1: എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടിട്ട് ഗാനം കേട്ടിട്ട് തിരികെ വരാട്ടോ.
1: എല്ലാവർക്കും, അടുത്തുള്ളവർക്കും, എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ അമ്മ, ഓക്കെ.

0: ഡിബിഎം മാരത്തോണിലേ
1: പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
2: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്, അറിയാലോ.
2: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
5: അപ്പൊ അതറിഞ്ഞില്ലേ, 4ാം തീയതി രാവിലെ 10 മണി മുതൽ MK Fabrics കൊല്ലത്ത് MK Big Sale 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
4: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
5: അതെ, 4ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK Fabrics കൊല്ലത്തിലേക്ക്. ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്ന ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
6: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
5: എന്തിനാ, പത്രത്തിൽ ഇടാനാണോ?
6: ഏയ് അല്ല, റേഡിയോയിൽ ഇടാനാ.
5: റേഡിയോയിലോ?
6: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
5: അതെയോ?
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
5: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
7: തിരികെ വരാം. അപ്പോൾ ഇന്ന് ഡോക്ടേഴ്സ് ഡേയും പോസ്റ്റേഴ്സ് ഡേയും മാത്രമല്ല, ലോകം മുഴുവൻ ഇന്റർനാഷണൽ ജോക്ക് ഡേ, അന്താരാഷ്ട്ര തമാശ, ജോക്ക് എന്ന് പറഞ്ഞാൽ തമാശയാണല്ലോ, ഡേ ആയിട്ടാണ് ആർക്കും ആഘോഷിക്കുന്നത്. ചിരിയാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന്. ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ കൂടെ ഉള്ളൊരു ഫ്രണ്ട് ഒരു വളിപ്പൊക്കെ പറഞ്ഞ് നമ്മുടെ മൂഡ് യൂഷ്വലി മാറ്റാറുണ്ടല്ലേ. എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ ഒരാൾ കാണും, സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൊട്ടത്തരമൊക്കെ വന്ന് പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കുന്ന ആൾ. ഇന്ന് നമുക്ക് ആ തമാശക്കാരെ ഒന്ന് ഓർക്കാം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
8: ഹലോ
7: ഹലോ, പേര് പറയൂ. ജെസ്സി. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം ജെസ്സി?
8: ചേച്ചി ഇവിടെ ഒരു കൊച്ചു കടയെത്തിപ്പിക്കാം കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ. മോളെ ഞാൻ ആദ്യമായിട്ടാ വിളിക്കുന്നത്.
7: എന്നെ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്, പേര്
8: കേട്ടുന്നുണ്ട്. നല്ല അവതരണം ഒക്കെ.
7: താങ്ക് യു. പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
8: ഫുഡൊക്കെ കഴിച്ച്
7: റിലാക്സ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഏത് ഗാനമാ ചോദിച്ചേ?
8: ആ ചേച്ചി വിളിച്ചതേ പുന്തളത്താടിയിലെ അനിൽകുമാർ എന്ന് പറയുന്ന ഒരു സഹോദരന. അപ്പൊ അനിലിന്റെ അമ്മയുടെ 7ാം ഓർമ്മദിനമായില്ലേ.
7: അപ്പൊ
8: ചേച്ചി അമ്മയ്ക്ക് വേണ്ടിട്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അമ്മയുടെ അമ്മയ്ക്ക്
7: അന്വേഷിച്ചു
8: ചേച്ചി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന.
7: ഓക്കെ ഓക്കെ ഓക്കെ, എന്നാൽ നമുക്ക് ഗാനം കേൾക്കാം കേട്ടോ ചേച്ചി.
8: ശരി.
7: ഓക്കെ.

0: അപ്പൊ നമ്മൾ തമാശകളെ കുറിച്ചൊക്കെ പറയുമ്പോ ഒരു കാര്യം പറയണം, നമ്മൾ മലയാളികൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. കോമഡി അല്ലെ, ഹ്യൂമർ മൂവീസ് അല്ലെ, ഇന്നസെന്റ്, കെ പി സി ലളിത, പപ്പു, മാള അരവിന്ദൻ, സലീം കുമാർ, ശ്രീനിവാസൻ, ഇങ്ങനെ എത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ്, ഇവരുടെയൊക്കെ ഒറ്റ ഡയലോഗ് മതി നമുക്ക് ആ മൂവീസിലോട്ട് പോകാനും സങ്കടങ്ങളൊക്കെ മാറാനല്ലേ. ഒത്തിരി ചിരിച്ചതും ചിന്തിപ്പിച്ചതുമായ കുറേ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇന്ന് നോക്കിയാലും സോഷ്യൽ മീഡിയയിലെ ട്രോൾസിലും മീംസിലും ഒക്കെ വന്ന് കിടക്കുന്നതൊക്കെ ഇവരുടെ ഫേസസാണ്. ജീവിതത്തിൽ ഏത് വലിയൊരു സിറ്റുവേഷൻ ഉണ്ടായാലും ഒരു ചിരിയോടെയൊക്കെ അല്ലെങ്കിൽ ഒരു തമാശയിൽ മാറ്റാവുന്ന സങ്കടങ്ങളെ ഉള്ളൂ എന്ന് ഓർപ്പിക്കുന്ന കുറേ ചിന്തിപ്പിക്കുന്ന ക്യാരക്ടേഴ്സുമാണ് അവർ പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് സാഗർ എന്നാണ്.
0: സാഗർ, എവിടുന്ന വിളിക്കുന്ന ചേട്ടാ?
1: ഞാൻ ബീച്ച് റോഡിൽ നിന്നാണ്.
0: ബീച്ച് റോഡ്, ഓക്കേ. ഇപ്പൊ ജോലിയിലാണോ?
1: അതെ, പിന്നെ ഇപ്പം ഫ്രീ ടൈം ആണ്.
2: ആ പുഴക്കരയിലുള്ള സ്വർണ്ണവാളികൾ എല്ലാം തന്നെ ഇന്ന് രാത്രി കിട്ടിയ മണ്ണനൊപ്പേനി നേരെ സിംഗപ്പൂരിലേക്ക് പോണം. നീ എന്നോട് ശേഖരിക്കുകയാണെങ്കിൽ കിട്ടുന്നതിന് നേർപ്പാടും ഇരിക്കും. വരച്ചിട്ട് ഇക്കരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ഇതായിരിക്കും നിന്റെ അവസ്ഥ. ഓർമ്മയിരിക്കട്ടെ. ആരാ മനസ്സിലായോ?
0: എനിക്ക് പെട്ടെന്ന് പേരിടില്ല.
1: പഴയ ഓൾഡ് വില്ലൻ
0: ജോസ് പ്രകാശ്. യെസ്, പേര് ആലോചിച്ചോണ്ടിരിക്കുന്നത്. നമ്മള് പണ്ട് ഇങ്ങനെ ഈ സ്റ്റേജസിലൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു സൗണ്ട് ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ അയ്യോ പേര് ഇങ്ങനെ കണക്ട് കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ഈ ഗണ്ണൊക്കെ വെച്ച്. ആ, അത് എനിക്ക് ഓർമ്മയുണ്ട്.
1: പഴയ ഫിലിംസ്
0: വില്ലൻ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തിട്ടുള്ള ആളാണെന്ന് അറിയാം. ഓക്കെ ഓക്കെ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.
1: ലൈക്ക്
0: പഴയോ? ഞാൻ പഴയ മൂവീസ് കാണുന്നത് വളരെ കുറവാണ്. പക്ഷെ ഈ നമ്മൾ ഈ മിമിക്രി ഷോസ് കാണുന്നതുകൊണ്ട് ഈ സെറോ എനിക്ക് അറിയാവുന്നതുകൊണ്ടതാണ്. ഓക്കെ ചേട്ടാ, പക്ഷെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കാരണം നല്ലൊരു വോയിസ് ട്രാൻസിഷൻ ആയിരുന്നു. ഈ സെറോ ആണ്.
1: ഓക്കെ,
0: പാടിക്കോളൂ.

0: பாடி தன் பாட்டின் கல்லூலி.
1: സൂപ്പർ ആയിട്ട് പാടുന്നുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്, അടിപൊളി. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ പാട്ട് കേട്ടിട്ട് അപ്പൊ നമ്മുടെ സമയം 2 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് കോളായിരുന്നു. അപ്പൊ ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ വളരെ വലിയ നന്ദിയുണ്ട്. തമാശകളും കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് സമയം വർഷം ഓടിപ്പോയെന്ന് പറഞ്ഞ പോലെ സമയവും ദാ 2.5 മണിക്കൂർ ഓടിപ്പോയിരിക്കുകയാണ്. അപ്പൊ അടുത്ത വട്ടം കേട്ടുമുട്ടുന്നതുവരെ അർജുനിമി സൈനിങ് ഓഫ്.

റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
2: നിയമം ലളിതമായി. സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത. അവതരണം അഡ്വക്കേറ്റ് നിമിത ഫിലോമിന. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: വിവരാവകാശ നിയമങ്ങളെ കുറിച്ചുള്ള ചർച്ച തുടരുന്നു. ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് അടുത്തതായി അറിയേണ്ടത്, ഈ വിവരങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ എങ്ങോട്ടാണ് അപേക്ഷ നൽകേണ്ടത്, അപേക്ഷ അയക്കേണ്ടത്, ഏതൊക്കെ ഓഫീസുകളാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. നമ്മൾ സാധാരണ കാണുന്ന ഒരു സ്വകാര്യ കടയിലോ കമ്പനിയിലോ ചെന്ന് വിവരാവകാശം എന്ന് പറഞ്ഞാൽ നടക്കുമോ?
4: നമ്മൾ വിവരാവകാശ അപേക്ഷ തയ്യാറാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഈ നിയമത്തിലെ സെക്ഷൻ 2H വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരായ സ്ഥാപനങ്ങളെ കുറിച്ച് കൃത്യമായി പറയുന്നത്. നിയമത്തിൽ ഇവരെ വിളിക്കുന്നത് പൊതു അധികാരികൾ അഥവാ പബ്ലിക് അതോറിറ്റീസ് എന്നാണ്. ലളിതമായി പറഞ്ഞാൽ ഭരണഘടന വഴിയോ പാർലമെന്റ് പാസാക്കിയ നിയമം വഴിയോ അല്ലെങ്കിൽ സർക്കാർ ഉത്തരവ് വഴിയോ രൂപീകരിക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഇതിന്റെ പരിധിയിൽ വരും. നമ്മുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്നതോ സർക്കാരിന് നിയന്ത്രണമുള്ളതോ ആയ എല്ലാ ഓഫീസുകളോടും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം.
3: അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഈ പരിധിയിൽ വരുന്നത്, ഓരോന്നായി വിശദമാക്കാമോ?
4: പ്രധാനമായും 5 സ്ഥാപനങ്ങളാണ് ഇതിൽ വരുന്നത്. ആദ്യമായി ഗവൺമെന്റ് വകുപ്പുകൾ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ കീഴിലുള്ള എല്ലാ മന്ത്രാലയങ്ങളും വകുപ്പുകളും ഓഫീസുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ സാധാരണ കയറി ഇറങ്ങാറുള്ള നമ്മുടെ വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, കളക്ടറേറ്റ്, പോലീസ് സ്റ്റേഷൻസ്, കൃഷിഭവൻ, മോട്ടോർ വാഹന വകുപ്പ് RTO ഓഫീസ്, രജിസ്ട്രേഷൻ വകുപ്പ്, സബ് രജിസ്ട്രാർ ഓഫീസ് എന്നിവയെല്ലാം ഇതിന്റെ കൃത്യമായ പരിധിയിൽ വരും. അടുത്തതായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ വീട്ടുപടിക്കലുള്ള നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭരണ സംവിധാനങ്ങളാണിവ. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ, നഗരങ്ങളിലെ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയെല്ലാം ഇതിന്റെ അടിയിലാണ് വരുന്നത്. ഒരു പുതിയ കെട്ടിടത്തിന് അനുമതി നൽകുന്നത് മുതൽ റോഡ് പണി വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് ചോദിക്കാം. മൂന്നാമതായി വരുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്. സർക്കാരിന് ഭൂരിപക്ഷം ഓഹരികളുള്ള, അതായത് ഷെയർസ് ഉള്ള കമ്പനികളും കോർപ്പറേഷനുകളും ഇതിന്റെ പരിധിയിലാണ് വരുന്നത്. നമ്മൾ ദിവസേന ആശ്രയിക്കുന്ന KSRTC, KCB, വാട്ടർ അതോറിറ്റി, സപ്ലൈകോ, മാവേലി സ്റ്റോഴ്സ്, കൂടാതെ പൊതുമേഖലാ ബാങ്കുകളായ SBI, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളും LIC പോലുള്ള ഇൻഷുറൻസ് കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. അടുത്തതായി സർക്കാർ വൻതോതിൽ ഫണ്ട് നൽകുന്ന സ്ഥാപനങ്ങൾ. നമ്മുടെ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ പുതിയൊരു അറിവായിരിക്കും അത്. നേരിട്ട് സർക്കാർ ഓഫീസുകൾ അല്ലെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടോ ഗ്രാന്റുകൾ കൊണ്ടോ പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളും ഇതിൽ വരുന്നു. സർക്കാർ ശമ്പളം നൽകുന്ന എയ്ഡഡ് സ്കൂളുകൾ, എയ്ഡഡ് കോളേജസ്, യൂണിവേഴ്സിറ്റി, സർക്കാർ ഫണ്ട് വാങ്ങുന്ന സന്നദ്ധ സംഘടനകൾ, അതായത് NGOs, വിവിധ സഹകരണ ബാങ്കുകൾ, അതായത് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നിവയെല്ലാമാണ് ഇതിന്റെ അടിയിൽ വരുന്നത്. ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപക നിയമനം എങ്ങനെ നടന്നു എന്ന് പോലും നമുക്ക് വിവരാവകാശ പ്രകാരം ചോദിക്കാം.
3: ഈ പറഞ്ഞതൊക്കെ വളരെ വ്യക്തമാണ്. അതായത് സർക്കാർ പണം എവിടേക്ക് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് വിവരാവകാശം ഉപയോഗിക്കാം. പക്ഷെ തികച്ചും സ്വകാര്യമായ കമ്പനികൾ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികൾ, വലിയ പ്രൈവറ്റ് സ്കൂളുകൾ എന്നിവയിൽ നിന്ന് നമുക്ക് നേരിട്ട് വിവരാവകാശം പ്രകാരം രേഖകൾ ചോദിക്കാൻ പറ്റുമോ?
4: തികച്ചും സ്വകാര്യമായ ഒരു സ്ഥാപനത്തിലേക്ക് നമുക്ക് നേരിട്ട് വിവരാവകാശ അപേക്ഷ അയക്കാൻ നിയമപരമായ അവകാശമില്ല. കാരണം അവരൊരു പൊതു അധികാരിയല്ല. പക്ഷേയും അവിടെയും നിയമം ഒരു വഴി തുറന്നിട്ടിട്ടുണ്ട്. ഏതൊരു സ്വകാര്യ സ്ഥാപനത്തെയും നിയന്ത്രിക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു സർക്കാർ വകുപ്പ് ഉണ്ടാകും. ഉദാഹരണത്തിന്, ഒരു സ്വകാര്യ ആശുപത്രിയെ നിയന്ത്രിക്കുന്നത് ആരോഗ്യ വകുപ്പാണ്. ഒരു സ്വകാര്യ ഫാക്ടറി ആണെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ഫാക്ടറീസ് വകുപ്പോ മലിനീകരണ നിയന്ത്രണ ബോർഡോ ആയിരിക്കും. നിയമം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു സർക്കാർ വകുപ്പിന് നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് വിളിപ്പിക്കാൻ അധികാരമുള്ള ഏത് രേഖയും, അതായത് ഇൻഫർമേഷൻ ആക്സസിബിൾ ബൈ എ പബ്ലിക് അതോറിറ്റി ആണ്ട് എനി അതല്ലോ, പൊതുജനങ്ങൾക്ക് വിവരാവകാശ പ്രകാരം ആ സർക്കാർ വകുപ്പിലൂടെ ഇത് ചോദിച്ചു വാങ്ങാം. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലെ ഒരു സ്വകാര്യ സ്കൂളിൽ കുട്ടികളിൽ നിന്ന് അമിതമായി ഫീസ് വാങ്ങുന്നു എന്ന് വിചാരിക്കാം. നമുക്ക് ആ സ്കൂളിലേക്ക് നേരിട്ട് RTI അയക്കാൻ പറ്റില്ല. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിലെ PIO അപേക്ഷ നൽകാം. ഈ സ്വകാര്യ സ്കൂൾ സർക്കാരിന് സമർപ്പിച്ച ഫീസ് ഘടനയുടെയും അവരുടെ അംഗീകാര രേഖകളുടെയും പകർപ്പ് ലഭ്യമാക്കണമെന്ന്. വിദ്യാഭ്യാസ വകുപ്പ് ആ സ്കൂളിൽ നിന്ന് അത് വാങ്ങി നമുക്ക് തരാൻ ബാധ്യസ്ഥരാണ്.
3: നമ്മൾ വിവരാവകാശ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എപ്പോഴും പറയുന്ന ഒരു പേരാണ് PIO അഥവാ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ആരാണ് യഥാർത്ഥത്തിൽ ഈ ഉദ്യോഗസ്ഥൻ? ഓരോ സർക്കാർ ഓഫീസിലും വിവരാവകാശത്തിന് മറുപടി നൽകാൻ വേണ്ടി മാത്രം പുതിയ ആളുകളെ സർക്കാർ നിയമിച്ചിട്ടുണ്ടോ?
4: ഇല്ല, അതിനായി പുതിയ നിയമനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 5(1) പ്രകാരം ഓരോ സർക്കാർ ഓഫീസിലും നിലവിലുള്ള മെഡിക്കലായ ഉദ്യോഗസ്ഥരിൽ ഒരാൾക്ക് വിവരാവകാശത്തിന്റെ അധിക ചുമതല കൂടി നൽകിയിട്ടുണ്ടാകും. ഇദ്ദേഹത്തെയാണ് നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഥവാ PIO എന്ന് വിളിക്കുന്നത്. ഇനി ഓഫീസ് വലുതാണെങ്കിൽ ഇദ്ദേഹത്തെ സഹായിക്കാൻ ഒരു അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും അവിടെ കാണും. ലളിതമായി പറഞ്ഞാൽ ഒരു സർക്കാർ ഓഫീസിലേക്ക് വിവരങ്ങൾ തേടി പൊതുജനങ്ങൾ ചെല്ലുമ്പോൾ അവർക്കും ആ ഓഫീസിലെ ഫയലുകൾക്കും ഇടയിലുള്ള ഒരു സുപ്രധാന ബ്രിഡ്ജ് പാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് PIO.
3: അപ്പോൾ ഓഫീസിലെ ഒരു സാറിന് തന്നെയാണ് ഈ ചുമതല അല്ലേ? അങ്ങനെയെങ്കിൽ ഈ PIO പ്രധാന കടമകൾ എന്തൊക്കെയാണ്? നമ്മൾ ഒരു അപേക്ഷ പോയി കൊണ്ടു കൊടുത്താൽ ഇവർക്കത് വാങ്ങാതിരിക്കാൻ വല്ല അവകാശമുണ്ടോ?
4: ഒരു അപേക്ഷകനെ സഹായിക്കുക എന്നത് ഈ ഉദ്യോഗസ്ഥന്റെ നിയമപരമായ വലിയൊരു ഉത്തരവാദിത്തമാണ്. പ്രധാനമായും 4 കടമകളാണ് ഒരു PIO ഉള്ളത്. ആദ്യമായി അപേക്ഷകൾ സ്വീകരിക്കുക. ഒരു പൗരൻ വിവരാവകാശ അപേക്ഷയുമായി വന്നാൽ അത് കൈപ്പറ്റാൻ ഇദ്ദേഹം ബാധ്യസ്ഥനാണ്. അടുത്തതായി അപേക്ഷകനെ സഹായിക്കുക. ഇനി ഒരു ശ്രോതാവിന് അപേക്ഷ സ്വയം എഴുതാൻ അറിയില്ല എന്ന് വിചാരിക്കുക. ആ ശ്രോതാവ് ഓഫീസിൽ ചെന്ന് കാര്യം പറഞ്ഞാൽ അത് കൃത്യമായ അപേക്ഷ എഴുതി തയ്യാറാക്കാൻ സഹായിക്കേണ്ടത് ഈ PIO കടമയാണ്. കാഴ്ച പരിമിതിയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉള്ളവരെ സഹായിക്കാൻ ഇവർക്ക് പ്രത്യേകമായ റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. അടുത്തതായി വിവരങ്ങൾ ശേഖരിക്കുക. അപേക്ഷ കൈപ്പറ്റി കഴിഞ്ഞാൽ ആ ഓഫീസിലെ മറ്റ് സെക്ഷനുകളിൽ നിന്ന് ഫയലുകൾ വിളിച്ചു വരുത്തി ആവശ്യപ്പെട്ട വിവരങ്ങൾ കൃത്യമായി കണ്ടെത്തിയിരിക്കണം. അടുത്തതായി തീരുമാനമെടുക്കൽ. വിവരങ്ങൾ നൽകാൻ നിയമപരമായ തടസ്സങ്ങൾ ഇല്ലെങ്കിൽ അത് അപേക്ഷകന് നിശ്ചിത തുക ഈടാക്കിക്കൊണ്ട് കൃത്യമായി എത്തിച്ചു നൽകണം.
3: നമ്മൾ അപേക്ഷ നൽകിയാൽ ഇവർക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇവർക്ക് നൽകുന്ന കൃത്യമായ സമയപരിധി എത്രയാണ്?
4: വിവരാവകാശ നിയമത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് തന്നെ ഈ സമയപരിധികളാണ്. ഒരു PIO നിയമം കടുപ്പമേറിയ 2 ടൈം ലൈനുകളാണ് വെച്ചിരിക്കുന്നത്. സാധാരണ സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു അപേക്ഷ നേരിട്ടോ തപാൽ വഴിയോ നൽകിയാൽ അത് കൈപ്പറ്റിയ തീയതി മുതൽ കൃത്യം 30 ദിവസത്തിനകം PIO മറുപടി നൽകിയിരിക്കണം. നമ്മൾ ആവശ്യപ്പെടുന്ന വിവരം ഒരു പൗരന്റെ ജീവനെയോ അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യമോ ബാധിക്കുന്നതാണെങ്കിൽ വെറും 48 മണിക്കൂറിനകം PIO മറുപടി നൽകാൻ ബാധ്യസ്ഥനാണ്. ഈ സമയപരിധി ലംഘിച്ചാൽ ഇവർക്ക് സ്വന്തം ശമ്പളത്തിൽ നിന്ന് പിഴ കൊടുക്കേണ്ടി വരും.
3: നമ്മുടെ ശ്രോതാക്കളിൽ ആർക്കെങ്കിലും അറിയാതെ ഒരു അപേക്ഷ മാറി വേറൊരു ഓഫീസിലെ PIO നൽകി എന്ന് വിചാരിക്കുക. ആ സമയത്ത് ഈ PIO ഇത് ഞങ്ങളുടെ ഓഫീസിലെ കാര്യമല്ല, അതുകൊണ്ട് അപേക്ഷ നിരസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ മടക്കി അയക്കാൻ പറ്റുമോ?
4: ഒട്ടും പറ്റില്ല. നമ്മൾ കൊടുത്ത അപേക്ഷ ആ ഓഫീസുമായി ബന്ധപ്പെട്ടതല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തള്ളിക്കളയാൻ PIO അവകാശമില്ല. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 6(3) പ്രകാരം അപേക്ഷ ലഭിച്ച് കൃത്യം 5 ദിവസത്തിനുള്ളിൽ അത് ഏത് ഓഫീസിലാണോ ഉള്ളത് അവിടുത്തെ PIO ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കൈമാറേണ്ടത് ഈ ഉദ്യോഗസ്ഥന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത വിവരം അപേക്ഷകനെ കത്ത് വഴി കൃത്യമായി അറിയിക്കുകയും ചെയ്യണം. ഈ കൈമാറ്റത്തിന് വേണ്ടി 5 ദിവസം അധികം ലഭിക്കുന്നത് കൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ മറുപടി ലഭിക്കാൻ പരമാവധി 35 ദിവസം വരെ സമയമെടുക്കാം. അതുകൊണ്ട് ഓഫീസ് മാറിപ്പോകുമോ എന്ന് ശ്രോതാക്കൾ ഒട്ടും പേടിക്കേണ്ടതില്ല.
3: ഒരു സാധാരണക്കാരൻ തന്റെ കയ്യിലുള്ള ഒരു വെള്ളക്കടലാസിൽ എങ്ങനെയാണ് ഒരു വിവരാവകാശ അപേക്ഷ തയ്യാറാക്കേണ്ടത്? അതിന്റെ ഫീസ് എത്രയാണ്? ഇത് ആർക്കാണ് അയക്കേണ്ടത്? ഇതിന്റെ ഒരു പ്രായോഗിക വശം ഒന്ന് ലളിതമായി പറഞ്ഞു തരാമോ?
4: വിവരാവകാശ നിയമത്തിന്റെ ഏറ്റവും വലിയൊരു ഫാക്ട് എന്തെന്ന് വെച്ചാല് ഇത് സാധാരണക്കാരൻ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സങ്കീർണമായ ഒരു വക്കീൽ ഭാഷയോ വലിയൊരു ഫോർമാറ്റുകളുടെയോ ആവശ്യമില്ല. ഒരു സാധാരണക്കാരന് വീട്ടിലിരുന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ഈ അപേക്ഷ തയ്യാറാക്കാം. ആദ്യമായി അപേക്ഷയുടെ രൂപം, ഫോർമാറ്റ് ആൻഡ് ലാംഗ്വേജ്. പലരും വിചാരിക്കുന്നത് വിവരാവകാശത്തിന് അച്ചടിച്ച പ്രത്യേകം അപേക്ഷാ ഫോം വേണമെന്നാണ്. എന്നാൽ നിയമപ്രകാരം അങ്ങനെയൊന്നുമില്ല. ഒരു വെള്ളക്കടലാസിൽ അതിൽ സ്വന്തം കൈപ്പടയിൽ പേന കൊണ്ട് എഴുതിയാൽ തന്നെ മതിയാകും. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അടുത്തതായി ഭാഷ, ലാംഗ്വേജ്. നമ്മുടെ ശ്രോതാക്കൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ അപേക്ഷ എഴുതാവുന്നതാണ്. ഭാഷ ഒരു തടസ്സമേ അല്ല. അപേക്ഷ ആർക്കാണ് അഭിസംബോധന ചെയ്യേണ്ടത്? നമ്മൾ അല്ല അപേക്ഷ ആർക്കാണ് അഭിസംബോധന ചെയ്യേണ്ടത്? നമ്മൾ അപേക്ഷ എഴുതുമ്പോൾ മുകളിലായി ബോധിപ്പിക്കുന്ന ആളെന്ന് വെച്ച് നമ്മുടെ പേരും വിലാസവും ഫോൺ നമ്പറും എഴുതുക. അത് കഴിഞ്ഞ് സ്വീകർത്താവ് എന്ന ഭാഗത്ത് ആ ഓഫീസിലെ വലിയ സാറിന്റെ പേരോ കളക്ടറുടെ പേരോ വില്ലേജ് ഓഫീസറിന്റെ പേരോ എഴുതാൻ പാടില്ല. പകരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന പദവിയാണ് അഭിസംബോധന ചെയ്യേണ്ടത് ഉദാഹരണത്തിന് എഴുതുമ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, വില്ലേജ് ഓഫീസ്, കൊല്ലം എന്ന് മാത്രം എഴുതിയാൽ മതിയാവും. അടുത്തായി ഇതിന്റെ ഫീസ് എത്രയാണ്? ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നീതി കിട്ടുന്ന ഒരു വഴിയാണിത്. കേരളത്തിൽ വിവരാവകാശ അപേക്ഷയ്ക്കുള്ള അടിസ്ഥാന ഫീസ് വെറും 10 രൂപയാണ്. ഈ പണം നമുക്ക് പല രീതിയിലായി അടയ്ക്കാം. ഒരു കോടതി ഫീസ് സ്റ്റാമ്പ് വാങ്ങി അപേക്ഷയിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ ഓഫീസിൽ ചെന്ന് നേരിട്ട് 10 രൂപ മടക്കി രസീത് വാങ്ങി അപേക്ഷയ്ക്കൊപ്പം വയ്ക്കാം. തപാൽ വഴിയാണ് അയക്കുന്നതെങ്കിൽ 10 രൂപയുടെ പോസ്റ്റൽ ഓർഡറോ ഡിമാൻഡ് ഡ്രാഫ്റ്റോ എടുത്തു വെക്കാം. ഇതിൽ നമ്മുടെ ശ്രോതാക്കളുടെ പ്രത്യേകം ശ്രദ്ധിക്ക്, നിങ്ങൾ BPL അഥവാ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ 10 രൂപ ഫീസ് പോലും അടയ്ക്കേണ്ടതില്ല എന്നതാണ്. ഇത് നിങ്ങൾക്ക് തികച്ചും സൗജന്യമാണ്. അതിനായി നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പകർപ്പ് അപേക്ഷയ്ക്കൊപ്പം വെച്ചാൽ മാത്രം മതിയാകും.
3: ഈ പറഞ്ഞതൊക്കെ ഓഫീസിൽ നേരിട്ട് പോകുന്നവർക്കും തപാൽ വഴിയും അയക്കുന്നവർക്കുമുള്ള ഒരു കാര്യങ്ങളാണ്. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് വീട്ടിൽ ഒറ്റയിരിപ്പിന് ഫോൺ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ ഓൺലൈനായി നമുക്ക് അപേക്ഷ നൽകാൻ വല്ല വഴിയുമുണ്ടോ?
4: കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് അപേക്ഷിക്കാൻ RTIonline.gov.in എന്ന വെബ്സൈറ്റ് ഉള്ളതുപോലെ നമ്മുടെ കേരള സർക്കാർ ഓഫീസുകളിലേക്ക് അപേക്ഷിക്കാൻ RTIonline Kerala അഥവാ RTIonline.kerala.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ ലഭ്യമാണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇതിലൂടെ അപേക്ഷിക്കാം. വെബ്സൈറ്റിൽ കയറി അപേക്ഷകന്റെ വിവരങ്ങളും ചോദിക്കേണ്ട ചോദ്യങ്ങളും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ച് ഓൺലൈനായി തന്നെ ആ 10 രൂപ ഫീസ് അടയ്ക്കാം. അപേക്ഷ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പറും ലഭിക്കും. അത് വെച്ച് നമ്മുടെ അപേക്ഷയുടെ അവസ്ഥ എന്തായി എന്ന് ഫോണിലൂടെ തന്നെ ട്രാക്ക് ചെയ്യാനും സാധിക്കും.
3: നമ്മൾ അപേക്ഷയൊക്കെ തയ്യാറാക്കി ഓഫീസിലെ PO നൽകി എന്ന് വിചാരിക്കുക. ഇനി ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഈ അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനകം ആ ഉദ്യോഗസ്ഥൻ നമുക്ക് മറുപടി തന്നിരിക്കണം. നിയമം പറയുന്ന കൃത്യമായ സമയപരിധി എത്രയാണ്?
4: വിവരാവകാശ നിയമത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കടുപ്പമേറിയ ഒരു സമയപരിധിയാണ്, അതായത് സ്ട്രിക്ട് ടൈം ലൈൻ ആണ്. നമ്മൾ സാധാരണ ഒരു അപേക്ഷ സർക്കാർ ഓഫീസിൽ കൊടുത്താൽ എന്താണ്,

0: ഉദ്യോഗസ്ഥർ പറയും ഫയൽ നോക്കട്ടെ അടുത്ത മാസം വാ എന്നൊക്കെ. വിവരാവകാശത്തിൽ ആ ഒരു കളി നടക്കില്ല. നിയമപ്രകാരം നമ്മളൊരു അപേക്ഷ നേരിട്ടോ തപാൽ വഴിയോ ഒരു ഓഫീസിലെ പി ഐ ഒക്കെ നൽകിയാൽ ആ അപേക്ഷ കൈപ്പറ്റിയ തീയതി മുതൽ കൃത്യം 30 ദിവസത്തിനകം അവർ നമുക്ക് മറുപടി തന്നിരിക്കണം. ഈ 30 ദിവസത്തിനുള്ളിൽ മറുപടി തന്നില്ലെങ്കിൽ അത് നിയമലംഘനമായി കണക്കാക്കും. അടുത്ത വായിച്ച അടുത്ത കേസ് വായിച്ചോടാ.
1: പക്ഷേ നമ്മുടെ ശ്രോതാക്കൾക്ക് ഉണ്ടാകാനിടയുള്ള ചില അടിയന്തര സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരാളെ പോലീസ് നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരാളുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. അങ്ങനെയുള്ള സമയത്ത് വിവരങ്ങൾ കിട്ടാൻ നമ്മൾ ഈ പറയുന്ന 30 ദിവസം കാത്തിരുന്നാൽ അത് വലിയ ദുരന്തമാകില്ലേ? അതിന് നിയമത്തിൽ പ്രത്യേക വല്ല ഇളവും ഉണ്ടോ?
0: വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണല്ലേ ഇത്. വിവരാവകാശ നിയമത്തിന്റെ ഏറ്റവും വലിയ മാനുഷികവും വിപ്ലവകരവുമായ മുഖമാണിത്. ഇതിനായി ഈ നിയമത്തിൽ ലൈഫ് ഓർ ലിബർട്ടി ക്ലോസ് സെക്ഷൻ 7(1) എന്ന് പറയുന്ന ഒരു പ്രത്യേക വകുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന വിവരം ഒരു പൗരന്റെ ജീവനെയോ അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണെങ്കിൽ 30 ദിവസം ഇല്ല, അപേക്ഷ ലഭിച്ച് കൃത്യം 48 മണിക്കൂറിനകം, അതായത് വെറും 2 ദിവസത്തിനുള്ളിൽ ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയിരിക്കണം.
1: ഏതൊരു പ്രായോഗിക സാഹചര്യങ്ങളിലാണ് നമ്മുടെ ശ്രോതാക്കൾ ഈ പറഞ്ഞ വകുപ്പ് ഉപയോഗിക്കേണ്ടത്?
0: ചില വ്യക്തമായ ഉദാഹരണങ്ങൾ പറയാം. ആദ്യമായി പോലീസ് കസ്റ്റഡി. ഒരാളെ പോലീസ് വന്ന് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി ഏത് കുറ്റത്തിനാണ് ഏത് സ്റ്റേഷനിലാണ് വെച്ചിരിക്കുന്നതെന്ന് ബന്ധുക്കൾക്ക് അറിയണം. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. അടുത്തതായി അടിയന്തര ചികിത്സയും മെഡിക്കൽ രേഖകളും. ഒരാൾക്ക് സർക്കാർ ആശുപത്രിയിൽ വെച്ച് അടിയന്തരമായി ഒരു മേജർ ശസ്ത്രക്രിയ നടത്തണം. അതിനുള്ള അടിയന്തര മെഡിക്കൽ സഹായ രേഖയോ അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടോ സർക്കാർ ഓഫീസിൽ നിന്ന് കിട്ടണം. ഇത് ജീവനെ ബാധിക്കുന്ന കാര്യമാണ്. അടുത്തതായി ഭക്ഷണവും പട്ടിണിയും. ഒരു പാവപ്പെട്ട കുടുംബത്തിന് അർഹതപ്പെട്ട അടിയന്തര റേഷൻ വിഹിതം ബോധപൂർവം നിഷേധിക്കപ്പെടുകയും അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്യുന്ന ഒരവസ്ഥ. അതായത് 3 എണ്ണമാണ്, ലിബർട്ടി, ലൈഫ്, റൈറ്റ് ടു ലൈഫ്. ഇത്തരം സാഹചര്യങ്ങളിൽ അപേക്ഷ എഴുതുമ്പോൾ അതിന്റെ ഏറ്റവും മുകളിലായി വലിയ അക്ഷരത്തിൽ ചുവന്ന പേന കൊണ്ടോ മറ്റോ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും സംബന്ധിച്ച അപേക്ഷ, അതായത് ലൈഫ് ഓർ ലിബർട്ടി കേസ് എന്ന് വ്യക്തമായി എഴുതിയിരിക്കണം. അങ്ങനെ നൽകിയാൽ ആ പി ഐ ഒ ഓഫീസിലെ മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ച് 48 മണിക്കൂറിനകം ആ വിവരം നൽകാൻ നിയമപരമായി ബാധ്യസ്ഥനാണ്.
1: ഇതിൽ എനിക്കൊരു സംശയം തോന്നുന്നത്, ഈ പറഞ്ഞ 30 ദിവസത്തിനകമോ അല്ലെങ്കിൽ 48 മണിക്കൂറിനകമോ ഉദ്യോഗസ്ഥൻ മറുപടി തന്നില്ല എന്ന് വിചാരിക്കുക, അതിനുശേഷം അവർ നമുക്ക് മറുപടി തരുമ്പോൾ വലിയൊരു തുക ചാർജായി കൊടുക്കേണ്ടിയിരിക്കുമോ?
0: വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 7(6) പ്രകാരം വളരെ ശക്തമായ ഒരു വ്യവസ്ഥയുണ്ട്. ഒരു പി ഐ ഒ നിശ്ചിത സമയപരിധിക്കുള്ളിൽ, അതായത് 30 ദിവസമോ അല്ലെങ്കിൽ 48 മണിക്കൂറോ ഇതിനുള്ളിൽ മറുപടി നൽകാൻ പരാജയപ്പെട്ടാൽ പിന്നീട് അവർ നൽകുന്ന വിവരങ്ങൾക്ക് അപേക്ഷയിൽ നിന്ന് യാതൊരുവിധ ഫീസും, അതായത് പേജ് 1 ന് 2 രൂപ വെച്ചുള്ള ഈ ഫോട്ടോസ്റ്റാറ്റ് ഫീസ് പോലും ഈടാക്കാൻ പാടില്ല. ആ വിവരങ്ങൾ എത്ര വലിയ ഫയലുകളാണെങ്കിലും അപേക്ഷകന് തികച്ചും സൗജന്യമായി നൽകാൻ ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ്. സമയത്തിന് ജോലി ചെയ്യാത്തതിന് നിയമം ഉദ്യോഗസ്ഥന് നൽകുന്ന ആദ്യത്തെ അടിയാണിത്.
1: സർക്കാരുമായി ചേർന്ന് വലിയ ബിസിനസ് നടക്കുന്ന ഒട്ടനവധി സ്വകാര്യ കമ്പനികളുണ്ടല്ലോ. ഈ കമ്പനികളുടെ ബിസിനസ് രഹസ്യങ്ങൾ നമുക്ക് വിവരാവകാശം വഴി ചോദിക്കാൻ പറ്റുമോ?
0: അതിനും നിയമത്തിൽ കൃത്യമായ വിലക്കുണ്ട്. സെക്ഷൻ 8(1)(d) പ്രകാരം വാണിജ്യ രഹസ്യങ്ങൾ, അതായത് ട്രേഡ് സീക്രറ്റ്സ്, ഭൗതിക സ്വത്തവകാശം, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പേറ്റന്റ്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ബിസിനസ് താല്പര്യങ്ങളെ, കമേഴ്ഷ്യൽ കോൺഫിഡൻസിലുള്ള കാര്യങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന വിവരങ്ങൾ എന്നിവ നൽകാൻ കഴിയില്ല. സർക്കാർ സ്ഥാപനമായ മിൽമ അല്ലെങ്കിൽ KTDC അവിടെ ഒരു പ്രത്യേക ഉൽപ്പന്നം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രഹസ്യകോട്ടുകൾ, ഫോർമുലസ് എന്താണെന്ന് ചോദിച്ചാൽ ബിസിനസ് രഹസ്യം എന്ന് പറഞ്ഞ് അവർക്കത് നിഷേധിക്കാം. കാരണം അത് പുറത്തുവിട്ടാൽ വിപണിയിൽ മറ്റ് സ്വകാര്യ കമ്പനികൾ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്.
1: നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ചേർന്ന് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാറുണ്ടല്ലോ. ഈ മന്ത്രിസഭാ യോഗത്തിലെ ചർച്ചകളും അവർ എഴുതുന്ന കുറിപ്പുകളും നമുക്ക് അപ്പോ അപ്പോൾ ചോദിക്കാൻ പറ്റുമോ?
0: സെക്ഷൻ 8(1)(i) പ്രകാരം മന്ത്രിമാരും ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തുന്ന ചർച്ചകളുടെ രേഖകൾ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ രേഖകൾ അഥവാ ക്യാബിനറ്റ് പേപ്പേഴ്സ് ചർച്ചകൾ നടക്കുന്ന സമയത്ത് പുറത്തുവിടാൻ കഴിയില്ല. എന്നാൽ ഇതിലൊരു വലിയ പ്രത്യേകതയുണ്ട്. ഒരു വിഷയത്തിൽ മന്ത്രിസഭ കൃത്യമായ ഒരു തീരുമാനം, ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം എന്താണ്, അതിന് ആധാരമായ രേഖകൾ എന്തൊക്കെയാണെന്നറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട്. തീരുമാനം എടുക്കുന്നത് വരെ മാത്രമേ ഈ രഹസ്യ സ്വഭാവമുള്ളൂ എന്ന് ചുരുക്കം.
1: കോടതിയിൽ വലിയ വലിയ കേസുകൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്നോ കോടതിയിൽ നിന്നോ ചോദിച്ചാൽ ലഭിക്കുമോ?
0: സെക്ഷൻ 8(1)(b) പ്രകാരം ഏതെങ്കിലും ഒരു കോടതിയോ ട്രിബ്യൂണലോ ഒരു വിവരം പുറത്തുവിടുന്നത് വ്യക്തമായി വിലക്കിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ വിവരം പുറത്തുവിടുന്നത് കോടതി അലക്ഷ്യത്തിന് കാരണമാകുമെങ്കിലോ അത്തരം വിവരങ്ങൾ നൽകാൻ കഴിയില്ല. ഇതിനെ സബ് ജുഡിസ് എന്ന് പറയും. പക്ഷെ നമ്മുടെ ശ്രോതാക്കൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കേസ് കോടതിയിൽ നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് മാത്രം എല്ലാ വിവരങ്ങളും ഒളിപ്പിച്ചു വെക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല. കോടതി പ്രത്യേകം വിലക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ വിവരങ്ങൾ നിഷേധിക്കാൻ PIO അവകാശമുള്ളൂ.
1: ഈ പറഞ്ഞ സെക്ഷൻ 8 കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് കൗശലക്കാര ചില ഉദ്യോഗസ്ഥർ തങ്ങളുടെ അഴിമതി മൂടിവെക്കാൻ വേണ്ടി ഇതിലെ ഏതെങ്കിലും ഒരു വകുപ്പ് കാണിച്ച് നമ്മുടെ വിവരം നിഷേധിച്ചാലോ, അതിനെ മറികടക്കാൻ എന്താണ് വഴി?
0: വിവരാവകാശ നിയമത്തിന്റെ ഏറ്റവും വലിയ മാസ് എൻട്രി ഇത് ഈ പറഞ്ഞ സെക്ഷൻ 8(2)ലാണ്. ഇതിനെ പബ്ലിക് ഇൻട്രസ്റ്റ് ഓവർ റൈഡ് എന്നാണ് വിളിക്കുന്നത്. നിയമം പറയുന്നത് എന്തെന്നാൽ, ഈ സെക്ഷൻ 8 പറഞ്ഞേക്കുന്ന കാരണങ്ങൾ കൊണ്ട് ഒരു വിവരം നിഷേധിക്കാമെങ്കിൽ പോലും ആ വിവരം പുറത്തുവിടുന്നത് വഴി സമൂഹത്തിനുണ്ടാകുന്ന വലിയ പൊതുജന താല്പര്യം, അതായത് ലാർജ് പബ്ലിക് ഇൻട്രസ്റ്റ്, ആ രഹസ്യം സൂക്ഷിക്കുന്ന വഴി ഉണ്ടാകുന്ന നേട്ടത്തെക്കാൾ വലുതാണെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ രഹസ്യരേഖയും പൊതുജനങ്ങൾക്ക് നൽകാൻ വിവര കമ്മീഷന് ഉത്തരവിടാം. പക്ഷെ ഇതിനൊരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ചില അതീവ രഹസ്യങ്ങൾ ഒഴികെ.
1: ശേഷമുള്ള വിവരാവകാശ വിഷയങ്ങളുമായി അടുത്ത ആഴ്ച കേട്ടുമുട്ടാം.
2: നിയമം ലളിതമായി, സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത, അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് നിമിത ഫിലോമിന. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന്.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
6: അപ്പൊ അതറിഞ്ഞില്ലേ, 4-ാം തീയതി രാവിലെ 10 മണി മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
5: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
6: അതെ, 4-ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
4: റേഡിയോ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: നമസ്കാരം. മ്യൂസിക്കൽ ചെയറിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ മ്യൂസിക്കൽ ചെയറിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ദേ നമുക്ക് ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: വിജയകുമാരിയമ്മ.
0: ഓക്കെ, വിജയകുമാരിയമ്മ. അപ്പൊ വിജയകുമാരിയമ്മയാണ് ആദ്യമായിട്ട് പാടാൻ പോകുന്നത്. ആക്ച്വലി വേറൊരു കോൾ ആയിരുന്നു നമ്മൾ കണക്ട് ചെയ്തിരുന്നത്. ആ കോള് ബ്രേക്ക് ആയതുകൊണ്ടാണ് വിജയകുമാരിയമ്മയ്ക്ക് ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പാടാം. ഓക്കെ.
1: എന്തു പരിഭവം എല്ലയോതി വന്നു കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാനോടി വന്നതാണ് ഞാൻ ശ്രുപ്രസാദവും മൗനചുംബങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണ് ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ോപകന്യയായോടി വന്നതാണ് ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടുമേ എന്തു

0: ഹിന്ദു നൽകുവാനോടി വന്നതാണു ഞാൻ. ഹലോ.
1: ഓക്കേ, കൊള്ളായിരുന്നു കേട്ടോ.
0: ഓക്കേ
1: അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം ഭാസ്കരൻ ചേട്ടു.
2: എന്തോ
1: ആദ്യം
2: വിളിക്കാം, അയ്യപ്പന്റെ പാട്ട് പാടാൻ ആദ്യം വിളിക്കാൻ കിട്ടിയില്ല.
1: അക്ഷരം കായാണ്, കാ വെച്ച് പാടിക്കോ കേട്ടോ.
2: കായാണോ? കാവത്തെ പാട്ട് പാടട്ടെ.
1: കാ കാ അക്ഷരം കാ.
2: കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു, സ്വർഗവും മരകവും കാലമാം കടലിൻ അക്കരയോ ഇക്കരയോ. മനുഷ്യനെ സൃഷ്ടിച്ച ഈശ്വരനാണെങ്കിൽ ഈശ്വര

0: തന്നു പണ്ടു നീ ഞങ്ങൾ തെന്തിരു തന്നു. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിൽ വിളക്കുമരം കണ്ണുടച്ചു. ഉഗവും മരകവും കാലമാം കടലിൻ അക്കരയോ ഇക്കരയോ. കേശവ ചേട്ടൻ നമ്മളെ വിട്ടു പോയില്ലേ? കേശവ ചേട്ടൻ
1: ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആഹാ, ഇന്ന് നേരത്തെ വിളിച്ചല്ലോ. ആണോ?
2: ചോറ് തിന്നിങ്ങനിരുന്നേ.
1: അതെന്തു വെച്ചി കട്ട് ചെയ്ത്?
2: ആ എന്താണോ എന്തോ തന്നെയാ കട്ടായി. അപ്പോഴത്തേക്ക് ഒരു കോള് കിട്ടി.
1: അതെ അതെ. ഓക്കെ, അപ്പൊ ആയാണ് അക്ഷരം. ആ
2: അമ്മേ അമ്മേ അമ്മേ, നമ്മുടെ അമ്പിളിയമ്മ അവനെപ്പോ വരും? അമ്പിളിത്താരകൾ കുഞ്ഞിന്റെ കൂടെ അത്തഴമുണ്ണാനിപ്പോ വരും. ഇന്നലെ രാത്രിയിലും കണ്ടില്ല, ഇന്ന് വെളുപ്പിനും കണ്ടില്ല. ചന്ദന കിണ്ണവും വെണ്ണയി ചോറുമായി വന്നു വിളിക്കൂലേ, അമ്മാവൻ എന്നെ വിളിക്കൂലേ. അമ്മേ അമ്മേ അമ്മേ, നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോ വരും? അമ്പിളിത്താരകൾ കുഞ്ഞിന്റെ കൂടെ അത്തഴമുണ്ണാനിപ്പോ വരും. അതാ പഠിച്ചു വെച്ചിരുന്ന വേറെ ആരും.
1: ഓക്കെ, സാറില്ല, നമുക്ക് അടുത്ത ആഴ്ച നേരത്തെ വിളിച്ചിട്ട് പാടാം കേട്ടോ.
2: വിളിക്കാം.
1: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
3: ഹലോ
1: ഹലോ, പേര് പറയോ.
3: ഗുഡ്
1: ആഫ്റ്റർനൂൺ യമുനേമ്മ. ഓക്കെ, അക്ഷരം ആ തന്നെയാണ്, ആ വെച്ച് പാടണം.
3: അറിയുന്നില്ല ഭവാനറിയുന്നില്ല, അനുദിനമനുദിനമാത്മാവിൽ നടക്കുമൻ അനുരാഗ പൂജ. ഭവാനറിയുന്നില്ല കേട്ടുമില്ല ഭവാൻ കേട്ടുമില്ല, അരികത്തു വന്നപ്പോഴും ഹൃദയ ശ്രീ കോവിലിലെ ആരാധനയുടെ മണികിലുക്കം. അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല, അജ്ഞാത സ്വപ്നങ്ങളാം പൂക്കൾ അളിവളെന്നും അർച്ചന നടത്തിയതറിഞ്ഞില്ല നീ. കൽപ്പന ജാലമിന്റെ കൺകളിൽ കൊളുത്തിയ കർപ്പൂര ദീപങ്ങളും കണ്ടില്ല നീ. കൽപ്പന ജാലമിന്റെ കൺകളിൽ കൊളുത്തിയ കർപ്പൂര ദീപങ്ങളും കണ്ടില്ല നീ, കണ്ടില്ല നീ. അറിയുന്നില്ല അവാനറിയുന്നില്ല, അനുദിനമനുദിനമാത്മാവിൽ നടക്കുമൻ അനുരാഗ പൂജ. ഭവാനറിയുന്നില്ല കേട്ടുമില്ല അവാൻ കേട്ടുമില്ല, അരികത്തു വന്നപ്പോഴും ഹൃദയ ശ്രീ കോവിലിലെ ആരാധനയുടെ മണികിലുക്കം.
1: ഓക്കേ, കൊള്ളായിരുന്നു കേട്ടോ. സാറില്ല. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ
1: ഹലോ, നമസ്കാരം.
4: നമസ്കാരം,
1: പേര് പറയൂ.
4: മഞ്ജു.
1: ഓക്കെ മഞ്ജു ചേച്ചി, അക്ഷരം മായാണ്, മണിക്കിലുക്കം.
4: മായോ?
1: മാവച്ചാണ് പാടാനുള്ളത്.
4: കാണാത്തും ഒരു തഴുകുപോ.

0: ഹലോ.
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. സ്വീറ്റ് വോയിസ്, കൊള്ളാം ചേച്ചി. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണം നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: പേര് പറയോ. സിക്കന്ദർ ആസാദ്. എവിടുന്നാ വിളിക്കുന്നേ? റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ. പക്ഷെ ഈ സൗണ്ട് നല്ല പരിചയമുള്ള ഒരു സൗണ്ട് കേട്ടോ. അല്ല, ഈ പേര് പക്ഷെ ആദ്യമായിട്ടാണല്ലോ കേക്കുന്നേ. ഓക്കെ, അപ്പൊ അക്ഷരം തായാണ്. ആ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് പാടണം കേട്ടോ. താത്ത. ചേട്ടാ, റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
1: ഹലോ, പേര് പറയോ.
3: പേര് കൃഷ്ണേന്ദു, കൊല്ലത്തുനിന്ന് വിളിക്കുന്നു.
1: ഓക്കെ കൃഷ്ണേന്ദു, അക്ഷരം ആ.
3: ആയോ?

0: ഹലോ.
1: ഓക്കെ, കൊള്ളായിരുന്നു.
0: ഓക്കെ,
1: കൃഷ്ണ, ഇത് വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, പേര് പറയൂ.
2: അക്ഷിജ്.
1: അക്ഷിജ്, ഏത് ക്ലാസ്സിലാ?
2: ഫിഫ്ത്തില്.
1: നീ ഏത് പാട്ടാ പാടുന്നേ? ഏതെങ്കിലും ലെറ്റർ തന്നാ പാടാം. ഓക്കെ, ആ വെച്ച് പാടിക്കോ. ആ റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ആ വെച്ചറിയോ?
2: ഇല്ല, വേറെ ലെറ്റർ.
1: കാ വെച്ചറിയോ?
2: കായ.
1: കാ കാ.

0: ഹലോ.
1: പാടിക്കോ. അത്ര അറിയോ? പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു കേട്ടോ. ടാറ്റാ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്. ബ്രേക്കിന് ശേഷം തിരികെ എത്താം.
2: പെട്രോൾ വില ഓർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778689846976084.
1: ഓക്കെ, തിരികെ എത്താം മ്യൂസിക്കൽ ചെയറിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പതി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
3: ഹലോ.
1: ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
1: പേര് പറയൂ.
3: സച്ചു.
1: സച്ചു. ഓക്കെ സച്ചു, അക്ഷരം സായാണ്, സാ വെച്ച് പാടണം.
3: അക്ഷരം സായോ?
1: സാ സാ.
3: വാടാ.
1: തായല്ല, സാ സാ.
3: തായല്ലേ?
1: സംഗീതത്തിന്റെ സാ.
3: തായ?
1: ആ. സച്ചു എവിടുന്ന വിളിക്കുന്നേ? കേട്ടില്ല.
3: ശങ്കേഴ്സ് ഹോസ്പിറ്റൽ.
1: ശങ്കേഴ്സ് ഹോസ്പിറ്റൽ. ഓക്കെ, പഠിക്കുവാണോ?
3: ആ പഠിക്കുക, പ്ലസ് ടു പഠിക്കുവല്ലോ.
1: ആഹാ, സ്വന്തമായിട്ട് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നതെന്ന് അറിയത്തില്ല. ഏത് സ്കൂളിലാ? ഇതെന്താ അടുത്തൊരു ഒരാളിനെ നിർത്തിയിട്ടുണ്ട് ഇതൊക്കെ പറയാനായിട്ട്. സച്ചു ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ഈ വിളിക്കുന്ന ആരാ? ഇത് അപരനാണോ സച്ചുവിന്റെ?
3: അപരനല്ല.
1: അറിയോ പാടാൻ?
3: സാവച്ചല്ലേ?
1: ആ സാവച്ച്.
3: സംഗീതമേ അവരസല്ല.
1: ഓക്കെ, കോള ബ്രേക്ക് ആയിരിക്കുകയാണ്. ഓക്കെ സച്ചു, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
4: ഹലോ.
1: ഹലോ, പേര് പറയൂ.
4: എന്റെ പേര് ശാലിനി.
1: ശാലിനി. ഓക്കെ ശാലിനി ചേച്ചി, സാ വെച്ച് പാടാൻ അറിയോ? സാ സാ.
4: ആ,
1: സംഗീതത്തിന്റെ സാ, സാവിത്രിയുടെ സാ.
4: സാ.

0: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയൂ.
1: അജിത ചേച്ചി.
0: ഓക്കെ അജിത ചേച്ചി, വീണ്ടും അക്ഷരം സാ തന്നെയാണ് വന്നിരിക്കുന്നത്. സല്ലാപമേ. ആ സാ സാ സല്ലാപമേ.
1: സംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടിപ്പാടി ഉണർത്തിയ സംഗീതം സാഗരങ്ങളെ.
0: വീണ്ടും സായിൽ തന്നെ വന്ന് നിൽക്കുന്നത്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
2: നമസ്കാരം.
0: നമസ്കാരം, പേര് പറയൂ.
2: ഞാൻ കൃഷ്ണൻ മുണ്ടക്കൽ.
0: ഓക്കെ കൃഷ്ണൻ ചേട്ടാ, അക്ഷരം സായാണ്, സാ വെച്ച് പാടണം.
2: സായാണല്ലേ.

വന്നോ എനിക്കെന്തു നൽകാൻ വന്നോ ഓ സന്ധ്യമയങ്ങും കാട്ടുതാറാവുകൾ ഇണകളെത്തി.

0: തനിച്ചു വരും കാരുണ്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ നാണം നിന്റെ നാണം സന്ധ്യമയങ്ങും നേരം അതെയോ
1: ഓക്കെ കൊള്ളായിരുന്നു
0: ഓക്കെ
1: ചേട്ടാ വിളിച്ചതിൽ സന്തോഷം ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 അടുത്തൊരു കോൾ എത്തിട്ടുണ്ട് ഹലോ
2: ഹലോ
1: ഹലോ പേര് പറയൂ
2: വിജി
1: വിജി ഓക്കെ വിജി നേരം നാ നേരം എന്നെഴുതത്തില്ലേ നേരം ആനാ
2: അതി തുടങ്ങുന്ന പാട്ടോ
1: വാക്കല്ല അക്ഷരം നാ എന്ന അക്ഷരല്ലേ നാ അക്ഷരം പാട്ടൊക്കെ ഉണ്ട് ഒരുപാട് പാട്ടുകളുണ്ട്
2: തലോടും പാട്ടുമായി ഇതൾ മാഞ്ഞൊരോർമ്മയെല്ലാം ഒരു മഞ്ഞ തുള്ളി പോലെ
1: വിളിച്ചതിൽ സന്തോഷം ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട് ഹലോ ഹലോ ഹലോ
2: ഹലോ
1: പേര് പറയോ ഓക്കെ അമ്മ തായാണ് അക്ഷരം തുള്ളി പോലെ താ വേറെ പാടാൻ പറ്റത്തില്ല താ വെച്ചിട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട്
2: പാടാം
1: വേറെ പാടാൻ പറ്റത്തില്ല പറയുന്ന കേക്കണം താ വെച്ചിട്ട് തന്നെ തായാണ് അക്ഷരം താ താ തങ്കമണിയുടെ താ
2: താഴമ്പ് മണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുന്നു തങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖക്കിളിവാതിലടയ്ക്കുന്നില്ല പാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി ടക്കില്ല കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല
1: കൊള്ളായിരുന്നു വിളിച്ചതിൽ സന്തോഷം ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട് ഹലോ
3: ഹലോ
1: ഹലോ നമസ്കാരം
3: നമസ്കാരം
1: പേര് പറയൂ
3: സുൽബത്ത്
1: ഓക്കെ സുൽബത്ത് ചേച്ചി അക്ഷരം
3: ഉറക്കുകില്ല

0: അനുഭാഗ്യം. വന്നു തൂവണി മാസം, വന്നു സുരവില മാസം, എനിക്ക് മറന്നുപോയി.
1: താളം കൊട്ടി അരുവി, ആശകളും ചൂടി വരവായി,
0: മറന്നുപോയി. വേറെ പാട്ടുണ്ടായിരുന്നു, ഉണ്ണികളെ ഒരു കഥ പറയാം, അതൊക്കെ അറിയായിരുന്നു, പക്ഷെ പെട്ടെന്ന് കിട്ടിയത് ഈ പാട്ടാ.
2: ഓക്കെ ചേച്ചി, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. പാടി നിങ്ങളായിരുന്നു കേട്ടോ.
0: ഓക്കെ,
2: അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
3: ഹലോ,
2: ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
2: ഹലോ, പേര് പറയൂ.
3: ഗിരിജ.
2: ഓക്കെ, ഗിരിജയമ്മ, അക്ഷരം ആ.
3: ആയോ?
2: ആ, ആ വെച്ചിട്ട് ഇഷ്ടം പോലെ പാട്ടുണ്ടല്ലോ.
3: ആ പാടാ. ആരാദ്യം പറയും, ആരാദ്യം പറയും, പറയാനും വയ്യ, പറയാതിന് വയ്യ.
2: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
3: ഹലോ,
2: ഹലോ, പേര് പറയൂ.
3: ശമല.
2: ഓക്കെ ശമല, അക്ഷരം പാ.
3: പായ.
2: പാ പാ.

0: ഹലോ.
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ.
0: ഓക്കെ
1: മാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: ഓക്കെ. ബീന ചേച്ചി, അക്ഷരം
2: കാ.
1: കാ കാ.

0: ഓക്കേ, കൊള്ളായിരുന്നു കേട്ടോ.
1: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
0: ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയോ.
2: മീര, ഉളിയക്കോവിൽ.
0: ഓക്കെ മീര ചേച്ചി, അക്ഷരം വാ.
2: വായോ?
0: ആ, ആ റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ, റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ.
2: വാ ചേർത്ത് പെട്ടെന്ന് കിട്ടുന്നില്ല.
0: ആലോചിച്ച് നോക്ക്. കലാഭവൻ മണിയുടെ പാട്ടുണ്ട്, കരുമാടിക്കുട്ടനിലെ പാട്ടുണ്ട്.
2: തമരപ്പെണ്ണേ നീ എൻ പൂങ്കല പൂങ്കരളല്ലേ.
0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ദേ നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
3: ഹലോ
0: ഹലോ
3: ഹലോ,
0: ആ റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ.
3: ഞാൻ സജി, കൊല്ലം.
0: ഓക്കെ സജി ചേച്ചി, അക്ഷരം പാ.
3: പൂങ്കരളല്ലേ.
0: പാടിയോ?
3: പാടിയോ. പണ്ടൊരു കാത്തിലൊരാൾക്കെല്ലാം ശരീരമായി നേരുന്നു പണ്ടൊരു കാട്ടിലൊരാം സിംഹം മതിച്ചു വാലിരുന്നു ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും നേന്നിരുന്നു സിംഹം എങ്ങും നേന്നിരുന്നു പേടമാറന്നു.
0: ഓക്കെ കൊള്ളായിരുന്നു കേട്ടോ പക്ഷേ. ഓക്കെ ചേച്ചി, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന അക്ഷരം പായാണ്. അപ്പൊ അടുത്ത നമ്മുടെ കോളർ പാടാനുള്ളത് പായ എന്ന അക്ഷരം വെച്ചിട്ടാണ്. അതിനു മുന്നേ നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് ആണ്. ബ്രേക്കിന് ശേഷം തിരികെ എത്താം.
4: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
5: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
6: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
7: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
6: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റാ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
7: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
6: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
7: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276453. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
8: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:30. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
9: കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കെട്ടിട നിർമ്മാണം എങ്ങും എത്താതെ, ജില്ലാ ആശുപത്രി സൗകര്യങ്ങളെക്കുറിച്ച് ഒരവലോകനം.
8: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ് തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
0: തിരികെത്താം മ്യൂസിക്കൽ ചെയറിലേക്ക്. അപ്പൊ ഈ സമയം 4:03 4:30 വരെയാണ് നമ്മുടെ ടൈം. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കളിപ്പ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8 ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന അക്ഷരം പായാണ്. പായ എന്ന അക്ഷരത്തിൽ നമ്മുടെ അടുത്ത കോളർ ഏത് പാട്ടാണ് പാടുന്നതെന്ന് നോക്കാം. ഹലോ,
10: ഷേളി ചേച്ചിയാണ് മോളെ.
0: ഓക്കെ ഷേളി ചേച്ചി, അക്ഷരം പായാണ്.
10: പായാണ്.

0: ഹലോ.
1: ഓക്കെ, കൊള്ളായിരുന്നു. ഓക്കെ ജി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, പേര് പറയോ.
2: ഉമ.
1: ഓക്കെ, ഉമ ചേച്ചി, ആ ദേവിക്ക് എന്നുള്ളതിന്റെ ആ ദാ വെച്ച് പാടാവൂ.
2: ഓ ദാ

0: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, എന്റെ പേര് കിഷോർ എന്നാണ്.
0: ഓക്കെ കിഷോർ, എവിടുന്നാ വിളിക്കുന്നേ?
1: ഹലോ,
0: എവിടുന്നാ വിളിക്കുന്നേ?
1: കൊല്ലം.
0: ഓക്കെ, അപ്പൊ അക്ഷരം രായാണ്, രാ വെച്ച് പാടണം.
1: രാത്രി പാടി രാവിന്റെ ശോകം, നക്ഷത്ര കുഞ്ഞുങ്ങൾക്ക് പാടി രാവിന്റെ ശോകം, നക്ഷത്ര കുഞ്ഞുങ്ങൾക്ക് ഹലോ.
0: ഓക്കെ, കൊള്ളായിരുന്നു.
1: ഓക്കെ
0: കിഷോർ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണേ നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, ഓക്കെ ജലജ അമ്മ, അക്ഷരം ആ. ആ വേണ്ട, ആ വേണം, ആ വെച്ചാണ് ഇഷ്ടംപോലെ പാട്ടുകളൊക്കെ ഉള്ളത്.
2: പഞ്ഞന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അരപ്പുരവാദി ഞാൻ കാത്തിരുന്നു, മണവാളനെത്തും നേരം കുടുംബിയിൽ ചൂടാനൊരു കുടമുല്ല മാലർ മാല പോത്തിരുന്നു, മുടി മേലേക്ക് തിവച്ചു തുളുനാടൻ പട്ടൊടുത്തു

0: 시범 꼴로띠가 준 언니네 끝내루디 아리레타리 자르디 പരപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു.
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: പേര് പറയൂ.
2: എന്റെ പേര് സുജിത്ത്. അതെ.
1: ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാൻ കൊല്ലം മാമൂട്.
1: മാമൂട്, അക്ഷരം കായാണ്, കാവച്ച് പാടണം.
2: കണ്ണീപ്പൂവിന്റെ കയ്യിൽ കണ്ണി നീളമുഴങ്ങും പരുംപാട്ടിൽ അറിവാക്കു കേൾക്കാം കേൾക്കാതെ കണ്ണീപ്പൂവിന്റെ കയ്യിൽ കണ്ണി
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം. ഓക്കെ, കൃഷ്ണകുമാരി അമ്മ, അക്ഷരം തായാണ്. അമ്മ ഒന്നുകൂടെ കേക്കണേ, തായാണ് അക്ഷരം, താത്ത. ഹലോ,
3: താമര കുമ്പിളല്ലോ ഹൃദയം.
1: അത് പാടി.
3: താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാവിൽ
1: ഭൂനിലാക്കടവിൽ
3: പൂക്കും പുണ്യമല്ലോ നീ.
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ
1: ഹലോ, നമസ്കാരം, പേര് പറയൂ.
4: നമസ്കാരം, ഞാൻ വിനോദ് അഞ്ചാലുമുള്ള.
1: ഓക്കെ, അക്ഷരം പായാണ് ചേട്ടാ, പാ വെച്ച് പാടണം.
4: പാലാഴി കടഞ്ഞെടുത്തൊരഴതാണു ഞാൻ, കാലി കാഞ്ചന ചിലമ്പളിഞ്ഞൊരഴതാണു ഞാൻ. പാലാഴി കടഞ്ഞെടുത്തൊരഴതാണു ഞാൻ. അറിയാവുള്ളൂ.
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ശ്രോതാക്കൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പം ഈ സമയം 4:12 ആയിരിക്കുകയാണ്. 4:30 വരെയാണ് നമ്മുടെ സമയം. അപ്പൊ വേഗം തന്നെ വിളിക്കുക, നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
1: ഹലോ, പേര് പറയൂ.
5: ഉമ.
1: ഓക്കെ, ഉമ ചേച്ചി, അക്ഷരം ആ. അഴകാണു ഞാൻ. നേരത്തെ പാടി പാടി ചേച്ചി, അത് നേരത്തെ പാടി. വേറെ പാട്ട് പാടണേ.
5: പാടിയാണ് നിന്റെ മുരളികൾ കേൾക്കുമ്പോ മനസ്സിൽ പാട്ടുണരും, ആയിരം കനവുണരും. ആലിലക്കണ്ണ നിന്റെ മുരളികൾ കേൾക്കുമ്പോ മനസ്സിൽ പാട്ടുണരും, ആയിരം കലവുണരും.
1: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111 എന്ന നമ്പറിലേക്കാണ്. സമയം ദീ 4:13 ആയിരിക്കുകയാണ്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
6: ഹലോ
1: ഹലോ, നമസ്കാരം.
6: നമസ്കാരം, എന്റെ പേര് കണ്ണൻ.
1: കണ്ണൻ, ഓക്കെ. കണ്ണൻ എവിടുന്ന് വിളിക്കോ? മുണ്ടക്കൽ. എനിക്ക് തോന്നുന്നു നേരത്തെ നമുക്ക് കുറച്ച് മുന്നേ മുണ്ടക്കലിൽ നിന്ന് വേറൊരു കോളും ഉണ്ടായിരുന്നു. അക്ഷരം ക ക ക ക വെച്ച് പാട്ടുണ്ട്, ഇഷ്ടംപോലെ പാട്ടുണ്ട്, കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവിടെ കാറ്റടിക്കുന്ന സൗണ്ട്.
6: കയ്യിലിരുന്നു കാക്ക വിരുന്നു വിളിക്കുന്നു, വിരുന്നുകാരാ വിരുന്നുകാരാ വിരുന്നുകാരാ വന്നാട്ടെ, വിരുന്നുകാരാ വിരുന്നുകാരാ വിരുന്നുകാരാ വന്നാട്ടെ. ഓക്കെ
1: ഓക്കെ, കൊള്ളായിരുന്നു. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04742931111. അപ്പൊ ദീ നമ്മൾ എത്തി നിൽക്കുന്ന അക്ഷരം വായാണ്, വിരുന്നുകാരൻ വായ നക്ഷത്രത്തിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
7: ഹലോ
1: ഹലോ, നമസ്കാരം.
7: നമസ്കാരം,
1: പേര് പറയൂ.
7: ഞാൻ സന്ധ്യ.
1: സന്ധ്യ, ഓക്കെ. സന്ധ്യ ചേച്ചി, വായാണ് അക്ഷരം, വാ വെച്ച് പാടണം.
7: വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോ മകൾ ശ്യാമവർണം, അത്ര അറിയത്തുള്ളൂ.
1: ഓക്കെ ഓക്കെ, സാരല്ല, വീണ്ടും നമ്മുടെ വായിൽ തന്നെയാണ് അക്ഷരം എത്തി നിൽക്കുന്നത്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെത്താം.
8: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
9: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
8: സ്ഥലം കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാൾ.
9: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
10: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
8: അപ്പൊ അതറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫറുണ്ട്.
10: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
8: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടു സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
1: തിരികെത്താം മ്യൂസിക്കൽ ചെയറിലേക്ക്. അപ്പൊ ഈ സമയം 4:16 ആയിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ടൈമും കൂടെയുള്ളൂ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കുന്ന നമ്പർ 04742939111 എന്ന നമ്പറിലേക്കാണ്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
11: ഹലോ
1: ഹലോ, നമസ്കാരം.
11: നമസ്കാരം മാഡം.
1: ഓക്കെ, പേര് പറയൂ.
11: ചിന്തു.
1: ചിന്തു, ചിന്തു അക്ഷരം വായാണ്. അത് പാടി, വേറെ പാട്ട് പാടണം. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
12: ഹലോ
1: ഹലോ ഹലോ, നമസ്കാരം.
12: ഹലോ,
1: എന്റെ പേര് പുഷ്പ. പുഷ്പ, അക്ഷരം വായാണ്, വാ വെച്ച് പാടണം. മായല്ല മായല്ല, ഞാൻ പറയുന്ന ശ്രദ്ധിക്ക്, വായാണ് അക്ഷരം. വാ വാ
12: വാ,
1: വാക്ക് എന്ന് നമ്മൾ എഴുതത്തില്ലേ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111. അപ്പൊ അതെ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
13: ഹലോ, ഞാൻ.
1: ഓക്കെ ജുബേരി അമ്മ, അക്ഷരം വായാണ്, വാ വെച്ച് പാടണം.

0: എന്റെ പെണ്ണിന് കഴിഞ്ഞോ കഴിഞ്ഞ വളകില് കൊണ്ടെന്നാണല്ലോ പിന്നിറങ്ങി വളകളില്ലല്ലോ.
1: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആളെ നോക്കാം. ഹലോ ഹലോ. ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ, നമസ്കാരം മോളെ.
1: നമസ്കാരം ആവിതമ്മ, താമസിച്ചു ഇല്ലേ? ഈ ആണ് അക്ഷരം. ഈ ചോദിച്ച പാട്ടൊക്കെ ഉണ്ട്, ആലോചിച്ച് നോക്കിയാ മതി, കിട്ടും.
2: ഇന്നെന്റെ കരളിലെ പൊന്നണി പാടത്തൊരു പുന്നാരപ്പനന്തത്ത പറന്നു വന്നു, ഒരു പഞ്ചാരപ്പനന്തത്ത പറന്നു വന്നു.
1: ഓക്കെ, കൊള്ളായിരുന്നു കൊള്ളായിരുന്നു. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
3: ഹലോ,
1: പേര് പറയൂ. ഓക്കെ, സഹിച്ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ? പായാണ് അക്ഷരം, പാ വെച്ച് പാടണം. പാ പാ പറന്നു വന്നു.
3: പുഴയോരത്ത് പൊന്തോണിയെത്തിയില്ല, പുഴയോരത്ത് പൊന്തോണിയെത്തിയില്ല.
1: ഓക്കെ, സാറല്ല. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ
1: ഹലോ, ഇത് ആരാ സംസാരിക്കുന്നേ? ആൽവി.
4: ആൽവി
1: ആൻവി. ഓക്കെ ആൻവി കുട്ടി, ഏത് ക്ലാസ്സിലാ?
4: 3C.
1: ഏത് സ്കൂളിലാ? എനിക്കറിയാം കിങ് സ്കൂൾ, എനിക്കറിയാം. ഓക്കെ, പിന്നെ നീ ഏത് പാട്ടാ പാടുന്നേ? ആഹാ, അടിപൊളിയാണല്ലോ, പാടിക്കോ.
4: അരിപ്പഴം പേർക്കാൻ ഇലിക്കൂടാ നിവർത്തി, അരിപ്പഴം പേർക്കാൻ ഇലിക്കൂടാ നിവർത്തി, പൂങ്കുഴുവി പൂവാങ്കുഴുവി പൊന്നോലെ ഞാലിക്കുരുവി, വരിവാ ആലിപ്പഴം പേർക്കാൻ ഇലിക്കൂടാ നിവർത്തി, അരിപ്പഴം പേർക്കാൻ ഇലിക്കൂടാ നിവർത്തി, പൂങ്കുഴുവി പൂവാങ്കുരുവി പൊന്നോലെ ഞാലിക്കുരുവി, വരിവാ അപ്പൊപ്പൻ താടിയിലുപ്പിട്ട് കെട്ടുന്ന ചെപ്പടി വിദ്യ കാണാം, തലക്കീഴായി നീന്താം തലക്കീഴായി നീന്താം, അമ്മമ്മ വന്ന് കുഴഞ്ഞിട്ട് കെട്ടുന്ന തെന്മാലി വില കാണാം, കുടമാറ്റം കാണാം തലക്കൂട്ടം കൂ

0: കൈയോട് കൈ കോർത്ത് കൂട്ടാടാം അൽപ്പഴം പേർക്കാൻ. ഓക്കെ, അത്ര അറിയാവുള്ളൂ.
1: അടിപൊളിയായിട്ട് പാടി കേട്ടോ. പാട്ട് പഠിക്കുന്നുണ്ടോ മോള്?
0: ഇല്ല.
1: പക്ഷെ നല്ല പോലെ പാടി കേട്ടോ. അടുത്ത ആഴ്ച വേറൊരു പാട്ട് പഠിച്ച് പാടണേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് ഇന്ന് പാടിയ എല്ലാ കോളേഴ്സിനെക്കാട്ടിയും വെച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ പാട്ട്, ഈ പാട്ട് കേട്ടോ.
0: താങ്ക് യു.
1: ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ഈ സമയം 4:22 ആയിരിക്കുകയാണ്. 4:30 വരെയാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അപ്പൊ വേഗം തന്നെ വിളിക്കുക, അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ
1: ഹലോ, പേര് പറയൂ.
2: എന്റെ പേര് അഞ്ജു.
1: ഓക്കെ അഞ്ജു, അക്ഷരം ഇ.
2: ഇയോ? പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല.
1: ഇ വെച്ച് പാട്ടുണ്ട്. വെട്ടാൻ ശ്രമിക്കാത്തൊരു പാട്ടുണ്ട്, പിന്നെ പഴയ സീമയുടെ ഒരു പാട്ടുണ്ട്, ബാലേട്ടൻ ശ്രമിക്കാത്ത പാട്ടുണ്ട്, ചിത്രത്തിനകത്ത പാട്ടുണ്ട്.
2: മുറ്റത്ത് ഹലോ.
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
3: ഹലോ
1: ഹലോ, പേര് പറയോ.
3: സജീഷ്.
1: അജീഷ്.
3: സജീഷ്. സജീഷ്.
1: സജീഷ്. ഓക്കെ, ഓ ആണ് അക്ഷരം. ഓ ഓ, ഒറ്റയ്ക്ക്
4: നിന്നില്ല. കൈവളച്ചാർത്തി വരൂ വിമോഹമിവേദി.
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ. ഓക്കെ, വിളിക്കുന്ന ശ്രോതാക്കൾ ദയവചെയ്ത് റേഡിയോയുടെ വോളിയം കുറച്ചതിനു ശേഷം വിളിക്കുക, അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
5: ഹലോ
1: ഹലോ, പേര് പറയൂ.
5: ഗിരിജ.
1: ഓക്കെ ഗിരിജ ചേച്ചി, അക്ഷരം എ.
5: ഏഴിലം പാലപുത്തു പൂമരങ്ങൾ പുഞ്ചിരിച്ചു ഏഴിമലയിൽ. ഏഴിലം പാലപുത്തു പൂമരങ്ങൾ പുഞ്ചിരിച്ചു ഏഴിമലയിൽ. അത് തന്നെ കറക്റ്റ് ആണോ എനിക്ക് അറിഞ്ഞു, മറന്നുപോയി.
1: സാരമില്ല, കുഴപ്പമില്ല, നമുക്ക് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ അത് ഏതാന്ന്.
5: ആ പാട്ടുണ്ട്.
1: ആ പാട്ടുണ്ട്, പാട്ടുണ്ട്. ലൈൻ എനിക്കും ചേച്ചി പെട്ടെന്ന് ഇങ്ങനെ പാടിയപ്പോഴേ.
5: ആ പെട്ടെന്ന് പാടിയെന്നേ ഉള്ളു.
1: ഓക്കെ, സാരമില്ല കേട്ടോ.
5: ഓക്കെ
1: ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ ഹലോ, റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ഹലോ, പേര് പറയോ.
6: അനിത.
1: പഞ്ചമൻ.
6: പഞ്ചമൻ.
1: പഞ്ചമൻ. അതോ ബെഞ്ചമിൻ എന്നാണോ?
6: ഹലോ.
1: ഓക്കെ, അനിത ചേച്ചി, എന്തായാലും അനിത ചേച്ചി മതി നമുക്ക്. അക്ഷരം മായാണ്, മാ വെച്ച് പാടണം. അത് പാടി ചേച്ചി, വേറെ പാട്ട് പാടണേ. ആ റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അതിപ്പതി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
7: ഹലോ
1: ഹലോ, പേര് പറയൂ.
7: ധനശ്രീ.
1: മോളെ, ആ റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ഏത് ക്ലാസ്സിലാ?
7: ഹലോ,
1: റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ മോളെ. ഇനി പറ, ഏത് ക്ലാസ്സിലാ? ഏത് പാട്ടാ പാടുന്നേ? അയ്യോ, മലയാളം പാടണം. മലയാളം പാട്ടറിയോ? ആ, മലയാളം പാട്ട് പഠിക്കോ.

0: കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ട് പാടാൻ വാ. ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111 എന്ന നമ്പറിലേക്കാണ്. അപ്പതി നമ്മുടെ ലാസ്റ്റ് കോൾ ആവാനാണ് നമുക്ക് ചാൻസ് കൂടുതൽ. അപ്പോൾ ലാസ്റ്റ് കോൾ നമുക്ക് കണക്ട് ആകുന്നതേ ഉള്ളൂ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 04742931111 എന്ന നമ്പറിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതുവരെ കോളൊന്നും കണക്റ്റ് ആയതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം, നമുക്ക് ആ ഭാഗ്യശാലി ആരാന്ന് നോക്കാം. ലാസ്റ്റ് നമ്മുടെ കോള് കണക്റ്റ് ആവുന്ന വ്യക്തി ആരാന്ന് നോക്കാം. എന്തായാലും ഓക്കെ, അങ്ങനെ നമ്മൾക്ക് ലാസ്റ്റ് കോള് വന്നിരിക്കുകയാണ്. ആരാ നോക്കാം. ഹലോ. വന്നതുപോലെ തന്നെ ആ കോള് കട്ടായി പോയിരിക്കുകയാണ്. ഹലോ.
1: ഹലോ.
0: ഓക്കെ, കോള് കണക്റ്റ് ആയി. അപ്പൊ ഇതാരാ സംസാരിക്കുന്നത്? സഖി. സജി. ഓക്കെ സജി ചേച്ചി, അപ്പൊ ആ വെച്ചിട്ട് വേഗം പാടിക്കോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ മ്യൂസിക്കൽ ചെയർ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു മ്യൂസിക്കൽ ചെയറിലൂടെ കേട്ടുമുട്ടുന്നതിനെ സൈനിങ് ഓഫ് രേഷ്മ.
2: റേഡിയോ ബെൻസിഗർ 107.8.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇളമ്പളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
5: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
4: സ്ഥലം ഇളമ്പളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്.
5: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ഗാനകൗതുകം.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകറിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഗാന കൗതുകത്തിന്റെ 347 എപ്പിസോഡിലേക്ക് സ്വാഗതം. കാലവർഷത്തിനിടയിൽ ചില തുലാവർഷ ഓർമ്മകൾ. എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത 1976 റിലീസായ തുലാവർഷം എന്ന സിനിമയുടെ സുവർണ ജൂബിലിയാണ് ഈ വർഷം. അതിലെ മനോഹരമായ പാട്ടുകൾക്കും 50 വയസ്സ്. 3 ഗാനരചയിതാക്കളും 2 സംഗീത സംവിധായകരും ചേർന്നൊരുക്കിയ 4 ഗാനങ്ങൾ. വയലാറിന്റെ രചനയ്ക്ക് സലിൽ ചൗധരി ഇണമിട്ട ഈ ഗാനമാകട്ടെ ആദ്യം.

പ്രേംനസീർ, സുധീർ എന്നിവരോടൊപ്പം ശ്രീദേവി, ഹേമ ചൗധരി എന്നിവർ നായിക നായകന്മാരായി എത്തിയ പടമായിരുന്നു തുലാവർഷം. കഥയും സംഭാഷണവും സി രാധാകൃഷ്ണന്റേതായിരുന്നു. നാല് ഗാനങ്ങളിൽ മൂന്നിനും സലിൽ ചൗധരി സംഗീതം പകർന്നപ്പോൾ പി ഭാസ്കരൻ എഴുതി എസ് ജാനകിയും സൽമയും ആലപിച്ച ഈ ഗാനത്തിന് സംഗീതം നൽകിയത് ദക്ഷിണാമൂർത്തിയായിരുന്നു.

വയലാർ എഴുതി സലിൽ ചൗധരി ഈണമിട്ട് യേശുദാസും എസ് ജാനകിയും ആലപിച്ച ഈ യുഗ്മഗാനവും അക്കാലത്തെ ഹിറ്റുകളിലൊന്നായിരുന്നു.

അദ്ദേഹത്തിന്റെ നവതി വർഷമാണിത്. അദ്ദേഹം ഓർമ്മയായിട്ട് ഈ ജൂൺ 26 നാല് വർഷം തികഞ്ഞു. കഴിഞ്ഞ നാൾ അപ്രതീക്ഷിതമായാണ് ചുവല്ലൂർ കൃഷ്ണൻകുട്ടി സംസാരിക്കുന്ന ഒരു വീഡിയോ ഫേസ്ബുക്ക് ഫീഡിൽ വന്നത്. അദ്ദേഹത്തെ കണ്ടപാടെ ഞാൻ നിലത്ത് നമസ്കരിച്ചു എന്ന് പറയുകയാണ് ചുവല്ലൂർ. ആദ്യമായി സലിൽ ചൗധരിയെ കണ്ട നിമിഷത്തെക്കുറിച്ചാണ് ആ കഥ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏതാണ്ട് ഇങ്ങനെ തുടരുന്നു. സിനിമ ഗാനങ്ങൾ എഴുതാൻ പറ്റുമെന്നൊന്നും വിചാരിച്ച ആളല്ല ഞാൻ. പക്ഷെ പാട്ട് എഴുതണം, കഥ എഴുതണം, അഭിനയിക്കണം എന്നൊക്കെ പല മോഹങ്ങളുണ്ടായിരുന്നു. അതെന്നെ സ്നേഹിക്കുന്ന ആചാര്യന്മാരോടും സുഹൃത്തുക്കളോടും ഒക്കെ പറയാറുമുണ്ടായിരുന്നു. MT കാര്യാട്ടനോടും ശോഭന പരമേശ്വരൻ നായരോടുമൊക്കെ ഒന്ന് നമ്മളെയും കൂടെ പിടിച്ച് കയറ്റു അതിലേക്ക്, ആ നോക്കട്ടെ അവസരം വരട്ടെ എന്ന മറുപടിയും. ആ കാലത്താണ് ശോഭന പരമേശ്വരൻ നായരുടെ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് പകർത്തി എഴുതാൻ ഞാൻ മദ്രാസിൽ പോയത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു താമസം. അവിടെ എല്ലാ ദിവസവും കാര്യാട്ട് വരും. അദ്ദേഹത്തോട് പറയും, നമ്മുടെ കാര്യം മറക്കരുത് എന്നൊക്കെ. അവരന്ന് തുലാവർഷം എന്ന സിനിമയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരുന്നു. ഒരു ദിവസം വൈകുന്നേരം കാര്യമായിട്ട് വന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഒരു ദിക്കിൽ പോകാനുണ്ട്, കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ് റെഡിയാവണം. എന്താ എന്ന് ചോദിച്ചു. അത് പിന്നെ പറയാം എന്നായിരുന്നു മറുപടി. പെരുമേട്ടനോടും ചോദിച്ചു, നാളെ അറിഞ്ഞാൽ മതി എന്ന് തന്നെ ഉത്തരം. രാവിലെ നേരത്തെ റെഡിയായി, കാര്യമായിട്ട് വന്നു, പരമേട്ടനും റെഡിയായി. പോവാം എന്ന് പറഞ്ഞു. എവിടേക്കാന്ന് ചോദിച്ചിട്ട് ഇവർ പറയുന്നുമില്ല. കാറിൽ പോകുമ്പോൾ കാര്യമായിട്ട് പറഞ്ഞു, എവിടേക്കാ പോകുന്നതെന്നറിയോ, പാംഗുരു ഹോട്ടലിലേക്കാണ്. അവിടെ നീ കേട്ടിട്ടില്ലേ, സലിൽ ചൗധരി എന്നയാളെ കാണാനാണ് പോകുന്നത്. അതെന്തിനാ ഞാൻ. അപ്പോൾ പരമേശ്വരൻ നായർ പറഞ്ഞു, ഒരു പാട്ടെഴുതാനാണ് പോകുന്നത്. അത് കേട്ടപ്പോൾ കാറിലിരിക്കണോ അത് ഇറങ്ങി ഓടണോ എന്ന് സംശയമായി. സലിൽ ചൗധരിയുടെ അടുത്തേക്ക് പാട്ടെഴുതാൻ ഞാനോ? ഹോട്ടലിലെ സ്യൂട്ട് റൂമിൽ പതിവിലധികം വലിപ്പമുള്ള ഒരു ഹാർമോണിയവുമായി സലിൽ ചൗധരി ഇരിക്കുന്നു. അദ്ദേഹത്തെ കണ്ട ഉടനെ ഞാൻ നിലത്ത് നമസ്കരിച്ചു. എന്താ ഇത് എന്ന് ചോദിച്ചു അദ്ദേഹം. നമ്മുടെ പയ്യനാണ്, പാട്ടൊക്കെ എഴുതുമെന്ന് പരിചയപ്പെടുത്തി കാര്യാട്ട്. ഇരിക്കാൻ പറഞ്ഞിട്ടും അതിന് ധൈര്യം വന്നില്ല. കാര്യാട്ടിനോട് സുഖകാര്യമായി പറഞ്ഞു, സലിൽ ചൗധരിയുടെ മുന്നിലിരുന്ന് പാട്ടെഴുതാൻ എന്നെ കൊണ്ട് പറ്റുമോ? നീ ധൈര്യമായിരിക്കെ അവരുടെ പ്രോത്സാഹനം. നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ സലിൽ ചൗധരി വാത്സല്യത്തോടെ സംസാരിച്ചു. ആര് എന്ത് തുടങ്ങാൻ എന്ന് അപ്പോഴും നിശ്ചയമില്ല. അദ്ദേഹം ഹാർമോണിയത്തിൽ ട്യൂൺ വായിച്ചു. ഈണം മനസ്സിൽ നിറച്ച് പാട്ടിൻ്റെ വരികൾ എഴുതാൻ തൊട്ടപ്പുറത്തെ മുറിയിലിരിക്കുകയാണ് ചുവല്ലൂർ. സലിൽ ചൗധരിയുടെ മുന്നിൽ വെച്ചുണ്ടായ അമ്പരപ്പിൽ അദ്ദേഹം ആദ്യം എഴുതിയ വാക്കാണത്രേ സ്വപ്നാടനം. വരികൾ ഇങ്ങനെ തുടർന്നു. സ്വപ്നാടനം ഞാൻ തുടരുന്നു, എൻ്റെ സ്വപ്നാടനം ഞാൻ തുടരുന്നു. ശോഭന പരമേശ്വരൻ നായർ പറഞ്ഞു കൊടുത്ത കഥാസന്ദർഭം മനസ്സിൽ കണ്ടാണ് ചുവല്ലൂർ വരികൾ എഴുതിയത്. അത് സലിൽ ചൗധരിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. എസ് ജാനകിയുടെ ശബ്ദത്തിൽ പാട്ടിന് ഗംഭീരഭാവവും അനുഗ്രഹം നിറഞ്ഞ തുടക്കമായാണ് ചുവല്ലൂർ അതിനെ എക്കാലവും കണ്ടത്. ഉളപ്പമണ്ണയുടെ കവിതാരചനയ്ക്കുണ്ണി കരളിൽ കത്തി നിൽക്കണം കറയറ്റ വികാരത്തിന് കാന്തിമത്തായ പാവകൻ എന്ന വരികളാണ് തൻ്റെ കവിതയുടെ രീതിശാസ്ത്രത്തിൻ്റെ കാതലെന്ന് ചുവല്ലൂർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എഴുതിക്കാട്ടുകയും ചെയ്തു.

0: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ
1: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
0: സ്ഥലം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഓഫീസ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കത്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കത്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
2: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
1: സ്ഥലം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓഫീസ്.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
3: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
3: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
3: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
3: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
3: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.
5: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
6: അപ്പൊ അത് അറിഞ്ഞില്ലേ? 4 രാവിലെ 10 മുതൽ MK ഫാബ്രിക്സ് കൊല്ലത്ത് MK ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
5: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
6: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടു സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ MK ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.

ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കട്ട്.
6: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

0: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
1: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
0: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
1: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടു സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.

0: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
1: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
2: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
1: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
2: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
1: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
2: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402, മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര PO, കൊല്ലം.
2: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി MS. കൊല്ലം രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള സെന്റ് അലോഷ്യസ് HSS, ക്രിസ്തുരാജ് HSS, വിമല ഹൃദയ HSS ഫോർ ഗേൾസ് എന്നിവിടങ്ങളിലേക്കുള്ള പ്ലസ് വൺ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ നാളെ രാവിലെ 9:30 സെന്റ് അലോഷ്യസ് HSSൽ നടക്കും. അഡ്മിഷന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ഓരോ സ്കൂളിലെയും കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച ശേഷം കൃത്യസമയത്ത് സെന്റ് അലോഷ്യസ് സ്കൂളിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും സഹിതം ഹാജരാകണം. കോസ്റ്റൽ അർബൻ സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ ഇക്കഴിഞ്ഞ SSLC പ്ലസ് ടു, ഫുൾ എ പ്ലസ്, CBSE, ICSE, ISSE 90% മാർക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് മെറിറ്റ് അവാർഡിന് അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും വിദ്യാർത്ഥിയുടെ ഫോട്ടോ, അംഗത്വ നമ്പർ, ഫോൺ നമ്പർ എന്നിവ സഹിതം 6ാം തീയതി വൈകിട്ട് 5 മുൻപായി ബാങ്ക് ഹെഡ് ഓഫീസിലോ ശാഖകളിലോ അപേക്ഷ നൽകണം. കൊട്ടാരക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ, സദാനന്ദപുരം ഗവൺമെന്റ് ഹൈസ്കൂൾ, കിഴക്കേക്കര സെന്റ് മേരീസ് HS, വാളകം RVHS, കൊട്ടാരക്കര MDHS ഫോർ ഗേൾസ് എന്നിവിടങ്ങളിൽ കേഡറ്റ് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധന 3 മുതൽ 7 വരെ തീയതികളിൽ രാവിലെ 10:30 മുതൽ 4 മണി വരെ കൊട്ടാരക്കര ഡയറ്റ് ഹാളിൽ നടത്തും. ഹാൾ ടിക്കറ്റിന്റെയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും ഹാജരാക്കണം. പരിശോധനാ തീയതി 3 കാറ്റഗറി 1, 4 കാറ്റഗറി 2, 6 കാറ്റഗറി 3, 7 കാറ്റഗറി 4. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474245763. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിൽ നിന്നുള്ളവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധന 4 തീയതികളിൽ രാവിലെ 10:30 മുതൽ 4 വരെ കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിൽ നടത്തും. കുണ്ടറ IHRD അപ്ലൈഡ് സയൻസ് കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, BCOM ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം, BCOM കോർപ്പറേഷൻ, BCOM ടാക്സേഷൻ കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. ഇന്ത്യൻ നേവിയുടെ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസറാകാം. 275 ഒഴിവുണ്ട്. അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ ഈ മാസം 27ാം തീയതി വരെ. വ്യോമസേനയുടെ ഗ്രൂപ്പ് Y മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡിൽ എയർമാൻ ആകാൻ പുരുഷന്മാർക്ക് അവസരം. ഓൺലൈൻ അപേക്ഷ 6 മുതൽ 26 വരെ. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിലെ മറൈൻ ഡിപ്പാർട്ട്മെന്റിൽ വിവിധ തസ്തികകളിൽ 25 കരാർ ഒഴിവുണ്ട്. 15 ഓൺലൈനായി അപേക്ഷിക്കാം. ISROയ്ക്ക് കീഴിലെ ബാംഗ്ലൂരിലെ URRAVU സാറ്റലൈറ്റ് സെന്ററിൽ ജൂനിയർ റിസർച്ച് ഫെലോയുടെ 17 ഒഴിവുണ്ട്. കാലാവധി 2 വർഷം നീട്ടിക്കിട്ടാം. 11 ഓൺലൈനായി അപേക്ഷിക്കാം. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ 550 അപ്രന്റീസ് ഒഴിവുണ്ട്. കേരളത്തിൽ 30 ഒഴിവുണ്ട്. 1 വർഷമാണ് പരിശീലനം. 6 ഓൺലൈനായി അപേക്ഷിക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് കീഴിൽ ബാംഗ്ലൂരുവിലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിൽ 1 വർഷ പരിശീലനം. 2024-25-26 വർഷങ്ങളിൽ യോഗ്യത നേടിയവർക്കാണ് അവസരം. ലക്നൌവിലും ശ്രീവിജയപുരത്തും പരിശീലനമുണ്ട്. 31 അപേക്ഷിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ വിഭാഗത്തിൽ 84 ഒഴിവുണ്ട്. റെഗുലർ നിയമനമാണ്. 14 ഓൺലൈനായി അപേക്ഷിക്കാം. ജൂലൈ മുൻഗണനേതര വിഭാഗത്തിലെ NPS നീല റേഷൻ കാർഡുകൾക്ക് 3 കിലോഗ്രാം ഗോതമ്പ് കൂടുതൽ അനുവദിച്ചു. കിലോഗ്രാമിന് 8.70 രൂപ നിരക്കിലാണ് ലഭ്യമാക്കുക. ജൂലൈ മാസത്തെ വിതരണം നാളെ ആരംഭിക്കും. ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇമെയിലിൽ ഇന്നു മുതൽ പുതിയ ആധാർ ആപ്പിലൂടെ സൌജന്യമായി അപ്ഡേറ്റ് ചെയ്യാം. MAadhar ആപ്പ് പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇന്നു മുതൽ പുതിയ ആധാർ ആപ്പ് മാത്രമായിരിക്കും ലഭ്യമാക്കുക. ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരിൽ ഈടാക്കുന്ന കുറഞ്ഞ പിഴ 250 രൂപയായിരുന്നത് ഇന്നു മുതൽ 500 രൂപയാക്കി. പരമാവധി ശിക്ഷ 6 മാസം തടവോ 1000 രൂപ പിഴയോ ആണ്. ഇതിൽ മാറ്റമില്ല. 11-12 തീയതികളിൽ നിശ്ചയിച്ചിരുന്ന സ്പെഷ്യൽ കേഡറ്റ് പരീക്ഷ 8-9 തീയതികളിലേക്ക് മാറ്റി. സംസ്ഥാനത്തെ ഫാർമസി കോളേജുകളിലെ MPharm കോഴ്സിൽ സർക്കാർ മെറിറ്റ് സീറ്റുകളിലെ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. ഗ്രാജുവേറ്റ് ഫാർമസി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ യോഗ്യരായവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 8 ജൂലൈ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലിനും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിലും കാറ്റുമുണ്ടാകും. കടൽക്ഷോഭത്തിനും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് 4 വരെയും മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസിയല്ലേ. www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: കീപ്. Keep.
1: Keep is spelled as K E E P.
2: This as verb means 1. Have or retain possession of. 2. Cause to continue in a specified condition, position or course, etc. 3. Provide for the sustenance of. 4. Honor or fulfill. As noun, 1. Food, clothes and other essentials for living. 2. Charge, control. മലയാളത്തിൽ സൂക്ഷിക്കുക, സംരക്ഷിക്കുക, നിലനിർത്തുക, ഉപജീവനം നൽകുക, പരിപാലിക്കുക എന്നൊക്കെ അർത്ഥം.
1: Thank you all.
3: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
4: അപ്പൊ അത് അറിഞ്ഞില്ലേ, 4 രാവിലെ 10 മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
3: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
4: അതെ, 4 ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ട് സാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
5: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: റേഡിയോ പെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്താനും ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിക്കാനും ഇതിലൂടെ സാധിച്ചു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: സർക്കാർ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതികളോടെയാണ് ധനബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെ അടങ്ങുന്ന ബില്ലാണ് സഭ ശബ്ദ വോട്ടോടെ പാസാക്കിയത്. അതേസമയം പ്രതിപക്ഷത്തോടൊപ്പം BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. എന്നാൽ പരിമിതമായ നിർദ്ദേശങ്ങളാണ് ധനബില്ലിൽ ഉള്ളതെന്നും ബില്ലിൽ ഒന്നും ഒളിപ്പിച്ച് കടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്നത് കേരളത്തിലാണെന്നും വീര്യം കുറഞ്ഞ മദ്യം വേണ്ടെന്ന മദ്യനയത്തിൽ തീരുമാനിച്ചാൽ അങ്ങനെ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
0: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബില്ലിനു പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കാനുള്ള ഇടത് സർക്കാരിന്റെ പദ്ധതിയെ ഇതിലൂടെ അട്ടിമറിച്ചതായും അദ്ദേഹം വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അദാനി പോർട്ടിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് സാധ്യമാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറാൻ പോകുന്നതായ വാർത്തകൾ ആശങ്കപ്പെടുത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരം ഉണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി.
2: സംഭരണികളിൽ നിലവിൽ സംഭരണശേഷിയുടെ 21.31% മാത്രമേ വെള്ളമുള്ളൂ. അന്തരീക്ഷ താപനില ഉയർന്നത് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി. അതിനാൽ പീക്ക് സമയത്ത് ചില നിയന്ത്രണങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. മഴ കിട്ടും, അടക്കി കൊടുക്കാൻ സാധിക്കുമെന്ന നിലയിൽ സാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ കടം വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായി ആ സമയങ്ങളിൽ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. കൂടുതൽ വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനായിട്ട് റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു.
0: വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിലെ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഇന്ന് പാസാക്കി. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെയടക്കം ഇത് പ്രതിസന്ധിയിലാക്കുമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പ്രമേയത്തെ 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 പേർ എതിർത്തു വോട്ട് ചെയ്തു. പാർലമെന്റ് പാസാക്കിയ ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് BJP അംഗം വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 ആൾക്കുമാണ് രോഗബാധ. 146 പേർക്ക് ഡെങ്കിപ്പനിയും 30 പേർക്ക് എലിപ്പനിയും 11 പേർക്ക് മലേറിയയും ഇന്ന് സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100 നിന്നും 125 ഇതോടെ ഉയരും. പുതുക്കിയ നിരക്കുകളും പ്രകാരം കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നിട്ടുണ്ട്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി. എയർ മാർഷൽ മനീഷ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നിയമിതനായത്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ലോഗോയും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത്. 10 വിഭാഗങ്ങളിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഇനി വരവേൽക്കുക പ്ലാസ്റ്റിക് വിമുക്തമായ ശുദ്ധവായുവും പരിസരവുമായിരിക്കും. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നവർക്ക് 5000 രൂപയും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്ക് കനത്ത പിഴയും ഈടാക്കും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകും. ഇതിനായി പ്രത്യേക വാട്സ്ആപ്പ് നമ്പരും സജ്ജമാക്കും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30, യുഎസ്എ ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. രാവിലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 10:00. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം. സംഘടനയ്ക്ക് അപകീർത്തികരമായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് വിലക്ക് പിൻവലിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് നേട്ടത്തിൽ 76,923, നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവയ്ക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കിളിമീൻ പിടിച്ച വള്ളം ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത വള്ളത്തിന് 67,000 രൂപ പിഴ ഈടാക്കി. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 55 പേർ അറസ്റ്റിലായി. 50 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ 5,260 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 5,634 അറസ്റ്റുകൾ നടന്നു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ജന്മഭൂമി ലേഖകൻ അനീഷ് ഐലം, അവതരണം സീന ആന്റണി. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള രാഷ്ട്രപതിയുടെ റഫറൻസിന് ഐകകണ്ഠേന അംഗീകാരം നൽകുന്നതാണ് 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ കണ്ടത്. ധനബില്ലിൽ LDF സഭ ബഹിഷ്കരിക്കുന്നതും കണ്ടു. FCRA നിയമഭേദഗതിക്കെതിരെയുള്ള സർക്കാരിന്റെ പ്രമേയത്തെ LDFും UDFും അനുകൂലിച്ചപ്പോൾ BJPയുടെ 2 അംഗങ്ങൾ എതിർത്തു. വൈദ്യുതി മന്ത്രി ചട്ടം 300 അനുസരിച്ച് വൈദ്യുത നിയന്ത്രണം സംബന്ധിച്ച പേപ്പർ മേശപ്പുറത്തുവച്ചു. ധനവിനിയോഗ ബില്ലിന് അംഗീകാരം നൽകിക്കൊണ്ടാണ് സഭ സമാപിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് സർക്കാരിന് മുന്നിൽ ഫയൽ വന്നിട്ടില്ലെന്നും വന്നാൽ പരിശോധിക്കാമെന്നും മുഖ്യമന്ത്രി VD സതീശൻ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. MSEക്ക് അദാനി കരാറിൽ ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം. ഇതിനുള്ള അനുമതി അദാനി നേടിയിട്ടില്ലെന്നും സഭ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിനും ശ്രദ്ധ ക്ഷണിക്കലിനും 29 സബ്മിഷനുകൾക്കും ശേഷമാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് പരിഗണനയിലെടുത്തത്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള കേന്ദ്ര ബിൽ രാഷ്ട്രപതിയുടെ റഫറൻസോടെയാണ് നിയമസഭയിലേക്കെത്തിയത്. ഇതിന് ചരിത്രപരമായ മുഹൂർത്തമെന്നാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശേഷിപ്പിച്ചത്. സ്പീക്കർ രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ച് ബില്ലിലെ 10 ഖണ്ഡികയ്ക്ക് അംഗങ്ങളുടെ ഐകകണ്ഠേനയുള്ള സമ്മതം തേടി. എല്ലാ അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെ രാഷ്ട്രപതിയുടെ റഫറൻസ് സഭ അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ FCRA നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി VD സതീശൻ പ്രമേയം അവതരിപ്പിച്ചത്. സുതാര്യത ഉറപ്പാക്കാനെന്ന പേരിൽ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതിയും പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലും സിവിൽ സൊസൈറ്റി സംഘടനകളുടെ സ്വയംഭരണ അവകാശത്തെയും ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്നതാണെന്ന് പ്രമേയത്തിൽ പറഞ്ഞു. വിദേശ ഫണ്ടുകൾ കൈമാറുന്നതിനും ബാങ്ക് അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനും ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ താഴെത്തട്ടിൽ ജനസേവനം നടത്തുന്ന ചെറുകിട കൂട്ടായ്മകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്നു. നിയമവിരുദ്ധമായ ഫണ്ടിങ്ങുകൾ തടയപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ലെങ്കിലും സുതാര്യമായി പ്രവർത്തിക്കുന്ന കാരുണ്യ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം പോലും പ്രായോഗികമായി അസാധ്യമാക്കുന്ന രീതിയിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം കർശനമായ ഭേദഗതികൾ വഴി കോടിക്കണക്കിന് രൂപയുടെ വിദേശ സഹായമാണ് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ സാമൂഹിക വികസന സൂചികകളെപ്പോലും ദോഷകരമായി ബാധിക്കുന്നതാണെന്നും മതപരിവർത്തന ശ്രമങ്ങൾ എന്ന വ്യക്തമായി നിർവചിക്കപ്പെടാത്ത പ്രയോഗം ചട്ട ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കുവാൻ വ്യാപകമായ ദുരുപയോഗം ചെയ്യപ്പെടാവുന്നതാണെന്നും അതിനാൽ ബിൽ പിൻവലിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. CPI അംഗം P പ്രസാദും BJP അംഗം V മുരളീധരനും 3 വീതം ഭേദഗതികൾ അവതരിപ്പിച്ചു. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ലെന്നും ഈ പ്രമേയം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും V മുരളീധരൻ പറഞ്ഞു. P പ്രസാദിന്റെ ഒരു ഭേദഗതി അംഗീകരിച്ച മുഖ്യമന്ത്രി V മുരളീധരന്റെ ഭേദഗതി പ്രമേയത്തിന് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി തള്ളിക്കളഞ്ഞു. BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രമേയം വോട്ടിനിട്ടു. വോട്ടെടുപ്പിൽ 111 പേർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ BJPയുടെ BB ഗോപകുമാറും V മുരളീധരനും പ്രമേയത്തെ എതിർത്തു. 111 പേരുടെ അംഗീകാരത്തോടെ പ്രമേയം പാസായതായി സ്പീക്കർ റൂളിംഗ് നടത്തി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണത്തെക്കുറിച്ച് മന്ത്രി സണ്ണി ജോസഫ് ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന മേശപ്പുറത്തുവച്ചു. സംസ്ഥാനത്ത് June 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും വേണ്ടത്ര ശക്തി പ്രാപിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ലെന്നും പ്രതിദിനം ശരാശരി 4100 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900

0: പ്രതിദിനം 6.58 മില്യൺ യൂണിറ്റ് സ്വാപ്പ് റിട്ടേണായി തിരികെ നൽകണം. ഇത് സെപ്റ്റംബർ വരെയുണ്ട്. നിലവിൽ ജലസംഭരണ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വളരെ കുറഞ്ഞതിനാൽ ജലസംഭരണം 870 മില്യൺ യൂണിറ്റ് മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് 2475 മില്യൺ യൂണിറ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ കണക്കുകളനുസരിച്ച് സംസ്ഥാനത്തെ പ്രതിദിന ശരാശരി ഉപഭോഗം 88 മുതൽ 90 മില്യൺ യൂണിറ്റാണ്. ഇതിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രതിദിനം 15 മുതൽ 16 മില്യൺ യൂണിറ്റ് മാത്രമാണ്. പുറമേ നിന്നും ഏകദേശം 74 മുതൽ 75 മില്യൺ യൂണിറ്റ് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ പ്രതിദിന വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 82 മുതൽ 83% വരെ പുറമേ നിന്നും വാങ്ങുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. പീക്ക് സമയത്തെ ആവശ്യകത നേരിടുന്നത് ഉയർന്ന വിലയ്ക്ക് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങിയാണ്. പകൽ സമയത്ത് സോളാറിൽ നിന്നും മറ്റും വൈദ്യുതി ലഭ്യമാകുന്നതിനാൽ വളരെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമെങ്കിലും പീക്ക് സമയങ്ങളിൽ യൂണിറ്റിന് 10 രൂപ വരെ നൽകേണ്ടി വരുന്നു. ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദന ശേഷി കാര്യമായി വർദ്ധിപ്പിക്കുന്നതും ലാഭകരമായ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടുന്നതുമാണ് ഇതിനുള്ള പരിഹാരം. നിലവിലുള്ള ജലവൈദ്യുത പദ്ധതികളുടെ കപ്പാസിറ്റി അഡിഷൻ എക്സ്റ്റൻഷൻ സംബന്ധിച്ച പഠനങ്ങളും പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികളുടെ നടപടികളും നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം കൂടുതൽ സമയമെടുക്കുന്നതാണ്. പീക്ക് സമയങ്ങളിലെ ആവശ്യകത നേരിടാൻ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതികൾക്ക് മുൻഗണന നൽകി സമയബന്ധിതമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. നിലവിലുള്ള 6 പദ്ധതികൾ കമ്മീഷൻ ചെയ്യുന്നതോടെ കപ്പാസിറ്റിയിൽ 500 മെഗാവാട്ട് വർദ്ധിപ്പിക്കാനും എനർജി സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുന്നതിനുള്ള ബോധവൽക്കരണവും ആവശ്യമാണ്. വൈദ്യുതിയുടെ വിതരണം നല്ല നിലയിലാക്കുന്നതിനും പരാതികളും പ്രശ്നങ്ങളും കഴിയുന്നത്ര പരിഹരിക്കുന്നതിനും ശ്രമിച്ചു വരുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. ഇതിനുശേഷം ധനബിൽ അവതരിപ്പിച്ചതോടെ പ്രതിപക്ഷത്തു നിന്നും ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. ധനബിൽ സബ്ജക്ട് കമ്മിറ്റിയിൽ എത്താതെ നേരിട്ട് സഭയിലെത്തിച്ചത് ഭരണഘടനാ ലംഘനമാണെന്നും ബില്ലിന് അനുമതി നൽകരുതെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ നിയമസഭാ കാര്യോപദേശക സമിതിയുടെ അനുമതിയോടെയാണ് ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി അംഗീകരിച്ച സ്പീക്കർ ക്രമപ്രശ്നം തള്ളിക്കളഞ്ഞു. ഇതോടെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി സഭയിലേക്ക് ഒളിച്ചുകടത്തിയതാണെന്നും ഭരണഘടനാ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി സഭ ബഹിഷ്കരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. പിന്നാലെ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷമില്ലാതെ നടന്ന ചർച്ചയ്ക്കൊടുവിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ സർക്കാർ വീര്യം കുറഞ്ഞ മദ്യത്തിനായി നടത്തിയ നീക്കങ്ങൾ അക്കമിട്ട് നിരത്തി. ഫയൽ നീക്കം തുടങ്ങിയത് 2 പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന MV ഗോവിന്ദനാണെന്നും സബ്ജക്ട് കമ്മിറ്റി വരെ ബില്ലെത്തിയെന്നും തിരിച്ചടിച്ചു. UDFും കേരളവും ചർച്ച ചെയ്ത് മാത്രമാകും വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം ധനവിനിയോഗ ബിൽ പാസാക്കിക്കൊണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.
1: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
5: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 110 ഭാഗം. ഇന്ന് നാം ഒരു ഉപ്പ് തടാകത്തിലേക്കാണ് പോകുന്നത്. ചൂടുകാലത്ത് സൂര്യരശ്മികൾ ഉണങ്ങിയ പ്രതലത്തിൽ കിടക്കുന്ന ഉപ്പ് പരലുകളിൽ തട്ടി പ്രതിഫലിക്കുകയും ഒരു മരീചിക സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു ഉപ്പ് തടാകം. ചോട്ട് ജെറിഡ് എന്ന ഉപ്പ് തടാകത്തിന്റെ വിശേഷങ്ങളാണ് നാം ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. ചോട്ട് ജെറിഡ് എന്നാൽ അറബിക് ഭാഷയിൽ ലഗൂൺ ഓഫ് ദ ലാൻഡ് ഓഫ് പാംസ്, അതായത് പനയുടെ നാട്ടിലെ തടാകം എന്നാണ്. ഈ തടാകം കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് 100 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഒരു വലിയ വന്ധ്യമായ ഉപ്പ് തടാകമാണ്. ചൂടുകാലത്ത് ഈ തടാകത്തിന്റെ അടിത്തട്ട് കണ്ണൻ ചുപ്പിക്കുന്ന തരത്തിൽ വെളുത്തു കിടക്കുകയാണ്. സൂര്യരശ്മികൾ ഉണങ്ങിയ പ്രതലത്തിൽ കിടക്കുന്ന ഉപ്പ് പരലുകളിൽ തട്ടി പ്രതിഫലിക്കുന്ന രീതിയിൽ ചൂട് തരംഗം അടിത്തട്ടിൽ മിന്നിത്തിളങ്ങുന്നു. ഒരു മരീചിക സൃഷ്ടിച്ചുകൊണ്ട് ട്യൂണീഷ്യയിലും അൾജീരിയയിലും ധാരാളം തടാകങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ തടാകമാണ് ജെറിഡ്. ഭൂമിയുടെ പുറം ചട്ടയുള്ള തൊട്ടിൽ പോലെയുള്ളതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ തടാക തടം. ഭൂമിയുടെ പുറം ചട്ടയുള്ള ഈ തൊട്ടിൽ ആറ്റ്ലസ് പർവ്വതത്തിന് സഹാറ മരുഭൂമിക്കും ഇടയിൽ കിടക്കുന്നു. ആറ്റ്ലസ് പർവ്വതത്തിൽ നിന്നും ആഞ്ഞടിക്കുന്ന കാറ്റ് ഇക്കഴിഞ്ഞ 200,000 വർഷങ്ങൾ കൊണ്ടാണ് ഈ തടാകം നിർമ്മിച്ചിരിക്കുന്നത്. ഈ തടാകത്തിലെ വെള്ളം ബാഷ്പീകരണം നടക്കുന്നതനുസരിച്ച് തടാകത്തിൽ ഉപ്പുരസം കൂടുകയും ഉപ്പ് പരലുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഉപ്പ് പരലുകളെയും മറ്റ് അവശിഷ്ടങ്ങളെയും ശക്തിയായി കാറ്റടിച്ചുകൊണ്ട് മണൽ ആരുണ്യത്തിലെ കുറുകെ വളരെ ദൂരെ കൊണ്ടു എത്തിക്കുന്നു. ഇത് തുടർച്ചയായി സംഭവിക്കുന്നതിനാൽ തടാകത്തിന്റെ തടം കൂടുതൽ ആഴത്തിലാക്കുന്നു. എന്നാൽ ശുദ്ധജൽ തടാകത്തിലെ വെള്ളം ബാഷ്പീകരിക്കപ്പെടുമ്പോൾ കളിമണ്ണും മറ്റു ചെറിയ വസ്തുക്കളും താഴെ അടിയുകയും അത് കട്ടിയുള്ള ഒരു പ്രതലമായി അടിയിലുള്ള ഭൂഭാഗത്തെ സംരക്ഷിക്കുകയും ചെയ്യും. ചോട്ട് ജെറിഡ് പോലെ വളരെ കൂടുതൽ ഉപ്പരസമുള്ള വെള്ളത്തിൽ ബാഷ്പീകരണത്തിന്റെ ഫലമായി കളിമണ്ണും മറ്റു ചെറിയ വസ്തുക്കളും തമ്മിൽ ഒന്നിച്ചു ചേരുകയും ചെറിയ മണൽത്തരികൾക്ക് സമാനമായ വസ്തുക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇവയ്ക്ക് ഭാരം കുറവായതുകൊണ്ട് ശക്തമായ കാറ്റടിച്ച് ദൂരത്തേക്ക് കൊണ്ടുപോകുന്നു. ഇവിടുത്തെ തടാകത്തടത്തിൽ വെള്ളപ്പൊക്കമുണ്ടാകത്തക്ക വിധത്തിൽ മഴ വീഴാറില്ല. മഴക്കാലത്ത് പോലും വേനൽക്കാലത്ത് ബാഷ്പീകരണത്തിൽ വെള്ളം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തടാകത്തിന്റെ അടിയിലുള്ള ജലത്തിൽ ഉപ്പിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഭൂഗർഭ ജലം പമ്പ് ചെയ്യാതെ ഉപരിതലത്തിലേക്ക് സ്വാഭാവികമായി കൊണ്ടുവരുന്ന സമ്പ്രദായത്തിലാണ് ഈ തടാകം ഉണ്ടായിരിക്കുന്നത്. കട്ടി കുറഞ്ഞ ചെറുദ്വാരങ്ങൾ ഉള്ള പാറകളിൽ കൂടി വളരെ ദൂരെയുള്ള ജലസ്രോതസ്സുകളിൽ നിന്നും പതുക്കെ അലിച്ചിറങ്ങി തടാകത്തിന് മുകളിൽ വന്നു ചേരുകയും അങ്ങനെ തടാകത്തിലെ ജലവിധാനം ഉയരുകയും ചെയ്യുന്നു. വളരെ വരണ്ട വേനൽക്കാലത്തും ഡോട്ട് ജെറിഡ് തടാകത്തിന്റെ ഉപ്പ് പരൽ നിറഞ്ഞ അടിഭാഗത്ത് ചെറു അരുവികൾ ധാരാളമായി കാണുവാൻ സാധിക്കും. ഉപ്പുവെള്ളം നിറഞ്ഞ ചതുപ്പ് നിലങ്ങൾ ഈ തടാകത്തിൽ വേനൽക്കാലത്ത് കാണുവാൻ സാധിക്കും. ഈ ഉപ്പിന്റെ സാന്ദ്രത കുറഞ്ഞ ചതുപ്പ് നിലങ്ങളെ മുട്ട ചതുപ്പ് നിലങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കാരണം പിങ്ക് നിറമുള്ള ഫ്ലെമിംഗോ പക്ഷികൾ കൂടുകെട്ടി മുട്ടയിടുവാൻ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ഇവിടെയാണ്. ഫ്ലെമിംഗോ പക്ഷികളും ഒരു പരദീസയാണ് ഇവിടം. അടുത്ത ദിവസം നമുക്ക് സഹാറ മരുഭൂമിയുടെ തെക്കറ്റത്ത് കിടക്കുന്ന 60,000 കിലോമീറ്റർ വിസ്തീർണത്തിൽ 1,430 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എനഡി പീഠഭൂമിയിലേക്ക് പോകാം. അവിടുത്തെ വിശേഷങ്ങൾ കേൾക്കാം.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ റബ് സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാന്ത് കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിയമം കൊണ്ടുവന്നത്. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100 നിന്നും 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം ഇപ്പോൾ 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലളിതമായ ഡിജിറ്റൽ പണമിടപാടുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയും 11 വർഷം പൂർത്തിയാക്കി. 2015 ജൂലൈ 1 ആരംഭിച്ച പദ്ധതി മഴവെള്ള സംഭരണത്തിലൂടെയും കാര്യക്ഷമമായ ജലവിനിയോഗത്തിലൂടെയും രാജ്യത്തുടനീളം സുസ്ഥിര ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയിടങ്ങളിലെ ജലകാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ നികുതി ഘടനയിൽ വൻ പരിവർത്തനത്തിന് വഴിയൊരുക്കിയ ചരക്കുസേവന നികുതി പ്രാബല്യത്തിൽ വന്ന 9 വർഷം പൂർത്തിയായി. 2017 ജൂലൈ 1 ആരംഭിച്ച GST ഇന്ത്യയുടെ പരിഷ്കരണ യാത്രയിലെ ഒരു ചരിത്ര നേട്ടമായാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്.
1: കഴിഞ്ഞ 9 വർഷമായി യുക്തിസഹമായ നികുതി നിരക്കുകളിലൂടെയും ഏകീകൃത നടപടിക്രമങ്ങളിലൂടെയും സുതാര്യതയും ഉത്തരവാദിത്വവും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കാൻ GST കഴിഞ്ഞു. ലളിതവും സംയോജിതവുമായ ഒരു പരോക്ഷ നികുതി സംവിധാനം സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ പരിശ്രമമാണ് ഇതിലൂടെ പ്രതിഫലിച്ചത്. 17 വ്യത്യസ്ത നികുതികളും 13 സെസ്സുകളും GST വഴി ഒരു പൊതുചട്ടക്കൂടിലേക്ക് സംയോജിപ്പിച്ചു. വ്യവസായികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് GST 2.0 പ്രകാരം പരിഷ്കാരങ്ങൾ. 2025 പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ കുറഞ്ഞ നിരക്കുകൾ, ഇളവുകൾ, എളുപ്പമുള്ള നടപടിക്രമങ്ങൾ എന്നിവയിലൂടെ നികുതി ഘടനയെ കൂടുതൽ ലളിതമാക്കി. നിരവധി അവശ്യഗാർഹിക വസ്തുക്കളുടെ GST നിരക്ക് കുറച്ചത് നികുതി ഘടന ലളിതമാക്കുന്നതിനൊപ്പം ദൈനംദിന ജീവിതം കൂടുതൽ താങ്ങാനാവുന്നതുമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമവിരുദ്ധ കുടിയേറ്റം, മറ്റ് അസാധാരണ കാരണങ്ങൾ എന്നിവയിൽ നിന്നുമുണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഉന്നതതല സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. സമിതിയുടെ ശുപാർശകൾ എത്രയും വേഗം സമർപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കുമെന്ന് സമിതി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലേക്ക് തിരിച്ചു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം, സാങ്കേതിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നതതല ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഫ്രഞ്ച് സഹമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026-ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദവോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബിജെപി അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. വാഹന അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ചു സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ടു മുൻവർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന വിധിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുന്നു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും സർക്കാർ അത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്തകുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗവുമായി ബന്ധിപ്പിക്കുന്ന NH 148 AE-ക്കായി 6-വരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണത്തിന് 6,969 കോടി രൂപയിലധികം ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയിലൂടെ 7.54 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 9.8 ലക്ഷം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു.
2: प्रयास अप्रूव हुआ है वो है 6-लेन द्वारका टनल, ये 6,970 करोड़ रुपीज की है. और दूसरा उत्तर प्रदेश में कानपुर को भोपाल से जोड़ने वाला लाइन, उसमें कानपुर से काबराई के बीच में 4-लेन एक्सेस कंट्रोल हाईवे 7,145 करोड़, और उसके आगे वाले सेक्शन का भी उसमें बहुत सारा इम्प्रूवमेंट है, एक्सेस कंट्रोल करना, उसकी वाइडनिंग इम्प्रूवमेंट, वो सब भी उसमें इंक्लूडेड है.
0: ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ 117.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കാൺപൂർ കബ്രായ് പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും മന്ത്രിസഭായോഗ അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കുമിടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്നും 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മിന്നൽ പ്രളയവും വെള്ളപ്പൊക്കവും കനത്ത നാശം വിതച്ച അരുണാചൽ പ്രദേശിൽ കേന്ദ്രമന്ത്രിമാരടങ്ങിയ ഉന്നതതല സംഘം ഇന്ന് വ്യോമ നിരീക്ഷണം നടത്തി. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു തുടങ്ങിയവരടങ്ങിയ സംഘം മേഖലയിൽ രണ്ടു ദിവസമായി പര്യടനം നടത്തുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. രാത്രി 9:30 മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് പോരാട്ടം പുലർച്ചെ 1:30, USA ബോസ്നിയ മത്സരം പുലർച്ചെ 5:30 നടക്കും. ഇന്ത്യയുടെ ഇഷാൻ കിഷൻ T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മികച്ച ബാറ്റ്സ്മാൻ. ഇന്ത്യയുടെ തന്നെ അഭിഷേക് ശർമ്മയെ മറികടന്നാണ് ഇഷാൻ ICC റാങ്കിംഗിൽ ഒന്നാമതെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത്കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026-ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
3: റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

പ്രിയപ്പെട്ട എന്റെ ശ്രോതാക്കൾക്ക് ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ചിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം, സ്വാഗതം, സ്വാഗതം. എല്ലാ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളും രാത്രി 7:35 മുതൽ 9 മണി വരെയാണ് നമ്മുടെ ലിസണേഴ്സ് ലോഞ്ച്. അപ്പോൾ പകലന്തിവോളം ഇങ്ങനെ പണിയൊക്കെ എടുത്ത് ജോലിയൊക്കെ ചെയ്ത് വിശ്രമിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് ഇതാ കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളും പരിചയപ്പെടലുകളും, അല്ലെങ്കിൽ വർത്തമാനങ്ങളെന്ന് പറയുമ്പോൾ അതൊരു വലിയ സീരിയസ് മാറ്റർ അങ്ങനെയൊന്നുമല്ല, കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അങ്ങനെ ഇന്ന വിഷയം എന്നുള്ളതൊന്നുമല്ല. ചിലപ്പോൾ നമ്മൾ പറയാൻ ബാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും, എനിക്കൊന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് അതിൽ ഒരു ചിന്തയ്ക്ക് വകയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു നല്ലൊരു സന്ദേശം നൽകുന്നെങ്കിൽ നല്ലതല്ലേ. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ലിസ്നസ് ലോഞ്ച് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പോകാം കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111, 0474293111. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ.

0: You're not going to want to hear this, but if you want to start a business...
1: അപ്പോൾ നമ്മൾ തിരികെ തിരിക്കുന്നു, ആദ്യത്തെ കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ,
2: ഗുഡ് ഈവനിംഗ്.
1: ഗുഡ് ഈവനിംഗ്.
2: പിണക്കമാണോ? പിണക്കമാണോ? ഞാൻ പിണക്കത്തിലാണ്.
1: ആണോ?
2: വെള്ളിയാഴ്ച കാത്തിരുന്ന് കാത്തിരുന്ന് എന്റെ ചെവിയെല്ലാം പൊട്ടിപ്പോയി.
1: വെള്ളിയാഴ്ച അതെന്ത് പറ്റിയെന്ന് അറിയാമോ കുട്ടിയുടെ? വെള്ളിയാഴ്ച ഞാനൊരു ചെറിയ തിരക്കിലായി, കാരണം അതിന് ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അത് കാരണം എനിക്ക് വരാൻ പറ്റാതിരുന്നതാ. കുട്ടിയുടെ വേറൊരു കാര്യം ഉണ്ടോ? നമുക്ക് ഒരു ദിവസം ആ വെള്ളിയാഴ്ച ആണെങ്കിലും അല്ലെങ്കിൽ ലിസണേഴ്സ് ലോഞ്ച് ആണെങ്കിലും മറ്റ് പ്രോഗ്രാമുകളൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ശ്രോതാക്കളുമായിട്ട് സംസാരിക്കാനും മിണ്ടാനും വരുന്ന ഒരു അവസരം നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അന്നത്തെ ഒരു എനിക്ക് വല്ലാത്തൊരു തീരാൻ നഷ്ടമായിട്ടോ.
2: അതിനെക്കാട്ടിലും ബുദ്ധിമുട്ടായിട്ട് ഇരിക്കു തോന്നിയത് ഞാൻ എന്റെ തിരക്കിന്റെ ഇടയിൽ ആ പരിപാടി കേട്ടില്ലല്ലോ കേട്ടില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ സങ്കടത്തോടെ ഇരുന്നു. അത് ആരെ കൊണ്ട് പറയും?
1: ഓക്കെ, അപ്പൊ ഏതായാലും സന്തോഷം ഒരുപാട് കാര്യം. ആ ഒരു പ്രതീക്ഷ നമ്മളിൽ അത് അർപ്പിക്കുന്നതിൽ ഒത്തിരി സ്നേഹവും ഇഷ്ടവും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ കുട്ടിയേട്ടാ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതിൽ നിന്ന് തന്നെ ഞാനൊരു കാര്യം കുട്ടിയുടെ അടുത്ത് ചോദിക്കാം. കുട്ടിയേട്ടാ, നമ്മുടെ മനുഷ്യന്റെ ഒരു ജീവിതത്തിന്റെ നിലനിൽപ്പ് പല കാര്യങ്ങൾ നമ്മൾ പറയുന്നെങ്കിലും അതിൽ മെയിൻ ആയിട്ട് ഒരു കാര്യം കൊണ്ടുണ്ട്, ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് അല്ലേ? അല്ലേ? അങ്ങനെ കുട്ടിയുടെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോ, അല്ലെങ്കിൽ അത് എന്തിനാണ്, എന്തിനു വേണ്ടിയാണ്, എന്തിനോടാണ്?
2: എനിക്കൊരു പ്രതീക്ഷയെല്ലാം ഉണ്ടറിഞ്ഞു. എല്ലാ മക്കളെയും എന്റെ മക്കളെയും എല്ലാ നാട്ടുകാരെയും ഒന്ന് നന്നാക്കുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടറിഞ്ഞു. ഈ ലോകം നല്ലതൊക്കെ ഒരു പ്രതീക്ഷ ഇരിക്കട്ടറിഞ്ഞു. പക്ഷെ നമുക്ക് അതിന് പറ്റില്ലല്ലോ. ഒരാള് പ്രതിജ്ഞ ഈ പരിപാടിയൊന്നും നടക്കാൻ പറ്റുമോ? പറ്റില്ല. ഇല്ലേ, കൂട്ടമായി ഉണ്ടായാൽ മാത്രമേ ഇതെല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
1: അതെ അതെ, ഒരാള് നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മൾ ഒരാൾ നിന്ന് ശ്രമിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ പിന്നില് നമുക്ക് ഒരു ഒരു ലോഡ് ആള് ഉണ്ടെങ്കിലും വേണ്ട പോട്ടെ, ഒരു നമ്മുടെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ പോലും നമുക്കൊരു ധൈര്യമാണ് അല്ലേ? കാര്യം ഒരു മുദ്രാവാക്യം തന്നെ അങ്ങനെയല്ലേ, ധീര ധീര നേതാവേ ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ.
2: അത് പണ്ട്.
1: ഇപ്പൊ അങ്ങനെയല്ല, ധീര ധീര നേതാവേ ധീരതയോടെ നയിച്ചോള് മൂന്നാലെണ്ണം പിന്നാലെ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷം നിറഞ്ഞ കുട്ടിയുടെ ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു വളരെയധികം എന്താ പറയാ രസകരമായിട്ട്
2: മുന്നോട്ട് പോയി. ഓക്കെ,
1: അത്രേ ഉള്ളൂ, അതാണ്.
2: ഓക്കെ,
1: ഗുഡ് നൈറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നെ ആ ഒരു നല്ല ഒരു സന്ധ്യ ശുഭരാത്രി നമ്മുടെ കുട്ടിയുടെ നേർന്നിട്ടുണ്ട്. മനോഹരമായ ഒരു ഗാനത്തിലേക്ക് ആദ്യം നമുക്ക് പോകാം, ആ ഗാനം കഴിഞ്ഞ് തിരികെത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ.

0: ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചിപുരം.

0: ഓക്കെ മുല്ലേട്ടാ, മുല്ലേട്ടനെ കൊണ്ടേ ഞാൻ, അതായത് ഇല്ല അല്ലെങ്കിൽ അല്ല അതെ എന്നിങ്ങനെയുള്ള വാക്കുകളില്ലേ, ഇല്ല അല്ലെങ്കിൽ അല്ല അല്ലെങ്കിൽ അതെ
1: അല്ലേ,
0: സുഖമായിട്ടിരിക്കുന്നല്ലോ, ഹാപ്പി അല്ലേ? ഓക്കെ മുല്ലേട്ടാ, മുല്ലേട്ടനെ കൊണ്ടേ ഞാൻ, അതായത് ഇല്ല അല്ലെങ്കിൽ അല്ല അതെ എന്നിങ്ങനെയുള്ള വാക്കുകളില്ലേ, ഇല്ല അല്ലെങ്കിൽ അല്ല അല്ലെങ്കിൽ അതെ അല്ലേ, അങ്ങനെയൊക്കെ ഉള്ള ഒരു വാക്ക്, അത് ഒരു കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു സെക്കൻഡ്സുകൾക്കുള്ളിൽ ഞാൻ ഈ മൂന്ന് വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് പറയിപ്പിക്കട്ടെ. ആ അത് ചേട്ടൻ പറഞ്ഞോളും, ഞാൻ പറയിപ്പിച്ചോളാം. ഓക്കെ ശരി, പക്ഷെ ചേട്ടൻ പറയാൻ ശ്രമിക്കരുത്. അല്ല ഞാൻ ചേട്ടൻ, ഞാൻ എന്റെ കയ്യിൽ കയ്യിൽ കിട്ടിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഒരു പൊട്ടിക്ക് അഹങ്കാരം. ഓക്കെ ശരി, ഓക്കെ മുല്ലേട്ടാ, ഒരു ചുമന്ന ലൈറ്റ്, ഒരു പച്ച ലൈറ്റ്, ഒരു മഞ്ഞ ലൈറ്റ്. ഓക്കെ അപ്പൊ ഇതില് മൂന്നും ഇങ്ങനെ കത്തി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, മൂന്ന് ലൈറ്റ് ഇങ്ങനെ കത്തി കുറച്ച് ദൂരം ചേട്ടൻ നിന്ന് ഒരു കുറച്ച് ഒരു മീറ്റർ, ഒരു 5 മീറ്റർ അകലെയായിട്ട് ആ ലൈറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്തിൽ ഇതിൽ ചേട്ടന് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു അവിടെ ഒരു മൂന്ന് ലൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു, കളർ പറയുന്നില്ല അല്ലേ, കളർ പറയുന്നില്ല, ഇതിൽ ഏത് ലൈറ്റ് ചേട്ടന് ഓടിപ്പോയി ഇത് ഏത് ലൈറ്റ് ചേട്ടൻ സെലക്ട് ചെയ്യും ഈ മൂന്ന് ലൈറ്റ്, പക്ഷേ ചേട്ടൻ അതിൽ പെട്ടെന്ന് കത്തി ഈ പച്ച മഞ്ഞ ചുവപ്പ് ലൈറ്റുകളാണെന്ന്, ഏത് ലൈറ്റ് ചേട്ടന് ഓടിപ്പോയി എടുക്കും? ഇത് നേരത്തെ അറിയാലോ, ഇത് കേട്ടിട്ടുണ്ടല്ലേ, സത്യം പറയിക്കാതെ കേട്ടിട്ടില്ലേ? ഇല്ല ഇല്ല എന്ന് പറഞ്ഞേ, ഇല്ല ഇല്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞു കേട്ടേ ഇപ്പൊ.

0: കാര്യം എനിക്കറിയാം, ഇനി ഇതുപോലെ ചേട്ടൻ്റെ അടുത്ത് വീണ്ടും റിപ്പീറ്റ് അടിച്ച് വന്നു കഴിഞ്ഞാൽ ചേട്ടൻ എന്നെ പൂട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും അല്ല ചേട്ടനോട് എനിക്കിത് പറയാനുണ്ടായിരുന്നുള്ളൂ. ഓക്കെ ഓക്കെ ശരി, അപ്പൊ എന്തായാലും മുല്ലയുടെ സന്തോഷം കേട്ടോ. കാര്യം എനിക്ക് ഇതുപോലെ ഇങ്ങനെയുള്ള ഈ ഞുണക്ക് പരിപാടികൾ, ഈ കുസൃതി തരങ്ങൾ, ഈ തല്ലുകൊള്ളി തരം, ഇത് മൊത്തം എനിക്ക് മുല്ലയുടെ അടുത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ.
1: തീർച്ചയായിട്ടും
0: ഇപ്രാവശ്യം നമുക്ക് കോഴിമുട്ട കിട്ടിയെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ ഓന മുട്ട മേടിക്കും. ഓക്കെ, അതാണ് ഒരു കാര്യമില്ല, എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, ഒന്നും മറന്നില്ല അല്ലേ? ഓക്കെ മുല്ലേട്ട, എന്തായാലും സന്തോഷം കേട്ടോ, ഒരുപാട് ചിരിച്ചു, ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. അപ്പൊ എന്തായാലും മുല്ലേട്ടനോടൊപ്പം തന്നെ എന്നോടൊപ്പം നിങ്ങളുടെ ചുണ്ടുകളിലും വിരിഞ്ഞ ആ ചിരിയില്ലേ, ചിലർ ഒന്ന് ഉറച്ചു ചിരിച്ചു, ചിലർ ഒന്ന് അമിങ്ങിച്ചിരിച്ചു, ചിലർ ചിരി വന്നിട്ടും ചിരിക്കാതെ ചിരിച്ചു, അല്ലെ, ചിരി വരുത്തിയില്ല. എല്ലാവർക്കും ലിസണേഴ്സ് ലോഞ്ച് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ.

അടിപൊളിയല്ലേ, സൂപ്പർ ഗാനം. എനിക്ക് ഇത്തിരി ഇഷ്ടമുള്ള ഒരു ഗാനമാണ് കേട്ടോ. ഇഷ്ടമുള്ള ഗാനങ്ങളിൽ ഒരു ഇത്തിരി പ്രാധാന്യമുള്ള ഒരു ഗാനം തന്നെയാണിത്. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ.

0: വിളിക്കേണ്ട നമ്പർ 0474293111 0474-7429311. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് കൃഷ്ണേന്ദു.
0: കൃഷ്ണേന്ദു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: എല്ലാരും
0: സുഖമായിരിക്കുന്നു. അവിടത്തെ പോലെ ഇവിടെയും ഇവിടത്തെ പോലെ അവിടെയും. ഓക്കെ, നോ പരാതി. ഒരുപാട് നാളായല്ലോ കൃഷ്ണേന്ദു, എവിടെയായിരുന്നു?
1: കേൾക്കുന്നുണ്ടായിരുന്നു, വിളിക്കാൻ പറ്റിയില്ല, കഴിഞ്ഞ വട്ടം കിട്ടിയില്ല.
0: ആണോ, ശരി, ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ കൃഷ്ണേന്ദു, അല്ല ഞാൻ വിചാരിച്ചു കൃഷ്ണേന്ദു ജോലിയൊക്കെ കിട്ടിട്ട് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം വിട്ട് വേറെ ഏതോ മഹാരാജ്യത്തിലൊക്കെ പോയോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. പ്രതീക്ഷ, നമ്മള് നേരത്തെ നമ്മളെ കുട്ടിച്ചനോട് പറഞ്ഞ പോലെ പ്രതീക്ഷ അല്ലേ. ശരിക്കും ഈ ഞാന് കൃഷ്ണേന്ദ്രൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മള് ഈ എപ്പോഴും കോമൺ ആയിട്ടൊക്കെ നമ്മള് ചില പ്രാവശ്യം അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, മാഹാ ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം, അത്രയ്ക്കായോ അതൊന്ന് ചോദിക്കണമല്ലോ, ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അതായത് ഏതോ ഒരു ചോദ്യം ബാക്കി വെച്ചിട്ടായിരുന്നു അങ്ങനെ ചോദിക്കുന്നതല്ലേ, അവരോട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എനിക്ക് കൃഷ്ണേന്ദ്രൻ അങ്ങനെ എന്തോ ഒരു ചോദ്യം മനസ്സിനെ അലട്ടുന്നുണ്ടോ? ആരോടെങ്കിലും എന്തൊക്കെയോ ചോദിക്കാനായിട്ടുള്ള ഒരു ചോദ്യം ബാക്കി വെച്ചിട്ടുണ്ടോ മനസ്സില്? പണ്ടുണ്ടായിരുന്നു എന്നർത്ഥം. അതെന്തായിരുന്നു? അത് എന്നാൽ അതിൽ ഒരെണ്ണം പറയാം, നമുക്ക് ഒരെണ്ണം കേട്ടാ മതി. ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന്, അല്ലെങ്കിൽ അത് ആരോടായിരുന്നു? സുഹൃത്തിനോടായിരുന്നു, ബന്ധുക്കളോടായിരുന്നു, അച്ഛനോടായിരുന്നു, അമ്മയോടായിരുന്നു, സഹോദരങ്ങളോടായിരുന്നു? ആരോടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ അതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ആരോട് എന്ത് ചോദിക്കണം എന്നുണ്ടെങ്കിലും അത് ചോദിച്ചിരിക്കണം കേട്ടോ, നമ്മളൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡുകൾക്ക് അടുത്ത് നേരത്തെ മുരളിയുടെ അടുത്ത് പറഞ്ഞ പോലെ സെക്കൻഡ്സ് അടിസ്ഥാനത്തിൽ ഓക്കെ ഇതുപോലെ ഇല്ല എന്നോ അല്ലെങ്കിൽ ഇല്ല എന്ന് വരുന്നതോ അല്ല എന്ന് വരുന്നതോ അതെ എന്ന് വരുന്നതോ ആയിട്ടുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കും കൃഷ്ണേന്ദു. ഓക്കെ, നോക്കിയല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ എനിക്ക് അത്ര വിശ്വസ്തത തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു പറയാൻ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അത് പറയാൻ പറ്റാതെ പോകുന്നത്. അത് നമുക്ക് അങ്ങനെ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരാളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും നിന്നൊന്ന് തപ്പും, കാരണം പിന്നെ ചിന്തിക്കുമ്പോൾ അത് ഈസി ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു കൃഷ്ണേന്ദ്രൻ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നല്ലേ, അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ പറയരുത്.
1: അല്ലെങ്കിൽ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആൻസർ എനിക്ക് കിട്ടിയിരുന്നു.
0: എങ്ങനെ
1: പറയാതെ കിട്ടി?
0: പറയാതെ കിട്ടിയെന്ന് വെച്ചാൽ, അല്ല എനിക്ക് അങ്ങനെ ചോദിച്ചാൽ മീൻസ് നമുക്ക്, പക്ഷേ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു ഏറ്റവും അടുത്ത സുഹൃത്തിനോടായിരുന്നു ഒന്നല്ലേ ചോദിച്ചില്ലായിരുന്നോ? എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തല്ലേ.
1: ഓർമ്മയില്ല.
0: ഇല്ല, ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ല, ഇല്ല എന്ന് ഞാൻ പറയിപ്പിച്ചു. ഓക്കെ ഓക്കെ, അവിടെ കിടന്ന് ഇനി ഉരുളേന്നും വേണ്ട, ഒന്നും നോക്കണ്ട, ചിന്തിക്കണ്ട, ചുമ്മാ വെറുതെ കേട്ടോ.
1: ഏതോ ഒരു കാതോട് കാതോടത്തില് ആരോടോ പറഞ്ഞു, എന്തുവാ വഴക്കിടാൻ ആരെങ്കിലും വന്നാലും പാട്ട് പാട്ട് പാടിക്കൊടുത്താൽ മതി പറഞ്ഞു.
0: തീർച്ചയായിട്ടും
1: ഇഷ്ടപ്പെട്ടു.
0: അല്ല തീർച്ചയായിട്ടും അങ്ങനെ, അത് അതൊക്കെ നമ്മൾ ശീലിക്കണം കേട്ടോ. ആരെങ്കിലും നമ്മളുടെ ദേഷ്യം ദേഷ്യത്തോടെ വന്നാലും നമ്മൾ എന്തെയ്യണമോ, ഒന്നും വേണ്ട, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയ വിഷയം എന്താ, ആരാണെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിലും പരിചയമുള്ളതാണെങ്കിൽ ഇവൻ പോട്ടെ, വീട്ടിലെ അമ്മയാണെങ്കിൽ പോലും ഇങ്ങനെ ഈ പിന്നെ ഉലക്കെടുത്തോണ്ടോ അല്ലെങ്കിൽ വലിയ വടിയായിട്ടോ നമ്മളെ നേരെ വരുമ്പോഴത്തേക്ക് നിന്ന് അമ്മ നിൽ എന്ന് പറയണം. ഓക്കെ, എന്നിട്ട് ഒരു പാട്ടങ്ങ് പാടിയാൽ മതി. അമ്മയെ വണങ്ങാതെ ഉയിരില്ലയേ,
1: ആ പാട്ടങ്ങ്
0: ഇല്ല, ഒന്നുമില്ല, നോക്കിയോ, ടെസ്റ്റ് ചെയ്തോ. ഓക്കെ ശരി, ഓക്കെ, താങ്ക് യു കൃഷ്ണേന്ദ്രൻ. രണ്ടടി കിട്ടട്ടെ. ഓക്കെ ശരി, അപ്പൊ എന്തായാലും നമുക്ക് മനോരമയുടെ ഗാനത്തിൽ ഇവം ഗാനം കേട്ടു എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസ്നസ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

0: സ്വരൂപം എത്ര മനോഹരമായൊരു ഗാനമാണ്. ഈ ഗാനം നമ്മുടെ സംഗീത ദിനത്തിൻ്റെ അന്ന് നമ്മൾ പ്ലേ ചെയ്തിരുന്നു. പ്ലേ ചെയ്തില്ല, ഞാനിതുപോലെ ജസ്റ്റ് ഒന്ന് രണ്ടുപേരെ പാടാൻ കൊതിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പാടിയായിരുന്നു. കേട്ടായിരുന്നു, ഓക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. എല്ലാ ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിലും രാത്രി 7:35 മുതൽ 9 വരെ നിങ്ങളുടെ വിശ്രമ മുറികളിലേക്ക് ഞങ്ങളെത്തുന്ന കുഞ്ഞു വർത്തമാനങ്ങളും ചിരിയും തമാശയും രസകരമായ ചിന്തകളും എന്നാൽ ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള ചില സന്ദേശങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത കൊള്ളിക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇതാരാണാവോ?
1: അരിക്കുട്ടി.
0: അച്ഛോ, അരിക്കുട്ടി
1: എന്തോ
0: എന്തോ എനിക്ക് വയ്യ. അയ്യോ, അനുമോളെ, ഈ അനുമോളെന്ന് പറയുന്ന, അല്ലെങ്കിൽ തന്നെ ഞാനിങ്ങനെ പറയണമെന്ന് പറഞ്ഞിരിക്കുന്നു, ഈ അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനു എന്ന് പറയുന്നത് ഒരു ചില്ലറ പേരൊന്നും അല്ല കേട്ടോ അനു. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇതാരായി പേരിട്ട ഈ അനു എന്ന്?
1: അമ്മ.
0: അയ്യോ, ഇല്ല, ചുക്കില്ലാത്ത കഷായമില്ല എന്ന് മോള്
1: കേട്ടിട്ടുണ്ടോ?
0: അതെന്തിനു വേണ്ടിയാണ് പറയുന്നു എന്നുള്ളത് എന്റെ കുഞ്ഞിനെ അറിഞ്ഞൂടാ, കാരണം കുഞ്ഞ് കുഞ്ഞായതുകൊണ്ട് കേട്ടോ കുഞ്ഞെ. ഓക്കെ, എന്ന് പറയ. ആ ഹലോ, സന്തോഷമാണ്. ആ എന്താ മോളെ?
1: ഞാന് ക്ലാസ്സില് സ്റ്റാർ ഓഫ് ദ വീക്ക്, എനിക്ക് മൺഡേ എനിക്ക് സ്റ്റാർ ഓഫ് ദ വീക്കിന്റെ ബാഡ്ജ് കിട്ടി.
0: സ്റ്റാർ ഓഫ് ദ വീക്കോ? കണ്ടോ, ഇത് കണ്ടുപഠിക്കണം, കണ്ടുപഠിക്കണം. എല്ലാ കുഞ്ഞുങ്ങളും ദേ അനുകുഞ്ഞിനെ കണ്ടുപഠിക്കണം. കണ്ടോ, സ്റ്റാർ ഓഫ് ദ വീക്ക് ആണ് നമ്മുടെ അനുകുഞ്ഞ്. ഇപ്പൊ ബാക്കിയുള്ള ദേ ഈ സ്റ്റാർ ഓഫ് ദ വീക്ക് മേടിക്കാത്ത എല്ലാ കുട്ടികൾക്കും ഓരോ വീക്ക് ഇനി കൊടുക്കണം. ഇല്ലേ, നല്ല കൈക്കും കാലിനും ഓരോ വീക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരും സ്റ്റാർ ഓഫ് ദ വീക്ക് ആവും അല്ലേ?
1: അതെ. ആ
0: നീറ്റ് ആൻഡ് ക്ലീൻ യൂണിഫോം. പിന്നെ
1: യൂണിഫോം.
0: ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇതെല്ലാം സ്കൂളില് മാത്രമേ ഉള്ളോ വീട്ടിലും ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞില്ലേ, അനു എന്ന് പറയുന്നത് ചില്ലറ. ആ ഈ അനു എന്ന് പറയുന്നത് ചില്ലറ അല്ല കേട്ടോ, നോട്ടുകെട്ടുകളാണ്, നോട്ടുകെട്ടുകൾ, ചില്ലറയല്ല അനു എന്നുള്ള പേര്. അതായത് ഇപ്പൊ നോക്ക്, അനു എന്നുള്ള പേരിൽ എന്തെല്ലാം വാക്കുകളാണ് ഉള്ളത്? അനുഗ്രഹം, അനുഭവം, അനുസരണ, അനുദിനം അല്ലേ,
1: അനുമോദനം,
0: അനുവാദം അല്ലേ, അനുഗ്രഹം. അത് ഞാൻ പറഞ്ഞു, അതാണ് പറഞ്ഞു. അപ്പൊ ഈ അനു എന്നുള്ളത് എന്തോരം വാക്കുകൾ കിടക്കുകയാണ്, നല്ല അടിപൊളിയായിട്ടുള്ള അല്ലേ. ആ അതാണ്, പിന്നെ ഈ വർത്തമാനം നമ്മളതൊക്കെ കേട്ടോണ്ടിരിക്കുന്നവര് അവർ അനുഭവിക്കുകയും ചെയ്യും. അതിലുണ്ട് അനു. അയ്യോ, ഇന്ന് ഇന്ന് ഒരു വിഷയമില്ല, എനിക്കിന്നത് വിഷയം ചോദിക്കാൻ പറ്റുന്നില്ല, കാരണം സ്റ്റാർ ഓഫ് ദ വീക്ക് അല്ലേ. അപ്പൊ ഞാൻ ഈ സ്റ്റാറിനോട് ഞാൻ ഇനി എന്ത് ചോദിക്കാനായിട്ട്, എന്നാലും ഞാൻ ചോദിക്കണം, ഈ സ്റ്റാർ എത്ര നാൾ ഇങ്ങനെ കൊണ്ടുപോകും? ഓരോ വീക്ക് ഓരോ ഈ ഓരോ വീക്കും ഓരോ വീക്കും കഴിഞ്ഞ് അതിങ്ങനെ 1 മന്ത് മാറട്ടെ. ഓക്കെ, സ്റ്റാർ ഓഫ് ദ മന്ത്, സ്റ്റാർ ഓഫ് ദ സ്കൂൾ. ഓക്കെ
1: അല്ലേ,
0: ആണോ? ആഗ്രഹങ്ങളൊന്നും നമ്മൾ ബാക്കി വെക്കരുത് കേട്ടോ, മോളത്
1: പറയാം.
0: ഓക്കെ, അപ്പൊ ഇന്നലെ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ അമ്മയോട് സംസാരിക്കാൻ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ മോള് അതാണ്. ഓക്കെ, സാരമില്ല. അപ്പൊ എന്തായാലും എനിക്ക് അനുകുഞ്ഞിനോട് സംസാരിക്കുന്നില്ല, എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൂ. എല്ലാവരോടും എല്ലാ ബുധനാഴ്ചയൊക്കെ ആകുമ്പോ എന്നോട് ഓരോരുത്തർ ചോദിക്കാറുണ്ട്, ഓ ഇന്ന് അനുകുഞ്ഞ് വിളിക്കുമായിരിക്കും, ഇന്ന് അനുമോളുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ചാറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും താങ്ക് യു മോളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നും ഒരു സ്റ്റാറായിട്ട് തന്നെ മോളെ ഇങ്ങനെ തിളങ്ങി വെട്ടിത്തിളങ്ങി വെട്ടിത്തിളങ്ങി വെട്ടിത്തിളങ്ങി ആ ലൈറ്റ് മങ്ങാതെ അങ്ങനെ അടിപൊളിയായിട്ട് മറ്റുള്ളവർക്കും വെളിച്ചം പകർന്നുകൊണ്ട് മോൾ മുന്നോട്ട് പോട്ടെ കേട്ടോ.
1: താങ്ക് യു,
0: ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. ഓക്കെ മോളെ, ഓക്കെ താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മുടെ അനുമോളായിരുന്നു. അനുമോൾക്കും അനുമോളുടെ കൂട്ടുകാർക്കും ഒക്കെ ചേർന്ന് നമുക്ക് ഒരു മനോഹരമായ ഗാനം കേൾക്കാം. ഗാനം കേട്ട് തിരികെത്താം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ.

0: മനോഹരമായിരിക്കാനും വരുന്ന അല്ലേ ഒരു കുട്ടിപ്പാട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം.
1: ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം
1: സിദ്ധു.
2: എന്തോ
1: എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
2: ഓ സുഖമായിട്ടിരിക്കുന്നു.
1: ഓക്കെ, എനിക്കത് കേട്ടാ മതി. മോൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. മോനെ ഹാപ്പി ആണെന്ന് എനിക്കറിയാം. ഓക്കെ, ഇന്ന് സ്കൂളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷം?
2: സ്കൂളില് കൂട്ടുകാര് ഇന്ന് മലയാളം ടീച്ചർ ഒക്കെ ഉണ്ടായിരുന്നു. ടീച്ചർ ഉണ്ടായിരുന്നു, പിന്നെ സ്കൂളില് സാധാരണതായിട്ട് പോയി.
1: ഓക്കെ ഓക്കെ, എന്നാലും സോറി മോൻ, പഠിക്കുന്ന സ്കൂള് അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്കിൾ അത് മറന്നുപോയി. ഏതായിരുന്നു മോനെ സ്കൂള്? കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു വന്നപ്പോ ഞാനത് ആ സ്കൂള് മാറി പറഞ്ഞാലോ എന്ന് ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് കേട്ടോ. ഓക്കെ, പിന്നെ വേറെന്തൊക്കെ ഉണ്ട് പറഞ്ഞേ, കേക്കട്ടെ. പിന്നെ വിശേഷം മോന്? സ്കൂൾ ബസ്സിലല്ലേ പോകുന്നത്? സ്കൂൾ ബസ്സിലല്ലേ മോൻ പോകുന്നത്? വാനില്. ഓക്കെ, വാൻ, സ്കൂൾ വാൻ.
2: അല്ല
1: സെപ്പറേറ്റ്, ഓ പ്രൈവറ്റ് ആയിട്ട്. എത്ര പേരുണ്ട് അതില്?
2: ഇരുപത്
1: പേരുണ്ടോ? ഓക്കെ, സെയിം സ്കൂൾ തന്നെയല്ലോ അതോ വേറെ വേറെ സ്കൂളിലെ പിള്ളേരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു
2: ആണോ?
1: ഓക്കെ, അവരുമായിട്ടൊക്കെ മോൻ കമ്പനിയാണോ? എല്ലാ പിള്ളേരും നല്ല കമ്പനിയാണോ? എന്നാലും നിങ്ങൾ ബസ്സിൽ ഇരുന്ന് ഉറങ്ങോ അതോ എന്തെങ്കിലും സംസാരിക്കോ? സിദ്ധു ഉറങ്ങാറല്ലോ. എന്തൊക്കെയാ സംസാരിക്കുന്നത്? എന്നാലേ എന്തെങ്കിലും ഒരു വിഷയമൊക്കെ, എന്താ വിഷയത്തെ കുറിച്ച് സംസാരിക്കും? എല്ലാം പഠിക്കുന്നതിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്, അതോ പുറത്ത് കാണുന്ന കാഴ്ചകളെ കുറിച്ച് സംസാരിക്കോ, അതോ വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കും? എന്താണ് പിന്നെ കാറിന്റെ ഒക്കെ പേരുകളാണോ പറയുന്നത്? അതോ എന്താ
2: വണ്ടിയൊക്കെ ഫ്രണ്ടിലൊക്കെ വന്ന് ബ്ലോക്ക് ആകുമ്പോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയും.
1: ഓക്കെ, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഓൻ പറയുന്നത്. ശരി, പിന്നെ ഞാന് ഞാനൊരു ഒരു കാര്യം പറയട്ടെ. ഞാൻ മോനിപ്പോ അത് സംസാരിച്ചോണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മുടെ എല്ലാരും ഇപ്പം മുതിർന്നവരൊക്കെ കേൾക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ ഞാനൊരു വീഡിയോ കണ്ടതിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു അടുത്ത്. അപ്പൊ ആ വീഡിയോയിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ചൈനയിലൊരു സ്കൂളാണ് കേട്ടോ. ആ സ്കൂളില് ആ ക്ലാസ്സിൽ വന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ആ ഒരു മാസത്തിൽ രണ്ട് ദിവസം അങ്ങനെയൊക്കെ വന്നിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആ ക്ലാസ്സിൽ സ്ക്രീനിൽ അതിലെ കുറച്ച് കുഞ്ഞുങ്ങളുടെ, എല്ലാവരുടെ അല്ല, കുറച്ച് കുഞ്ഞുങ്ങളുടെ അച്ഛൻ, അവരുടെ അച്ഛനും അമ്മയൊക്കെ ജോലി ചെയ്യുന്ന, വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന അച്ഛന്മാരുടെ വീഡിയോ ഇല്ലേ?
2: കണ്ടിട്ടില്ലേ
1: മോനത്? മോനത് ശരിക്കും ഇഷ്ടപ്പെട്ടു ആ വീഡിയോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു.
2: അത് പിന്നെ പിള്ളേരെ സ്നേഹിക്കാൻ വേണ്ടി അവര് അധ്വാനിക്കുന്നു.
1: സ്നേഹിക്കാൻ വേണ്ടിയാണ് അധ്വാനിക്കുന്നത്, അതോ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി? അവരുടെ നല്ല അല്ലേ,
2: ഫ്യൂച്ചറിന് വേണ്ടി.
1: അപ്പൊ എനിക്ക്, ഞാനും ആ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ഇരുന്ന് കരഞ്ഞു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ കുട്ടികൾ ആ വീഡിയോ കണ്ടിട്ടിരുന്ന് കരയുന്ന കണ്ടോ? ഓരോ അച്ഛന്മാരൊക്കെ ക്ലാഡിങ്ങിലും ഈ പിന്നെ എന്താണ് നമ്മുടെ
2: ഇലക്ട്രിക് പോസ്റ്റിലും
1: വലിയ മരത്തിലും ഒക്കെ ഇങ്ങനെ കയറി അല്ലേ ആലോചിക്കേ. ഓക്കെ,
2: വല്ലാത്ത കഷ്ടം തന്നെ.
1: നമ്മുടെ സ്കൂളിലൊക്കെ അങ്ങനെ വേണോ?
2: നമ്മുടെ സ്കൂളിൽ അങ്ങനെ നല്ല ജോലി വേണം, ഇതൊക്കെ റിസ്ക് ആണല്ലോ.
1: ശരി, ഓക്കെ, ഞാനേ ഒന്ന് കട്ട് ചെയ്തോട്ടെ. സൗണ്ടിൽ ചെറിയൊരു ഇത് വന്നു കേട്ടോ. ചുമ ഓക്കെ.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ, വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം
4: കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കെട്ടിട നിർമ്മാണം എങ്ങും എത്താതെ. ജില്ലാ ആശുപത്രി സൗകര്യങ്ങളെക്കുറിച്ച് ഒരവലോകനം.
6: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ് തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.

0: മനോഹരമായൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474293111 0474293111. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. പേര് പറഞ്ഞോളൂ.
1: ഞാൻ ബാബു പൊട്ടത്താനം, അതായത് സുപ്രീം.
0: ഓക്കെ ഓക്കെ ഓക്കെ ചേട്ടാ, ബാബു ചേട്ടാ, സന്തോഷം, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. കേൾക്കാറുണ്ട്, ഇടയ്ക്ക് പാട്ടെല്ലാം കേൾക്കാറുണ്ട് കേട്ടോ. മനോഹരമായിട്ട് പാടുന്നുണ്ട്, നന്നായിരിക്കുന്നു, വെരി ഗുഡ്. ഞാനേ ശരിക്കും ബാബുചേട്ടെ ഇപ്പോൾ വിളിച്ച ഒരു കാര്യം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ചേട്ടൻ വിളിക്കുമ്പോഴേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ ഈ അടുത്ത സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു വീഡിയോ കണ്ട്, അത് ഇതുപോലെ തന്നെ പുള്ളി ഒരു ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ട്രാഫിക് ഐലൻഡിൽ, അതായത് ആ സിഗ്നലിൽ, ആ സിഗ്നലിൽ ഓരോ ലൈറ്റ്, റെഡ് ലൈറ്റ് കത്ത് നിൽക്കുമ്പോഴും ഈ സീബ്ര ലൈനുണ്ട്, നമ്മളെ ക്രോസിംഗ് ലൈനുണ്ട്. അപ്പോൾ ഈ ആൾക്കാർക്ക് നടന്നു പോകാനുള്ള ഈ സീബ്ര ലൈനിൽ ഈ ബൈക്കുകാർ വന്ന്, കാറ് ബൈക്ക് അതൊക്കെ അതിൻ്റെ മുകളിൽ വന്ന് പാർക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ആ സീബ്ര ലൈനിൻ്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ, അയാളൊരു വടി, വടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റബ്ബറിൻ്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ അങ്ങനെ എന്താ കണ്ടാണ്, ഒരു വലിയൊരു വടിയുണ്ട്, കൊണ്ടു തലയ്ക്ക്, ഹെൽമെറ്റിലും തലയ്ക്കും മുതുകത്തും ഒക്കെ അടിക്കുക. അടിച്ചിട്ട് ഇയാൾ ആ ബൈക്ക് ആ സീബ്ര ലൈനിൽ നിന്ന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറ്റും, ബാക്കിലോട്ടാ കൂടുതൽ മാറ്റുന്നത്. അപ്പോൾ ഭയങ്കര രസമുള്ളായിരുന്നു. പക്ഷേ അതൊരു ഒരു ചേഞ്ചാണ്, അപ്പോൾ വെറൈറ്റി. അപ്പോൾ അതിൽ അവരെല്ലാം അയാളോട് സഹകരിക്കുന്നുണ്ട്, അയ്യോ എനിക്കൊരു തെറ്റ്, ആ തെറ്റ് പറ്റി, സോറി എന്നൊക്കെ പറഞ്ഞ് ബാക്കിലോട്ട് പോകുന്നുണ്ട്. അപ്പം കാൽനട യാത്രക്കാരും മറ്റു വണ്ടികളിലൊക്കെ ഇരിക്കുന്നവരെല്ലാം അത് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കൊരു വെറൈറ്റി, കാരണം നമ്മളിപ്പോൾ എപ്പോഴും, ഇപ്പോൾ ഞാൻ ചേട്ടൻ ചെയ്യുന്നപ്പോൾ 365 ദിവസവും ഒരേ ടൈപ്പ് കൺട്രോളിങ് അല്ലാതെ ഒരു ചേട്ടൻ്റെതായിട്ടുള്ള ഒരു വെറൈറ്റി, ഇതുപോലെ ഒരു രസകരമായിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇറക്കിക്കൂടെ?
1: അല്ല, നമ്മള് നമുക്ക് ട്രാഫിക് പോയിട്ട് 32 പോയിന്റ് ആണ്. ഹലോ,
0: കേൾക്കുന്നുണ്ട്?
1: ഹലോ, ആ 32 ട്രാഫിക് പോയിന്റ്. അപ്പൊ നമ്മൾ സുപ്രീമിൽ നിൽക്കുന്ന നമ്മുടെ ട്രാഫിക് പോയിന്റ് കാണിക്കാൻ പറ്റില്ല, നമ്മൾ പോയിന്റുകൾ വരുമ്പോഴാണ്. സാർ പറഞ്ഞ പോലെ ഇപ്പൊ കടപ്പക്കട തന്നെ നിൽക്കുകയാണെങ്കിൽ അവിടെ സീബ്ര ലൈൻ ഉണ്ട്, താലൂക്കിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ സീബ്ര ലൈൻ ഉണ്ട്, ചിന്നക്കട റൗണ്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ മഞ്ഞ ലൈൻ ഉണ്ട്, ജനങ്ങൾക്ക് പോകാനുള്ള സീബ്ര ലൈൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് സാർ പറഞ്ഞതുപോലെ,
0: അല്ല ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, നമ്മൾ അതിപ്പോ വലിയ സീരിയസ് പിന്നെ നിയമ വാഴ്ച എന്നുള്ള രീതിയിലല്ല ഉദ്ദേശം. നമുക്ക് സ്വന്തമായിട്ട് ചേട്ടൻ്റെതായ ഒരു ശൈലിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്.
1: അല്ല, പറ്റും. കാരണം ഈ നമ്മൾ സമാധാനത്തോടും ഒരു പുഞ്ചിറ്റോടും കൂടി പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, 100% ജനങ്ങളെ കേൾക്കുമെന്ന് എനിക്ക് ഞാൻ എന്റെ പരീക്ഷണാടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. മനസ്സിലായില്ല? അതായത് നമ്മളൊരു ചെറിയ പുഞ്ചിരിയോടുകൂടി മൂടി എന്നൊക്കെ സുഹൃത്തെ ഒന്ന് പുറമൊക്കെ മാറ്റി, അല്ല ലേശം ഒന്ന് മാറ്റി, ആൾക്കാർ നടന്നു പോട്ടെ എന്ന് പറയുമ്പോഴത്തേ അവരത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കും സാറേ. അല്ലാതെ ഒരു സാധാരണ പോലീസുകാരുടെ, സാധാരണ പോലീസുകാരുടെ എന്ന് പറഞ്ഞാല് ഇന്ന് അങ്ങനെയുള്ള പോലീസുകാരില്ല, പക്ഷെ ഈ കടിച്ചു പിടിച്ചുകൊണ്ട് അങ്ങോട്ട് മാറണം, ഇങ്ങോട്ട് മാറണം, ഇങ്ങനെയാണോ അവിടെ വണ്ടി ഓടിക്കുന്നത്, ഹെൽമെറ്റാണോ അവിടെ വണ്ടി, ഹെൽമെറ്റ് ഇല്ലയോടെ എന്നൊക്കെ ചോദിച്ചവർക്ക്
0: വളരെ ഒരു അതൊക്കെ മാറ്റിയിട്ട് സൗമ്യത. ഇന്നലെ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, അത് ഓക്കെ. അപ്പൊ ഇന്നലെ ചേട്ടൻ 2 ലൈൻ പാടാനായിട്ട് തയ്യാറായിട്ടിരിക്കുവാണെന്ന് എനിക്ക് അറിയാം. ആ ഒരു 2 ലൈൻ പെട്ടെന്ന് പാടിക്കോളൂ.

അടിപൊളി, വളരെ ഫീൽ ചെയ്ത് തന്നെ പാടി കേട്ടോ, പാട്ടിൽ ലയിച്ചങ്ങ് പാടി. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും നമുക്ക് മനോഹരമായ ഒരു ഗാനത്തിന് പോകാം, ഗാനം കേട്ട് തിരിയെത്താം.

0: മനോഹരമായ മറ്റൊരു ഗാനം കൂടി നമ്മൾ കേട്ടു. നമുക്കൊരു ചെറിയൊരു കുഞ്ഞ് ബ്രേക്കിലേക്ക് പോയിട്ട് പെട്ടെന്ന് നിങ്ങത്താം.
1: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കല്യാണം ഉറപ്പിച്ചല്ലേ, പർച്ചേസിംഗ് എവിടെയാ? നല്ലൊരു തുകയാകുമല്ലോ.
7: അപ്പൊ അതറിഞ്ഞില്ലേ, 4-ാം തീയതി രാവിലെ 10 മണി മുതൽ എം കെ ഫാബ്രിക്സ് കൊല്ലത്ത് എം കെ ബിഗ് സെയിൽ 2.0 തുടങ്ങുക. 10 മുതൽ 70% വരെ അവിടെ ഓഫർ ഉണ്ട്.
6: എങ്കിൽ പർച്ചേസിംഗ് അവിടെ തന്നെ. ഇത് പൊളിക്കും.
7: അതെ, 4-ാം തീയതി ആദ്യം എത്തുന്ന 51 പേർക്ക് 51 പട്ടുസാരികൾ തികച്ചും സൗജന്യമായി നൽകുന്നു. അതോടൊപ്പം മെഗാ ക്യാഷ് പ്രൈസ് നേടാൻ ബമ്പർ ലക്കി ഡ്രോയും. വേഗം പോരുന്നേ എം കെ ഫാബ്രിക്സ് കൊല്ലത്തിലേക്ക്.
0: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
8: ഹലോ,
0: നമസ്കാരം.
8: നമസ്കാരം പ്രവീണേ. ഹലോ.
0: ആ പേര് പറഞ്ഞു ചേച്ചി, കൃഷ്ണ ചേച്ചി. ഞാൻ ശബ്ദം അതാണ്, ഞാനിങ്ങനെ ശബ്ദത്തെ ഇങ്ങനെ ഞാൻ അരിച്ചു പറക്കുമായിരുന്നു. എന്തൊക്കെ ചേച്ചി വിശേഷം? സുഖമായിരിക്കുന്നു.
8: അരിപ്പ് വെച്ചാണോ അരിച്ചത്?
0: അതെ അതെ അതെ അതെ അതെ.
8: നല്ല നല്ല ഗാനങ്ങളാണ് കേട്ടോ. നമുക്ക് ഈ സന്ധ്യ സമയത്ത് ഈ സമയത്തൊക്കെ കേട്ടോണ്ടിരിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഗാനങ്ങൾ
0: കേട്ടോ.
8: പ്രവീണിന് ഞാനൊരു ആശംസമായിരുന്നു.
0: താങ്ക് യു ചേച്ചി, താങ്ക് യു, താങ്ക് യു. ഇപ്പൊ ഗാനങ്ങളെല്ലാം കേട്ടല്ലോ, നമ്മൾ എവിടെയൊക്കെയോ കേട്ട് മറന്ന ചില
8: കാര്യങ്ങളാണ്. നല്ല സൂപ്പർ പഴയ ഗിറ്റി ഗാനങ്ങളാണ്.
0: അതെ അതെ അതെ, ചില കാര്യങ്ങളെല്ലാം നമ്മള് മനഃപൂർവ്വം മറക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ
8: ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ഗാനങ്ങൾ.
0: അതെ, അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് നല്ലതല്ല. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പഴയ കാര്യങ്ങള്, പഴയ ഗാനങ്ങള്, പഴയ കഥകള്,
8: അത് സന്ധ്യ മയങ്ങുന്ന സമയത്ത് അത് കേൾക്കാനും അത് ഓർക്കാനും ഒക്കെ ഒരു അവസരം കൊണ്ടുവരുന്ന പ്രവീണെ, ഒരു ആശംസ ജയിച്ചു തരിക.
0: ഓക്കെ ചേച്ചി, ഞാൻ ചേച്ചിയുടെ കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ നമ്മുടെ ജീവിതത്തിൽ ദൂരം എന്നൊരു വാക്കിന് വലിയൊരു ഒരു അർത്ഥമുണ്ട്. ദൂരം അല്ലെ നമ്മളെപ്പോഴും പറയാറുണ്ട്. നമ്മൾ ഈ ദൂരം എന്ന വാക്ക് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറയുമ്പോഴേക്കും അയ്യോ ഒത്തിരി ദൂരമുണ്ട്, അതിന് എത്ര ദൂരമുണ്ടെന്ന് അറിയാമോ, ഒരുപാട് ദൂരമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ഒരു ദൂരം. പക്ഷേ എങ്കിലും ഈ നമ്മുടെ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊരു എത്രയോ ദൂരം നമുക്ക് പോകാനുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. പക്ഷേ ആ ദൂരത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ് ഞാൻ എന്നെങ്ങനെ ചേച്ചിക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? അതായത് ഏതൊക്കെയോ ഒരു ദൂരം എനിക്ക് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ വളരെ വിദൂരങ്ങളിലാണ് എന്നൊരു തോന്നല് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
8: ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഉണ്ടാവുന്ന ഒരു ചിന്താഗതിയാണ്. എത്ര എപ്പോഴോ എങ്ങോ ദൂരങ്ങളിലാണ് ഞാൻ,
0: മനുഷ്യരിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ദൂരങ്ങളിൽ നിന്നാണ് അകലം. അങ്ങനെ
8: പക്ഷെ സ്നേഹത്തിൽ നിന്നും അകലങ്ങളില്ല, മനുഷ്യരിൽ നിന്നില്ല. പക്ഷെ എന്തോ എന്തോ ഒരു ദൂരം.
0: പക്ഷെ എന്നാലും എന്തോ ഒരു ദൂരം, ഒരു ദൂരം നമുക്ക് ഫീൽ ചെയ്യുന്നു അല്ലെ. എവിടെയോ ഞാനൊന്ന് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇല്ല, നമ്മൾ ചില പദയാത്രകൾ കണ്ടിട്ടുണ്ട്, ജാഥകൾ കണ്ടിട്ടുണ്ട്. ഈ ജാഥയിലൊക്കെ ചിലര് നടന്ന് നടന്ന് കുഴഞ്ഞ് ഇങ്ങ് ദൂരെ ഇങ്ങ് ബാക്കിലാകും അല്ലെ. അപ്പൊ ആ ഒരു സമൂഹം, ഒരു കൂട്ടം ആൾക്കാരങ്ങ് മുന്നിൽ പോകും. അപ്പൊ അവരിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ദൂരമാണെന്നുള്ള ഒരു തോന്നല് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ.
8: അത് മാത്രല്ല, അപ്പൊ നമ്മൾ ഈ ഇരുട്ടിനോട് ഇരുട്ടിലോട്ട് നോക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ എത്രയോ ദൂരങ്ങളിൽ അങ്ങ് സഞ്ചരിക്കുന്നത് പോലെ നമ്മളെ മനസ്സ് പോകുന്നത്.
0: ഇരുട്ടിലെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ
8: അവനെ ഇത് കാണാൻ പറ്റത്തില്ല. അപ്പഴും നമ്മുടെ മനസ്സ് എവിടെയാ, ഇത്രേ ദൂരങ്ങളിലേക്കാണ് പോകുന്നത്.
0: അപ്പൊ ആ ദൂരം എന്തുകൊണ്ട് എന്നുള്ളൊരു ചിന്ത, അതിന്റെ ആൻസർ നമ്മൾ കണ്ടെത്തുമ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞ ഇരുട്ടിലേക്ക് ഒരു പ്രകാശം വരും കേട്ടോ. അപ്പൊ ആ പ്രകാശം നോക്കുമ്പോ നമുക്കറിയാം നമ്മൾ എത്ര അകലെയാണ്, ദേ തൊട്ടടുത്ത് നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോ
8: നമ്മൾ എത്ര അകലേന്ന് എത്രയേ അകലേന്ന് അടുത്തേക്ക് വന്നു, ദൂരത്തു നിന്നും അടുത്തേക്ക് വന്നെന്നുള്ളത്. ആ പ്രകാശം നമ്മളെ കണ്ണി കാണുമ്പോഴായിരിക്കും, നമ്മൾ അടുത്തെത്തുമ്പോഴായിരിക്കും, നമ്മൾ അതിന്റെ അടുത്തെത്തുമ്പോഴായിരിക്കും, ആ പ്രകാശത്തിന്റെ അടുത്തെത്തുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് എത്രയേ ദൂരെ നിന്നാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്.
0: അപ്പൊ ആ പ്രകാശം നമ്മളെ നോക്കി പറയും, ഞാൻ പ്രകാശൻ. ഓക്കെ, അപ്പൊ ആ പ്രകാശം
8: എപ്പോഴും പറയും.
0: അപ്പൊ ആ പ്രകാശത്തിന്റെ അടുത്ത് നമ്മളെല്ലാരും
8: ബിസിനസ്സിലെങ്കിലും വരുന്ന നമ്മുടെ പ്രവീണാണ് ആ പ്രകാശം.
0: ഓക്കെ ചേച്ചി, ശരി, നല്ല സന്തോഷം ചേച്ചി, ഒരുപാട് ഒരുപാട് സന്തോഷം. ഒത്തിരി കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു കേട്ടോ, അതിലെ ഒത്തിരി ഒത്തിരി ചിന്തകളുള്ള കാര്യങ്ങള്, അനുഭവത്തിന്റെ ചെറിയ കുഞ്ഞു തുള്ളികളൊക്കെ ഇട്ടുകൊണ്ട് ചേച്ചി അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. സന്തോഷം സന്തോഷം സന്തോഷം, ഒരുപാട് സന്തോഷം. ഒരു ഗാനത്തിലിപ്പം ഗാനം കേട്ടിരിക്കാം നിങ്ങളോടൊപ്പം. ഞാൻ പ്രവീൺ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്.

0: മനോഹരമായൊരു ഗാനമായിരുന്നു വീണ്ടും നമ്മൾ കേട്ടത്. ഓക്കെ, അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം,
1: പേര് പറഞ്ഞോളൂ.
2: സുഭാഷ്.
1: ആ, സുഭാഷ് കേട്ടോ, എന്തൊക്കെയുണ്ട് സുഭാഷ്? വിശേഷം, സുഖമായിട്ടിരിക്കുന്നു.
2: നോക്കിയതാ, കിട്ടുമോ അറിയാൻ വേണ്ടി ഒന്ന് നോക്കിയതാ.
1: ഓക്കേ ഓക്കേ ഓക്കേ.
2: ഇത്രയും നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, കാരണം ഇത്രയും നേരം ഇവിടെ ആളുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഒറ്റയ്ക്കായി പോയി.
1: ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അല്ല, ട്രൈ ചെയ്ത് നോക്കി, കിട്ടി
2: കിട്ടി കിട്ടി. ഇതുവരെ ഇവിടെ വർക്കർമാരും ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ബഹളം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒറ്റയ്ക്കായപ്പം
1: അല്ലാതെ നമ്മുടെ ജീവിതത്തിലെല്ലാം അങ്ങനെയാണ് സുഭാഷിട്ട കാര്യം. ഒത്തിരി പേര് ഇപ്പൊ നോക്കും, നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷമൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് പേര് ബന്ധുക്കള് പിന്നെ സുഹൃത്തുക്കൾ എല്ലാവരും വന്ന് ആ വിശേഷത്തിലൊക്കെ പങ്കെടുത്തിട്ട് ഇവരെല്ലാം പിരിഞ്ഞു പോകുന്ന ഒരു സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടലും വല്ലാത്തൊരു വേദനയും കൂടെ. ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഒരുപാട് പ്രായമായവരും കുട്ടികളുമാണ്. കുട്ടികൾക്കും ഇങ്ങനെയാണ് അല്ലേ? കുട്ടികൾ ഓണ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫെസ്റ്റിവൽ സമയത്തൊക്കെ ബന്ധുക്കളെല്ലാം ഇങ്ങനെ അവരുടെ വീടുകളിലൊക്കെ വന്ന് അവരുമായിട്ട് കസിൻസുമായിട്ട് അവരുടെ സഹോദരങ്ങളായിട്ടൊക്കെ കളിച്ച് ചിരിച്ച് ഈ അവധി ദിവസങ്ങളൊക്കെ പങ്കിട്ട് അവർ ഒരുപാട് ഉല്ലസിച്ചൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാം പല വഴിക്ക് അവരവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ വലിയൊരു പ്രയാസം. കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളൊക്കെ ഞാനൊക്കെ അത് ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതില് അതിലൊരു പാഠമുണ്ട് കേട്ടാ സുഭാഷേട്ടാ. എപ്പോഴും ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം, കാരണം എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ നമ്മൾ ഒറ്റപ്പെട്ട് പോകാറുണ്ട്. എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് അതൊരു നമ്മൾ തന്നെ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ഇല്ല, പറയാറുണ്ട് ഈ ജീവിതം എന്ന് പറയുന്നത് വലിയ ചിലവുള്ള കാര്യമൊന്നും അല്ല, പക്ഷേ എന്നുവെച്ചാൽ ജീവിതം വളരെ സന്തോഷത്തോടെ നമ്മൾ പോകുന്നു എന്ന് നമ്മൾക്ക് അതിന് വലിയ ചിലവൊന്നുമില്ല. പക്ഷേ നമ്മൾ സന്തോഷത്തോടെ പോകുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കാനാണ് ഏറ്റവും കൂടുതൽ ചിലവ് അല്ലേ? അവരെ പറഞ്ഞു പഠിപ്പിക്കാനും വിശ്വസിപ്പിക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ളത്.
2: എല്ലാവരും ഉണ്ടായിട്ട് ഒറ്റപ്പെട്ടു ഇപ്പൊ. പിന്നെ ഇവിടെ കുറെ സ്നേഹമുള്ള ആൾക്കാരുണ്ട്, അവരുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ
1: മാറി ചിന്തിച്ചാൽ മതി. മാറി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ചില തുടക്കങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സുഭാഷേട്ടാ വിഷമിക്കണ്ട, അതെല്ലാം മാറി ഞാൻ ഒറ്റയാണ് അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു എന്നൊക്കെയുള്ള ചിന്ത കണ്ട് മാറ്റിയിട്ട് അതിൽ നിന്ന് എങ്ങനെ കൂട്ടുകൂടാം എന്ന് ചിന്തിക്കൂ. ഓക്കെ,
2: ഒരുപാടുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ സാറില്ലേ, ഇപ്പൊ എനിക്ക് ഒരു എഞ്ചിനീയർ വന്നിട്ടുണ്ട്. പുള്ളിയുടെ ആ പുള്ളിയുടെ ചിരി കണ്ടാ മതി രാവിലെ. ആ പുള്ളി
1: ചിരിക്കണ്ട,
2: എന്നെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കും. എന്നും
1: മാറാം, അങ്ങനെയാണ്. നമുക്ക്
2: താഴ്ച വരുമ്പോൾ മര സൈഡ് നമുക്ക്
1: ഉണ്ടാവുന്നു. ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളല്ലേ ഇതൊക്കെ. സന്തോഷം ഈ ഒരു സായനത്തിൽ ഈ ഒരു സന്ധ്യാസമയത്ത് ഇതുപോലെ സംസാരിച്ച് കൊച്ചു കൊച്ചു ചേട്ടന്റെ ആ ഒരു മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും അത് പറയുമ്പോ ചേട്ടന്റെ ആ മനസ്സിലുള്ള ഒരു കുഞ്ഞ് അതൊക്കെ അങ്ങ് മാറാനും ഇനി സന്തോഷിച്ച് മുന്നോട്ട് പോകാനും അതിനുവേണ്ടി നല്ലൊരു പാട്ട് ഇതേ ഞാൻ പ്ലേ ചെയ്യുന്നു അത് കേൾക്കാനും. അപ്പൊ നമുക്കൊരു ഗാനത്തിലേക്ക് പോവാം. ഗാനം കേട്ട് തിരിയെത്താം.

0: മനോഹരമായൊരു ഗാനം വീണ്ടും നമ്മൾ കേട്ടു. കേട്ടുകൊണ്ടിരിക്കുന്ന 107.8 റേഡിയോ മനസ്സിൽ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ അടുത്ത ഒരു കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. പേര് പറഞ്ഞോളൂ. സിസിലി. ഓക്കെ, സിസിലി നല്ലൊരു പേരാണ് കേട്ടോ. സിസിലി ഇതാരായി പേര്? ഓക്കെ ഓക്കെ, നല്ലൊരു പേരാ കേട്ടോ, നല്ല മനോഹരമായൊരു പേരാ. എനിക്ക് തോന്നുന്നു ഈ സിസിലി എന്ന് എഴുതാനായിട്ട് നമ്മള് രണ്ട് വാക്കുകൾ ഒരുമിച്ച് വരുന്നുണ്ട്. വേറെ ഒറ്റ വാക്ക് ആദ്യം അങ്ങ് പഠിച്ചാൽ മതി, പിന്നെ മറ്റതും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഒരു ലീവ് കൂടെ കിട്ടാതെ അല്ലേ. ഓക്കെ, എന്റെ പേര് പ്രവീൺ എന്നാണ്. നമ്മൾ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത് തോന്നാണോ? ഒരുപാട് സന്തോഷം. എന്തേ വീട്ടമ്മയാണ് എന്ന് മനസ്സിലായി. ഓക്കെ, എന്തൊരു ഒരു ഒരു പ്രയാസം പോലെ ഇത് സംസാരിച്ച് പെട്ടെന്ന് കിട്ടിയതിന്റെ ഒരു വിഷമമാണോ അല്ലെങ്കിൽ സന്തോഷമാണോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെയാണോ പതുക്കെ പതുക്കെ ഇങ്ങനെ പതിയെ പതിയെ സംസാരിക്കുന്ന ആളാണോ? അയ്യോ, വിഷമം. ശരി, സാരല്ല, ഈ വിഷമമൊക്കെ പോകാനായിട്ട് ഒരു ഐഡിയ ഉണ്ട്. എന്താണെന്നറിയാമോ? ഇതൊന്നും ഒരു വിഷമമല്ല, നിങ്ങൾ വിചാരിച്ചാ മതി കേട്ടോ. ഓക്കെ, ഈ നമ്മള് ഈ ശരിക്കും ചില കാര്യങ്ങൾ ചില ആൾക്കാർ ഇങ്ങനെ ഈ വിഷമമൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും എന്ന് പറയുന്നതിനോട് അതിപ്പോ അത് നമ്മള് അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി അല്ലെ. അപ്പൊ നമ്മൾ അത് പറയുന്നതാണ് രസം. പക്ഷേ ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ, ഇപ്പൊ ചേച്ചി അത് പറയുമ്പോ ഇപ്പൊ ആരെങ്കിലുമൊക്കെ നമ്മളെ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് സഹോദരങ്ങള് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാണ് അല്ല, അങ്ങനെ ഉള്ള നമുക്ക് വേണ്ടപ്പെട്ട സഹോദരങ്ങളായിട്ടുള്ളവരൊക്കെ പറയാണ്, അവരൊക്കെ പറയാണ് എല്ലാം ശരിയാവുന്ന പറയുന്നതിന് പകരം വിഷമിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ, ഞാനുണ്ട് കൂടെ എന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടെ ഒരു ബെറ്റർ അല്ലേ.
1: അതാണ്
0: പിന്നെ എന്തിനാ വിഷമിക്കുന്നേ, പിന്നെ ഒരു വിഷമം വേണം കേട്ടോ. അയ്യോ, ആ അത് സാരമില്ല. നമ്മള് ഈ പറയുന്ന പോലെ ചില ആൾക്കാർ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയാലും അവരുടെയൊക്കെ ഒരു സ്നേഹമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒരു സത്യമാണ്, ആ സത്യമൊക്കെ നമ്മൾ അംഗീകരിച്ച് അത് വിഷമിച്ചിരിക്കാണ്ട്. അപ്പൊ നമ്മൾ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മള് ഈ ഒരു സ്നേഹം ഉള്ള ഒരാൾ നമുക്ക് ഒരുപാട് നമ്മളെ സ്നേഹിച്ചിരുന്ന ഒരാൾ നമ്മളെ വിട്ടു പോകുമ്പോ നമ്മള് വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ അവർക്ക് സങ്കടമാവും. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരുന്നോളൂ. ഓക്കെ, ശരി,
1: നല്ലൊരു പാട്ട് വെക്കണേ ആത്മാവിനോട്.
0: ഓക്കെ
1: ഓക്കെ.

0: മനോഹരമായ ഒരു ഗാനമായിരുന്നു വീണ്ടും നമ്മൾ കേട്ടത്. ഓക്കെ, നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ. ഓക്കെ, മുഖത്തലയിൽ നിന്നും ഗിരിജ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്ന മുഖത്തലെ. മുഖത്തലയിൽ എന്താണ് വിശേഷം? മുഖത്തലയിൽ എനിക്ക് തോന്നുന്നു, മുഖത്തലയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്താണെന്നറിയോ? ഈ ലോകമായ ലോകം മൊത്തം ചായക്കും അതുമായി അനുബന്ധം എന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്കെല്ലാം വില കൂട്ടിയപ്പോൾ, അതായത് ചായക്ക് തന്നെ 12-15 രൂപയൊക്കെ ആക്കിയപ്പോൾ, മുഖത്തല ജംഗ്ഷനിലെ ബാബുചേട്ടൻ മാത്രം ഇപ്പോഴും 10 രൂപയ്ക്കാണ് ചായ കൊടുക്കുന്നത്, അന്ന് മുതൽ ഇന്ന് വരെയും അല്ലേ? അപ്പൊ ബാബുചേട്ടന്റെ കടയിൽ
1: മുഖത്തല വിശേഷം, ഞങ്ങളുടെ മുഖത്തല കണ്ണനുണ്ട്, മുഖത്തല മുരാരി.
0: ആഹാ, മുഖത്തല കണ്ണനുമായിട്ടൊക്കെ പോയി സംസാരിക്കാറുണ്ടോ? വല്ലപ്പോഴൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ണന് വിഷമാവത്തില്ലേ? അപ്പൊ എന്തായിരിക്കും സംസാരിക്കാൻ കൂടുതൽ? ഈ പോകുന്ന സമയത്ത് എന്തായിരിക്കും പുള്ളിയോട് സംസാരിക്കാത്ത?
1: പോകുന്ന സമയത്ത് ഒരാവത്തും വരുത്തല്ലേ കണ്ണ എന്ന് മാത്രമേ സംസാരിക്കൂ, സന്തോഷം വരണേ.
0: അതായത് പിന്നെ അമ്മയ്ക്ക് ഒരു ആപത്തും വരരുതെന്നാണോ, അത് കണ്ണന് ഒരു ആപത്തും വരാതെ നോക്കിക്കൊള്ളണേ എന്നാണോ? എനിക്കറിയാവുന്ന എല്ലാവർക്കും ഒരാപത്തും വരാതെ കാത്തുകൊള്ളണേ, അങ്ങനെയാണല്ലേ? അല്ലാതെ നമുക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിന് വേണ്ടി മാത്രം അങ്ങനെ പ്രാർത്ഥിക്കാതെ ഒന്ന് വിശാലമായിട്ടൊക്കെ പ്രാർത്ഥിക്കുക, അത് കൊള്ളാം കേട്ടോ.
1: ഇല്ല, അങ്ങനെയല്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും.
0: എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, അതാ ഞാനും പറയുന്നത്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ ഇനി മുതല് പ്രാർത്ഥിക്കുമ്പോ ഒരാളെയും കൂടെ ചേർത്ത് അങ്ങ് പ്രാർത്ഥിച്ചാൽ കേട്ടോ. അയ്യോ, സന്തോഷം, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില് എപ്പോഴെങ്കിലും ഒന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എനിക്കൊന്ന് നേരിട്ട് കാണാനുള്ള ഒരു അവസരം തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
1: അയ്യോ, അങ്ങനെ നേരിട്ട് അവസരം തരണേന്ന് പറഞ്ഞാൽ കണ്ണൻ തരുമോ നമുക്ക്?
0: പിന്നെ ഉറപ്പായിട്ടും തരും. അത് കണ്ണനായാലും തരും, ക്രിസ്തു ആയാലും തരും, നബി ആയാലും തരും, എല്ലാവരും.
1: നമുക്ക് അതിനുള്ള ഭാഗ്യമൊന്നും ഇല്ല
0: എന്ന് അതൊന്നുണ്ട്, അങ്ങനെ പറഞ്ഞ ഭാഗ്യമില്ല എന്ന് പറഞ്ഞ, അങ്ങനെ ഭാഗ്യമുള്ളടത്ത് മാത്രമാണോ ദൈവം വരുന്നേ?
1: അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കും, അല്ല നേരിട്ട് കാണണേന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ഭാഗ്യം ഇല്ല.
0: അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഥയില് കണ്ണൻ കുചേലനെ ചേർത്ത് നിർത്തിയത് അപ്പൊ കുചേലൻ അംബാനിയുടെ അളിയനായതുകൊണ്ടാണോ കുചേലനെ ചേർത്ത് നിർത്തിയത്?
1: ദൈവങ്ങള് തമ്മിൽ കാണും, അമ്മക്ക് കാണാൻ പറ്റുമോ?
0: ആരാ പറഞ്ഞേ? എന്നാ ഞാനേ, ഞാനിപ്പോ സംസാരിക്കുന്നത് ആരോടെയാണെന്ന് അറിയാമോ? ഞാനൊരു ദൈവത്തോടു കൂടി ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഗിരിജ എന്നൊരു ദൈവത്തോടു കൂടി, അറിയാമോ?
1: ഞാൻ സംസാരിക്കുന്നത് സാറെന്നുള്ള ദൈവത്തിനോടാ.
0: നമ്മൾ പരസ്പരം എല്ലാരും അങ്ങനെയാണ്, കാര്യം മനുഷ്യർ പരസ്പരം എന്ന് പറയുന്നത് ദൈവം നമുക്ക് കാണാൻ പറ്റുന്നതാണ്, പരസ്പരം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന മനുഷ്യർ, മനുഷ്യരിലൂടെ മാത്രമാണ് ദൈവം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക കേട്ടോ. അപ്പൊ ഇപ്പൊ മനസ്സിലായോ എന്റെ ഗുഡൻസ്? അപ്പൊ നമ്മള് ഒരു കാര്യം ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് സാധ്യമാക്കി തരുന്ന എന്തുകൊണ്ടാണ് ദൈവം നമ്മൾ സീരിയലൊക്കെ കാണുന്ന പോലെ വലിയ തീയും പുകയും പിന്നെ ഭയങ്കര മിന്നൽ പിണറുമായിട്ടൊക്കെ വന്നാണോ ദൈവം പ്രത്യക്ഷപ്പെടുക? അല്ല. അപ്പൊ ദൈവം എന്ത് ചെയ്യും? ആ പ്രാർത്ഥന, ഗിരിജമ്മയുടെ പ്രാർത്ഥന അത് സാധ്യമാക്കി തരാൻ ഏതോ ഒരു മനുഷ്യജീവിയിലേക്ക് ആ ഒരു കാര്യം ഏൽപ്പിക്കും, മനസ്സിലായില്ലേ? അപ്പൊ ആ മനുഷ്യൻ എന്ത് ചെയ്യും? ഗിരിജമ്മയുടെ അടുത്ത് വരും, അത് സാധ്യമാക്കി തരും. അത് ചിലപ്പോൾ മകളാകാം, മകനാകാം, അയൽക്കാരനാകാം, കൂട്ടുകാരനാകാം, ഇതാരുമല്ലാത്ത ഏതോ ജീവനുള്ള ഒരു മനുഷ്യനായിരിക്കാം കേട്ടോ. ഇപ്പൊ മനസ്സിലായത് ദൈവം എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നു? അതാണ്, ഒത്തിരി സന്തോഷം കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കണേ. അപ്പൊ ഇനി എന്റെ പേരൂടെ പറഞ്ഞേക്കണേ. ആ ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ എന്തായാലും ബിസിനസ് ലോഞ്ച് അവസാനിപ്പിക്കുന്ന ഈ സമയത്ത് നല്ല മനോഹരമായ ഒരു വർത്തമാനമായിരുന്നു ഗിരിജമ്മയായിട്ട് സംസാരിച്ചത്. ശരിക്കും ഒന്ന് ആലോചിക്കുക അല്ലേ, നമ്മൾ തന്നെയാണ് പരസ്പരം ദൈവത്തെ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അവിടെ ക്രിസ്തു ആണെങ്കിലും കണ്ണനാണെങ്കിലും അള്ളാഹു ആണെങ്കിലും ഒക്കെ നമ്മൾ നമ്മളിലൂടെ തന്നെ കാണുന്നു. നമ്മൾക്ക് വേണ്ട പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ നമുക്ക് മറ്റൊരു മനുഷ്യനിലൂടെ നമുക്ക് തരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാകട്ടെ ഈ രാത്രിയും ഇനി വരാൻ പോകുന്ന ദിനങ്ങളും എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവരിലും ആ ഒരു സ്നേഹവും കൂട്ടായ്മയും. അപ്പോൾ നമുക്ക് ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞാൽ കിട്ടുന്ന വലിയൊരു ഗുണം എന്താണെന്നറിയാമോ? മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തോന്നില്ല, അവരെ നശിപ്പിക്കാൻ തോന്നില്ല, അവർക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാതിരുന്നാൽ അത് 100, 200, 20,000, 100,000, 1,000,000, 2,000,000, 2,000,000,000 ജനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്നേഹം എന്ന നമ്മൾ ആ ദൈവ വിശ്വാസം, അല്ലെങ്കിൽ എന്താണ് ദൈവം, സ്നേഹമാണ് ദൈവം എന്ന് എല്ലാ മത ഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ അത് നമുക്ക് കാണാൻ പറ്റില്ലേ? അപ്പൊ സ്നേഹമായിട്ടിരിക്കുക. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നോളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥനയോടും കൂടി ഞാൻ ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ചിൽ നിന്നും തൽക്കാലം വിടവാങ്ങുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ലിസണേഴ്സ് ലോഞ്ചിൽ നമുക്ക് മനോഹരമായിട്ട് തന്നെ പോകാം. എനിക്കും ചെറിയ ഒരു ശബ്ദത്തിന് കയറി, ചെറിയ ഇടയ്ക്കൊന്ന് ഒരു ഇത് വന്നു, ഡ്രൈ ആയി കേട്ടോ. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ചെറിയ അസ്ഥിതയുണ്ട്. ഓക്കെ, അപ്പോൾ ഓർക്കുക, എപ്പോഴും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നല്ലൊരു ശിവരാത്രി നേരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നോളൂ. സ്വപ്നങ്ങൾ കണ്ടോളൂ. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇതാ നാളെ പ്രഭാതം നമുക്ക് വേണ്ടി പൊട്ടിവിടരും. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം പ്രവീൺ.
2: റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

പ്രാചീന ഗ്രീസിൽ ഈസോപ്പ് എന്ന പേരുള്ള ഒരു അടിമയുണ്ടായിരുന്നു. ഈസോപ്പിന്റെ കഥകളിലൂടെയാണ് ഇന്ന് ഈസോപ്പ് അറിയപ്പെടുന്നത്. ഈസോപ്പ് കഥകളിലെ ഒരു പ്രശസ്തമായ കഥയാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കാറ്റും വെയിലും തമ്മിൽ ഒരു വാഗ്വാദമുണ്ടായി. അതിതായിരുന്നു, ആരാണ് കൂടുതൽ ശക്തൻ? കാറ്റിനാണോ വെയിലിനാണോ കൂടുതൽ ശക്തിയുള്ളത്? അവർ തമ്മിൽ ഒരു മത്സരം നടത്തുവാൻ അവർ തീരുമാനിച്ചു. മത്സരം ഇതായിരുന്നു, നാട്ടിലൂടെ തണുപ്പത്ത് ഒരു പുറങ്കുപ്പായവും ധരിച്ച് നടന്നു പോകുന്ന ഒരു മനുഷ്യനെ ചൂണ്ടിക്കാട്ടിയിട്ട് വെയിൽ പറഞ്ഞു, ആർക്കാണോ ആ മനുഷ്യൻ്റെ പുറങ്കുപ്പായം എടുത്തു മാറ്റിക്കുവാൻ കഴിയുന്നത് അയാളാണ് വിജയിക്കുന്നത്. കാറ്റും വെയിലും ഈ മത്സരത്തിന് സമ്മതിച്ചു. ആദ്യം കാറ്റിൻ്റെ ഊഴമായിരുന്നു. കാറ്റ് അതിശക്തമായി വീശി തുടങ്ങി. കാറ്റ് എത്രത്തോളം ശക്തിയായി വീശിയോ അത്രത്തോളം ശക്തിയായി ആ മനുഷ്യൻ തന്നെ പുറങ്കുപ്പായം ഒതുക്കി പിടിക്കാൻ തുടങ്ങി. തണുപ്പിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ വേണ്ടി ആ മനുഷ്യൻ തൻ്റെ പുറങ്കുപ്പായം തൻ്റെ ശരീരത്തോട് ചേർത്ത് ഒതുക്കി പിടിച്ചു. കാറ്റ് എത്ര വീശിയിട്ടും അയാളുടെ ഉടുപ്പ് ഊരിക്കുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ കാറ്റ് തോറ്റ് പിന്മാറി. പിന്നെ വെയിലിൻ്റെ ഊഴമായി. വെയിൽ നല്ല പ്രകാശത്തോടുകൂടി ഉദിച്ചു നിൽക്കുവാൻ തുടങ്ങി. ആ വെയിലിൻ്റെ പ്രകാശത്തിൽ ചൂടും ഉണ്ടായി. ചൂടുണ്ടായപ്പോൾ ആ മനുഷ്യന് വിയർക്കാൻ തുടങ്ങി. ചൂട് കിട്ടിയപ്പോൾ അയാൾ പുറങ്കുപ്പായത്തിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയതുകൊണ്ട് പുറങ്കുപ്പായം ഊരി മാറ്റി. ഇതാണ് കഥ. കാറ്റ് നിർബന്ധത്താൽ, സമ്മർദ്ദത്താൽ, ബലപ്രയോഗത്താൽ ആ മനുഷ്യനെ പരിവർത്തനപ്പെടുത്തുവാൻ ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. ചിലപ്പോൾ ബലപ്രയോഗവും സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിജയിച്ചെന്നിരിക്കാം, പക്ഷെ അത് താൽക്കാലികമായിരിക്കും. എന്നാൽ വെയിലാകട്ടെ, അങ്ങനെയുള്ള ഒരു ബലപ്രയോഗം കൂടാതെ തന്നെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അയാളെ പരിവർത്തനപ്പെടുത്തുവാൻ കഴിഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു വലിയ സത്യമാണ്. നമ്മളെല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ പരിശ്രമിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ, അധ്യാപകർ, നേതൃത്വ നിരയിലുള്ളവർ ഒക്കെ. ഇവർക്കൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെട്ട് പരിവർത്തനമുണ്ടാക്കണം, അവരെ സ്വാധീനിക്കണം എന്ന് നിർബന്ധമുള്ളവരാണ്. അതിന് ചിലപ്പോഴൊക്കെ നമ്മൾ അവലംബിക്കുന്ന മാർഗം നിർബന്ധങ്ങളാണ്, അല്ലെങ്കിൽ സമ്മർദ്ദം, ബലപ്രയോഗം. നമ്മൾ ചരിത്രം നോക്കിയാൽ എത്രയോ സ്വേച്ഛാധിപതികളാണ് അവരുടെ ആക്രമണ സ്വഭാവം കൊണ്ട്, അവരുടെ ബലപ്രയോഗം കൊണ്ട് അവരുടെ പരിധിക്ക് വരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അവരൊക്കെ താൽക്കാലികമായിട്ട് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. എത്രത്തോളം ബലപ്രയോഗങ്ങളും ഒക്കെ ഉണ്ടായാലും ആ വിജയം ഒരിക്കലും ശാശ്വതമായിരുന്നിട്ടില്ല. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത്, ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കണമെങ്കിൽ, പരിവർത്തനമുണ്ടാക്കണമെങ്കിൽ സൗമ്യമായ ഒരു ഇടപെടലാണ് നമുക്കാവശ്യം. അയാളുടെ ഉള്ളിൽ ഒരു ബോധ്യം സൃഷ്ടിക്കാൻ, ഒരു പ്രേരണ ഉണ്ടാക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. അത് സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന സഹാനുഭൂതിയോടുകൂടിയുള്ള ഇടപെടലുകൾ കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്രകാരമുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാം നടത്തുന്ന നിസ്വാർത്ഥമായ, സ്നേഹനിർഭരമായ, സഹാനുഭൂതിയുള്ള ഇടപെടലുകൾ വഴിയാണ് നമുക്ക് അവരെ സ്വാധീനിക്കാനും അവരുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്നത്.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

Ruben Sticker. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: ഒക്കെ കഴിഞ്ഞടാ.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിംഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിംഗർ 107.8. റേഡിയോ ബെൻസിംഗർ, അറിയേണ്ടതെല്ലാം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം

അമൽനീരൻ സിനിമകളിലെ ലവ് സോങ്സിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അങ്ങനെ ഒരു പാട്ടാണ് ബാച്ചലർ പാർട്ടിയിലെ രാഹുൽ രാജ് സംഗീതം പകർന്ന ഈ പാട്ട്. തൂ മഞ്ഞും തീയാവുന്നു നിലാവിൽ നീ വരില്ലെങ്കിൽ, ഓരോരോ മാത്രയും ഓരോ യുഗം നീ പോവുകയില്ലെന്ന് റഫീഖ് അഹമ്മദിന്റെ വരികളിൽ നിഖിൽ മാത്യു പാടി അവസാനിപ്പിക്കുമ്പോൾ ശ്രേയ ഘോഷാലിന്റെ ഒരു വരവുണ്ട്. ഓഫ്.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: കന്നടക്കാരി ഗോപ്മോൾ പുന്നമട കിം കിം കിങ്ങിണി സ്നേഹദീപം ലയണസ് ലോളി
1: ലാവണ്ടർ പീപ്പെ വെള്ളച്ചി and finally the heartbeat of kudiyan mala cutie pie molikutti

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.